ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ദിനത്തിന്റെ സൗഭാഗ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് 15 ഹൃദയഭൂമികയിലാണ്. 1769 15 ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നതിന് 20 മുമ്പ് ഇറ്റലിയുടെ ഭാഗമായിരുന്ന കോഴ്സിക്ക ദ്വീപിൽ ജനിച്ച് ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രഞ്ച് സൈനികനായി സേവനമനുഷ്ഠിക്കുകയും വിപ്ലവാനന്തരം ഫ്രാൻസിന്റെ ചക്രവർത്തിയായി ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുകയും ചെയ്ത യുദ്ധവീരനാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. 19 ആദ്യത്തെ ദശകത്തിൽ യൂറോപ്പിനെയാകെ ആക്രമിച്ച് കീഴടക്കാൻ ശ്രമിച്ച നെപ്പോളിയൻ 1769 ഓഗസ്റ്റ് 15 ഒരു സൈനിക അട്ടിമറിയിലൂടെ ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്തിരിക്കുന്നു. 1914 ആഗസ്റ്റ് 15 അറ്റ്ലാന്റിക് സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പനാമ കനാലിന്റെ ഉദ്ഘാടനം ദേ നടന്നുകൊണ്ടിരിക്കുന്നു. 1936 ആഗസ്റ്റ് 15 ലോക ഹോക്കിയിൽ ഇന്ത്യയുടെ അജയ്യത പ്രഖ്യാപിച്ചുകൊണ്ട് ഒളിമ്പിക്സ് മത്സരത്തിൽ തുടർച്ചയായി 3 വിജയിച്ച് ക്യാപ്റ്റൻ ധ്യാൻചന്ദിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു. 1947 ആഗസ്റ്റ് 15 കൃത്യമായി പറഞ്ഞാൽ 1947 ആഗസ്റ്റ് 14 പാതിരാത്രി കഴിഞ്ഞ മുഹൂർത്തം. 1857 ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഇന്ത്യൻ ജനത ആരംഭിച്ച സുദീർഘമായ സ്വാതന്ത്ര്യ സമരം സംഭവബഹുലമായ നിരവധി ദശാസന്ധികൾ കടന്ന് പരിസമാപ്തിയിൽ എത്തുകയായിരുന്നു ആ ചരിത്ര നിമിഷത്തിൽ. ന്യൂഡൽഹിയിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ പ്രത്യേക സമ്മേളനം ദേ ആരംഭിച്ചു. 1947 മാർച്ച് 14 ഇന്ത്യയിലെ അവസാനത്തെ ബ്രിട്ടീഷ് വൈസ്രോയിയായി നിയമിക്കപ്പെട്ട മൗണ്ട് ബാറ്റൺ പ്രഭു തന്റെ ചരിത്ര ദൌത്യം പൂർത്തിയാക്കിക്കൊണ്ടുള്ള ഒരു സന്ദേശം സമ്മേളനത്തിൽ വായിച്ചു. ഈ നിമിഷം മുതൽ ഞാൻ ഇന്ത്യയുടെ ചക്രവർത്തി അല്ലാതായി തീർന്നിരിക്കുന്നു. അതിനുശേഷം സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ചരിത്രപ്രസിദ്ധമായി തീർന്ന ആ പ്രസംഗം അസംബ്ലിയിൽ മുഴങ്ങി. ഈ അർദ്ധരാത്രിയിൽ ലോകം മുഴുവൻ ഉറങ്ങുന്ന സമയത്ത് ഇന്ത്യ പുതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരുകയാണ്. ചരിത്രത്തിൽ അപൂർവമായി മാത്രം വന്നു ചേരുന്ന ചില നിമിഷങ്ങളുണ്ട്. അങ്ങനെയൊന്നാണിത്. പഴയതിൽ നിന്ന് പുതിയതിലേക്ക് നാം കാലൂന്നുന്ന നിമിഷം, ഒരു കാലഘട്ടം അവസാനിച്ച് മറ്റൊന്നിന് ആരംഭം കുറിക്കുന്ന നിമിഷം, അടിച്ചമർത്തപ്പെടുന്ന രാഷ്ട്രത്തിൻ്റെ മൂകമായ ആത്മാവിന് ഭാഷണശക്തി ലഭിക്കുന്ന നിമിഷം. വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പേരിൽ പ്രസിദ്ധമായി തീർന്ന ആ പ്രസംഗത്തിനുശേഷം അസംബ്ലി പ്രസിഡന്റ് ഡോക്ടർ എസ് രാജേന്ദ്രപ്രസാദ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലായി മൗണ്ട് ബാറ്റൺ പ്രഭുവിനെ തെരഞ്ഞെടുത്തതായി പ്രഖ്യാപിച്ചു. ആഗസ്റ്റ് 15 രാവിലെ 7 അദ്ദേഹം ചുമതലയേറ്റു. 1969 ആഗസ്റ്റ് 15 ബഹിരാകാശ ഗവേഷണ പര്യവേക്ഷണങ്ങൾക്കുള്ള ഇന്ത്യയുടെ ദേശീയ സ്ഥാപനമായ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ബാംഗ്ലൂർ ആസ്ഥാനമാക്കി ദേ നിലവിൽ വന്നിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. പുരാതന സംസ്കാരത്തിന്റെ ഈറ്റില്ലമാണ് കിഴക്കൻ മെഡിറ്ററേനിയൻ പ്രദേശം. ഒരു കാലത്ത് അവിടെയുള്ളവർ കരുതിയിരുന്നത് ഈ പ്രദേശം മാത്രമാണ് പ്രപഞ്ചം എന്നായിരുന്നു. ദൈവമാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്നും അവർ വിശ്വസിച്ചു. പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമായിരുന്നു കിഴക്കൻ മെഡിറ്ററേനിയൻ. അതുകൊണ്ടായിരുന്നിരിക്കണം പുറം ലോകത്തെക്കുറിച്ച് അവർക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ആകാശം ഒരു മേൽക്കട്ടിയാണെന്ന് അവർ വിശ്വസിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം ആ പർവ്വതനിരകൾക്കകത്തെ ചെറിയ ലോകമായിരുന്നു എല്ലാം. ആകാശമേൽക്കട്ടിയിൽ തൂക്കിയിട്ടിരിക്കുന്ന രസഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ എന്നവർ വിശ്വസിച്ചു. ഭൂതലത്തിന്റെ അറ്റത്ത് ഒരു കൂടാരമുണ്ടെന്നും അവിടെ ദൈവം പാർക്കുന്നുണ്ടെന്നും അവർ കരുതി. ദൈവത്തിന്റെ കൂടാരത്തിൽ നിന്ന് ഒരു മണവാളനെപ്പോലെ രഥത്തിൽ സൂര്യൻ സഞ്ചരിച്ചെത്തുന്നു എന്ന് അവർ വിശ്വസിച്ചു. എന്നാൽ കാലക്രമേണ ആ സങ്കല്പങ്ങളെയെല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് ശാസ്ത്രത്തിന്റെ സൗരവെളിച്ചം വരവായി. പർവ്വതനിരകൾക്കപ്പുറത്ത് വിശാലമായ വേറെ ലോകമുണ്ടെന്ന് അവർ മനസ്സിലാക്കാൻ തുടങ്ങി. പ്രപഞ്ചം എന്നത് വിശാലമാണെന്നും നിരീക്ഷണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും അതിന്റെ വ്യാപ്തി മനസ്സിലാക്കാനാവുമെന്നും അവർ തിരിച്ചറിഞ്ഞു. ആകാശം ഒരു മേൽക്കട്ടിയല്ലെന്നും നിരവധിയായ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്രങ്ങളും കൊണ്ട് ആവൃതമാണ് ആകാശമെന്നും മനസ്സിലാക്കാൻ തുടങ്ങി. പ്രപഞ്ചത്തിന് ഒരു അധിനായകൻ ഇല്ല എന്ന തിരിച്ചറിവായിരുന്നു അതിന്റെ പ്രധാനം. പ്രപഞ്ചത്തെ ആരും സൃഷ്ടിച്ചതല്ല എന്നും അതിവിടെ തന്നെ ഉള്ളതാണെന്നുമുള്ള യാഥാർത്ഥ്യം മനസ്സിലായി. കാര്യങ്ങളെ വിശ്വസിക്കുകയല്ല വേണ്ടത്, പകരം യുക്തിപൂർവം വിശകലനം ചെയ്യുകയാണ് വേണ്ടതെന്ന് അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും യുക്തിചിന്തകൾ ലോകത്തിന്റെ നാനാഭാഗത്തും പൊട്ടിമുളച്ചുകൊണ്ടേയിരുന്നു. അജ്ഞതയിൽ നിന്ന് ഉയർകൊണ്ടുവന്ന നിഗമനങ്ങളുടെയും ഊഹാപോഹങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ആകെത്തുകയായ പൌരോഹിത്യത്തെ യുക്തിചിന്തകർ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഭൂമി നിശ്ചലമാണെന്നും സൂര്യനാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും സൂര്യനെ മേടയിൽ നിന്ന് അണിയിച്ചൊരുക്കി വിടുന്നത് ദൈവമാണ് എന്നുമുള്ള വിഡ്ഢിത്തങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. എന്നാൽ പൌരോഹിത്യവും വെറുതെയിരുന്നില്ല. ഇങ്ങനെ നിഷേധിക്കുന്നവരെ കൂടി സംരക്ഷിക്കുന്നതും ഈശ്വരനാണെന്ന് അവർ പറഞ്ഞു പരത്താൻ തുടങ്ങി. അധികമൊന്നും അത് വിലപ്പോയില്ലെങ്കിലും അംഗബലം പൌരോഹിത്യത്തിന് കൂടുതലായിരുന്നതിനാൽ അവർ ബ്രൂണോയെ ചുട്ടുകൊല്ലുകയും ഗലീലിയോയെ കൊണ്ട് മാപ്പ് പറയിക്കുകയും ചെയ്തു. സത്യത്തെയും ശാസ്ത്രത്തെയും ജനങ്ങളിൽ നിന്ന് മറച്ചുപിടിക്കാതെ തങ്ങൾക്ക് നിലനിൽപ്പില്ലെന്ന് പൌരോഹിത്യ സമൂഹത്തിന് മനസ്സിലായി. ശാസ്ത്രസത്യങ്ങൾ അവർക്കും ഇന്ന് നന്നായി അറിയാം. എന്നാൽ നിലനിൽപ്പിന്റെ ഭാഗമായി അതിനെ നിഷേധിക്കുന്നു എന്ന് മാത്രം. സത്യത്തെയും ശാസ്ത്രത്തെയും ഒരു കാർമേഘപടലം കൊണ്ടും മറച്ചുപിടിക്കാനാവില്ല തന്നെ. യാഥാർത്ഥ്യം യാഥാർത്ഥ്യം തന്നെയാണ്. അവ സങ്കല്പങ്ങളെ പൊളിച്ചെഴുതും, വിഗ്രഹങ്ങളെ ഭഞ്ജിക്കും.
1: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ. മിനിറ്റ് സൂചിയുടെ ചലനത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നത് പ്രയാസകരമായ കാര്യമാണ്. പക്ഷേ ജീവിതത്തിൽ പരമാവധി കൃത്യനിഷ്ഠ പുലർത്താൻ കഴിയുക എന്നത് എളുപ്പമുള്ള കാര്യമാണ്, വ്യക്തിത്വത്തിന്റെ ഭാഗവുമാണ്. നിങ്ങൾ സർക്കാർ ഓഫീസിലോ കമ്പനിയിലോ മറ്റേതെങ്കിലും സ്ഥാപനത്തിലോ ജോലിയെടുക്കുന്ന ആളാണോ എങ്കിൽ നിങ്ങൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പൊതുജനസേവകനാണ്. അതുകൊണ്ടുതന്നെ പൊതുജനത്തോട് നീതി പുലർത്തേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. 9 മണിക്ക് വരേണ്ട നിങ്ങൾ 10:30 വരുന്നു, മിക്കവാറും സീറ്റിൽ കാണില്ല. നിങ്ങൾ അനീതിയുടെ പര്യായമാണ്. എത്ര ഓഫീസുകളിൽ അങ്ങനെ എത്ര പേരുണ്ടെന്നറിയാമോ? എപ്പോ ചെന്ന് നോക്കിയാലും സീറ്റിലാളില്ല. ഇവിടെ ഉണ്ടായിരുന്നു, ദാ ഇപ്പൊ പോയതേ ഉള്ളൂ. എപ്പോ വരും എന്ന് ചോദിച്ചാൽ തൊട്ടടുത്ത സീറ്റിൽ ഇരിക്കുന്നവർക്ക് പോലും അറിയില്ല എന്ന അവസ്ഥയാണ്. ഇനി ഉച്ച കഴിഞ്ഞെത്തുന്ന സാറിനോട് നിങ്ങൾ അറിവില്ലായ്മ കൊണ്ട് പറയുകയാണെന്ന് കരുതൂ, സാർ ഞാൻ രാവിലെ മുതൽ വന്ന് നിൽക്കുകയാണ്. ഉടൻ മറുപടി വരും, നിങ്ങളോട് ഞാൻ പറഞ്ഞു രാവിലെ വരാൻ. അതിനൊക്കെ എന്ത് മറുപടി അല്ലേ? എന്നാൽ നല്ല കഴിവുള്ള മിടുക്കുള്ള ഓഫീസർമാരുണ്ട്. അവരുടെ മേശമേൽ ഫയലുകൾ കെട്ടിക്കിടക്കില്ല. ശരിക്കും സേവനം ചെയ്യുന്നവരാണവർ. അവരുടെ അടുത്ത് പെൻഷനു വേണ്ടി കയറിയിറങ്ങി നടക്കേണ്ടതായി വരില്ല. അവർ രാവിലെ മുതൽ നമ്മളെ പുറത്ത് വെയിറ്റ് ചെയ്യിപ്പിക്കില്ല. കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകും. ഷോൾഡർ കുലുക്കി അറിയില്ല അറിയില്ല എന്ന് ആംഗ്യം കാണിക്കില്ല. 5 മണിയാകാൻ കാത്തിരിക്കില്ല ബാഗെടുക്കാൻ. കൃത്യസമയത്ത് അവർ ഓഫീസിൽ വരും, ഫയലുകൾ നോക്കും, നന്നായി ജോലി ചെയ്യും. എന്റെ ഒരു സുഹൃത്തു പറയുന്നത് കേൾക്കണോ? ഞങ്ങളൊരു ഓഫീസിൽ ഒരു കാര്യത്തിന് ചെന്നതാണ്. 2-3 സ്റ്റാഫുകൾ വന്നത് 10:30. ബാഗ് വെച്ച് കസേരയിൽ ഇരുന്നപ്പോൾ 11:00. ഒരു ഫയൽ തുറന്ന് അതെടുത്ത് അടുത്ത മുറിയിൽ പോയി വന്നപ്പോൾ 11:30. കൂടെയുള്ളവരെയും വിളിച്ച് അവർ ചായ കുടിക്കാൻ പോയി. തിരികെ വന്നത് 12:30. വാഷ്റൂമിൽ പോയി വന്ന് കസേരയിൽ ഇരുന്നപ്പോൾ 12:30. ഒരു ഫയൽ നിവർത്തി കുറച്ചെന്തോ എഴുതിയിട്ട് 2 പേരെയും വിളിച്ച് ലഞ്ചിന് പോയി. ഇവരെ കണ്ട് ഫയൽ ശരിയാക്കാൻ ഞങ്ങൾ ഉൾപ്പെടെ കുറെ പേർ കാത്തു നിൽക്കുന്നുണ്ട്. ഓരോരുത്തർ ചെല്ലുമ്പോഴും വെയിറ്റ് ചെയ്യൂ വെയിറ്റ് ചെയ്യൂ എന്നവർ പറയുന്നുണ്ടായിരുന്നു. 3:30 അവർ ഇറങ്ങിപ്പോവുകയും ചെയ്തു. എന്ത് നീതിയാണ് അവർ പൊതുജനത്തോട് പുലർത്തുന്നത്? ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവർ കൃത്യനിഷ്ഠ പുലർത്തുന്നവരും ഉത്തരവാദിത്വമുള്ളവരുമായിരിക്കണം. താമസിച്ചു ചെന്ന് നേരത്തെ ഇറങ്ങാനും ആവശ്യമില്ലാതെ ലീവ് എടുക്കാനും വാഞ്ചയുള്ളവർ ജോലിയിൽ നിന്ന് വിരമിക്കുന്നതാണ് നല്ലത്.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്. ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

സുഖദ സാന്ദ്രമായ സംഗീതം മനസ്സിനെ ശാന്തമാക്കുന്നു. അത് അമൃതമയമായി ആത്മാവിന്റെ ആഴങ്ങളിൽ അലകൾ നെയ്യുന്നു. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ഗസൽ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. രാജ്യം ഇന്ന് 80th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ അല്പസമയത്തിനകം ദേശീയ പതാക ഉയർത്തും. ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മുന്നേറുകയാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സ്വാതന്ത്ര്യദിനത്തിൽ സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികൾ. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ദേശീയ പതാക ഉയർത്തും. സ്ത്രീകൾക്ക് നിർഭയമായി ഏത് സമയത്തും പുറത്തിറങ്ങി നടക്കാൻ അന്തരീക്ഷം സൃഷ്ടിച്ച് സംസ്ഥാനത്തെ രാജ്യത്തിന് തന്നെ മാതൃകയാക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ US നാവികസേന സംയുക്ത അഭ്യാസ പ്രകടനം കൊച്ചിയിൽ സമാപിച്ചു. വാർത്തകൾ വിശദമായി. രാജ്യം ഇന്ന് 80th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ അല്പസമയത്തിനകം ദേശീയ പതാക ഉയർത്തും. തുടർന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷവേളയിൽ ആദ്യമായി ഇത്തവണ ദേശീയ ഗീതമായ വന്ദേ മാതരം ആലപിക്കും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: വന്ദേ മാതരത്തിന്റെ 150 വർഷത്തെ പാരമ്പര്യത്തെ അനുസ്മരിക്കുന്നതിനൊപ്പം 2047 വികസിത് ഭാരത് എന്ന ലക്ഷ്യസാത്കാരത്തിന് യുവശക്തിയുടെ ഊർജം, അഭിലാഷങ്ങൾ, നിർണായക സംഭാവനകൾ എന്നിവയെ അടയാളപ്പെടുത്തുന്നതുമാണ് ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ. കര, നാവിക, വ്യോമസേനകളിലെയും മൈ ഭാരത് പദ്ധതിയിലെയും 2500 കേഡറ്റുകളും വോളണ്ടിയർമാരും ആഘോഷങ്ങളിൽ പങ്കെടുക്കും. ചെങ്കോട്ടയിലെ ആഘോഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ വിവിധ മേഖലകളിൽ നിന്ന് 5000 പ്രത്യേക അതിഥികളെ ക്ഷണിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി വിശ്വകർമ്മ പദ്ധതിയിലെ കരകൌശല വിദഗ്ധർ, പ്രധാനമന്ത്രി മുദ്രാ യോജനയിലെ വനിതാ സംരംഭകർ, പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയിലെ തെരുവു കച്ചവടക്കാർ, ഭാരത് ടാക്സിയിലെ ടാക്സി ഡ്രൈവർമാർ എന്നിവർ അതിഥികളാണ്. വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ ചടങ്ങിൽ പുഷ്പവൃഷ്ടി നടത്തും. ദേശീയ പതാക ഉയർത്തുന്നതിനൊപ്പം 21 ഗൺ സല്യൂട്ടും നൽകും. ഡൽഹി പോലീസ് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്.
0: ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യുദ്ധങ്ങളും അസ്ഥിരതയും നിലനിൽക്കുന്നുണ്ടെങ്കിലും ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മുന്നേറുകയാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. 80th സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ആഗോള ശരാശരി വളർച്ചാ നിരക്കിന്റെ ഇരട്ടിയിലധികം വളർച്ചാ നിരക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കൈവരിക്കുമെന്ന് സാമ്പത്തിക പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നതായും രാഷ്ട്രപതി പറഞ്ഞു. ഡെസ്ക് റിപ്പോർട്ട്.
1: ആത്മനിർഭർ ഭാരത് അഭിയാൻ രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയുടെയും ദേശീയ സുരക്ഷയുടെയും അടിത്തറയെ കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. 2030 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ചിലത് നിശ്ചിത സമയത്തിന് മുമ്പ് തന്നെ രാജ്യം കൈവരിച്ചതായി രാഷ്ട്രപതി വ്യക്തമാക്കി. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാനം ദേശീയ താൽപര്യമാണ്. സമാധാനം, സഹകരണം, ചർച്ച, വസുദൈവ കുടുംബകം എന്ന ആദർശം എന്നിവയാണ് വിദേശ നയത്തിന്റെ തൂണുകളെന്നും ദ്രൗപദി മുർമു പറഞ്ഞു. ഭീകരവാദത്തിനെതിരായ ഓപ്പറേഷൻ സിന്ദൂർ കൃത്യതയോടെ പ്രവർത്തിക്കാനുള്ള ഇന്ത്യൻ സായുധസേനയുടെ ശേഷിയുടെ തെളിവാണ്. ഭീകരവാദികൾ എവിടെ ഒളിച്ചിരുന്നാലും പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന ശക്തമായ സന്ദേശം ഓപ്പറേഷൻ സിന്ദൂർ നൽകിയെന്ന് രാഷ്ട്രപതി പറഞ്ഞു. രാജ്യത്തിന്റെ ഭാവിയുടെ ശില്പികളാണ് വിദ്യാർത്ഥികളെന്നും അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ എല്ലാവരും സംഭാവന നൽകണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് പെൺകുട്ടികളുടെ മികച്ച പ്രകടനത്തിൽ രാഷ്ട്രപതി സന്തോഷം പ്രകടിപ്പിച്ചു. 2047 വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനുള്ള യാത്രയിലാണ് രാജ്യമെന്നും വികസനത്തിന്റെ ഫലങ്ങൾ ഓരോ വ്യക്തിയിലേക്കും എത്തിക്കുക എന്നത് രാജ്യത്തിന്റെ ദൃഢനിശ്ചയമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു.
0: സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സേനയിലെയും സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലെയും ഉദ്യോഗസ്ഥർക്കായി രാഷ്ട്രപതി ദ്രൗപദി മുർമു 78 ധീരതാ പുരസ്കാരങ്ങൾ അംഗീകാരം നൽകി. ഇതിൽ 13 പുരസ്കാരങ്ങൾ മരണാനന്തര ബഹുമതിയായാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കീർത്തിചക്ര, ശൌര്യചക്ര, ബാറ്റു സേനാ മെഡലുകൾ, സേനാ മെഡലുകൾ, നൌസേനാ മെഡലുകൾ, വായുസേനാ മെഡലുകൾ എന്നിവയാണ് പ്രഖ്യാപിച്ചത്. ലഫ്റ്റനന്റ് കേണൽ മനിയോ ഫ്രാൻസിസ് PF, മേജർ ജിതേന്ദ്ര രാത്തി എന്നിവർ കീർത്തിചക്രയ്ക്ക് അർഹരായി. ഹവിൽദാർ ഗജേന്ദ്ര സിംഗ്, ഹെഡ് കോൺസ്റ്റബിൾ ജഗ്ബീർ സിംഗ്, ബഷീർ അഹമ്മദ്, SG കോൺസ്റ്റബിൾ ജസ്പ്രീത് സിംഗ്, ബൽവീന്ദർ സിംഗ്, താരിഖ് ഹുസൈൻ, STF ഇൻസ്പെക്ടർ സുനിൽകുമാർ എന്നിവർക്ക് മരണാനന്തര ബഹുമതിയായി കീർത്തിചക്ര നൽകും. രാജ്യത്തിന്റെ അഭിലാഷങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ശക്തവും പ്രചോദനാത്മകവുമായ സന്ദേശമാണ് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി നൽകിയതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. യുവാക്കളുടെ പ്രതീക്ഷകൾ, സ്ത്രീകളുടെ കരുത്തും സംഭാവനകളും, രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതി എന്നിവയെക്കുറിച്ചെല്ലാം പരാമർശിച്ചുകൊണ്ട് കൂടുതൽ ശക്തവും സമൃദ്ധവുമായ ഒരു രാഷ്ട്രത്തെക്കുറിച്ച് വിശാലമായ കാഴ്ചപ്പാടാണ് രാഷ്ട്രപതിയുടെ പ്രസംഗം മുന്നോട്ട് വെച്ചതെന്ന് ഉപരാഷ്ട്രപതി സാമൂഹ്യമാധ്യമത്തിൽ വ്യക്തമാക്കി. സ്വാതന്ത്ര്യദിനത്തിൽ സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. രാവിലെ 9 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ദേശീയ പതാക ഉയർത്തും. വിവിധ സേനാവിഭാഗങ്ങൾ, അശ്വാരൂഢ സേന, NCC, സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയ വിഭാഗങ്ങളുടെ പരേഡിന്റെ അഭിവാദ്യം മുഖ്യമന്ത്രി സ്വീകരിക്കും. മികച്ച സേവനത്തിന് രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ, ഫയർ സർവീസ് മെഡലുകൾ, കറക്ഷൻ സർവീസ് മെഡലുകൾ, ജീവൻരക്ഷാ പതക്കങ്ങൾ എന്നിവ മുഖ്യമന്ത്രി സമ്മാനിക്കും. തുടർന്ന് തിരുവനന്തപുരം നഗരത്തിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ദേശഭക്തി ഗാനങ്ങളും NCC കേഡറ്റുകളുടെ അശ്വാഭ്യാസ പ്രകടനവും ഉണ്ടാകും. മന്ത്രിമാരായ ഷിബു ബേബി ജോൺ കൊല്ലത്തും PC വിഷ്ണുനാഥ് പത്തനംതിട്ടയിലും, എം ലിജു ആലപ്പുഴയിലും, മോൻസ് ജോസഫ് കോട്ടയത്തും, അനൂപ് ജേക്കബ് ഇടുക്കിയിലും ദേശീയ പതാക ഉയർത്തും. എറണാകുളത്ത് മന്ത്രി റോജി എം ജോണും, തൃശൂരിൽ OJ ജനീഷും, പാലക്കാട്ട് N ഷംസുദ്ദീനും, മലപ്പുറത്ത് PK ബഷീറും, കോഴിക്കോട്ട് ബിന്ദു കൃഷ്ണയും, വയനാട്ടിൽ T സിദ്ദീഖും, കണ്ണൂരിൽ സണ്ണി ജോസഫും, കാസർകോട്ട് KM ഷാജിയും ദേശീയ പതാക ഉയർത്തും. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പാലക്കാട് റെയിൽവേ ഡിവിഷൻ ആസ്ഥാനത്ത് ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുകർ റോട്ട് ദേശീയ പതാക ഉയർത്തും. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ആഭിമുഖ്യത്തിൽ തലസ്ഥാന ദ്വീപായ കവരത്തി സ്കൂൾ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേഷ്ടാവ് SB ദീപക്കുമാർ ദേശീയ പതാക ഉയർത്തും. BJP കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ 9 നടക്കാവ് കേളപ്പജി സ്മാരകത്തിന് മുന്നിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ച് ദേശീയ പതാക ഉയർത്തലും സ്വാതന്ത്ര്യദിനാഘോഷവും സംഘടിപ്പിക്കും. തൃശൂർ പൂച്ചട്ടി ഭവൻസ് വിദ്യാമന്ദിറിൽ പുതുതായി നിർമ്മിച്ച അക്കാദമിക് ബ്ലോക്ക് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി രാവിലെ ഉദ്ഘാടനം ചെയ്യും. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി ഇന്ത്യ വിഭജനത്തെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള പറഞ്ഞു. കോഴിക്കോട് മാരാർജി ഭവനിൽ BJP സിറ്റി ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിഭജന ഭീകരത സ്മൃതി ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സ്ത്രീകൾക്ക് നിർഭയമായി ഏതു സമയത്തും പുറത്തിറങ്ങി നടക്കാൻ അന്തരീക്ഷം സൃഷ്ടിച്ച് സംസ്ഥാനത്തെ രാജ്യത്തിന് തന്നെ മാതൃകയാക്കി മാറ്റുക പ്രധാന ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. വനിതാ ശിശു വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ മുന്നോടിയായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച റീസേർച്ച് സേഫ് വിമൺ, സേഫ് കേരള രാത്രികാല വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഒരു പുതിയുഗ കേരളം കെട്ടിപ്പടുക്കാൻ സ്ത്രീകളുടെ സംഭാവന നിസ്തുലമാണെന്നും അതിനായി ഗവൺമെന്റിന് എല്ലാവരുടെയും പിന്തുണയുണ്ടാകണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. ഇന്ത്യൻ നാവികസേനയും US നാവികസേനയും സംയുക്തമായി സംഘടിപ്പിച്ച സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിൽ സമാപിച്ചു. കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിലായിരുന്നു 5 പ്രത്യേക പരിപാടി. ഇരു നാവികസേനയുടെയും EOD വിദഗ്ധ സംഘങ്ങൾ സംയുക്ത പരിശീലനത്തിൽ പങ്കെടുത്തു. UGC നെറ്റ്, CSIR നെറ്റ്, ICAR അഖിലേന്ത്യാ പ്രവേശന പരീക്ഷ എന്നിവയുടെ താൽക്കാലിക ഉത്തരസൂചികകൾ നാളെ പ്രസിദ്ധീകരിക്കുമെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി അറിയിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഉത്തരസൂചികകൾ പ്രസിദ്ധീകരിക്കും. പരീക്ഷാർത്ഥികൾ NTA ഔദ്യോഗിക അറിയിപ്പുകളെ മാത്രം ആശ്രയിക്കണമെന്ന് ഏജൻസി നിർദ്ദേശിച്ചു. അംഗസമാശ്വാസ നിധി ധനസഹായ പദ്ധതിയിലേക്ക് ഓൺലൈനായി അപേക്ഷിക്കാൻ സാഹചര്യമൊരുക്കുന്നതിന് ഗവൺമെന്റ് മുൻഗണന നൽകുമെന്ന് മന്ത്രി എം ലിജു പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി അംഗസമാശ്വാസ നിധി ധനസഹായ വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് ഈ വർഷം July 29 മുതൽ August 10 വരെ ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആശ്വാസമായി പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി അടുത്ത മാസം 5 നീട്ടിയതായി മന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം ഇന്ന് 80th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ അല്പസമയത്തിനകം ദേശീയ പതാക ഉയർത്തും. ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മുന്നേറുകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സ്വാതന്ത്ര്യദിനത്തിൽ സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികൾ. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ദേശീയ പതാക ഉയർത്തും. സ്ത്രീകൾക്ക് നിർഭയമായി ഏതു സമയത്തും പുറത്തിറങ്ങി നടക്കാൻ അന്തരീക്ഷം സൃഷ്ടിച്ച് സംസ്ഥാനത്തെ രാജ്യത്തിന് തന്നെ മാതൃകയാക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഇന്ത്യ US നാവികസേന സംയുക്ത അഭ്യാസ പ്രകടനം കൊച്ചിയിൽ സമാപിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു. മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും വരെ ഒരു കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കൂൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 1 മുതൽ 18 വരെ മിത്രനികേതനിൽ വച്ച് ഏവർക്കും സ്വാഗതം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. സൗരസമ്മോഹനമായ ഒരു പ്രഭാതം, ഒരു പകൽ ആരംഭിക്കുകയാണ്. ഹൃദ്യമായ ഈ പ്രഭാതം ഇന്നത്തെ പകലിനെ ഊർജസ്വലമാക്കട്ടെ. എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്രത്തോളം ആശയങ്ങൾ പങ്കുവെക്കാനുണ്ട്. ആഗ്രഹങ്ങളെ സാർത്ഥകമാക്കിക്കൊണ്ട് ഈ പകൽ ഒടുങ്ങും വരെ എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ചിറകാർന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉണർന്നെഴുന്നേൽക്കൂ. ഒന്നുമോർത്ത് വിഷാദിച്ചിരിക്കരുത്. കാലമിനിയുമുരുളും, വിഷുവരും, വർഷം വരും, ഓരോ തളിരനും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇപ്പോൾ ഈ നിമിഷത്തെ ആസ്വദിക്കാം, അനുഭവിക്കാം. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, ഒരു കുടന്ന സ്നേഹം, ഒന്നുഷാറാകാൻ ഇതിൽ കൂടുതൽ എന്തു വേണം. കർമ്മനിരതമായ ഒരു പ്രഭാതം ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: എന്റെ ഭാഷ എന്റെ രക്തമായിരിക്കുന്നു. എന്റെ ആത്മാംശങ്ങളിൽ നിന്ന് പൊടിയുന്ന രുധിരബിന്ദുക്കൾ, അക്കങ്ങളും അക്ഷരങ്ങളും കൊണ്ട് പ്രശോഭിതമായിരിക്കുന്ന വിസ്തൃത ലോകം, ആശയങ്ങളും അഭിപ്രായങ്ങളും കൊണ്ട് സമൃദ്ധമായ പാടശേഖരങ്ങൾ, അയൽപ്പരപ്പുകൾക്കപ്പുറം വൻകരകളും മഹാസമുദ്രങ്ങളും കടന്നു ചെന്നാലും ബഹുമാനാദരങ്ങളുള്ള നമ്മുടെ ആത്മപ്രപഞ്ചം, നമ്മുടെ ഭാഷ, നമ്മുടെ മലയാളം, എന്റെയും നിന്റെയും ആത്മരക്തം, അവികലമായ ആ അക്ഷരകല ജീവസുറ്റതാക്കിയ നമ്മുടെ കേരളം, കേരളത്തിന്റെ മണ്ണിൽ നിന്ന് മുളച്ചു പൊന്തിയ മഹത് സംസ്കൃതി, മാതൃതുല്യം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

പ്രിയ ശ്രോതാക്കളെ, ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് പഴഞ്ചൊല്ലുകളെ കുറിച്ച് കേൾക്കാം. പറഞ്ഞു പഴകിയ ചൊല്ലെന്നോ പഴക്കമുള്ള ചൊല്ലെന്നോ പഴഞ്ചൊല്ലിനെ വ്യാഖ്യാനിക്കാം. സമൂഹത്തിന്റെ അനുഭവ സമ്പത്ത് പ്രതിഫലിപ്പിക്കുന്നതും അതോടൊപ്പം നർമ്മബോധ പാരമ്പര്യം പ്രകടമാക്കുന്നതുമായ വായ്ത്താരികളാണ് പഴഞ്ചൊല്ലുകൾ. പഴമൊഴികൾ, ലോകോക്തികൾ, നാടൻ ചൊല്ലുകൾ എന്നീ പേരുകളിലും പഴഞ്ചൊല്ലുകൾ അറിയപ്പെടുന്നു. നാടോടി സാഹിത്യത്തിന്റെ അവഗണിക്കാനാകാത്ത ഒരു ഘടകമാണ് പഴഞ്ചൊല്ലുകൾ. നമ്മുടെ പൂർവികരുടെ ലോക നിരീക്ഷണങ്ങളും ആചാരമര്യാദകളും വിശ്വാസങ്ങളും പഴഞ്ചൊല്ലുകൾ ഉൾക്കൊള്ളുന്നുണ്ട്. പ്രാക്തന മനുഷ്യന്റെ സന്തോഷവും സന്താപവും സൗന്ദര്യബോധവും തത്വചിന്തയും സാമൂഹിക ബോധവും ക്ഷമയും ഔദാര്യവും എന്നുവേണ്ട എല്ലാ വികാരങ്ങളും ചിന്തകളും പഴഞ്ചൊല്ലുകളിൽ പ്രതിഫലിക്കുന്നുണ്ട്. പഴഞ്ചൊല്ലുകൾ അധികം നീണ്ടതായിരിക്കില്ല എന്ന് മാത്രമല്ല, സാരവത്തും ഹൃദയസ്പർശിയുമായിരിക്കും. അവ തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് പകർന്നു പോരുന്നവയാണ്. ക്രമേണ ഇവ നിത്യജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയായി മാറി. നാടൻ സംസ്കാരത്തിന്റെ ചൈതന്യം ദൃഷ്ടാന്തത്തിന്റെയും അന്യാപദേശത്തിന്റെയും രൂപത്തിലാണ് പഴഞ്ചൊല്ലുകൾ നിലനിൽക്കുന്നത്. ജനസമുദായത്തിന്റെ അനുഭവ പരമ്പരയിൽ നിന്ന് വിവിധ കാലഘട്ടങ്ങളിലായി രൂപപ്പെട്ടിട്ടുള്ള ജീവിത വിജ്ഞാനത്തിന്റെ സൂത്രവാക്യങ്ങളാണ് പഴഞ്ചൊല്ലുകൾ. ശബ്ദ സൗന്ദര്യവും വിചാര മാധുര്യവും കലർന്ന ഈ ജ്ഞാനഖണ്ഡങ്ങൾ ഭാഷയുടെയും സാഹിത്യത്തിന്റെയും പൈതൃക സ്വത്തായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. മലയാളത്തിലെ ആദ്യത്തെ പഴഞ്ചൊൽ സമാഹാരമായി കണക്കാക്കുന്നത് പൗളിനോസ് പാദ്രിയുടെ അടുകിയ മലബാറിക്ക എന്ന ഗ്രന്ഥമാണ്. പിന്നെ ഗുണ്ടർട്ടിന്റെ പഴഞ്ചൊൽ മാലയും. ശൈലി പ്രദീപം രചിച്ചത് രാമലിംഗം പിള്ളയാണ്. വിവിധ ദേശങ്ങളിലുള്ള പഴഞ്ചൊല്ലുകളുടെ സമാഹരണവും പഠനവും നിർവഹിച്ചത് PC കർത്തായാണ്. പഴഞ്ചൊൽ പ്രപഞ്ചം എന്ന ഗ്രന്ഥം. പഴഞ്ചൊല്ലിന്റെ ഉൽപ്പത്തിയും ഭാഷയുടെ ഉൽപ്പത്തിയും ഏറെക്കുറെ ഒരുമിച്ച് തന്നെ ആയിരിക്കണം. ലിഖിത ഭാഷയ്ക്ക് മുൻപുള്ള വാമൊഴിയായി എല്ലാ ഭാഷകളിലും പഴഞ്ചൊല്ലുകൾ പിറവിയെടുത്തിട്ടുണ്ട്. അക്ഷരലിപികൾ ഉരുത്തിരിഞ്ഞു കഴിഞ്ഞിട്ടില്ലാതിരുന്ന അവസ്ഥയിൽ അനുഭവസിദ്ധങ്ങളായ അറിവുകളെയും പ്രകൃതിദത്തമായ ജീവിത പാഠങ്ങളെയും പിൻതലമുറകൾക്കായി സംരക്ഷിക്കുവാനും എപ്പോഴും ഓർമ്മിപ്പിക്കുവാനും വേണ്ടി നമ്മുടെ പൂർവികർ അവരുടെ ബുദ്ധി കൗശലം കൊണ്ട് ചുരുങ്ങിയ വാക്കുകളിൽ ഒരുക്കി വെച്ചവയാണ് പഴഞ്ചൊല്ലുകൾ. അവ കാലാതീതമാണ്, കാലികവുമാണ്.

അനാദിയായ കാലത്തിന്റെ ഏത് അവിസ്മരണീയ മുഹൂർത്തത്തിലാവും മനുഷ്യ മനസ്സിൽ പാട്ടിന്റെ മുളപൊട്ടിയത്. ഹൃദയ നൊമ്പരങ്ങളെ അലിയിച്ചു കളയും വിധം മധുരോദാരമായി പാട്ടിന്റെ അമൃതശ്രുതികൾ മനസ്സിന്റെ കോണിൽ എവിടെ നിന്നായിരിക്കും ചേതോഹരമായി ഒഴുകിയെത്തിയത് അറിഞ്ഞുകൂടാ. പല്ലവികളും അനുപല്ലവികളും കൊണ്ട് അത്രമേൽ ഹൃദ്യമായ പാട്ടിന്റെ പരിമളം ജനതകളിൽ അലയടിച്ചു കൊണ്ടേയിരിക്കുന്നതിന്റെ കാര്യമെന്തായിരിക്കും? ഏതു കാന്തിക ക്ഷേത്രമാവും വിടാതെ പാട്ടിന്റെ പഞ്ചാമൃത മധുരമയെ മസ്തിഷ്കത്തിന്റെ മായാലോകത്ത് ആകർഷിപ്പിച്ചു നിർത്തുന്നത് ഒന്നും അറിഞ്ഞുകൂടാ. എന്നാൽ ഒന്നറിയാം, ഞാനും ഈ പാട്ടും ഒന്നായിരിക്കുന്നു, ഒരേ ആത്മപ്രപഞ്ചമായിരിക്കുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കവിതയുടെ പൊൻപരാഗങ്ങൾ വീണു സമ്മോഹനമായ ഒരു ചലച്ചിത്രഗാനം.

ഒരു വാക്ക് കവിതയാകുന്ന സന്ദർഭങ്ങളുണ്ട്. മൗനം കവിതയായി പൂക്കുന്ന നേരങ്ങളുമുണ്ട്. തീയായി പടർന്ന്, മഴയായി പെയ്ത്, മഞ്ഞായി തണുത്ത്, നിലാവായി പൊള്ളി, നേർത്ത വേൽച്ചില്ലകളിൽ ചേക്കേറി കവിത കായാമ്പൂ പോലെ പൂത്തുലയുന്നു. കർണികാര ശോഭയാർന്ന കാവ്യകുസുമങ്ങൾ. പക്ഷേ ചിലപ്പോഴത് ചുവന്നു പൂക്കും, കാട്ടുതീയായി പടരും, ഹൃദയതടങ്ങളെ അത് ചുവപ്പിക്കും, രക്തത്തിൽ അത് അലിഞ്ഞുചേരും, മറക്കാനാകാത്ത വിധം അത് അന്തരംഗങ്ങളിൽ കളമെഴുതും. വിപ്ലവങ്ങളുടെ കൊടുങ്കാറ്റാകും. പഴഞ്ചനാശയങ്ങളെ എരിച്ചു കളഞ്ഞ് പുത്തനാശയങ്ങളുടെ തീജ്വാലകളാകും. കവിത ശക്തിയാണ്. പഴമയ്ക്കു നേരെ വാളോങ്ങിയും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ചുട്ടരിച്ചും അത് പുതിയ പുലരികൾ തേടുന്ന ആവേഗമാകും. ശക്തി ഗാഥയാകും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം അർത്ഥസമ്പുഷ്ടമായ ഒരു കവിത.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

അടുക്കളയിലെ അനുഭവ കഥകൾ. അടുക്കള അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 15, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ 79th വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ അടുക്കളയുടെ 4 ചുമരുകൾക്കുള്ളിൽ നിന്ന് ഒരു പുതിയ ചിന്തയുടെ വിപ്ലവത്തിന് തുടക്കം കുറിക്കാം. എല്ലാവർക്കും അടുക്കളയുടെ സ്വാതന്ത്ര്യദിനാശംസകൾ. ഇന്ന് നാം അഭിമാനത്തോടെ പറയുന്നു, നമ്മുടെ രാജ്യം സ്വതന്ത്രമാണ്. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് നാം സ്വാതന്ത്ര്യം നേടിയിട്ട് 10 പിന്നിട്ടു. എന്നാൽ ഒരു ചോദ്യം ചോദിക്കേണ്ടിയിരിക്കുന്നു, എന്താണ് യഥാർത്ഥ സ്വാതന്ത്ര്യം? വെറും രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണോ അത്? ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്നത് യാതൊരു വിധത്തിലുമുള്ള അടിമത്തമില്ലായ്മയാണ്. ജാതിയുടെ, മതത്തിന്റെ, വർഗത്തിന്റെ, ലിംഗഭേദത്തിന്റെ ചങ്ങലകളിൽ നിന്ന് ഒരു മനുഷ്യൻ നേടുന്ന വിമോചനമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യദിനത്തിൽ നാം പ്രത്യേകമായി ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. അത്രയും സ്വതന്ത്രരാണോ നമ്മൾ? പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾ. നമ്മുടെ അടുക്കളകൾ പലപ്പോഴും സ്നേഹത്തിന്റെ, രുചികളുടെ, ഓർമ്മകളുടെ കേന്ദ്രങ്ങളാണ്. എന്നാൽ അതേസമയം

ചിലപ്പോഴൊക്കെ സ്വപ്നങ്ങൾക്ക് ചിറകില്ലാതെ പോകുന്ന ഇടം കൂടിയാണത്. അടുക്കളയുടെ ഈ ലോകം സ്ത്രീയുടെ മാത്രം ലോകമായി ചുരുങ്ങുമ്പോൾ അവളുടെ കഴിവുകൾ, സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ എന്നിവയെല്ലാം ആ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകുന്നു. അങ്ങനെയെങ്കിൽ ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് പൂർണമായി സ്വതന്ത്രയാകാൻ സാധിക്കുക? ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യം എന്നാൽ അവൾക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവാണ്. അവൾക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള വിദ്യാഭ്യാസം നേടാനും ഇഷ്ടമുള്ള ജോലി ചെയ്യാനും ഇഷ്ടമുള്ള പുരുഷനെ വിവാഹം കഴിക്കാനും അതിലുപരിയായി സ്വന്തമായൊരു സ്വപ്നം കാണാനും അതിനെ പിന്തുടരാനുമുള്ള സ്വാതന്ത്ര്യമാണ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, ഇതൊക്കെ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ടല്ലോ, പിന്നെന്താണ് പ്രശ്നം? പക്ഷേ സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാകും, പലപ്പോഴും ഈ സ്വാതന്ത്ര്യങ്ങൾക്കെല്ലാം ഒരു അദൃശ്യമായ ചങ്ങലയുടെ ഭാരമുണ്ട്. സമൂഹത്തിന്റെ പ്രതീക്ഷകൾ, കുടുംബത്തിന്റെ സമ്മർദ്ദം, ഇതൊരു പെൺകുട്ടിക്ക് ചേർന്നതല്ല എന്ന തരത്തിലുള്ള വാക്കുകൾ, ഇതൊന്നും നിയമപരമായ അടിമത്തമല്ലായിരിക്കാം, പക്ഷേ മാനസികമായ അടിമത്തമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സ്വാതന്ത്ര്യം ആരുടെയും അനുവാദത്തിനു വേണ്ടി കാത്തിരിക്കരുത്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറം നൽകേണ്ടത് നിങ്ങൾ തന്നെയാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാനാകും. വിദ്യാഭ്യാസം നേടുക എന്നതാണ് അതിലേറ്റവും പ്രധാനം. അറിവ് എന്നത് ഒരു സ്ത്രീയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. അത് സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കുന്നു. സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുക എന്നതാണ് അടുത്ത കാര്യം. ചെറിയ ജോലിയോ സ്വന്തമായൊരു സംരംഭമോ തുടങ്ങുന്നത് നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് ശക്തി പകരും. നിങ്ങളുടെ ഇഷ്ടങ്ങളെ പിന്തുടരുക എന്ന കാര്യവും മറന്നുപോകരുത്. പാചകം ഒരിഷ്ടമാണെങ്കിൽ അത് ചെയ്യുക. അതിനൊപ്പം നിങ്ങൾക്കിഷ്ടമുള്ള മറ്റു കാര്യങ്ങൾക്കും സമയം കണ്ടെത്തുക. ഒരു പുസ്തകം വായിക്കാൻ, ചിത്രം വരയ്ക്കാൻ, പാട്ടുപാടാൻ, നിങ്ങളുടെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് സമയം നൽകുക. സ്വയം ബഹുമാനിക്കുവാനും മറന്നുപോകരുത്. മറ്റുള്ളവർ നിങ്ങൾക്കു വേണ്ടി നിശ്ചയിച്ച അതിരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകാതെ നിങ്ങളുടെ കഴിവുകളെയും സ്വപ്നങ്ങളെയും ബഹുമാനിക്കുക.

അതേസമയം പുരുഷന്മാരായ സഹോദരന്മാരോടും എനിക്കൊരു കാര്യം പറയുവാനുണ്ട്. സ്ത്രീ സ്വാതന്ത്ര്യം എന്നത് പുരുഷനെതിരല്ല, മറിച്ച് പുരുഷനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ്. അടുക്കളയിലെ ജോലി എന്നത് സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്വമല്ല, അതൊരു കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വമാണ് എന്ന് എത്രയോ വട്ടം അടുക്കളയിൽ പറഞ്ഞിട്ടുള്ളത് ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ആവർത്തിക്കുകയാണ്. ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ അവിടെ കൂടുതൽ സ്നേഹവും ബഹുമാനവും വളരുന്നു. അടുക്കളയുടെ മതിൽക്കെട്ടുകൾ ഭേദിച്ച് സ്വപ്നങ്ങളെ പിന്തുടരാൻ നാം ഓരോരുത്തർക്കും പ്രചോദനം നൽകുന്ന ഒരുപാട് ധീര വനിതകൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ പുരുഷന്മാർക്കൊപ്പം തോളോട് തോൾ ചേർന്ന് പോരാടിയ അനേകം ധീര വനിതകളുണ്ട്. അതിൽ രണ്ടുപേരുടെ ധീരകഥകൾ നമുക്ക് ഓർമ്മിക്കാം. എന്റെ ഝാൻസി ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, ഈ വാക്കുകൾക്ക് കാലത്തെ അതിജീവിക്കുന്നൊരു ശക്തിയുണ്ട്. അത് 1857 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ തീജ്വാലയായി മാറിയ റാണി ലക്ഷ്മിഭായി എന്ന ധീരവനിതയുടേതാണ്. ചെറുപ്പത്തിൽ തന്നെ ആയോധന കലകളിൽ പരിശീലനം നേടിയ മണികർണിക എന്ന ലക്ഷ്മിഭായി ഝാൻസിയിലെ രാജാവായ ഗംഗാധർ റാവുവിനെ വിവാഹം കഴിച്ചതോടെ റാണി ലക്ഷ്മിഭായിയായി. എന്നാൽ അവരുടെ ദാമ്പത്യ ജീവിതം ദുരിതപൂർണമായിരുന്നു. രാജാവ് നേരത്തെ മരിച്ചു. അവർക്ക് സ്വന്തമായി മക്കളില്ലാത്തതിനാൽ ദാമോദർ റാവു എന്നൊരു കുട്ടിയെ ദത്തെടുത്തു. ഇതായിരുന്നു ബ്രിട്ടീഷുകാർക്ക് ഒരവസരം. ദത്തെടുത്ത കുട്ടികളെ അംഗീകരിക്കാത്ത ദത്തവകാശ നിരോധന നിയമം എന്ന ക്രൂരമായ നിയമം ബ്രിട്ടീഷുകാർ നടപ്പാക്കി. ഝാൻസി എന്ന രാജ്യം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലാക്കാൻ അവർ ശ്രമിച്ചു. പക്ഷെ റാണി ലക്ഷ്മിഭായി വഴങ്ങിയില്ല. ഒരു സ്ത്രീയുടെ ശക്തി എന്താണെന്ന് അവർ ബ്രിട്ടീഷുകാർക്ക് കാട്ടിക്കൊടുത്തു. ഒറ്റപ്പെട്ട പോരാട്ടമായിരുന്നു അത്. ലക്ഷ്മിഭായി തന്റെ സൈന്യത്തെ നയിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. അവർ വാളെടുത്ത് കുതിരപ്പുറത്ത് കയറി പുറകിൽ ദത്തെടുത്ത കുട്ടിയെ കെട്ടിവെച്ച് യുദ്ധം ചെയ്തു. ആ ധീരത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു ഇതിഹാസമായി മാറി. ഇഫ് ഷീ ഡൈസ് വിത്ത് ദ എനിമി ഷീസ് എ ബ്രേവ് വാരിയർ. അവൾ ശത്രുവിനൊപ്പം മരിച്ചാൽ അവളൊരു ധീര യോദ്ധാവാണ് എന്ന് ബ്രിട്ടീഷ് സൈന്യാധിപൻ പോലും അവരെക്കുറിച്ച് പറഞ്ഞു. റാണി ലക്ഷ്മിഭായിയുടെ ജീവിതം ഒരോർമ്മപ്പെടുത്തലാണ്. ഒരു സ്ത്രീക്ക് ഭയമില്ലാതെ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ടു പോകാൻ സാധിക്കുമെന്ന് അവർ തെളിയിച്ചു. ഇനി പറയാൻ പോകുന്നത് ഒരുപക്ഷെ അധികം ആരും കേൾക്കാത്ത എന്നാൽ വളരെ പ്രാധാന്യമുള്ള ഒരു ചരിത്രമാണ്. റാണി ലക്ഷ്മിഭായിക്ക് ഏകദേശം 100 വർഷം മുൻപേ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ധീരവനിത ശിവഗംഗയിലെ റാണി വേലു നാച്ചിയാർ. 1780 ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്ത് വിജയിച്ച ആദ്യ ഇന്ത്യൻ വനിതയാണ് വേലു നാച്ചിയാർ. ആയോധന കലകളിലും വാൾപയറ്റിലും കുതിരയോട്ടത്തിലും അവർ വളരെ സമർത്ഥയായിരുന്നു. അവരുടെ ഭർത്താവിനെ ബ്രിട്ടീഷുകാർ വധിച്ചപ്പോൾ അവർ പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു. 8 വർഷത്തോളം ഒളിവിൽ കഴിഞ്ഞ അവർ ഒരു വലിയ സൈന്യത്തെ രൂപീകരിച്ച് ബ്രിട്ടീഷുകാരെ നേരിടാൻ തയ്യാറായി. വേലു നാച്ചിയാരുടെ സൈന്യത്തിൽ സ്ത്രീകളുടെ ഒരു സംഘമുണ്ടായിരുന്നു. ഉദയൽ എന്നായിരുന്നു അവരുടെ സൈനിക തലവന്റെ പേര്. വേലു നാച്ചിയാരുടെ വിശ്വസ്ത സേവികയായിരുന്ന കുയിലി ഒരു ധീരവനിതയായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ആയുധപ്പുരയിൽ തീയിടാൻ തീരുമാനിച്ചപ്പോൾ കുയിലി സ്വന്തം ശരീരത്തിൽ നെയ്യൊഴിച്ച് തീ കൊളുത്തി ആയുധപ്പുരയിലേക്ക് ഓടിക്കയറി. അങ്ങനെ ഇന്ത്യയുടെ ആദ്യത്തെ ചാവേർ പോരാളിയെന്ന് കുയിലിയെ വിശേഷിപ്പിക്കാം. വേലു നാച്ചിയാർ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യുകയും ശിവഗംഗയുടെ ഭരണം തിരിച്ചുപിടിക്കുകയും ചെയ്തു. അവരുടെ കഥ ഒരു സ്ത്രീക്ക് ശക്തമായ തീരുമാനമെടുക്കാനും ഒരു സൈന്യത്തെ നയിക്കാനും പ്രതികാരം ചെയ്യാനും സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാനും സാധിക്കുമെന്ന് തെളിയിക്കുന്നു. ഈ രണ്ട് ധീരവനിതകളുടെ കഥകൾ നമുക്ക് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. അടുക്കളയുടെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകേണ്ടവരല്ല സ്ത്രീകൾ. അവർക്ക് സ്വപ്നങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്, പോരാട്ടങ്ങളുണ്ട്, വിജയങ്ങളുണ്ട്. റാണി ലക്ഷ്മിഭായിയെയും വേലു നാച്ചിയാരെയും ഓർമ്മിച്ചുകൊണ്ട് ഈ സ്വാതന്ത്ര്യദിനത്തിൽ നമുക്ക് നമ്മുടെ ഉള്ളിലെ ധീരയായ സ്ത്രീയെ ഉണർത്താം.

ഇന്ത്യയുടെ 78-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമുക്കൊരു പുതിയ പ്രതിജ്ഞയെടുക്കാം. ഓരോ വീടും സ്വാതന്ത്ര്യത്തിന്റെ ഇടമായി മാറട്ടെ. ഓരോ അടുക്കളയും പാചകത്തിനു മാത്രമല്ല സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിക്കാനുള്ള ഇടമായി മാറട്ടെ. സ്വാതന്ത്ര്യത്തിന്റെ ഈ ദിനത്തിൽ നമുക്ക് പുതിയൊരു ഇന്ത്യയെ സ്വപ്നം കാണാം. സ്ത്രീയും പുരുഷനും തുല്യമായി കൈകോർത്ത് ഒരേ മനസ്സോടെ മുന്നോട്ടു പോകുന്ന ഒരു ഇന്ത്യ. സ്വപ്നങ്ങൾ സഫലമാകട്ടെ. വർഷങ്ങൾ ഓരോന്ന് ആഗതമാകുന്നതിനനുസരിച്ച് ലോകത്തിന്, ഇന്ത്യയ്ക്ക് മാറ്റങ്ങളുണ്ടാകട്ടെ. പുതുവിപ്ലവത്തിന്റെ സൂര്യൻ ഉദിക്കട്ടെ. നേരം ഒരുപാടായി. അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള നേരമായി. മറ്റൊരു വിഷയവുമായി നാളെ കേൾക്കാം.

മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷി രീതികൾ പരിചയപ്പെടുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താല്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9444671529.

0: ഉപദേശങ്ങൾ ഉപകാരപ്രദമാകുമോ? ഇല്ല എന്നത് തന്നെയാണ് സത്യം. സാരോപദേശങ്ങളുടെ കാലം കഴിഞ്ഞുവോ? പ്രകാശമുള്ള ചിന്തകൾക്കാണ് ഇനിയുള്ള കാലത്ത് പ്രസക്തി. വാക്കുകൾ നക്ഷത്രങ്ങളാണ്. നക്ഷത്രപ്രകാശമുള്ള ആശയങ്ങൾ മനോമണ്ഡലങ്ങളിൽ പതിയും, ചിന്തകളുടെ പുതിയ സൂര്യൻ ഉദിക്കും. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: ആളുകൾ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇതിന് തക്കവണ്ണം ഞാൻ എന്ത് പാപം ചെയ്തു? എന്തിനാണ് എനിക്കിങ്ങനെയൊരു ജീവിതം തന്നത്? എന്തിനിങ്ങനെയൊരു ജന്മം? പ്രിയപ്പെട്ടവരുടെ ആകസ്മിക മരണം, ഭേദമാകാത്ത രോഗം, ഏകാന്ത ജീവിതം എന്നിങ്ങനെയുള്ള മർമ്മഭേദകമായ ജീവിതാനുഭവങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ചോദിച്ചു പോകുന്ന കാര്യമാണത്. ഇതിനുവേണ്ടി ഞാൻ എന്ത് പാപമാണ് ചെയ്തത് എന്ന്, അതിനർത്ഥം എന്താണെന്ന് ആലോചിച്ചു നോക്കൂ. ഇതൊക്കെ ഉണ്ടാകുന്നതിന് കാരണം ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് എന്നാണ്. അങ്ങനെ കർമ്മങ്ങളുടെ ഫലമാണ് ഇന്നത്തെ ജീവിതം എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് എന്ത് പാപമാണ് ഞാൻ ഇതിനുവേണ്ടി ചെയ്തത് എന്നൊക്കെ മനുഷ്യൻ ചോദിക്കുന്നത്. പണ്ടെങ്ങോ ചെയ്ത പാപങ്ങളുടെ ഫലമാണോ ഇന്നത്തെ ജീവിതം? അതിലെന്ത് യുക്തിയാണിരിക്കുന്നത്? കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത കാര്യങ്ങളുടെ ഫലം ഈ ജന്മത്തിൽ അനുഭവിക്കുന്നു എന്ന് പറയുന്നത് നിരർത്ഥകം തന്നെയല്ലേ? തീർത്തും മതാധിഷ്ഠിതമായ ചിന്തയാണത്. യുക്തിപൂർവം ചിന്തിച്ചു നോക്കിയാൽ ഇതിനടിസ്ഥാനം നിരർത്ഥകമാണെന്ന് കാണാം. ഒരു ജന്മമേ ഉള്ളൂ, അത് ആസ്വദിക്കുക എന്നതാണ് കാര്യം. അതിനിടയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക എന്നതാണ് പ്രധാനം. രോഗം, മരണം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിവയൊക്കെ ഏതൊരു മനുഷ്യ ജീവിതത്തിലും ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. രോഗങ്ങൾക്ക് ചികിത്സയുണ്ട്, മരണം തടയാവുന്ന കാര്യമല്ല, ശാശ്വതമായ സത്യമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ പരമാവധി അധ്വാനത്തിലൂടെ അത് വീണ്ടെടുക്കാനാണ് ശ്രമിക്കേണ്ടത്. നിരാശയുടെ പടുകുഴിയിലേക്ക് വീഴുകയല്ല വേണ്ടത്. ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ദുർബലമാണെങ്കിൽ അതിൽ പരാജയമുണ്ടാകും, ബലവത്തായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് വിജയമുണ്ടാകും. കുട്ടിക്കാലത്ത് നിങ്ങൾ അറിയാതെ ചെയ്തു പോയ കാര്യങ്ങൾ പിൽക്കാലത്ത് കർമ്മഫലമായി അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അതിലെന്ത് യുക്തിയാണുള്ളത്? അതിൽ തന്നെ യുക്തിയില്ല എന്ന് വരികയാണെങ്കിൽ പിന്നെ മുജ്ജന്മങ്ങളിൽ ചെയ്ത കാര്യങ്ങളാണ് രോഗം, അകാലചരമം, ദാരിദ്ര്യം എന്നിവയ്ക്ക് കാരണമായി തീരുന്നത് എന്ന് ചിന്തിച്ചാൽ അതെത്ര വലിയ അർത്ഥമില്ലായ്മയാണെന്നറിയാമോ? ജന്മങ്ങൾ പലതുണ്ടെന്ന വിശ്വാസം തന്നെ അബദ്ധ ജടിലമാണ്. ഒരു ജന്മം, അതേയുള്ളൂ, അതിനപ്പുറം മറ്റൊന്നുമില്ല. അതുകൊണ്ട് ഈ ജന്മത്തെ അത്രമേൽ സുന്ദര സുരഭിലമാക്കി മാറ്റുക എന്നതാണ് ഏറ്റവും പ്രധാനം.

നമസ്തേ മലയാളം തുടരുന്നു. മധുരമായ ഒരു പുഞ്ചിരി പോലെ വിടർന്ന് പരിലസിക്കുന്ന പാട്ടിന്റെ പല്ലവികൾ, അനുപല്ലവികൾ, നിറയെ പൂക്കുന്ന നന്ദനോദ്യാനങ്ങളും നിരന്നൊഴുകുന്ന അമരത്വമാർന്ന ഗംഗയും കൊണ്ട് സുഖസുന്ദരമായ സ്വർഗലോകങ്ങൾ എനിക്ക് വേണ്ട, ദേവകിന്നര ഗന്ധർവലോകങ്ങളും എനിക്ക് വേണ്ട. എന്നാൽ രാഗസുധാര സമ്മോഹനമായ ഈ ഭൂമി അത് വിട്ടുപോകാൻ പറയരുതെന്നു മാത്രം. ഈ പാട്ടും റേഡിയോയുടെ കൂട്ടും വിട്ട് മറ്റെങ്ങും പോകുവാൻ വയ്യ. എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്രഗാനങ്ങൾ, വരികളിൽ വർണ്ണങ്ങൾ ചാലിച്ച രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ള, തിരുനയനാർ കുറിച്ചി മാധവൻ നായർ, പി ഭാസ്കരൻ, വയലാർ, ശ്രീകുമാരൻ തമ്പി, ഒ എൻ വി, പിന്നെയും എത്രയോ പേർ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, അൻവർ അലി, എല്ലാവരും ചേർന്ന് പ്രഭാപൂരിതമാക്കി നമുക്ക് നൽകിയ ആകാശം, അവിടെ നിന്ന് അടർത്തിയെടുത്ത പാട്ടിന്റെ രണ്ട് നക്ഷത്രങ്ങളാണ് നമസ്തേ മലയാളത്തിൽ ഇനി

0: ഒരു കഥ വായിക്കുമ്പോൾ ഹൃദയത്തിന് എന്ത് സംഭവിക്കുന്നു? ഒരു കവിതയ്ക്ക് മനസ്സിനെ എത്രത്തോളം തൊടാനാവും? നോവലിന്റെ അന്തരംഗങ്ങളിൽ ആത്മാവ് എങ്ങനെയാണ് സ്പന്ദിക്കുക? വായിച്ചാലും വായിച്ചാലും തീരാത്തത്ര അക്ഷരങ്ങൾ ഗ്രന്ഥശാലകളിലൂടെ അവ ആസ്വാദന തലങ്ങളിൽ അല്പമല്ലാത്ത സ്പർശനങ്ങൾ നൽകുന്നു. ഒരു ഗ്രന്ഥശാല ഒരു വീടാകുന്ന കാലത്തെ സ്വപ്നം കണ്ട കാലം. ഒ വി വിജയനും എം മുകുന്ദനും മാധവിക്കുട്ടിയും പകർന്നു തന്ന കഥാപാത്രങ്ങൾ, എം ഡിയുടെ അക്ഷര താമരകൾ, കാക്കനാടൻ, കാരൂർ, തകഴി, എസ് കെ പൊറ്റക്കാട്, വൈക്കം മുഹമ്മദ് ബഷീർ, ലളിതാംബിക അന്തർജനം, മലയാള സാഹിത്യ നഭവമണ്ഡലത്തിലെ ശുക്രനക്ഷത്രങ്ങളായി, അങ്ങനെ എത്രയെത്ര എഴുത്തുകാർ ഹൃദയ കവാടങ്ങൾ കടന്ന് മനസ്സിന്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു വയ്ക്കുന്ന വാക്കിന്റെ വിഗ്രഹങ്ങൾ. ഒരു വായനാനുഭവത്തിനപ്പുറം ഭാഷാ സാഹിത്യത്തിൽ ഇതിഹാസവും പ്രതിഭാസവുമായിരിക്കുന്ന വ്യക്തികൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം സാഹിത്യകലയുടെ മാനസോദ്യാനത്തിൽ വിരിഞ്ഞ ഒരു അക്ഷരതാമര.
1: രാജലക്ഷ്മി എഴുതിയ ശാപം എന്ന കഥയാണ് നമസ്തേ മലയാളത്തിൽ ഇനി. രാംശരൺ ആരാണ് ആ പെൺകുട്ടി? പുരോഹിതന്റെ മകളായിരിക്കണം. ഇതിനടുത്താണ് അദ്ദേഹത്തിന്റെ താമസം. ഭാർഗവാചാര്യന്റെയോ? അതേ തിരുമേനി. അത്ഭുതം! ദർഭപുല്ലിന്മേൽ റോസാപ്പു വിരിയുക. ഈ കന്യകയുടെ അമ്മ അതിസുന്ദരിയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അവരിപ്പോഴില്ലേ? മരിച്ചു. പുരോഹിതന് ലോകത്തിപ്പോൾ ആകെയുള്ളത് ഈ മകൾ മാത്രമാണ്. എന്തൊരു അഭവും അലാവണ്യം! അമ്മയുടെ തനി ഛായയാണെന്നാണ് പറയപ്പെടുന്നത്. മഹാരാജാവിന് അവൾ നടന്നു മറഞ്ഞ വഴിയിൽ നിന്ന് കണ്ണുപറിക്കാൻ പറ്റുന്നില്ല. വനദേവത, മൂടൽ മഞ്ഞിന്റെ മറ നീക്കി ആ അപ്സരസ് അങ്ങനെ നടന്നടുത്തപ്പോൾ വസന്തം എതിരെ വരികയാണെന്ന് തോന്നിയില്ലേ രാംശരൺ? രാംശരൺ കൈകൊണ്ട് വായ പൊത്തിച്ചിരിച്ചു. നീയൊരു അരരസികനാണ് രാംസൻ. മഹാരാജാവ് കുതിരയെ തിരിച്ചു. കൊട്ടാരത്തിലെത്തും വരെ പിന്നെ ഒന്നും മിണ്ടുകയുണ്ടായില്ല. സ്വാമിയെ അറിയാവുന്ന രാംശരണും ഒന്നും മിണ്ടിയില്ല. മുഷുവ് മാറാൻ വേണ്ടി സവാരിക്കിറങ്ങിയതാണ്. മഹാരാജാവ് മനോരാജ്യത്തിൽ ലയിച്ചു. അന്തപുരത്തിലെ ആ അരോചകമായ വൈവിധ്യരാഹിത്യം കൊണ്ട് മടുത്താണ് വ്യായാമമെങ്കിലുമാവട്ടെ എന്ന് വച്ച് ഇറങ്ങിത്തിരിച്ചത്. യുദ്ധഭൂമിയിലെ കർക്കശ്യവും കഷ്ടപ്പാടും കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ കുറച്ചു ദിവസത്തേക്ക് ഈ സുഖജീവിതം ആനന്ദമായി. ഓ, അതെത്ര വേഗം ചൊടിച്ചു! വൈവിധ്യമൊന്നുമില്ല. ഇന്നലത്തെ പോലെ ഇന്ന്, ഇന്നത്തെ പോലെ നാളെ, ഒരു വ്യത്യാസവുമില്ല. എന്നിട്ട് ഇന്ന് കാലത്തെ ധവന്റെ പുറത്തു കയറി രാംശരണേയും കൊണ്ട് പുറപ്പെട്ടപ്പോൾ ഇങ്ങനെയൊരനുഭവം പ്രതീക്ഷിച്ചിരുന്നു. മാവിൻ തോപ്പിലെ മരങ്ങളുടെ ഇടയിൽ കൂടി മഴവില്ലുപോലെ ഒരു അപ്സരസ് പെട്ടെന്നിങ്ങനെ പ്രത്യക്ഷപ്പെടുമെന്ന്. പിറ്റേ ദിവസവും അതേ സമയത്ത് രാജാവ് രാംശരണേയും കൂട്ടി മാന്തോപ്പിന്റെ വക്കത്തെത്തി. യാമങ്ങൾ കഴിഞ്ഞു. നിന്ന് നിന്ന് മടുത്തു. കാണാൻ കുതിച്ചത് കണ്ടില്ല. കുടവും അരയിലൊതുക്കി ഈറൻ തലമുടിക്ക് മുകളിൽ കൂടി സാരിത്തുമ്പ് വലിച്ചിട്ട് ആ ദേവത പ്രത്യക്ഷപ്പെട്ടില്ല. വെയിൽ ഉദിച്ചു പൊങ്ങിയപ്പോ തിരിച്ചുപോന്നു. തലേനാളത്തെ പോലെ സുഖത ചിന്തകളല്ലായിരുന്നു ഉള്ളിൽ. പിറ്റേന്നും അതിന്റെ പിറ്റേന്നും വന്നു. തോപ്പിലൂടെ നടന്ന് ചിറക്കര വരെ പോയി. താഴ്ന്നു പന്തലിച്ചു കിടന്ന മരങ്ങൾക്കിടയിലൂടെ കുതിരയോടിക്കാൻ വയ്യ. ഇറങ്ങി നടന്നു. പലരും കുളിക്കുന്നുണ്ട് ചിറയിൽ. കണ്ണു തിരക്കിയാൽ മാത്രമില്ല. കുറെ കൂടി നേരത്തെ ആക്കി വരവ്. ഇല്ല, എന്നിട്ടും പറ്റിയില്ല. ഓരോ ദിവസവും കാണാതെ മടങ്ങിപ്പോരുമ്പോൾ അവൾ കൂടുതൽ കൂടുതൽ ആകർഷകയാവുകയാണ്. കളിക്കോപ്പ് കയ്യിൽ കിട്ടുന്നതിന് മുൻപ് നഷ്ടപ്പെട്ടുപോയ കുട്ടി. ദർശനം നിഷേധിക്കപ്പെടുമ്പോൾ കൂടുതൽ കൂടുതൽ പ്രിയദർശിനിയാവുകയാണ് അവൾ. രാംശരനും മടുത്തു. അയാൾ സൂത്രത്തിൽ ഒരന്വേഷണം നടത്തി വന്നു. പുരോഹിതപുത്രി ദിവസവും വെള്ളം കൊണ്ടുവരുന്നതിന് ചിറയിലേക്ക് പോകാറില്ല. അച്ഛന്റെ കൺമണിയാണ് മകൾ. അവളെ സാധാരണ ഇത്രയും ദൂരം തനിയെ അയക്കാറില്ല. ഇന്നെന്തോ പ്രത്യേക കാരണം കൊണ്ട് ആ കന്യക അവിടം വരെ പോയതാണ്. അവരുടെ താമസസ്ഥലത്തിൽ കുളമുണ്ട്. അവിടെയാണ് സാധാരണ കുളിക്കുക. ചിറക്കരയിലും മാവിൻ തോപ്പിലും കാത്തുനിന്നിട്ട് കാര്യമില്ല. വെളുപ്പാങ്കാലത്തെ സവാരി നിന്നു. ഒരാഴ്ച രാജാവ് സഹിച്ചു. ഇതൊരു ജ്വരം പോലെയായി തീരുകയാണ്. രാംശരൺ, തിരുമേനി, എനിക്കവളെ കിട്ടിയേ തീരൂ. പുരോഹിതൻ അതാണ് പറയാൻ തുടങ്ങിയത്. പുരോഹിതനോട് ചെന്ന് ചോദിക്കൂ.

0: വേറൊന്നുമല്ല, എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടമാണ്. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു.
1: നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്ക അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം.
2: കഥ കൊണ്ട്, ക്യാമറ കൊണ്ട്, പാട്ടോ പശ്ചാത്തല സംഗീതം കൊണ്ടോ മാത്രം അളന്നെടുക്കാൻ കഴിയുമോ ഒരു ചലച്ചിത്രത്തെ? തിരക്കഥയില്ലാതെ എങ്ങനെ ഒരു ചിത്രം പൂർണ്ണമാകും? തിരക്കഥ വേണോ തിരക്കഥ എന്ന ചലച്ചിത്ര രംഗത്തിനും വേണം ഒരു രംഗഭാഷ. ചിരിപ്പിക്കണം, ചിന്തിപ്പിക്കണം, ഹരം കൊള്ളിക്കണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുന്നതിന് ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
3: ഗോകാഷേ, എന്താ നമ്മളെ ഒരു മൈൻഡ് ഇല്ലാണ്ട്?
4: ഞാനൊരു കാര്യം ആലോചിച്ച്. അങ്ങനെ
3: വളരെ നല്ലത്. പിന്നെ എന്റെ മോളുടെ കല്യാണമൊക്കെ നിശ്ചയിച്ചു. വൃശ്ചിക മേലിന് മുൻകൂട്ടി ക്ഷണിക്കുക.
4: സന്തോഷം.
3: ഓ, പുത്രനോടൊന്ന് പറയുക, അവൻ ആനാണെങ്കിൽ ഈ കല്യാണം ഒന്ന് മുടക്കാൻ.
4: അവനൊരു അബദ്ധം പറ്റി, ഇനിയതുണ്ടാവില്ല.
3: എങ്കിൽ അവന് നല്ലത്. ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കിയാലുണ്ടല്ലോ, അവൻ രണ്ടു കാലം കൊണ്ട് ജീവനോടെ ഈ നാട്ടിൽ നടക്കില്ല. തല്ലി ഒടുക്കി ഞാൻ.
5: മോനെ സതീശ, നീ എന്താ ഇങ്ങനെ?
4: എങ്ങനെ?
5: ഏത് നേരം ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കും? ഒരു നിമിഷം വീട്ടിലിരിക്കാത്തവനാ. ഇപ്പൊ വീട്ടിന്ന് പുറത്തിറങ്ങില്ല.
4: അമ്മയ്ക്ക് അതായിരുന്നല്ലോ പരാതി. അത് തീർന്നോട്ടെ.
5: അമ്മയ്ക്ക് പരാതി ഒന്നും ഇല്ല മോനെ. നീ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി കൂട്ടുകാരോടൊക്കെ കൂടി പഴയ പോലെ വന്നാ മതി. ഡാ, നീനെ വിഷമിക്കണ എന്തിനാ? നമ്മൾ ആശിക്കണ പോലെ എല്ലാം നടക്കൂ.
4: എനിക്കൊരു വിഷമമില്ല.
5: നിനക്ക് കാശ് വല്ലതും വേണമെന്ന് ചോദിച്ചു അച്ഛൻ.
4: എന്തിന്?
5: വല്ല സിനിമ കാണാനോ ടൗണിൽ പോവാനോ?
4: വേണ്ടമ്മേ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ എനിക്ക് വലിയ വിഷമമൊന്നുമില്ല. പിന്നെ നിങ്ങൾ ആരും എന്നോടൊന്നും ചോദിക്കാതിരുന്നാ മതി. അമ്മ വയ്ക്കോ. നീ എന്തിനാ പിന്നീട് വന്നത്?
5: ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എനിക്കറിയണം. എന്നെ വേണ്ടെന്ന് വെച്ചോളൂ, പക്ഷേ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയണം.
4: എന്തു? ഇവിടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, നീ വെറുതെ ഒരു സീൻ ഉണ്ടാക്കരുത്.
5: അച്ഛനും അമ്മയൊക്കെ എനിക്കുണ്ട്, അവര് ഞാൻ എത്ര വേദനിപ്പിച്ചെന്നറിയോ? ഇപ്പോഴും എത്ര ബുദ്ധിമുട്ടിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയെന്നറിയോ?
4: ഒക്കെ എനിക്കറിയാം. ഞാൻ പറയണത് നീ ഒന്ന് മനസ്സിലാക്കണം. നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു, ശരിയാണ്.
5: അതെങ്കിലും സമ്മതിച്ചല്ലോ. എന്നിട്ട് ഒരുതുണ്ട് കടലാസിൽ എഴുതി ഭാഗ്യത്തെ കഴിഞ്ഞില്ലേ സ്നേഹം?
4: എന്റെ അവസ്ഥ നീ ഒന്ന് ആലോചിക്കണം.
5: എന്റെ അവസ്ഥ എന്താ മനസ്സിലാക്കാത്ത? അച്ഛനെ അമ്മയും എല്ലാരും വെറുപ്പിച്ചു.
4: എന്നാലും നല്ലൊരു ജീവിതമാണല്ലോ നിനക്ക് ഉണ്ടാവുന്നത്. അത് മതി എനിക്ക്.
5: ഓ, നല്ല ജീവിതം നാണല്ലേ സംശയട്ട. എന്റെ സ്നേഹം മുഴുവൻ പിടിച്ചു വാങ്ങിയിട്ട് ഏതോ ഓരത്തിന്റെ കൂടെ എന്നെ പറഞ്ഞു വിട്ടിട്ട് ഇപ്പൊ ഒരു പള്ളിയിൽ അച്ഛനെ പോലെ സംസാരിക്കണോ? എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. എന്താ മിണ്ടാത്ത? ഒക്കെ അഭിനയായിരുന്നു അല്ലേ?
4: പറഞ്ഞോളൂ, എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാൻ കേട്ടോളാം.
5: ഇല്ല, ഇനി എനിക്കൊന്നും സംസാരിക്കാനില്ല. ഞാൻ പോന്നപ്പോ എമ്മേ പറഞ്ഞു സതീശനെ കണ്ട് സംസാരിക്കാൻ പറ്റിയ ഇന്ദു വെച്ച് പിന്നെ തിരിച്ചയക്കില്ല എന്ന്. അവൾ എത്ര മണ്ടി. ഞാനും അത് ഞാനും അങ്ങനെ മോഹിക്കാതിരുന്നില്ല. ബുദ്ധിമുട്ടിച്ചതിന് മാപ്പ്, ഇനി ചിലപ്പോ കാണില്ല. കുറെ കത്തുകളും ഫോട്ടോകളും എന്റെ അടുത്തുണ്ട്, നശിപ്പിക്കാൻ പറ്റണില്ല. എമ്മയുടെ കൊടുത്തേക്ക്, സൗകര്യം പോലെ വാങ്ങണം. ഇപ്പൊ ഒരു പ്രാർത്ഥനയുള്ളൂ, മറക്കാൻ പറ്റണേന്ന്.

ഭയം ഒരു പരിധിവരെ മനുഷ്യന് ആവശ്യമാണ്. നിയമത്തെ ഭയമില്ലാത്ത മനുഷ്യൻ തനിക്ക് ഇഷ്ടമുള്ളതുപോലെ യാത്ര ചെയ്യും, വാഹനങ്ങൾ ഓടിക്കും. അത് അപകടങ്ങൾക്ക് കാരണമാകും. അപകടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ നിയമങ്ങളെ ഭയക്കണം. സമൂഹത്തെ ഭയമുണ്ടെങ്കിലേ ധാർമ്മികത നിലനിൽക്കുകയുള്ളൂ. ചെറിയ പ്രായത്തിൽ ഒരു വിളക്കിന്റെ തിരിനാളത്തിൽ അറിയാതെ വിരൽ സ്പർശിച്ചു പോയ കുട്ടി തീ വളരെ ഭയത്തോടെ മാത്രമേ കാണുകയുള്ളൂ. തീ കൈകാര്യം ചെയ്യേണ്ട ഇടങ്ങളിലെല്ലാം അയാൾ വളർന്നു കഴിഞ്ഞും വളരെ സൂക്ഷ്മതയുള്ള ആളായിരിക്കും. എന്നാൽ തീപ്പെട്ടിയോ ലൈറ്ററോ കാണുമ്പോൾ അയാൾ ഭയപ്പെടുവാൻ തുടങ്ങിയാൽ അത് രോഗാവസ്ഥയിലേക്ക് മാറുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇതിന് ഫോബിയ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്, അഥവാ അകാരണമായ ഭയം. ദുർഭീതി എന്നർത്ഥമുള്ള ഒരു ഗ്രീക്ക് പദമാണ് ഫോബിയ. വസ്തുക്കളോടോ ചുറ്റുപാടുകളോടോ ഉള്ള യുക്തിരഹിതവും ശക്തവുമായ ഭീതിയാണ് ഫോബിയ. അടച്ചുമൂടിയ മുറികൾ, ലിഫ്റ്റ്, വിമാനയാത്ര, എട്ടുകാലി, പാറ്റ, പ്രാണികൾ, രോഗാണുക്കൾ, പാമ്പ്, ആൾക്കൂട്ടം, ഉയരം, ആഴം, രക്തം, മുറിവ്, തുരങ്കം, സൂചി, മൂർച്ചയുള്ള ആയുധങ്ങൾ, അഗ്നി, വെള്ളം, തുറസായ സ്ഥലം, വാഹനം ഓടിക്കുക ആദിയായ ഭയങ്ങൾ അകാരണങ്ങളായി മാറിപ്പോവാറുണ്ട്. ഹൃദയമിടിപ്പും ശ്വാസോച്ഛ്വാസവും വർദ്ധിക്കുന്നു. ശരീരം വിയർക്കുന്നു. വിറയൽ അനുഭവപ്പെടുന്നു. മലമൂത്ര വിസർജനത്തിനുള്ള ഉത്തേജനമുണ്ടാകുന്നു. ഇന്ദ്രിയങ്ങൾ കൂടുതൽ സൂക്ഷ്മതയുള്ളതാകുന്നു മുതലായവ ഭയത്തിന്റെ പുറമേയുള്ള ലക്ഷണങ്ങളാണ്. താൻ സ്വയമായും മറ്റുള്ളവർ തന്നെക്കുറിച്ചും പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുമോ എന്നുള്ള അധിക ചിന്തയിൽ നിന്ന് ആധിയുണ്ടാകും. സ്വന്തം ബലത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യമില്ലായ്മയാണ് ഇതിനൊരു കാരണം. അല്ലെങ്കിൽ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തതയില്ലായ്മയും കാരണമാകാം. പരീക്ഷകളെടുക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന ഭയം അധികരിച്ചാൽ അത് ഫോബിയയായി മാറാം. ചിലർക്ക് പരീക്ഷ ജയിച്ചാലും അകാരണമായ ഭയമുണ്ടാകും. മറ്റുള്ളവർ തന്നെ പുകഴ്ത്തുമ്പോൾ തനിക്ക് ആ സൽപ്പേര് നിലനിർത്തുവാൻ കഴിയുമോ എന്ന ഭയം. രോഗത്തെക്കുറിച്ചുള്ള ഭയം മറ്റൊരു ഫോബിയായി മാറാം. കൊറോണ വൈറസിന്റെ പശ്ചാത്തലത്തിലുള്ള ഭയനിർദ്ദേശങ്ങൾ അനേകർക്ക് ഭീതിദായകമായി ഭവിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളിലൂടെ രോഗലക്ഷണങ്ങൾ ആവർത്തിച്ചറിയുമ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ തനിക്കുണ്ടല്ലോ, അതിനാൽ എനിക്ക് കൊറോണയാണ് എന്ന് സ്വയം ചിന്തിച്ച് ഭയപ്പെടുന്നവരുണ്ട്. അങ്ങനെയെങ്കിൽ 28 ദിവസം ഐസൊലേഷൻ റൂമിൽ ക്വാറന്റൈനിൽ കഴിയുന്നതിനെക്കുറിച്ച് ചിന്തിച്ച് ഉറക്കം നഷ്ടപ്പെടുകയും ഉറക്കത്തിൽ ഞെട്ടി ഉണരുകയും ഭക്ഷണത്തോട് അരുചി ഉണ്ടാവുകയും ചെയ്യുന്നവരുണ്ട്. ഇവർ രോഗം ക്ഷണിച്ചു വരുത്തുക കൂടിയാണ് എന്ന്

പലപ്പോഴും തിരിച്ചറിയുന്നില്ല. ഭാരതത്തിന്റെ പുരാതന ഭിഷഗ്വരനായ ചരകൻ രോഗം എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പ്രജ്ഞാപരാജ് എന്നാണ്. സഹജമായ ആന്തരിക അവബോധത്തെ നിഷേധിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുമ്പോൾ നാം രോഗാതുരരാകുന്നു. മനസ്സാക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ മനസ്സ് രോഗാതുരമാകുന്നതുപോലെ ആരോഗ്യത്തെക്കുറിച്ചുള്ള സഹജ അവബോധവും സാങ്കേതിക അറിവുകളും നിഷേധിക്കുമ്പോൾ രോഗം വന്നു ഭവിക്കുന്നു. അതുകൊണ്ട് ഈ കാലത്ത് ആവശ്യമായിരിക്കുന്നത് രോഗത്തെക്കുറിച്ചുള്ള ആരോഗ്യപരമായ ബോധമാണ്. ഭയമല്ല ആവശ്യം, ജാഗ്രതയാണ് എന്ന് ആവർത്തിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുമ്പോഴും ഭയം പലരുടെയും ഉറക്കം കെടുത്തുന്നു എന്നതാണ് വാസ്തവം. അകാരണമായ ഭയത്തെ കൈകാര്യം ചെയ്യാനുള്ള മാർഗങ്ങളാണ് നാം ചിന്തിക്കേണ്ടത്. ഒന്നാമത്, സാഹചര്യങ്ങളെക്കുറിച്ച് വ്യക്തവും ലളിതവുമായ ധാരണ ആർജിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. ഊതി വീർപ്പിച്ച വാർത്തകളും അലങ്കാര പ്രയോഗങ്ങളിൽ അടിസ്ഥാനപ്പെട്ട വിശേഷണങ്ങളും ശ്രദ്ധിക്കുന്നത് ഒഴിവാക്കുക. രോഗത്തെക്കുറിച്ചുള്ള ഒരുപാട് അന്വേഷണങ്ങൾ നടത്താതെ രോഗലക്ഷണങ്ങളെക്കുറിച്ച് ലളിതമായ അവബോധം നിലനിർത്തുക. അതോടൊപ്പം ആവശ്യമായ ജാഗ്രത പാലിക്കുക. ഭയം ജനിപ്പിക്കുന്ന വാർത്തകൾ ആവർത്തിച്ച് കേൾക്കാതിരിക്കുക. ആവർത്തിച്ചുള്ള മരണ വാർത്തകളും മരണസംഖ്യയിലുള്ള വർദ്ധനവും പ്രതിലോമ ചിന്തകളിലേക്ക് അഥവാ നെഗറ്റീവ് തോട്ട്സിലേക്ക് നമ്മെ നയിക്കും. ശരീരത്തിനും മനസ്സിനും ആവശ്യമായ വിശ്രമം നൽകുക. ധ്യാനം, യോഗ, പ്രാർത്ഥന, റിലാക്സേഷൻ തെറാപ്പി മുതലായവ പരിശീലിക്കുക. നാഡീവ്യൂഹത്തിന്റെ പ്രവർത്തനങ്ങളെ സാധാരണഗതിയിലാക്കുവാനും മനസ്സ് സ്വച്ഛമാക്കുവാനും ഇവ സഹായിക്കും. ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ മനസ്സിനെയും ശരീരത്തെയും പോസിറ്റീവാക്കുക. രോഗത്തെയും പ്രതിസന്ധികളെയും ലോകം അതിജീവിക്കുന്നതിന്റെ ചിത്രങ്ങൾ വരയ്ക്കുക. അതിജീവനത്തിന്റെ കഥകളും കവിതകളും രചിക്കുക. കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുക. സംഗീത മാധ്യമ സൃഷ്ടികൾ സാധ്യമാക്കുക തുടങ്ങിയ ക്രിയാത്മക വഴികൾ ഈ കാലത്തെ സമ്പുഷ്ടമാക്കുന്നുണ്ട്. ഭീതി ഉളവാക്കുന്ന അവസ്ഥകളോടുള്ള സംവേദനക്ഷമത കുറയ്ക്കുകയാണ് മറ്റൊരു മാർഗം. ഡീസെൻസിറ്റൈസേഷൻ എന്നാണ് ഇതിന് മനഃശാസ്ത്രത്തിൽ പറയുന്നത്. രോഗലക്ഷണങ്ങളോടുള്ള തൊട്ടാവാടി പ്രകൃതം കുറയ്ക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഭയത്തെ അതിന്റെ സർവ അടവുകളോടെയും മാറി നിന്ന് വീക്ഷിക്കുകയാണ് മറ്റൊരു സമ്പ്രദായം. എക്സ്റ്റേണലൈസേഷൻ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഭയത്തെ മറ്റൊരു വ്യക്തിയായി കണ്ട് ശാരീരിക അകലം പാലിക്കുകയും അടുത്തു വന്നാൽ നേരിടുവാൻ സോപ്പ് ലായനി തയ്യാറാക്കി വയ്ക്കുകയും ചെയ്യുക എന്നതാണ് ഒരു മഹാമാരി ഭാഷയിൽ ഇതിന്റെ അർത്ഥം. അടച്ചിട്ട മുറിക്കുള്ളിലെ അസ്വസ്ഥത അകാരണമായ ഭയമായി മാറാതിരിക്കാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അനുവർത്തിക്കാം. സാമൂഹ്യ ഇടങ്ങളിലേക്ക് മടങ്ങുമ്പോൾ ഭയത്തോട് അകലം പാലിച്ച് സുരക്ഷിതരാകാം. പരിസരബോധത്തോടെ മാനസിക ശുചിത്വം പാലിക്കാം. അകാരണമായ ഭയം എന്ന വൈറസ് പരിപൂർണമായി ഓടിപ്പോകുവാൻ നമ്മുടെ മാനസികാരോഗ്യം മെച്ചമായി നിലനിർത്താം.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചു പൊന്തി മനോതലങ്ങളിൽ പൂത്തുവിടർന്ന് സുഗന്ധവാഹിയായ ഒരു ഇളം കാറ്റ്. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടിപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളില്ല, വൃത്തങ്ങളില്ല. ജീവിതത്തിന്റെ പാട്ടുകൾ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ, ദുഃഖങ്ങളെയും വേദനകളെയും ആത്മാവോടടുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേരളത്തിന്റെ ഇതിഹാസം.
1: കേരളത്തിന്റെ ഇതിഹാസം.
2: കേരളത്തിന്റെ ഇതിഹാസത്തിൽ ഇന്ന് ഗാന്ധിജിയുടെ ചിതാഭസ്മ നിമഞ്ജന യാത്രയെക്കുറിച്ച് കേൾക്കാം. കടപ്പാട് മലയൻകീഴ് ഗോപാലകൃഷ്ണൻ. 65 വർഷം മുമ്പുള്ള ഒരു ഫെബ്രുവരി 12 തീയതിയായിരുന്നു ആ സംഭവം. അനന്തപുരിയല്ല, അന്ന് നാടും നഗരവും കണ്ണീരിലാണ്ടു. കുടിൽ തൊട്ട് കൊട്ടാരം വരെയുള്ള ആളുകളും കാക്കിയണിഞ്ഞ പോലീസുകാരും പട്ടാളക്കാരും തെരുവുകളിലെ ഭിക്ഷക്കാരും നാടോടികളും എന്നുവേണ്ട സമസ്ത ആളുകളും ആ വാഹനം കണ്ട് കണ്ണീരൊഴുക്കി. ചിലർ പൊട്ടിക്കരഞ്ഞു, മറ്റു ചിലർ കൈകൂപ്പി നിന്ന് പ്രാർത്ഥിച്ചു. തിരുവിതാംകൂർ അതിർത്തിയായ അരൂരിൽ നിന്നാണ് 1948 ഫെബ്രുവരി 11 വാഹനത്തിന്റെ തുടക്കം. അതിനകത്തുണ്ടായിരുന്നത് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ഭൌതികാവശിഷ്ടമായിരുന്നു. 3 കടലുകളുടെ സംഗമസ്ഥലവും ഗാന്ധിജി പല പ്രാവശ്യവും സന്ദർശിച്ചിട്ടുള്ളതുമായ കന്യാകുമാരിയിൽ ചിതാഭസ്മം നിമഞ്ജനം ചെയ്യാനാണ് കൊണ്ടുവരുന്നത്. ത്രിവർണ പതാകകളാലും പുഷ്പമാല്യങ്ങളാലും അലങ്കൃതമായ രഥാകൃതിയിലുള്ള പട്ടാള വാഹനത്തിലാണ് ഗാന്ധിജിയുടെ ചിതാഭസ്മം പീഠത്തിൽ പ്രതിഷ്ഠിച്ചിരുന്നത്. മുന്നിൽ പൈലറ്റ് വാഹനം, രഥത്തിന്റെ പിന്നിലായി ഫോട്ടോഗ്രാഫർമാരുടെയും പത്രപ്രവർത്തകരുടെയും വാഹനം, തൊട്ടുപുറകെ തിരുവിതാംകൂർ സർക്കാരിന്റെയും പട്ടാളക്കാരുടെയും വാഹനങ്ങൾ. ഇങ്ങനെയായിരുന്നു ഭൌതികാവശിഷ്ട വിലാപയാത്ര. തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയ്ക്കു വേണ്ടി ഒഫിഷ്യേറ്റിംഗ് ദിവാൻ PGN ഉണ്ണിത്താൻ ചിതാഭസ്മം ഏറ്റുവാങ്ങി. രഥത്തിൽ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസിഡന്റ് പട്ടംതാണുപിള്ള, വൈസ് പ്രസിഡന്റ് TM വർഗീസ്, ജി രാമചന്ദ്രൻ, മദ്രാസിലെ മന്ത്രി K. മാധവ മേനോൻ, AV കുട്ടിമാളുവമ്മ എന്നിവരുണ്ടായിരുന്നു. ബസ് ഓടിച്ചത് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ ഡയറക്ടർ രാമമൂർത്തിയായിരുന്നു. അരൂരിൽ നിന്നും തിരുവനന്തപുരം വരെയുള്ള റോഡുകളുടെ ഇരുവശത്തും മനുഷ്യമതിൽ. നടക്കാൻ വയ്യാത്ത കാരണവന്മാർ പോലും റോഡുകളുടെ അരികുപറ്റിയിരുന്നു. ഇരുനില കെട്ടിടങ്ങളിലും മരക്കൊമ്പുകളിലും ബന്ധുക്കളുടെ വീടുകളുടെ മുകളിലുമെല്ലാം ജനം നിറഞ്ഞിരുന്നു. ഗാന്ധിജി 4 പ്രാവശ്യം സഞ്ചരിച്ച വഴിത്താരയിലൂടെ ഒരുപിടി ഭസ്മമായി അദ്ദേഹത്തിന്റെ ഭൌതികാവശിഷ്ടമെത്തുകയാണ്. പല സ്ഥലത്തും പന്തൽ കെട്ടി പ്രാർത്ഥന നടക്കുന്നു. ചില ഭാഗങ്ങളിൽ ഗാന്ധിജിയുടെ ചിത്രത്തിന്റെ മുൻപിൽ കത്തുന്ന നിലവിളക്കുകൾ, മറ്റു ഭാഗങ്ങളിൽ രഘുപതി രാഘവ പാടിക്കൊണ്ട് ജനത്തിന്റെ കൂട്ടപ്രാർത്ഥന. ഓരോ ഭാഗത്തുകൂടിയും വിലാപയാത്ര കടന്നുപോകുമ്പോൾ ജനം ഇളകി മറിയുകയായിരുന്നു. കൈകൂട്ടി പ്രാർത്ഥനയും കൂട്ടക്കരച്ചിലും മുഖരിതമായ അന്തരീക്ഷം. എല്ലാവരുടെയും കണ്ണുകൾ തിരിയുന്നത് പേടകത്തിലേക്കാണ്. ഭദ്രദീപവും അഷ്ടമംഗല്യവും അലങ്കരിച്ച ചിത്രങ്ങളും നിറഞ്ഞ വഴിത്താരകളിലൂടെ നീങ്ങിയ ഭൌതികാവശിഷ്ട വിലാപയാത്ര രാത്രി 8 തിരുവനന്തപുരം നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തെത്തി. ചിതാഭസ്മം സ്വീകരിക്കാൻ മേയർ വരദരാജൻ നായരും ഉദ്യോഗസ്ഥരും കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. സൈന്യം ആചാരവിടിമുഴക്കി ഉപചാരങ്ങളോടെ ചിതാഭസ്മത്തെ വരവേറ്റു. നഗരത്തിലെങ്ങും വൻതിരക്ക്. ഗാന്ധിജിയുടെ ചിതാഭസ്മം കാണാനും വന്ദിക്കാനും ജനത്തിന്റെ ഉന്തും തള്ളും. പലയിടത്തും ശംഖനാദവും ഗീതാപാരായണവും വൈഷ്ണവ ഭജനങ്ങളുടെ ശബ്ദവും ഉയർന്നു. LMS പള്ളിക്ക് മുമ്പിൽ കത്തുന്ന മെഴുകുതിരിയുമായി ചിതാഭസ്മത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. വിലാപയാത്ര VJT ഹാളിന്റെ മുമ്പിലെത്തി. ഗാന്ധിജി പല പ്രാവശ്യം പ്രസംഗിച്ചിട്ടുള്ള ഹാളിനു മുൻപിൽ തോക്കുകൾ തലതിരിച്ച് പട്ടാളം അണിനിരന്നു. ദിവാൻ PGN ഉണ്ണിത്താൻ, മഹാരാജാവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി വൈദ്യനാഥ അയ്യർ, സ്റ്റേറ്റ് കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ ചേർന്ന് ചിതാഭസ്മം സ്വീകരിച്ചു. ടൌൺഹാളിന്റെ താഴെ ദീർഘവൃത്താകൃതിയിൽ തയ്യാറാക്കിയിരുന്ന പീഠത്തിൽ കലശം പ്രതിഷ്ഠിച്ചു. ചുറ്റും അസംഖ്യം കത്തുന്ന നിലവിളക്കുകൾ, പുകയുന്ന സുഗന്ധദ്രവ്യങ്ങൾ, ഒരു ഭാഗത്ത് ദുഃഖാർത്തരായ സ്ത്രീകളുടെ ഭജന. പാളയം മുതൽ സെക്രട്ടേറിയറ്റ് വരെയുള്ള റോഡുകളിൽ ഇടതടവില്ലാത്ത നീണ്ടക്യൂ. എല്ലാവർക്കും ഗാന്ധിജിയുടെ ചിതാഭസ്മം വന്ദിക്കണം. രാത്രി മുഴുവൻ ക്യൂ തുടർന്നു. നഗരത്തിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും പാളയത്തേക്ക് ആളുകൾ പ്രവഹിച്ചുകൊണ്ടിരുന്നു. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസും പട്ടാളവും പാടുപെട്ടു. അടുത്ത ദിവസം കാലത്ത് 7:30 എവിടെ നിന്നോ വിസിൽ ശബ്ദം ഉയർന്നു. ആൾക്കൂട്ടത്തെ നിയന്ത്രിച്ച് വഴിയുണ്ടാക്കാൻ പോലീസും പട്ടാളവും പാടുപെട്ടു. അത് തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെയും ഇളയരാജാവ് ഉത്രാടം തിരുനാളിന്റെയും രാജകുടുംബാംഗങ്ങളുടെയും വരവായിരുന്നു. വെള്ളിത്താമ്പാളത്തിൽ കൊണ്ടുവന്ന മുല്ലപ്പൂക്കൾ മഹാരാജാവും ഇളയരാജാവും പേടകത്തിൽ വാരിയിട്ട് താണുതൊഴുതു. പിന്നീട് അദ്ദേഹം അവിടെയുണ്ടായിരുന്ന മദ്രാസ് മന്ത്രി മാധവമേനോനോട് എന്തോ സംസാരിച്ച ശേഷം തിരിച്ചുപോയി. 8 മണിയോടെ ചിതാഭസ്മം കന്യാകുമാരിക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പായി. മാധവമേനോൻ പേടകത്തിന് ചുറ്റും 3 പ്രാവശ്യം വലം വച്ച ശേഷം എടുത്ത് തലയിൽ വച്ചു. പിന്നീടത് രഥത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ സൈന്യം അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. വെടിശബ്ദവും കൂട്ടക്കരച്ചിലും ഭജനയും കൊണ്ട് ശബ്ദമുഖരിതമായ അന്തരീക്ഷം. പട്ടം താണുപിള്ള, ദിവാൻ പി ജി എൻ ഉണ്ണിത്താൻ തുടങ്ങിയവരും നേതാക്കളും കാറിൽ അനുഗമിച്ചു. കന്യാകുമാരിയുടെ 5 കിലോമീറ്റർ ഇപ്പുറത്ത് മനുഷ്യക്കടലായിരുന്നു. ബസ്സുകളിലും ലോറികളിലും കാളവണ്ടികളിലുമൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ എത്തിയിരുന്നു. വളരെ പാടുപെട്ടാണ് ചിതാഭസ്മം രഥത്തിൽ നിന്നുമിറക്കി വിവേകാനന്ദ സ്മാരകമായി കടൽക്കരയിൽ നിർമ്മിച്ചിരുന്ന മണ്ഡപത്തിന്റെ കിഴക്കുവശത്തുള്ള സ്നാനഘട്ടത്തിലെ പന്തലിലെത്തിച്ചത്. 11:45 അന്ത്യകർമ്മങ്ങളായി. മാധവമേനോൻ, എ വി കുട്ടിമാളു അമ്മ, സി കെ ഗോവിന്ദൻ നായർ, പട്ടം താണുപിള്ള, പി ജി എൻ ഉണ്ണിത്താൻ എന്നിവർ കടലിൽ മുങ്ങി ഈറനോടുകൂടി വന്ന് അന്ത്യോപചാരം അർപ്പിച്ചു. മാധവമേനോനും പട്ടം താണുപിള്ളയും കൂടി ചിതാഭസ്മ കലശം പൊക്കി മുന്നോട്ട് നീങ്ങി കടലിലേക്കിറങ്ങി. പ്രത്യേകം ഒരുക്കി നിർത്തിയിരുന്ന കട്ടമരത്തിൽ കയറി അവർ കടലിൽ കുറെ ദൂരം എത്തിയ ശേഷം പേടകം തുറന്ന് ചിതാഭസ്മം കടലിലേക്കൊഴുക്കി. അപ്പോൾ കടലിന്റെ ഇരമ്പലുകളേക്കാൾ എത്രയോ ഉച്ചത്തിൽ ഗാന്ധിജിക്കു വേണ്ടി പ്രാർത്ഥനാ ശബ്ദവും പൊട്ടിക്കരച്ചിലുമുയർന്നു. കടലിൽ മുങ്ങാൻ നിയന്ത്രണമിട്ട് ജനം മുന്നോട്ടു കുതിച്ചു. ഇന്ത്യൻ നാവിക സൈന്യത്തിലെ സൈനികർ അവരെ നിയന്ത്രിക്കാൻ പാടുപെട്ടു. അവർ കട്ടമരത്തിന് ചുറ്റും സുരക്ഷാ വലയം തീർത്തു. ഗാന്ധിജി ഒരു പ്രാവശ്യം മുങ്ങിക്കുളിച്ച കന്യാകുമാരിയിലെ സമുദ്രത്തിൽ അങ്ങനെ അദ്ദേഹത്തിന്റെ ചിതാഭസ്മം ലയിച്ചു. ആ കടൽ വെള്ളം തൊട്ടുപന്തിക്കാനും അതിൽ കുളിക്കാനും 10,000 കടലിലിറങ്ങി. അവർക്കെല്ലാം ഗാന്ധിജി തങ്ങളുടെ കുടുംബത്തിലെ വലിയ കാരണവരും മുത്തച്ഛനും അച്ഛനുമെല്ലാമായിരുന്നു. ആ മനഃസ്ഥിതിയോടെയാണ് അവർ അന്ത്യകർമ്മങ്ങൾക്കായി കടലിലിറങ്ങിയത്.

റഹ്മാനിയ. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: നില പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പി സുബ്രഹ്മണ്യം നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു ഭക്തകുചേല. നാഗവള്ളി അറസ് കുറുപ്പായിരുന്നു ഭക്തകുചേലയ്ക്ക് സംഭാഷണം എഴുതിയത്. എൻ എസ് മണി ഛായാഗ്രഹണം നിർവഹിച്ചു. കെ ഡി ജോർജിന്റെ ചിത്രസന്നിവേശം. തിരുനയനാർ കുറിച്ചി മാധവൻ നായരുടെ ഗാനങ്ങൾക്ക് ബ്രദർ ലക്ഷ്മണൻ ഈണം പകർന്നു. കമുകര പുരുഷോത്തമൻ, പി സുശീല, കോമള, രാധാദേവി എന്നിവരായിരുന്നു ഗായകർ. 1961 നവംബർ 9 ചിത്രം പ്രദർശനത്തിനെത്തിയത്. കാന്തറാവു, ആഞ്ജനേയ ആഞ്ജനേയലും ടി കെ ബാലചന്ദ്രൻ, സുകുമാരൻ നായർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, ജോസ് പ്രകാശ്, സി എസ് ആർ, അടൂർ ഭാസി, കടുവാക്കുളം ആന്റണി, ശശി, എസ് പി പിള്ള, മിസ് കുമാരി, അംബിക, ശാന്തി, അടൂർ പങ്കജം, കുശലകുമാരി, സതീഷ് ബേബി, വിനോദിനി, ബേബി വിലാസിനി എന്നിവരായിരുന്നു അഭിനേതാക്കൾ. 17 പാട്ടുകളായിരുന്നു ഭക്തകുചേല എന്ന ചിത്രത്തിലുണ്ടായിരുന്നത്. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം ഭക്തകുചേല എന്ന ചലച്ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നിൽക്കാൻ ഒരു തറ, പിന്നിൽ ഒരു മറ, മുന്നിൽ നിങ്ങൾ എങ്കിൽ നാടകമായി. പറമ്പുകളിൽ നിന്ന് ജീവരക്തം ഉൾക്കൊണ്ട് അരങ്ങിന്റെ വെള്ളി വെളിച്ചങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഡിജിറ്റൽ വിധി വരെയുള്ള വളർച്ച. നാടകം, നാടകാന്തം, കവിത്വം, നാടകമേ ഉലകം, ജീവിതമൊരു നാടകം എന്നു തുടങ്ങി എത്രയോ പ്രയോഗങ്ങൾ ജീവിതത്തെ അരങ്ങിലേക്ക് പറിച്ചു നട്ടുകൊണ്ട് ആടിത്തിമിർത്ത അനുഭവങ്ങൾ എത്ര, പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങൾ, ആഹ്വാനങ്ങൾ, അതിനൊക്കെ നാടകത്തോളം പോന്ന കല വേറെ ഇല്ല തന്നെ. ഉത്സവ പറമ്പുകളെ ഇന്നും ഉത്സാഹഭരിതമാക്കുവാൻ നാടകങ്ങൾ തന്നെ വേണം. നാടകം ഏറെ മാറി പരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിലേക്ക്, അവിടെ നിന്ന് അതിനൂതന സാങ്കേതികത്വത്തിന്റെ തട്ടകങ്ങളിലേക്ക് നാടകം വളരുന്നു. എന്നാലും അന്ന് പറമ്പുകളിൽ ഇരുന്ന് കണ്ട നാടകത്തിന്റെ ശക്തി ഗൃഹാതുരതകളിലേക്ക് ഒന്നോടിയെത്താൻ ഒരു പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകഗാനം.

ഉത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഏതാണ്? ശരി ഉത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേരളത്തിന്റെ ഇതിഹാസം.
1: കേരളത്തിന്റെ ഇതിഹാസം.
2: കേരളത്തിന്റെ ഇതിഹാസത്തിൽ ഇന്ന് ഗാന്ധിജിയുടെ ചിതാഭസ്മ നിമജ്ജന യാത്രയെക്കുറിച്ച് കേൾക്കാം. കടപ്പാട് മലയൻകീഴ് ഗോപാലകൃഷ്ണൻ. 65 വർഷം മുമ്പുള്ള ഒരു ഫെബ്രുവരി 12 തീയതിയായിരുന്നു ആ സംഭവം. അനന്തപുരിയല്ല, അന്ന് നാടും നഗരവും കണ്ണീരിലാണ്ടു. കുടിൽ തൊട്ട് കൊട്ടാരം വരെയുള്ള ആളുകളും കാക്കിയണിഞ്ഞ പോലീസുകാരും പട്ടാളക്കാരും തെരുവുകളിലെ ഭിക്ഷക്കാരും നാടോടികളും എന്നുവേണ്ട സമസ്ത ആളുകളും ആ വാഹനം കണ്ട് കണ്ണീരൊഴുക്കി. ചിലർ പൊട്ടിക്കരഞ്ഞു, മറ്റു ചിലർ കൈകൂപ്പി നിന്ന് പ്രാർത്ഥിച്ചു. തിരുവിതാംകൂർ അതിർത്തിയായ അരൂരിൽ നിന്നാണ് 1948 ഫെബ്രുവരി 11 വാഹനത്തിന്റെ തുടക്കം. അതിനകത്തുണ്ടായിരുന്നത് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ഭൌതികാവശിഷ്ടമായിരുന്നു.

മൂന്ന് കടലുകളുടെ സംഗമ സ്ഥലവും ഗാന്ധിജി പല പ്രാവശ്യവും സന്ദർശിച്ചിട്ടുള്ളതുമായ കന്യാകുമാരിയിൽ ചിതാഭസ്മം നിമജ്ജനം ചെയ്യാനാണ് കൊണ്ടുവരുന്നത്. ത്രിവർണ പതാകകളാലും പുഷ്പമാല്യങ്ങളാലും അലങ്കൃതമായ രഥാകൃതിയിലുള്ള പട്ടാള വാഹനത്തിലാണ് ഗാന്ധിജിയുടെ ചിതാഭസ്മം പീഠത്തിൽ പ്രതിഷ്ഠിച്ചിരുന്നത്. മുന്നിൽ പൈലറ്റ് വാഹനം, രഥത്തിന്റെ പിന്നിലായി ഫോട്ടോഗ്രാഫർമാരുടെയും പത്രപ്രവർത്തകരുടെയും വാഹനം, തൊട്ടുപുറകെ തിരുവിതാംകൂർ സർക്കാരിന്റെയും പട്ടാളക്കാരുടെയും വാഹനങ്ങൾ. ഇങ്ങനെയായിരുന്നു ഭൗതികാവശിഷ്ട വിലാപയാത്ര. തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മയ്ക്കു വേണ്ടി ഒഫിഷ്യേറ്റിംഗ് ദിവാൻ പി ജി എൻ ഉണ്ണിത്താൻ ചിതാഭസ്മം ഏറ്റുവാങ്ങി. രഥത്തിൽ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസിഡന്റ് പട്ടംതാണുപിള്ള, വൈസ് പ്രസിഡന്റ് ടി എം വർഗീസ്, ജി രാമചന്ദ്രൻ, മദ്രാസിലെ മന്ത്രി കെ മാധവ മേനോൻ, എ വി കുട്ടിമാളുവമ്മ എന്നിവരുണ്ടായിരുന്നു. ബസ് ഓടിച്ചത് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ ഡയറക്ടർ രാമമൂർത്തിയായിരുന്നു. അരൂരിൽ നിന്നും തിരുവനന്തപുരം വരെയുള്ള റോഡുകളുടെ ഇരുവശത്തും മനുഷ്യമതിൽ. നടക്കാൻ വയ്യാത്ത കാരണവന്മാർ പോലും റോഡുകളുടെ അരികുപറ്റിയിരുന്നു. ഇരുനില കെട്ടിടങ്ങളിലും മരക്കൊമ്പുകളിലും ബന്ധുക്കളുടെ വീടുകളുടെ മുകളിലുമെല്ലാം ജനം നിറഞ്ഞിരുന്നു. ഗാന്ധിജി നാലു പ്രാവശ്യം സഞ്ചരിച്ച വഴിത്താരയിലൂടെ ഒരുപിടി ഭസ്മമായി അദ്ദേഹത്തിന്റെ ഭൌതികാവശിഷ്ടമെത്തുകയാണ്. പല സ്ഥലത്തും പന്തൽ കെട്ടി പ്രാർത്ഥന നടക്കുന്നു. ചില ഭാഗങ്ങളിൽ ഗാന്ധിജിയുടെ ചിത്രത്തിന്റെ മുൻപിൽ കത്തുന്ന നിലവിളക്കുകൾ, മറ്റു ഭാഗങ്ങളിൽ രഘുപതി രാഘവ പാടിക്കൊണ്ട് ജനത്തിന്റെ കൂട്ടപ്രാർത്ഥന. ഓരോ ഭാഗത്തുകൂടിയും വിലാപയാത്ര കടന്നുപോകുമ്പോൾ ജനം ഇളകി മറിയുകയായിരുന്നു. കൈകൂട്ടി പ്രാർത്ഥനയും കൂട്ടക്കരച്ചിലും മുഖരിതമായ അന്തരീക്ഷം. എല്ലാവരുടെയും കണ്ണുകൾ തിരിയുന്നത് പേടകത്തിലേക്കാണ്. ഭദ്രദീപവും അഷ്ടമംഗല്യവും അലങ്കരിച്ച ചിത്രങ്ങളും നിറഞ്ഞ വഴിത്താരകളിലൂടെ നീങ്ങിയ ഭൌതികാവശിഷ്ട വിലാപയാത്ര രാത്രി 8 മണിക്ക് തിരുവനന്തപുരം നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തെത്തി. ചിതാഭസ്മം സ്വീകരിക്കാൻ മേയർ വരദരാജൻ നായരും ഉദ്യോഗസ്ഥരും കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. സൈന്യം ആചാരവിടി മുഴക്കി ഉപചാരങ്ങളോടെ ചിതാഭസ്മത്തെ വരവേറ്റു. നഗരത്തിലെങ്ങും വൻ തിരക്ക്. ഗാന്ധിജിയുടെ ചിതാഭസ്മം കാണാനും വന്ദിക്കാനും ജനത്തിന്റെ ഉന്തും തള്ളും. പലയിടത്തും ശംഖനാദവും ഗീതാപാരായണവും വൈഷ്ണവ ഭജനങ്ങളുടെ ശബ്ദവും ഉയർന്നു. എൽ എം എസ് പള്ളിക്ക് മുമ്പിൽ കത്തുന്ന മെഴുകുതിരിയുമായി ചിതാഭസ്മത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. വിലാപയാത്ര വി ജെ ടി ഹാളിന്റെ മുമ്പിലെത്തി. ഗാന്ധിജി പല പ്രാവശ്യം പ്രസംഗിച്ചിട്ടുള്ള ഹാളിനു മുൻപിൽ തോക്കുകൾ തലതിരിച്ച് പട്ടാളം അണിനിരന്നു. ദിവാൻ പി ജി എൻ ഉണ്ണിത്താൻ, മഹാരാജാവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി വൈദ്യനാഥ അയ്യർ, സ്റ്റേറ്റ് കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ ചേർന്ന് ചിതാഭസ്മം സ്വീകരിച്ചു. ടൌൺഹാളിന്റെ താഴെ ദീർഘവൃത്താകൃതിയിൽ തയ്യാറാക്കിയിരുന്ന പീഠത്തിൽ കലശം പ്രതിഷ്ഠിച്ചു. ചുറ്റും അസംഖ്യം കത്തുന്ന നിലവിളക്കുകൾ, പുകയുന്ന സുഗന്ധദ്രവ്യങ്ങൾ, ഒരു ഭാഗത്ത് ദുഃഖാർത്തരായ സ്ത്രീകളുടെ ഭജന. പാളയം മുതൽ സെക്രട്ടേറിയറ്റ് വരെയുള്ള റോഡുകളിൽ ഇടതടവില്ലാത്ത നീണ്ട ക്യൂ. എല്ലാവർക്കും ഗാന്ധിജിയുടെ ചിതാഭസ്മം വന്ദിക്കണം. രാത്രി മുഴുവൻ ക്യൂ തുടർന്നു. നഗരത്തിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും പാളയത്തേക്ക് ആളുകൾ പ്രവഹിച്ചുകൊണ്ടിരുന്നു. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസും പട്ടാളവും പാടുപെട്ടു. അടുത്ത ദിവസം കാലത്ത് 7:30 എവിടെ നിന്നോ വിസിൽ ശബ്ദം ഉയർന്നു. ആൾക്കൂട്ടത്തെ നിയന്ത്രിച്ച് വഴിയുണ്ടാക്കാൻ പോലീസും പട്ടാളവും പാടുപെട്ടു. അത് തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മയുടെയും ഇളയരാജാവ് ഉത്രാടം തിരുനാളിന്റെയും രാജകുടുംബാംഗങ്ങളുടെയും വരവായിരുന്നു. വെള്ളിത്താമ്പാളത്തിൽ കൊണ്ടുവന്ന മുല്ലപ്പൂക്കൾ മഹാരാജാവും ഇളയരാജാവും പേടകത്തിൽ വാരിയിട്ട് താണുതൊഴുതു. പിന്നീട് അദ്ദേഹം അവിടെയുണ്ടായിരുന്ന മദ്രാസ് മന്ത്രി മാധവ മേനോനോട് എന്തോ സംസാരിച്ച ശേഷം തിരിച്ചുപോയി. 8 മണിയോടെ ചിതാഭസ്മം കന്യാകുമാരിക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പായി. മാധവ മേനോൻ പേടകത്തിന് ചുറ്റും 3 പ്രാവശ്യം വലം വച്ച ശേഷം എടുത്ത് തലയിൽ വച്ചു. പിന്നീടത് രഥത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ സൈന്യം അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. വെടിശബ്ദവും കൂട്ടക്കരച്ചിലും ഭജനയും കൊണ്ട് ശബ്ദമുഖരിതമായ അന്തരീക്ഷം. പട്ടംതാണുപിള്ള, ദിവാൻ പി ജി എൻ ഉണ്ണിത്താൻ തുടങ്ങിയവരും നേതാക്കളും കാറിൽ അനുഗമിച്ചു. കന്യാകുമാരിയുടെ 5 കിലോമീറ്റർ ഇപ്പുറത്ത് മനുഷ്യക്കടലായിരുന്നു. ബസ്സുകളിലും ലോറികളിലും കാളവണ്ടികളിലുമൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ എത്തിയിരുന്നു. വളരെ പാടുപെട്ടാണ് ചിതാഭസ്മം രഥത്തിൽ നിന്നും ഇറക്കി
വിവേകാനന്ദ സ്മാരകമായി കടൽക്കരയിൽ നിർമ്മിച്ചിരുന്ന മണ്ഡപത്തിന്റെ കിഴക്കുവശത്തുള്ള സ്നാനഘട്ടത്തിലെ പന്തലിലെത്തിച്ചത്. 11:45 അന്ത്യകർമ്മങ്ങളായി. മാധവ മേനോൻ, എ വി കുട്ടിമാളു അമ്മ, സി കെ ഗോവിന്ദൻ നായർ, പട്ടം താണുപിള്ള, പി ജി എൻ ഉണ്ണിത്താൻ എന്നിവർ കടലിൽ മുങ്ങി ഈറനോടുകൂടി വന്ന് അന്ത്യോപചാരമർപ്പിച്ചു. മാധവ മേനോനും പട്ടം താണുപിള്ളയും കൂടി ചിതാഭസ്മ കലശം പൊക്കി മുന്നോട്ടു നീങ്ങി കടലിലേക്കിറങ്ങി. പ്രത്യേകം ഒരുക്കി നിർത്തിയിരുന്ന കട്ടമരത്തിൽ കയറി അവർ കടലിൽ കുറേ ദൂരം എത്തിയ ശേഷം പേടകം തുറന്ന് ചിതാഭസ്മം കടലിലേക്കൊഴുക്കി. അപ്പോൾ കടലിന്റെ ഇരമ്പലുകളേക്കാൾ എത്രയോ ഉച്ചത്തിൽ ഗാന്ധിജിക്കു വേണ്ടി പ്രാർത്ഥനാ ശബ്ദവും പൊട്ടിക്കരച്ചിലുമുയർന്നു. കടലിൽ മുങ്ങാൻ നിയന്ത്രണമിട്ട് ജനം മുന്നോട്ട് കുതിച്ചു. ഇന്ത്യൻ നാവിക സൈന്യത്തിലെ സൈനികർ അവരെ നിയന്ത്രിക്കാൻ പാടുപെട്ടു. അവർ കട്ടമരത്തിന് ചുറ്റും സുരക്ഷാ വലയം തീർത്തു. ഗാന്ധിജി ഒരു പ്രാവശ്യം മുങ്ങിക്കുളിച്ച കന്യാകുമാരിയിലെ സമുദ്രത്തിൽ അങ്ങനെ അദ്ദേഹത്തിന്റെ ചിതാഭസ്മം ലയിച്ചു. ആ കടൽ വെള്ളം തൊട്ടുപന്തിക്കാനും അതിൽ കുളിക്കാനും 10,000 കടലിലിറങ്ങി. അവർക്കെല്ലാം ഗാന്ധിജി തങ്ങളുടെ കുടുംബത്തിലെ വലിയ കാരണവരും മുത്തച്ഛനും അച്ഛനുമെല്ലാമായിരുന്നു. ആ മനഃസ്ഥിതിയോടെയാണ് അവർ അന്ത്യകർമ്മങ്ങൾക്കായി കടലിലിറങ്ങിയത്.

നമസ്തേ മലയാളത്തിൽ ഇനി പ്രണയ സരോവര തീരം. പ്രണയത്തിന്റെ സൗഗന്ധികങ്ങൾ ഹൃദയത്തിന്റെ വഴിത്താരകളിൽ വീണുകിടക്കുന്നു. ഹർഷോന്മാദത്തിന്റെ കായാമ്പൂവുകൾ ഹൃദയത്തുടിപ്പുകൾക്ക് ദലമർമ്മരങ്ങളുടെ താളം. കാതുകളിലെപ്പോഴും അജ്ഞാതമായ ഏതോ ആകാശവീഥിയിൽ നിന്നൊഴുകി വരുന്ന പുല്ലാങ്കുഴൽ നാദം. പനീർ പൂക്കളുടെ മണം. നാവിലെപ്പോഴും രുചിക്കുന്നതെന്തോ തിരിച്ചറിയാനാകാത്ത മധുര നുംബരമോ. പ്രിയതേ, തിരിച്ചൊന്ന് മരുളിയില്ലെങ്കിലും നീ അരികിലുണ്ടെങ്കിൽ സ്വസ്ഥമാണ് ഹൃദം. ഇത്രമേൽ മണമുള്ള, ഇത്രമേൽ ചാരുതയാർന്ന മറ്റെന്താണ് ഈ ഭൂമിയിലുള്ളത്? പ്രണയത്തിന്റെ വാഴ്ത്തുകൾ കൊണ്ട് പുഷ്പസുരഭിലമായിരിക്കുന്ന ഭൂമി. പ്രണയ സരോവരത്തിൽ കേൾക്കാം ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്വലമായിരിക്കട്ടെ, ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ, അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മതത്തെക്കാൾ വലുതായി ജീവിതത്തെയും ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സ്വാതന്ത്ര്യവും സ്വച്ഛന്ദവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും വരെ ഒരു കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കൂൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 1 മുതൽ 18 വരെ മിത്രനികേതനിൽ വച്ച് ഏവർക്കും സ്വാഗതം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നിങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ ആശയമോ അഭിപ്രായങ്ങളോ പങ്കുവയ്ക്കുകയാണെന്ന് കരുതൂ. എന്നിട്ട് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടണമെന്നാണോ, അതോ അതുന്നയിക്കുന്ന വ്യക്തി എന്ന നിലയിൽ സർവാത്മന സ്വീകരിക്കപ്പെടണമെന്നാണോ? സ്വയം വിശകലനം ചെയ്യേണ്ട കാര്യമാണത്. പൊതുജന ശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു. മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും ഒരേ കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കോൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതനിൽ ഏവർക്കും സ്വാഗതം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ചിത്രം സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ. സംവിധാനം രാജസേനൻ. നിർമ്മാണം മഹാരാജ ശിവാനന്ദൻ. കഥ രഘുനാഥ് പലേരി, രാജസേനൻ. ഛായാഗ്രഹണം വേണു. സംഗീതം എസ് പി വെങ്കടേഷ്. അഭിനേതാക്കൾ ജയറാം, ആനി, ദിലീപ്, അഞ്ജു അരവിന്ദ്, പറവൂർ രാമചന്ദ്രൻ, കെ പി എസ് സി ലളിത, ജനാർദ്ദനൻ, ഇന്ദ്രൻസ്, മധുപാൽ, കൃഷ്ണപ്രസാദ്, ബാബുരാജ്, കെ ടി എസ് പടന്നയിൽ തുടങ്ങിയവർ.
1: ഗുരുവായൂരപ്പ, ഇതാണ് നീ എനിക്ക് തന്ന സ്വപ്നലോകം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നന്മ നിറഞ്ഞ ഈ ഭൂമിയിലെ നല്ലവരായ മനുഷ്യരെ, ഇതൊരു സ്വപ്നലോകമാണ്. സ്വപ്നലോകം എന്ന് വെച്ചാൽ മനസ്സ് നിറയെ സൗന്ദര്യം ആസ്വദിക്കുന്ന എന്നെ പോലെ ഭംഗിയുള്ള ഏതൊരു ചെറുപ്പക്കാരനും ആഗ്രഹിച്ചു പോകുന്ന ഒരു കലക്കൻ സ്വപ്നലോകം. വലിയൊരു പണക്കാരന്റെ ഒരേയൊരു സുന്ദരനായ മകനാണ് ഞാൻ. എന്റെ അച്ഛന് 3 ബെൻസ് ഉണ്ടല്ലോ. അതിലൊരു ബെൻസിലാണ് ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിൽ പോയത്. എനിക്കിപ്പോ ബെൻസ് മാത്രമല്ല, വിരിയാറായ ഭംഗിയുള്ള താമരമുട്ടിന് ചുറ്റും ഒരുപാട് പൂമ്പാറ്റകൾ പാറി നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ എനിക്ക് ചുറ്റും ഒരുപാട് സുന്ദരിമാരും എപ്പോഴും പാറി നടക്കുന്നുണ്ട്. ഞാനാണ് ബാലഭാസ്കരൻ, സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ. നിങ്ങൾക്കറിയോ, ഈ തലയണയും കെട്ടിപ്പിടിച്ച് ഇന്നലെ രാത്രി ഞാൻ എന്റെ മുറിയിൽ കിടന്നതാ. ഉറക്കം വരണ്ട താമസമേ ഉള്ളൂ, ഞാൻ ഈ സ്വപ്നലോകത്തെത്തും. ഞാൻ കെട്ടിപ്പിടിച്ച പതുവതത്തെ ഈ തലയണ എന്നെ പ്രേമിക്കുന്ന, എന്നാൽ എനിക്ക് ഒരു പ്രേമവും തോന്നാത്ത ഒരുപാട് പെൺകുട്ടികളിൽ ഒരാളായി മാറും.
2: കൊച്ചുമലാളി, ഹലോ, എന്തൊരു ഉറക്കായത്? മതി ഉറങ്ങിയത്?
1: ഞാൻ ഉറങ്ങിപ്പോയി. ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തുമെന്ന് ഞാൻ വിചാരിച്ചേയില്ല. നീ തനിച്ചാണോ അല്ല ഒപ്പം വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ?
2: ഒരുപാട് പേര് വന്നിട്ടുണ്ട്. രാധിക, സുനൈന, അംബിക, ഇന്ദിര.
1: എന്തോ എല്ലാരും കൂടെ എന്നെ എന്ത് ചെയ്യാൻ പോവാ?
2: എടുത്ത് പൊരിക്കാൻ പോവാ.
1: എന്നാ പിന്നെ വേഗാവട്ടെ, എനിക്ക് നീ കാത്തു നിക്കാൻ വയ്യേ.
3: തങ്കഭസ്മ കൂറയിട്ട തമ്പുരാട്ടി, നിന്റെ ഇളനീർ കുടമിന്നുടയ്ക്കും ഞാൻ.
4: ആട്ടും പാടി നിൽക്ക, ഇതുവരെ കഴിഞ്ഞില്ലേ? ഇന്ന് ഓഡിറ്റിംഗ് ഉള്ള ദിവസമാണെന്ന് ഇന്നലെ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലേടാ.
1: നേരം വെളുത്ത് കുളിച്ച് ശുദ്ധായി മുതലാളി അമ്പലത്തിലൊക്കെ പോയിട്ട് വരുന്നതല്ലേ? രാവിലെ തന്നെ ഡ്രൈവറോട് ചൂടായ ഡ്രൈവർക്ക് തരായി ശരിക്കടാ. മുതലാളിയുടെ ഓഡിറ്റിംഗ് ഇന്നല്ല, നാളെയാ. മുതലാളി അത് മറന്നു.
4: ഓ ശരിയാ.
1: തലക്കനം കണ്ടാത്തൊന്നും ബാക്കിയുള്ളവർക്കൊന്നും ഓഡിറ്റിംഗ് മണ്ണാങ്ങിട്ടൊന്നും ഇല്ലെന്ന്. സ്വന്തം കുടുംബത്തെ ഒന്ന് ഓഡിറ്റ് ചെയ്ത കാലം ഞാൻ മറന്നു. 24 മണിക്കൂറും പണി പണി പണി. ഇതാ പറയണത് സ്വന്തക്കാരുടെ കൂടെ ഒന്നും പണിക്കുവാൻ പാടില്ലെന്ന്. നീ ഇതൊന്നും കാണുന്നില്ല എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കേ.
4: നേരെ ഉത്തരായിട്ടും ബാലഭാസ്കരൻ എണീറ്റില്ലേ ഭാഗീരഥി?
5: അവൻ നല്ല ഉറക്കമാ, ഉണർത്തണ്ട. ഇന്നലെ എപ്പോഴാ ഉറങ്ങിയെന്ന് ആർക്കറിയാം. ഞാൻ കിടക്കാൻ വരുമ്പോഴും അവൻ എന്തോ

0: ഓ, ഇവനൊക്കെ തലയിളവിക്കാൻ റോഡിന് നടുക്കൂടുത്ത് നടക്കണോ? ഫുട്പാത്തില്ലേ പമ്പാരം പിടിക്കാൻ. അയ്യോ, ഇതെന്റെ ബാലഭാസ്കറിനല്ലേ. ബാലഭാസ്കരാ,
1: അമ്മാവാ,
0: എന്താ ഇത് വന്നേ?
2: ഹലോ, ആത്മഹത്യയാണ് ഉദ്ദേശം?
0: അയ്യോ അല്ല, ഉറക്കത്തിൽ എന്ത് നടന്നതാ? കേറ്.
2: നേരം വെളുത്ത് ആസനത്തിൽ സൂര്യൻ ഉദിച്ചാലും പോത്തു പോലെ കിടന്നുറങ്ങിക്കൂടാ. അപ്പൊ തലേണ മാത്രമല്ല, കട്ടിൽ വരെ നീടുത്തുണ്ടാണ്. ഇടാ നിന്നോടാ.
0: അളിയിൽ നിന്ന് ക്ഷമിക്കേ, ഒരർത്ഥവും പറ്റാതെ അവനെ എത്തിയില്ലേ? അത് തന്റെ ദൈവാധീനം. നടുറോട്ടിൽ കൂടെ ഈ തലേനെയും കെട്ടിപ്പിടിച്ച് ഈ പ്രായത്തിൽ നീ നടക്കുന്ന നാലാളെ കണ്ടാൽ നിന്റെ അച്ഛന് കുറച്ചിനല്ലിയോടാ.
1: എന്നാ പിന്നെ നാളെ മുതൽ ഇവിടുത്തെ വേലക്കാരി ജാനുവിനെയും കെട്ടിപ്പിടിച്ചുണ്ടേ നടക്കാം. അച്ഛനും അമ്മമാർക്ക് ഇത്തിരി അന്തസ് കൂടിക്കോട്ടെ. എന്താ
3: ഞാൻ കേട്ട് പറഞ്ഞത്? കൊച്ചുമുതലാണ് എന്തിനാ ഇത്ര പരസ്യമായിട്ട് ഇതൊക്കെ വിളിച്ചു പറഞ്ഞത്? ഇങ്ങനെ ഒരു കാര്യം മനസ്സിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല കേട്ടോ.
1: അത് നീ ചൂല അങ്ങോട്ട് മാറ്റിപ്പിടി. ഇനി നീ അങ്ങോട്ട് മാറു.
2: ഇതേതാടാ ഈ തലോണ?
1: ഇതാണ് അച്ചച്ചാ പ്രഭാവതി തലേണ. ഇവളുടെ കൂടെയല്ലേ ഞാനിന്ന് മോർണിംഗ് വാക്കിന് പോയത്.
2: നീ പരിചയപ്പെടുന്ന പെണ്ണുങ്ങൾ എന്താടാ ഒടിയന്മാരാണോ? ദിവസം ഓരോന്നോരോ തലവണയായിട്ട് മാറുന്നുണ്ടല്ലോ. അവന്റെ ഒക്കെ ഒരു ഭാഗ്യം. വയസ്സായ പിന്നെ എല്ലാം പോക്കാം. എല്ലാം ജാനു,
3: എനിക്കറിയില്ല.
4: ഇതിന് ഇത്ര ബഹളം വെച്ച് തുള്ളാനൊന്നുമില്ല. ഇതിനു മുമ്പും പല പ്രാവശ്യം ഉറക്കത്തിൽ അവൻ എഴുന്നേറ്റ് പോയിട്ടുണ്ടല്ലോ. പോയപ്പോഴൊക്കെ ഒരേ അബദ്ധവും പറ്റാതെ തിരിച്ചു വന്നിട്ടുണ്ട്. പാരമ്പര്യമായിട്ട് കിട്ടിയതാണെന്ന് അറിയാവല്ലോ. അതറിഞ്ഞോണ്ട് ഈ കുഞ്ഞിനെ എങ്ങനെ വേദനിപ്പിക്കണോ?
0: അതും നേരാ, അളിയനത് കാര്യമാക്കണ്ട. ഒന്നുമില്ലെങ്കിലും തലേനെയും കെട്ടിപ്പിടിച്ചതൊക്കെ ഒരു മകനെങ്കിലും അളിയനുണ്ടല്ലോ. എന്നെ നോക്കി, കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലം പത്തായി, എന്റെ വീട്ടിൽ ഇപ്പോഴും തലേണ മാത്രമേ ഉള്ളൂ. അളിയാ, ബാലഭാസ്കരൻ നല്ലൊരു ചെറുപ്പക്കാരനാ. നല്ല അന്തസ്സും സ്നേഹമുള്ള ചെറുപ്പക്കാരൻ, സുന്ദരൻ. പുറമേ കീരിയും പാമ്പ് പോലാണെങ്കിലും സത്യം പറ, നിങ്ങൾ തമ്മിൽ ഉള്ളിന്റെ ഉള്ളിൽ വല്ലാത്തൊരു ബന്ധമില്ലേ?
5: അത് ശരിയാ സദാശിവ, പക്ഷെ അവന്റെ കൂട്ടുകെട്ടുകൾ അല്പം കുഴപ്പം. ഈ റാണി തേനീച്ചയുടെ ചുറ്റും നൂറുകണക്കിന് ആൺ തേനീച്ചകൾ കൂടില്ലേ? അതുപോലെ അവന്റെ ചുറ്റും ഒന്നിനും കൊള്ളാത്ത കുറെ പേരുണ്ട്. അതിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടേ പറ്റൂ.
2: ഞാനുള്ള കാര്യം പറയാമോ മുതലാളി? ശരിക്കും പറഞ്ഞ കൊച്ചുമുലാളിയുടെ ചുറ്റും തേനീച്ചകളല്ല ഇപ്പോ ഉള്ളത്, കടന്നിലാ. നല്ല അസല് കടന്നില്. അതിൽ ഒരുത്തനോ ഒരുത്തി അറിഞ്ഞെന്ന് കുത്തിയാ മതി, പിന്നെ ബംഗ്ലാവിന്റെ അഡ്രസ് പോലും കാണൂല.
0: മരക്കഴുതേ, ഡ്രൈവറുടെ വേഷം കെട്ടിയ കാറിന്റെ സ്റ്റിയറിംഗ് പിടിച്ച് തിരിച്ചാ മതി. ഈ വീടിന്റെ സ്റ്റിയറിംഗ് തിരിക്കാൻ ഇവിടെ വരെ ആണെങ്കിലുണ്ട്. അളിയാ, ഇവിടുത്തെ ഫെറ്റിൽ കൊടുക്കാൻ.
5: എന്തിനാ?
0: ഇവന്റെ ഒക്കെ ദേഹത്ത് അടിച്ചു കൊടുക്കാൻ ഒക്കെ വിഷമാ ചത്തു പൊട്ടത്. ഓരോരുത്തരെ നിർത്തേണ്ടടത്ത് നിർത്താത്തത് കൊണ്ടാ.
1: അതെ, എക്സ്ക്യൂസ് മീ. മുതലാളി തരുന്ന ഉപ്പും ചോറും കുട്ടി ജീവിക്കുന്നിടത്തോളം കാലം ഏത് ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും കൊച്ചുമുതലാളിയെ എന്ത് വില കൊടുത്തും ഈ കേശവൻ കുട്ടി രക്ഷിച്ചിരിക്കും.
5: അതിങ്ങനെ വലിയ കാര്യം പോലെ നീ വിളിച്ചു പോവണ്ട. അതിന് തന്നെ ഞാൻ നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അല്ലാതെ നീ എന്റെ ചിറ്റമ്മയുടെ മകളുടെ ഭർത്താവിന്റെ സഹോദരിയുടെ മകനായതുകൊണ്ടൊന്നും അല്ല.
1: ഇത്ര അടുത്ത ബന്ധമായിട്ട് മുതലാളിക്ക് എന്നെ വിശ്വാസമില്ലല്ലേ. എനിക്ക് കുറച്ച് സമയം താ. കൊച്ചുമുതലാളിയുടെ മടിയിന്ന് ഒരു കടന്നെല്ലാം ഞാൻ ഇപ്പൊ പിടിച്ചു തരാം.
4: നിനക്ക് ചായയും കാപ്പിയൊന്നും വേണ്ട മോനെ?
1: വേണം. ഇന്നെന്താ പലഹാരം?
4: അച്ഛന് ചപ്പാത്തി ഉണ്ടാക്കി, പദമുള്ളവയെ കഴിക്കൂന്ന് പറഞ്ഞതുകൊണ്ട് അച്ഛന് ഇഡ്ഡലി ഉണ്ടാക്കി. നിനക്ക് ഇനിയിപ്പോ എന്താ വേണ്ടത്?
1: എനിക്ക് പെട്ടെന്ന് വിഴുങ്ങാവുന്ന എന്തെങ്കിലും മതി.
4: എന്നാലും കല്ലെടുത്ത് വിഴുങ്ങ്. പെട്ടെന്ന് വിഴുങ്ങാൻ പറ്റിയത് അത് മാത്രമേ ഇപ്പൊ ഇവിടെ ഉള്ളൂ.
1: മതി, ഇത്തിരി മസാല അരച്ച് ഒന്ന് മൂപ്പിച്ചെടുത്ത നാലഞ്ച് കല്ല് അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയാ അതിനും ഉണ്ടാവില്ല ഒരു ടേസ്റ്റ്.
4: ഒന്ന് പോടാ.
1: അല്ലാന്ന് പറയാൻ പറ്റുമോ? എന്റെ ഭാഗ്യരതി അമ്മേ.
4: ഓന് പുട്ട് മതിയാ.
1: മതി, നാലഞ്ച് പപ്പടം കൂടി കിടന്നോട്ടെ, കടിക്കുമ്പോ ഇത്തിരി ശബ്ദം ഉണ്ടാവുമല്ലോ.
6: ആ സ്നേഹത്തിൽ എന്തോ ഒരു കള്ളത്തരമുണ്ട്. അത് കണ്ടുപിടിക്കാൻ എന്നെ ഒന്ന് അറിഞ്ഞു സഹായിക്കണേ ഭഗവതി. എന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണേ. പ്ലീസ് തയേ. ഓ,
4: മോന് കുടിക്കാൻ എന്താ വേണ്ടത്? ചായയോ കാപ്പിയോ?
1: പാല് മതി, രണ്ട് ഗ്ലാസ് പാല്.
4: രണ്ട് ഗ്ലാസോ? രണ്ട് ഗ്ലാസ് പോയിട്ട് അര ഗ്ലാസ് പാലിന് ഇവിടെ ഇല്ല. മുഴുവനും അച്ചച്ചും കുടിച്ചു.

0: തപ്പണ്ട, പാല് കിട്ടിയില്ല.
1: സത്യമാണോ നീ പറയുന്നത്?
0: ഇത് സത്യമല്ലെങ്കിൽ മുതലാളി എന്റെ തല വെട്ടിക്കോ. കൊച്ചു മുതലാളിയുടെ മുറിക്കകത്ത് നമ്മൾ വേരോടെ പിഴുതെറിയേണ്ട ഒരു ചീത്ത കൂട്ടിട്ടുണ്ട്. അത് വെറും കടന്നലല്ല, നല്ല കരിങ്കടന്നലാ. ഒരു കുത്ത് കിട്ടിയാ മതി മുതലാളിയുടെ നെടുന്തൂണ് വരെ ആടും. സമയം കളയാതെ അവനെ പിടിച്ച് പട്ടം പറപ്പിക്കും എന്റെ മുതലാളി.
1: നീ ഒരു കാര്യം ചെയ്യ്, ഒരു ബക്കറ്റ് ചൂടുവെള്ളം ഇങ്ങെടുക്ക്.
2: ഒന്ന് നിന്നേ, പറയട്ടെ, ഞാൻ പറയട്ടെന്ന്. നിങ്ങൾ എന്തിനാ ചൂടുവെള്ളം കൊണ്ട് ഓടുന്നേ?
1: നമ്മുടെ മോനെ ഒന്ന് തേച്ച് കുളിപ്പിക്കാം.
2: അയ്യോ, അവന്റെ ബാത്റൂമിലെ ഹീറ്റർ ഇന്നലെ റിപ്പയർ ചെയ്തു, ചൂടുവെള്ളം അതിൽ തന്നെ ഉണ്ടെന്ന്.
1: ആ ചൂട് പോരടി അവന്, നല്ല വെട്ടിത്തിളച്ച വെള്ളം തന്നെ വേണോന്ന്.
0: ഓരോരുത്തരുടെ താല്പര്യേ.
3: എന്താ എന്താ കാര്യം?
1: കാര്യം പറയാം, നീ അങ്ങോട്ട് മാറി നിൽക്ക്.
3: അച്ഛനായാലും ശരി മോനായാലും ശരി, അനുവാദമില്ലാതെ ഇതിനകത്ത് കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല.
1: കടന്ന് നീ എന്ത് ചെയ്യൂടാ, എന്നെ എടുത്ത് വിഴുങ്ങും. പറ അതങ്ങോട്ട് വീശി ഒഴിക്കണം.

0: ഞാൻ പറഞ്ഞില്ലേ മോലാളി, ഇപ്പൊ കണ്ട
1: ആ ശവത്തിന് ഇതിനകത്ത് കയറ്റരുതെന്ന് നിന്നോട് ഞാൻ എപ്പോഴും പറയാറില്ലേ. തുരപ്പനെ പോലെ രാത്രി ഇതിനകത്ത് കയറി ആരും കാണാതെ പതുങ്ങിയിരിക്കാൻ അവനാരാ ഗന്ധർവനോ?
2: ഗന്ധർവനൊന്നുമല്ല, എന്റെ അടുത്ത സുഹൃത്ത കുഞ്ഞുണ്ണി.
1: അവനെപ്പോലെ ചില കൂട്ടുകെട്ടുകൾ നിന്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഈ ജന്മമൊന്നല്ല അടുത്ത 10 ജന്മത്തേക്ക് നീ നന്നാവാൻ പോണില്ല. ഇനി അവനെ ഇവിടെ കണ്ട ഇപ്പൊ വന്നത് ചൂടുവെള്ള, ഇനി വരുന്നത് വെടിയുണ്ടയായിരിക്കും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. തിളങ്ങുന്ന ഷർട്ടും പാന്റും ഇട്ട് മുടിയും ചീകി പൗഡറും ഇട്ട് സ്പ്രേയും പൂശി കണ്ട അലവലാദികളുമായി സ്വർഗം കളിച്ച് നടക്കാതെ അവനോട് അന്തസ്സായി അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പറ. തന്തയായിപ്പോയില്ലേ, അല്പം മനസമാധാനം എനിക്കും കിട്ടിക്കോട്ടെ.
3: അധ്വാനിച്ചു കൂട്ടിയതുകൊണ്ടായില്ല, ഇത്തിരി പാവങ്ങൾക്കും കൊടുക്കണം. ഒരു വറ്റി പുട്ട ആ പാവം കട്ടിലടിയിലിരുന്ന് കഴിച്ചു എന്ന് വെച്ച് റബ്ബർ കച്ചവടക്കാരൻ കൈമള് മുതലാളിയുടെ ബാങ്ക് ബാലൻസ് ഒന്നും ഇടിഞ്ഞു വീഴാൻ പോണില്ല.
0: അതും ശരിയാണ് മോലാളി.
4: ദിവസം 1 മണിക്കൂർ കളിച്ചാ മതി, പണത്തിന്റെ കൊഴുപ്പൊക്കെ ഒന്ന് പോയി കിട്ടും.
2: ഇത് പണത്തിന്റെ കൊഴുപ്പാന്ന് ആരടാ പറഞ്ഞത്? ഒന്ന് പിടിച്ചു നോക്കുന്നോ, നോക്കാം.
0: അവനാണ് ജോണി, ഈ കൂട്ടത്തിലെ ആറ്റം ബോംബ്. കൊച്ചു മുതലാളിയോട് പുറമെ ചിരിച്ചും സൂപ്പിച്ചൊക്കെ കാണിക്കും, അകത്തോൻ തനി കള്ളനാ. അവന്റെ തന്തയ്ക്ക് ശിവകാശിയിൽ ഒരു പടക്ക കമ്പനിയുണ്ട്, തന്ത അവിടുന്ന് ഇഷ്ടംപോലെ പടക്ക അയച്ചു കൊടുക്കും. ഇവനെവിടെ ടേ ടേ ഒട്ടിച്ചിങ്ങനെ നടക്കും, സൂക്കാ ജീവിതം. അടുത്ത് നിൽക്കണ രണ്ടെണ്ണം കണ്ട, അത് ഫുൾ കഞ്ചാവാ. അതിൽ ഒരുത്തന്റെ തന്തയ്ക്ക് വയനാട്ടിലെ തോട്ടമുണ്ട്,
1: അതും കഞ്ചാവാണോ?
0: അല്ല, കാപ്പിത്തോട്ടം. മുതലാളിക്ക് ഇനിയും എന്നെ വിശ്വാസം അല്ലെങ്കിൽ ഇതാ ഇപ്പൊ തന്നെ എന്റെ തലവെട്ടിക്കോ, അല്ലെങ്കിൽ മുതലാളി തന്നെ ഈ കാർ ഓടിച്ച് എന്നെ എവിടെ വേണമെങ്കിൽ ഇടിച്ചു കൊന്നോ. എന്നാലും ശ്രീ ഗുരുവായൂരപ്പനാണ് സത്യം, ഞാൻ സത്യം പറയൂ. മുതലാളി അങ്ങോട്ട് പോരുത്,
1: അവനെന്താ മോനെ?
0: പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. അവൻ കൊച്ചു മുതലാളിക്ക് തോറ്റു കൊടുക്കും, എന്നിട്ട് പുകഴ്ത്തി കൊമ്പത്ത് വെക്കും. കൊച്ചു മുതലാളി അതിൽ വീണ് അവൻ ചോദിക്കുന്നൊക്കെ എടുത്തു കൊടുക്കും, അത്രേ ഉള്ളൂ.
1: എന്ന് വെച്ചാ?
0: എന്ന് വെച്ചാൽ മുതലാളിയുടെ മോൻ ഒരു കഴുതയാണെന്ന് അർത്ഥം.
5: നീ പറഞ്ഞത് ശരിയാണടാ, നിന്നോടൊരു പിടുത്തത്തിന് ഞാൻ ഇനി ഇല്ലേ. വെറുതെ അല്ലടാ മനോജേ, ഞാൻ ചില നമ്പർ ഇട്ടിട്ടും ആ മോഹിനി എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാത്തത് കള്ളൻ.
2: ദൈവം ഇവന് കൊടുത്തത്ര പണം ഏതായാലും നമുക്ക് തരാൻ പോണില്ല, എങ്കിൽ പിന്നെ ഈ ഗ്ലാമർ എങ്കിലും തന്നൂടെ? കണ്ടില്ലേ അവന്റെ ഒരു എടുപ്പ്?
6: അതിന് വിത്ത് തന്നാണ് മോനെ, വെറുതെ തകര നട്ടിട്ട് കാര്യമില്ല.
7: ഊർവശി, രംഭ, തിലോത്തമ, നാരായണി, പങ്കജാക്ഷി, ഇതെല്ലാരും കൂടി എങ്ങോട്ടാ? തുടക്കത്തേക്കാ?
8: നല്ലപോലെ ചിരിച്ച് ആളെ പറ്റിക്കാൻ നടന്നു. ഇന്നലെ കൊച്ചുമുലാളി കാണിച്ചത് ശരിക്കും പറഞ്ഞ ഭയങ്കര വൃത്തികേടാ.
6: ഞാൻ ഇന്നലെ ഒന്നും കാണിച്ചില്ലല്ലോ.
1: ഏതാടാ പെണ്ണുങ്ങള്?
0: കൊച്ചുമുതലാളിയുടെ രാസലയിലേക്ക് കർട്ടം വലിക്കുന്ന പെണ്ണുങ്ങളാ. അവരിങ്ങനെ ദിവസവും പറന്നു വന്ന് കൊച്ചുമുതലാളിയെ പച്ചയ്ക്ക് തിന്നും. പേടിക്കാനൊന്നുമില്ല, അടങ്ങു മുതലാളി. കയ്യോടെ പിടിച്ച മുതലാളിക്ക് നടക്കണ്.
8: ഇന്നലെ എന്റെ പിറന്നാളിന് ക്ഷണിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് എന്തേ വരാതിരുന്നത്? ഞാൻ കാത്തിരുന്നത് വെറുതെയായി. എത്ര വലിയ പണക്കാരനാണെങ്കിലും സ്നേഹിക്കുന്ന പെണ്ണുങ്ങൾ ഇങ്ങനെ തഴയരുത്.
6: അയ്യോ, ഞാൻ തഴഞ്ഞല്ല ട്രീസ, മറന്നുപോയതാ. ശരിക്കും ഞാൻ മറന്നുപോയതാ.
9: അത് സാരമില്ല, കുറച്ചു കഴിഞ്ഞാൽ ട്രീസയുടെ ഷഷ്ടി പൂർത്തി വരുമല്ലോ,
10: അത് നമുക്ക് നന്നായി കലക്കാം.
8: കൊച്ചുമുതലാളി വരാത്തോണ്ട് ബർത്ത്ഡേ ഫംഗ്ഷൻ ഇന്നത്തേക്ക് മാറ്റി.
6: അതൊരു നല്ല ഐഡിയ.
8: അതിന് ക്ഷണിക്കാൻ വേണ്ടി ഞങ്ങൾ കൊച്ചുമുതലാളിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാ, ഇവിടെ കാണുമെന്ന് ഞാനാ പറഞ്ഞത്.
9: എന്തായാലും എല്ലാരും കൂടെ ബംഗ്ലാവിലേക്ക് പുറപ്പെട്ടത് നന്നായി. നമുക്ക് കൈമൾ മുതലാളി കൊണ്ട് കേക്ക് മുറിപ്പിക്കാം.
8: അദ്ദേഹം കേക്ക് കട്ട് ചെയ്യൂ.
9: പിന്നെ എന്റെ കേക്ക് അദ്ദേഹം ചൂടുള്ളം കൊണ്ടാ കട്ടിയത്, നിങ്ങളുടെ കേക്ക് മിക്കാതെ ആസിഡ് കൊണ്ടായിരിക്കും കട്ട്
8: ചെയ്യുന്നത്. എനിക്കൊരു കാര്യം പറയാനുണ്ട്.
6: എന്താ?
8: ബർത്ത്ഡേക്ക് വരണം.
6: ശരി, വരാം.
8: വരാം വരാന്ന് പറഞ്ഞ മാത്രം പോരാ, തീർച്ചയായും വരണം.
6: വന്നിട്ട് എന്താന്ന് വെച്ചാ പറ.
8: എന്നൊന്നും ഓർക്കാൻ എനിക്കൊരു ഗിഫ്റ്റും തരണം.
6: അയ്യേ, ഇതൊക്കെ നടക്കാത്ത കാര്യാ, എനിക്കൊന്നും ഇഷ്ടമല്ല. നീ ഇങ്ങോട്ട് വന്നേ.
8: എന്താ
6: ഇവക്ക് എന്താ തലയ്ക്ക് സുഖല്ലേ? വല്ല 5ഓ 10ഓ പവന്റെ വല്ല മാലയോ വളയോ ഒക്കെ മേടിച്ചു കൊടുക്കാൻ നല്ലത്, പിറന്നാളാണെന്ന് പറഞ്ഞ് ഒക്കത്ത് വെച്ച് കൊടുക്കാൻ കുഞ്ഞിനെ കൊടുക്കാൻ എനിക്ക് പറ്റുമോ? ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഇത്തരം ഗിഫ്റ്റ് ഒന്നും ആരോനോട് ചോദിക്കുകയും വേണ്ട.
1: ഓ, ഇവന്റെ കാര്യം പോക്കാടാ.
7: എനിക്കിത് പെട്ടെന്ന് വേണമെന്നില്ല. സാന്ത്വനം വെച്ചോ. നിന്റെ കഴുത്തകിടന്ന് മാല എവിടെ? അതാവും ഈ ചുരുട്ടി പിടിച്ച് നോട്ടായി മാറിയത്. സാരമില്ലടോ, താൻ തന്റെ ഏട്ടനോട് എന്നെ ഒന്നൊന്ന് കാണാൻ പറ. കുറച്ച് കടവുണ്ടെന്നല്ലേ ഉള്ളൂ. പ്രോ നോട്ട് എഴുതി കൊടുക്കാൻ ആവശ്യത്തിന് സ്വത്തുള്ളതിന് ഒരു ഭാഗ്യമല്ലേ. ഞാൻ വഴിയുണ്ടാക്കാം. തൽക്കാലം വെച്ചോ. ബൈ ബൈ, സീ യു.
4: അവൻ എതിരൊന്നും പറയില്ല എന്ന് അപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. ഇപ്പോഴെന്തായി? അവനെ ഒന്ന് ഊച്ചയെടുക്കാനുള്ള ലൈസൻസ് അവൻ തന്നെ നിനക്ക് തന്നില്ലേ? അതാണ് ബുദ്ധി, ജോണിയുടെ ബുദ്ധി.
7: ഇനി ആ മാല എടുത്ത് പുറത്തേക്കിട്ടേ. ഇനി ഇത് കണ്ടാലും അവനും മനസ്സിലാവില്ല. അല്ലെങ്കിലും ഈ കോടീശ്വരന്മാരുടെ മക്കൾക്ക് ബുദ്ധി അല്പം കുറവായിരിക്കും.
8: ആരാ ജോണി അത്?
7: അവന് നിനക്ക് മനസ്സിലായില്ല അല്ലേ? വസ്തുവിന്റെ രേഖ കാണിച്ച് കൊച്ചു മുതലാളിയുടെ കയ്യിൽ നിന്ന് കാശ് തട്ടാൻ നിനക്കൊരു ചേട്ടൻ വേണ്ടേ? അവനാണിവൻ, നിന്റെ ചേട്ടൻ ആൽബർട്ട്.
10: എനിക്ക് മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കുക, പരിചയപ്പെടുന്ന പെണ്ണുങ്ങൾക്ക് ദാനം കൊടുക്കുന്ന ഈ സ്വഭാവം നീ അഞ്ചാം ക്ലാസ് മുറി തുടങ്ങിയതാ? ഇനിയെങ്കിലും ഇത് നിർത്തിക്കൂടെ? പിറന്നാളാണെന്നും പറഞ്ഞ് അഞ്ചു പവന്റെ ഒരു നെക്ലേസ് വാങ്ങി കൊടുക്കാൻ ആ ത്രീസത്തിന്റെ ഭാര്യയാണോടാ? അതോ പെങ്ങളോ?
7: ഇത് രണ്ടുമല്ല. മാമ പേടിക്കണ്ട.
10: എനിക്കൊരു പേടിയില്ല. നിന്റെ അച്ഛനാ നിന്നെ ഓർത്ത് മനസ്സമാനം ഇല്ലാത്തത്?
7: എനിക്കറിയാം, പക്ഷെ ഞാൻ എന്താ ചെയ്യുക? എനിക്ക് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു മനസ്സല്ല എന്റെ അച്ഛന്റേത്. ആയ കാലത്തൊരു പെണ്ണിന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാത്ത ആരാ ഉള്ളത്? മാമനെ പണ്ടൊരു തമിഴത്തെ
10: പറ്റിച്ചിട്ടില്ലേ? അമ്മായി കേക്കും. എന്നാലും നീ കളിക്കുന്നത് കടന്ന കയ്യാ. അഞ്ചു പവനെന്നൊക്കെ പറഞ്ഞ പൈസ എത്രയാ?
7: ഷോ, പിന്നെ എങ്ങനെയാ മാമ ഒന്ന് ഊരുന്നത്? നാലഞ്ച് മാസത്തെ ഒരു ചെറിയ പരിചയം വെച്ച രാക്ഷസീനോട് എന്താ ചോദിച്ചെന്നറിയാമോ? എന്നൊന്ന് ഓർമ്മിക്കൊരു ഗിഫ്റ്റ് വേണമെന്ന്.
8: അതായത് അവക്കൊരു കുഞ്ഞിനെ വേണമെന്ന്.
10: ആ, എന്നിട്ട് നീ എന്ത് പറഞ്ഞു?
7: അതൊന്നും എനിക്ക് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. ഈ ശരീരവും വെച്ച പാടം അമ്മായിക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇപ്പൊ എങ്ങനെ വല്ല പുരോഗതി ഉണ്ടോ?
10: ഒരു പുരോഗതി ഇല്ലടാ. വിത്തെല്ലാം കാറ്റി പറന്നു പോയി. ഇപ്പൊ കാറ്റ് മാത്രം ബാക്കി.
7: അമ്മായി കുടിക്കുന്നില്ലേ?
8: എനിക്കെന്ന് വ്രതാ?
7: അമ്മായി, ഈ ഉറക്കത്തിൽ എഴുന്നേറ്റ് കിടക്കുന്ന മാറ്റിയെടുക്കാൻ വല്ല വ്രതമുണ്ടോ?
8: അതിന് വ്രതം എടുത്തിട്ട് ഒരു കാര്യമില്ല. നല്ല ബലമുള്ള ചങ്ങല വാങ്ങി കാല് കട്ടിലോട് ചേർത്ത് കെട്ടിയാ മതി.
7: അമ്മയൊരു ചങ്ങല എടുക്കാൻ ഉണ്ടാവോ?
3: ചങ്ങലയോ? നിനക്കം തന്നെ അപ്പൊ ചങ്ങല. പട്ടികളെയൊക്കെ പൂട്ടിയിട്ടല്ലോ.
7: പട്ടികല്ല എനിക്ക.
3: നീ എന്ത് കുരുത്തകേടാ ഒപ്പിക്കാൻ പോണെ? കിടക്കാൻ പോകുമ്പോ എന്തിനാടോ ചങ്ങല കയറും?
7: രാത്രിയായ രാവിലെ നേരം വിളിക്കൂലോ ഒന്ന് പേടിച്ചോണ്ടാ ഞാൻ കിടക്കുന്നത്. എനിക്ക് ഇത്തിരി മനസമാനത്തോടെ ഉറങ്ങണം.
3: അച്ഛന്റെ ഓരോ വർത്താനം കേട്ട് നീ തൂങ്ങാൻ പോവാ?
7: കിടന്നോണ്ട് ആരെങ്കിലും തൂങ്ങോ? അമ്മേ, അമ്മ എന്ത് മണ്ടത്തരായി പറയുന്നു?
3: ഓ, അത് ശരി. കാലി കെട്ടാനാണോ? നിന്നോട് ചങ്ങലയുടെ കാര്യം പറഞ്ഞു എന്ന് നാത്തോൺ എനിക്ക് ഫോൺ ചെയ്തിരുന്നു. ഞാൻ അതങ്ങ് മറന്നുപോയി. എന്റെ മോനിപ്പോ ചങ്ങലയും കയറും ഒന്നും വേണ്ട. കിടക്കുമ്പോ മുറിയുടെ വാതിൽ കൊളുത്തിട്ട് കിടന്നാ മതി.
7: അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല അമ്മേ. നേരം വിളിക്കുമ്പോ കൊളുത്ത് ഞാൻ തന്നെ അങ്ങ് തുറക്കും.
4: അവൻ ഉറങ്ങാൻ പോയോടി?
3: പോയി. ഒരു കയറും ചുരുട്ടി പിടിച്ച് എന്റെ കുഞ്ഞ് ഉറങ്ങാൻ പോയി.
4: മറ്റവനകത്ത് കയറിയിട്ടുണ്ടോ?
3: ഏത് മറ്റവൻ? എനിക്ക് എന്റെ മോന്റെ കാര്യം മാത്രമേ അറിയാവൂ. മറ്റവന്റെ കാര്യം ഒന്നും എനിക്ക് അറിയാൻ വയ്യ. ഓ, റബ്ബർ കച്ചവടം കമ്പനി നിർത്തി നമ്മളെന്നാ സി ഐ ഡി ആയത്?
4: മുതലാളി അകത്ത് തപ്പ്, ഞാൻ പുറത്ത് തപ്പാം. ലൈറ്റ് അടയ്ക്കണ. ഇത് ഓഫ് ആവൂല. ഓ, എന്റെ ജാനു. എന്തായി? അവൻ പുറത്തെങ്ങും ഇല്ല മോലാളി.
7: അകത്തുമില്ല,
4: അതുറപ്പാ. ബാലഭാസ്കൻ ആണെങ്കിൽ കഥകടച്ച് കിടക്കുകയും ചെയ്തു.
7: എന്നാൽ ഇനി പേടിക്കണ്ട, അവൻ അകത്ത് കയറിയാൽ സ്വീകരിക്കാനുള്ള വിദ്യ എനിക്കറിയാം. മുതലാളി പട്ടികളെ തുറന്നുവിട്.
4: പട്ടികള് പുതിയതാ, നമ്മളോട് തന്നെ ശരിക്കും ഫ്രണ്ട്ഷിപ്പ് ആയിട്ടില്ല. കടിച്ച പ്രശ്നമാവും.
7: പ്രശ്നം ആയിക്കോട്ടെ. സ്വല്പം മൃഗീയമായ രീതിയിൽ തന്നെ മുതലാളി മുൻകരുതലെടുത്തില്ലെങ്കിൽ കൊച്ചു മുതലാളിയെ ചുരുട്ടി കഞ്ചാവാക്കി അവൻ പോകും.
4: കണ്ണിന് മുമ്പിൽ കണ്ടതാണല്ലോ, എന്നിട്ടും വിശ്വാസമായില്ലേ?
7: ഞാൻ തുറന്നുവിടാം.
4: ഭഗവാനെ,
3: പട്ടികൾ എന്തിനാ കുറയ്ക്കുന്നേ?
4: അതവര് ലോഹ്യം പറയുന്ന, നീ ഉറങ്ങിക്കോ.
3: ലോഹ്യം പറയേ? ഈ സമയത്തൊന്നും ലോഹ്യം പറയാൻ. ഞാൻ രണ്ടിനെയും കൂട്ടിലടച്ചാണല്ലോ.
4: എന്നാലേ രണ്ടിനെയും ഞാൻ തുറന്നു വിട്ടു. ആ കുഞ്ഞുണ്ണി എന്ന് പറഞ്ഞ കലികാല വിത്ത് ഇനി ഈ വീട്ടിനകത്ത് കയറരുത്, അത്രേ ഉള്ളൂ.
9: ധൈര്യം ഉണ്ടെങ്കിൽ ഇതിനകത്ത് കയറി നോക്കണമെന്ന കേശവൻ കുട്ടി എന്നെ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളിയുടെ ഒറ്റ ശക്തി കൊണ്ടാണ് ഞാൻ ചാടി കയറിപ്പോയത്.
7: സാരമില്ല, നാളെ മുതല് ഈ വഴിക്ക് എന്നെ നീ സ്ഥിരമായിട്ടങ്ങ് കയറിക്കോ. സത്യം പറയാലോ, എനിക്കിതിനകത്ത് ഒറ്റക്കിടക്കാൻ പേടിയാ. ഉറക്കത്തിൽ എണീറ്റിടക്കുമ്പോ പിടിക്കാൻ ആളുണ്ടാവൂല്ലോ. താഴത്ത് പട്ടികൾ ബഹളം വെക്കുന്നുണ്ടല്ലോ, ആരാ അതിനെ തുറന്നുവിട്ട്?
9: ആ കൊശവൻ കുട്ടിയാ. എന്നെ കടിപ്പിക്കാനാ? എന്നെ ഒരു പട്ടികളും ഒന്നും ചെയ്തില്ല. അവറ്റയ്ക്ക് അവനെക്കാളും തറവാടുത്തോണ്ട്.
3: നിങ്ങൾ ഇങ്ങനെ ഉറക്കം വരാതെ ആദ്യം പിടിച്ച് ഇതാ കൊച്ചു കുഞ്ഞോ മറ്റോ വന്നോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു അപകടത്തിലും നമ്മുടെ മോൻ ചെന്ന് പെടില്ല, എനിക്കുറപ്പാ.
1: ആ ഉറപ്പ് എനിക്ക് വേണ്ട. പെറ്റതള്ളക്ക് രണ്ട് കാര്യം അറിയാവൂ, ഒന്ന് മക്കളെ പുണ്ണാരിക്കാൻ, പിന്നെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നെഞ്ചത്തടിച്ച് കരയാൻ. എന്നാ പെറാട്ട് തന്ത അതിനുള്ളതല്ല, അയാൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അവന്റെ സകല കളികളും കുറെ കാലമായി ഞാൻ നോക്കിക്കാണുന്നു. നീ വിചാരിക്കും ഞാൻ അവന്റെ ശത്രുവാണ്, ശത്രുവല്ല അച്ഛന. അച്ഛൻ ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി നീ 3 മാസം ഗുരുവായൂർ ഭജന വരുന്നില്ലേ, കൊട്ടിയൂരും ശ്രീകാകുളത്തും വഴിപാട് നേർന്നില്ലേ, കൃഷ്ണാഷ്ടമി ദിവസം നോമ്പ് നോറ്റ് 150 ബ്രാഹ്മണർക്ക് സദ്യ കൊടുത്തില്ലേ, അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും അവസാനം ദൈവം തന്ന കുഞ്ഞിക്കാലിന് ശ്രീകൃഷ്ണന്റെ സ്വഭാവം തന്നെ ആയിപ്പോയത്. നമ്മുടെ മോനിപ്പം 1050 ഗോപസ്ത്രീകളുടെ നടുവിലാണെന്ന് ആ പൊതുവെ കിട്ടിയ റിപ്പോർട്ട്. ഇക്കണക്കിന് പോയാൽ 16,000 തികയാൻ അധികം കഷ്ടപ്പെടേണ്ടി വരില്ല.
9: കൊച്ചുമോലാലിക്ക് എന്നൊന്ന് ഓർമ്മിക്കാൻ ഒരു ഗിഫ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്.
6: അയ്യോ, ഇതിന് ട്രേസിക്ക് കൊടുത്ത മാലയല്ലേ?
9: അതെ, കൊടുത്താണെന്ന് വെച്ചെന്താ, നമുക്ക് തിരിച്ചെടുത്തൂടെ? അവൾ അറിയാതെ ഞാനിതിങ്ങി അടിച്ചെടുത്തു. 6 മാസം മുമ്പാ മുതലാളി അവളുടെ ഒരു പിറന്നാൾ കഴിഞ്ഞത്. ഇത്ര പെട്ടെന്ന് വീണ്ടും ഒരു പിറന്നാൾ വരാൻ അവൾ എന്താ 6 മാസത്തിലാ ജനിച്ചത്?
6: സാരമില്ലടാ, നാളെ ശാന്തിയുടെ ബർത്ത്ഡേ, അവ കൂടെ കണ്ണ്.
1: ഇനി ഒന്നും നോക്കാനില്ല, അവന്റെ കല്യാണം വേഗം നടത്തണം, അതേ ഉള്ളൂ ഒരു രക്ഷ. ഒരു പെണ്ണ് വന്നാൽ എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയുണ്ടാകും.
3: അതിന് പെണ്ണ് വേണ്ടേ?
1: വേണം, നല്ല ധൈര്യമുള്ളൊരു പെണ്ണിനെ വേണം. വേണ്ടി വന്നാൽ രണ്ടെണ്ണം ചെകിട്ടത്ത് പൊട്ടിക്കാൻ മടിക്കാത്തൊരു കുട്ടിയായിരിക്കും. നീ അവനെ തല്ലിയിട്ടില്ല, ഞാനും തല്ലിയിട്ടില്ല. ഇനി ഭാര്യയെങ്കിലും രണ്ടെണ്ണം കൊടുത്തില്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഒരിക്കലും അച്ചടക്കം ഉണ്ടാവില്ല. കിടന്നോ.
6: പന്നി
9: കാല് ഞാൻ കട്ടിലിനോട് ചേർത്ത് മുറുക്കി കെട്ടി വെച്ചിട്ടുണ്ട്. എനിക്കിനി ഒരു ജോലി ഇവിടെ ബാക്കിയുണ്ട്. ആ പട്ടികളെ തുറന്നു വിട്ടതിന് കേശവൻ കുട്ടിക്ക് ഒരു കടി കൊടുക്കണം. ഞാൻ ആ കടിയും കൊടുത്തിട്ട് അതുവഴി വീട്ടിൽ പോകും. നമുക്ക് നാളെ കാണാം. ഗുഡ് നൈറ്റ്.
6: ഓക്കേ, ഓൾ ദി ബെസ്റ്റ്.
9: കേശവൻ കുട്ടി, എന്റെ കേശവൻ കുട്ടി, നീ എന്തൊരു ഉറക്കാടാ കഴുതേ ഉറങ്ങുന്നേ. ആ കുഞ്ഞുണ്ണി ഒരു പെണ്ണിനെയും കൂട്ടി വന്ന് കൊച്ചുമകളുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ചാടി. ഇപ്പൊ ചാടി, വേഗം തന്നെ പിടിക്കാം.

0: മട്ടികൾ പുതിയതാ, നമ്മളോട് തന്നെ ശരിക്കും ഫ്രണ്ട്ഷിപ്പ് ആയിട്ടില്ല.
1: അവൻ പട്ടിക്കൂട്ടിലുണ്ട്, നല്ല ഉറക്ക.
0: എന്താ?
1: പട്ടികൾ പുറത്തുണ്ട്, അവറ്റേ നല്ല ഉറക്ക.

0: ಥ್ಯಾಂಕ್ಸ್ ಸರ್.
1: നീ എപ്പോഴാണ് ഇറങ്ങിപ്പോയത്?
0: ഓർമ്മയില്ല.
1: ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ഞാൻ പറഞ്ഞ കാര്യം ഉടനെ നടത്തണം.
0: ഏത് കാര്യന്നേ?
2: നിന്റെ കല്യാണ കാര്യം. നിനക്ക് ഉടനെ ഒരു പെണ്ണിനെ കണ്ടുപിടിക്കണമെന്ന് അച്ഛൻ പറയുന്നേ.
0: എന്നാ പിന്നെ ഇന്ന് തന്നെ നോക്കാൻ പറയുന്നേ. കൂടെ കിടക്കാൻ ഒരാളുണ്ടായ രാവിലെ ഡേറ്റ് പോകുമ്പോ എന്നെ ഒന്ന് പിടിച്ചു വെക്കുമല്ലോ.
1: എന്നാ പെണ്ണ് കാണാൻ പോകാൻ അവനോട് കേൾക്കൊള്ളാൻ പറ. സദാശിവം ബ്രോക്കറേയും കൊണ്ട് ഇങ്ങെത്തും.
0: അതാണ് ഞാൻ പറഞ്ഞ പെൺകുട്ടികൾ, ഒന്ന് ചാരുലത, ഒന്ന് സോമലത. രണ്ടും വളരെ സോഫ്റ്റാ. ഇതൊക്കെ വണ്ണം കുറയ്ക്കാനുള്ള കെട്ടിക്കാഴ്ചയാ. ചാരുലതയ്ക്ക് 20, സോമലതയ്ക്ക് 30. അതുകൂടാതെ ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളും. കൈമള് മുതലാളിക്ക് പറ്റിയ തറവാട്ടുകാരാ. വണ്ണം അല്പം കുറഞ്ഞാൽ രണ്ടിനെയും കെട്ടിച്ചു വിടണമെന്ന അവരുടെ പാരന്റ്സ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതിൽ ആരെ പിടിച്ചെന്ന് പറ നമുക്ക് ഉടനെ ആലോചിക്കാം.
1: മിണ്ടിപ്പോകരുത്, വാടോ.
0: ഇതിലിത്ര ദേഷ്യം പിടിക്കാൻ എന്താ ഉള്ളത്? ബാലഭാസ്കരൻ കുഞ്ഞിനെ നമ്മുടെ സമുദായത്തിൽ നിന്ന് നല്ല ചുണയുള്ള പെൺകുട്ടി വേണമെന്നല്ലേ മുതലാളി പറഞ്ഞത്? ഇത്രയും ചുണയുള്ള പെൺകുട്ടി ഇന്ത്യയിൽ ഇനി വേറെ കാണില്ല.
3: അവന് ഒരു കല്യാണം കഴിപ്പിച്ചു കൊടുക്കണമെന്നേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ. ഇത്തരമാതിരി ദുർഘട പരിഹാര പാഠശാല പോലെ രണ്ട് പെണ്ണുങ്ങള്.
1: ഓ, ഇവനെടുത്ത പെണ്ണുങ്ങളുടെ നടുക്ക് കൊണ്ടു വയ്ക്കുക. ഒരു ഒറ്റ ഇടിക്ക് ചമ്മന്തിയാണ്. വേണമെങ്കിൽ നീ നിന്നോ, ഉടലോടെ സ്വർഗത്തെത്താ.
4: എന്താ ഉണ്ട് പ്രശ്നം?
1: ഏയ് ഒന്നുമില്ല, ഇയാൾക്ക് നിങ്ങളുടെ കൂടെ ഇതൊക്കെ ഒന്ന് പഠിക്കണോ?
5: എന്റെ കൈമുള് കൊടയും എടുത്ത് ചാടി പുറപ്പെട്ടപ്പോ തന്നെ എനിക്ക് തോന്നിയതാ ഇതിങ്ങനെ വരുമെന്ന്.
3: അളിയന്റെ ഓരോ വാശികാരനാ. നല്ല ചുണം വേണം, ധൈര്യം വേണം, ഒരു പട്ടാളക്കാരിയെ പോലെ അവനെ വരച്ചവരെ നിർത്തണം എന്നൊക്കെ ബ്രോക്കറോട് പറഞ്ഞ് അവൻ പിന്നെ അവിടെ പോകാനാ. അവനായത് കൊണ്ട് ജിമ്മിഷത്തിൽ പോയി. ഞാനായിരുന്നെങ്കിൽ വല്ല സർക്കസ് ക്യാമ്പിനും പോയനെ. അല്ല, പെങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത്?
5: ഏടത്തി ആ ഗുസ്തിക്കാരികളുടെ കാര്യം കേട്ട തരിപ്പില. ഒന്നും ചോദിക്കണ്ട. നാത്തൂനെ, ഞാൻ ഒരു പെൺകുട്ടിയെ പറയാം, അതൊന്ന് ആലോചിച്ചാലോ?
2: ആലോചിക്കാം. മോനെ, മോനെ, എടാ, നീ ഒന്ന് വേഗം എഴുന്നേറ്റ് കുളിച്ച് റെഡിയാക്കി, നമുക്ക് ഒരിടം വരെ പോകാം.
0: എവിടേക്ക്?
2: എവിടേക്കാ എന്താന്നൊക്കെ പിന്നീട് പറയാം. കേട്ടപ്പോ അമ്മയ്ക്ക് അങ്ങ് ഇഷ്ടായി, നിനക്കും ഇഷ്ടപ്പെടും. ഇത് നടക്കുമെന്നായി എനിക്ക് തോന്നുന്നേ. ഒറ്റയ്ക്ക് കിടന്നിട്ടും ഇന്നെങ്കിലും നീ തലേണയെടുത്ത് നേരം വളർത്തപ്പോ പുറത്തേക്ക് പോയില്ലല്ലോ. അത് തന്നെ നല്ല ലക്ഷണോ. ഈ കല്യാണം നടക്കും. ആരാടാ അത്?
0: കുഞ്ഞുണ്ണി. അവനുണ്ടായത് കൊണ്ടാ എഴുന്നേറ്റ് കിടക്കാൻ പോയി ഞാൻ തിരിച്ചു വന്ന് കിടന്നത്.
6: അമ്മ ക്ഷമിക്കണം. എത്രയും പെട്ടെന്ന് അമ്മ കൊച്ചുമുതലാളി പിടിച്ചൊരു പെണ്ണ് കെട്ടിക്കണം. എന്നിട്ട് അവരോട് രാവിലെ 5 മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റ് കൊച്ചുമുതലാളി മുറുക്കി പിടിക്കാൻ പറയണം. ആദ്യത്തെ ഓട്ടം 5:10 അത് ചുമരിലിടിച്ചു വീണാൽ അടുത്ത ഓട്ടം 5:55. ശനിയാഴ്ച മാത്രം അത് 6:30. എവിടെന്നാ അമ്മേ ഇപ്പൊ വന്ന ആലോചന?
2: എനിക്കറിയില്ല എന്റെ കുഞ്ഞുണ്ണിയെ. ഇവിടെ നിന്നും ഇവന് പെണ്ണാലോചിച്ചാ ശരിയാവില്ല എന്നും പറഞ്ഞ് പുറംകടലിൽ നിന്നാണ്ട് പിടിച്ചോണ്ട് വരണം എന്നൊക്കെയാ എല്ലാരും പറയുന്നത്.
6: അപ്പൊ പിന്നെ വല്ല സ്രാവും ആവും. എന്താ അമ്മ പെണ്ണിന്റെ പേര്?
2: ചന്ദ്രിക. ഇളയടത്ത് ചന്ദ്രശേഖര കൈമളുടെ ഒരേ ഒരു കുട്ടി ചന്ദ്രിക. ഡിഗ്രിക്ക് ഗോൾഡ് മെഡൽ വാങ്ങിയ കുട്ടിയാത്രേ. അങ്ങനെ വല്ല കുട്ടികളെ നീ ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ടോ മോനെ? ഇവനെ പറ്റി ആളുകൾ ഓരോന്ന് പറയുന്നൊക്കെ നേരെയാണോ കുഞ്ഞുണ്ണിയെ?
6: ആ ഞാനും കേട്ടു, കൊച്ചുമോനാളിക്ക് അങ്ങനെ ഒരു ചീത്ത പേര് എന്റെ അറിവില്ല.
2: അത് തന്നെയാ ഞാനും പറയുന്നത്. എന്റെ കുട്ടിയോട് എല്ലാവർക്കും അസൂയ. മോൻ കുളിച്ച് വേഗം റെഡിയാവും, നമുക്ക് ആ ചന്ദ്രിയെ പോയി
0: കാണാം. ചന്ദ്രിക
6: നമ്മുടെ ലിസ്റ്റിൽ ആ പേരിലൊന്നില്ല.
7: സത്തിന്നം തകതിന്നം സോംഭിന്നം നംഭിന്നം
8: ചന്ദ്രി. എന്നിട്ട് തുള്ളിക്കളി മതിയാക്ക്. കുട്ടികളെ ഇന്നത്തെ തുള്ളിക്കളി മതി. എല്ലാവരും ബഹളം ഉണ്ടാക്കാതെ മുൻവശത്തോടെ പോണം. അവിടെ കുറെ വലിയ ആൾക്കാർ വന്ന് ഇരിപ്പുണ്ട്.
9: ആരാ ടീച്ചറെ അത്?
10: അമ്മ പറഞ്ഞില്ലേ, അത് തന്നെ. വലിയൊരു പണക്കാരന്റെ അതിലും വലിയൊരു മോൻ, പേര് ബാലഭാസ്കരൻ. എന്നെ പെണ്ണ് കാണാമെന്നതാ. ഇതിലെന്താ ചിരിക്കാനുള്ളത്? എന്റെ സകല മൂടും പോയി. അവരെന്തിനാ അമ്മ ഇത്ര രാവിലെ തന്നെ വീടും കുലുക്കി ഇങ്ങോട്ട് വന്നത്? ഉച്ചയ്ക്ക് ശേഷം വന്നിരുന്നെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഫ്രീ ആവൂലേ?
9: അയാൾക്ക് ടീച്ചറെ കിട്ടാൻ ഹൃദയമായിട്ടുണ്ടാവും.
6: അകത്തെ നൃത്തത്തിന്റെ ബഹള. എന്റെ കുട്ടിക്ക് നൃത്തം എന്ന് വെച്ചാ ജീവന.
1: തുള്ളക്കാരിയാണ് മാമ വിളിച്ചപ്പെടുന്ന ടൈപ്പാ.
3: യോഗം
6: മോനെന്തോ പറഞ്ഞല്ലോ. എന്താ?
1: ഏയ് ഒന്നുമില്ല, അത് ഞാൻ പിന്നെ കുട്ടിയൊന്ന് കാണാലോ എന്നോ എന്തൊക്കെയോ.
6: വിളിക്കാം, ഇപ്പൊ വിളിക്കാം. മൈഥിലി മൈഥിലി,
2: ഞങ്ങള് പോയി വിളിച്ചോണ്ട് വരാം. നീ ബേളം വെക്കണ്ട.
5: ഒരു നല്ല സാരിയൊക്കെ കൊടുത്ത് ഇത്തിരി വൃത്തിയിൽ വേണം അങ്ങോട്ട് ചെല്ലാൻ.
10: എന്നെ അങ്ങനെ ഇപ്പം കെട്ടിക്കാഴ്ച പോലെ ആരും കാണണ്ട. ഞാൻ എങ്ങനെയാണോ അങ്ങനെ കണ്ടാ മതി, അല്ലാത്തൊരാളെ എനിക്ക് വേണ്ട.
2: മോള് പറഞ്ഞത് ശരിയാ, മോൾ ഇങ്ങനെ തന്നെ വന്നാ മതി. ഞാൻ ബാലഭാസ്കറിന്റെ അമ്മയാ.
6: മോളുടെ അടുത്ത് നൃത്തം പഠിക്കാൻ വരുന്ന കുട്ടികളാ. ചന്ദ്രയ്ക്കും ബാലഭാസ്കറിന് ഇഷ്ടമായി കഴിഞ്ഞാ പിന്നെ ഇവരുടെ കാര്യ കഷ്ടം.
1: നമസ്കാരം.
10: ടീച്ചറെ പെണ്ണുകാണാൻ വന്ന നമ്മുടെ സാറാണോ? സാറിപ്പോ പണ്ടത്തേക്കാള് ഭംഗി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കാണാൻ കഴിയുന്ന ഞങ്ങൾ ആരും
3: വിചാരിച്ചില്ല. ഇത് കലങ്ങി
6: അതിശയാണല്ലോ. നിങ്ങൾ തമ്മിൽ അറിയോ?
10: അറിയണോ? സാറിന് ഞങ്ങൾക്ക് ജീവനാ. ഒരു പ്രോഗ്രാമിന് ചീഫ് ഗസ്റ്റ് ആയി വന്ന് ഞങ്ങളെ രക്ഷിച്ചത് സാറാണ്.
1: അതെ, ഞാൻ ഇവരുടെ കോളേജിൽ നിന്ന് പാടിയിട്ടുണ്ട്.
10: എന്നാ വരട്ടെ സാർ, കല്യാണത്തിന് കാണാം.

0: ദാ ഇത് അമ്മാവൻ, ഇത് അച്ഛൻ, ദാ ഇരിക്കുന്നത് അച്ഛച്ചൻ, ഇത് എന്റെ മോൻ ബാലഭാസ്കർ. ദേ നിനക്ക് ഇഷ്ടപ്പെട്ടാലും ശരി ഇല്ലെങ്കിലും ശരി, ഞാൻ ഇനി ഇവളെ മോളെ എന്നേ വിളിക്കും.
1: എന്തിനാ നിൽക്കുന്നേ?
2: ആ ഇവരെ ഇവിടെ ഇരുത്തി നമ്മളും ഇങ്ങനെ ഇരുത്താൻ ശരിയാകില്ല. അവർക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഒക്കെ ആണ്. അല്ലേടാ
3: ബാലറിഞ്ഞോ, നിന്റെ കുട്ടിയോടെ മുഴുവൻ ബാലഭാസ്കറിനെ കണ്ടതും സ്നേഹം കൊണ്ട് പൊതിഞ്ഞു. അവരുടെ കോളേജിലെ ഇദ്ദേഹം പാടിയിട്ടുണ്ട്.
4: മനഃപൂർവ്വം പാടാറില്ല, പക്ഷേ ചിലപ്പോ ബാത്റൂമിൽ പാടി പോവും.
5: അന്ന് എന്ത് പാട്ടാ പാടിയത്?
4: അത് ഒരു ശോകഗാനാ.
5: എന്നാ അതൊന്ന് പാടിക്കൂടെ, എനിക്കൊന്ന് കേൾക്കാലോ.
4: ഓ അതിനെന്താ?

0: എന്താ എന്താ
1: നിന്റെ കൊച്ചുമുതലാളിയോട് ഈ ഗർഭത്തിന് ഉത്തരം പറയാൻ പറ. എന്നിട്ട് മതി കല്യാണം.
0: കൊച്ചുമുതലാളി, ഗർഭം
2: എന്നെ വിടി, എന്നെ വിടി,
1: ഇങ്ങോട്ട് വാ.

0: നിന്റെ വക ഒരു കർപ്പമുണ്ടെന്നും പറഞ്ഞ് പഠിക്കൽ ഒരു പെണ്ണ് വന്ന് ബഹളം വയ്ക്കുന്നു. അല്ല, നിന്റെ അറിവിൽ അങ്ങനെയെങ്ങാനും ഒരു കർപ്പം കയ്യിൽ പോയിട്ടുണ്ടോ?
1: അയ്യേ, എനിക്കറിയില്ല.
0: ഓ, അപ്പൊ അത് വകുപ്പ് കയറി. ആ മേള പുറകട്ടെ. ഒരു ചെറിയ ഇന്റർപ്ഷൻ.
1: ചതിയാണ്, കൊച്ചുമകളെ ചതിക്കാൻ വേണ്ടി ആരും മണപ്പുറം ഉണ്ടാക്കിയതാണ്.
0: ഇവളേതാടാ മണ്ണുണ്ണി?
1: എനിക്കറിയില്ല, ഇത് കള്ളഗർഭമാ.
2: ഒരിത്തരേ ഞാൻ വെറുതെ വിടില്ല മുതലാളി. രണ്ടിലെന്നൊന്ന് എനിക്ക് അറിയണം. ഒരിത്തിക്ക് വയറ്റിലൊരു സമ്മാനവും കൊടുത്ത് മറ്റൊരുത്തിക്ക് നാലു കെട്ടുന്നത് ഈ അച്ഛനൊന്ന് കാണണം.
0: ഇവളാണോ ഗർഭം?
1: അല്ല, ഇവക്ക.
2: അവനോട് ഇറങ്ങി വന്ന് ഇവളെ കെട്ടാൻ പറയണോ? അതോ നിങ്ങളുടെ മുന്നിലിട്ട് ഇവളെ ഞാൻ വെട്ടിക്കീറണോ?
0: ഇത്ര പെട്ടെന്നൊരു സിസേറിയം വേണോ? വല്ല ഹോസ്പിറ്റലേക്ക് കൂടെ കിടത്തത് നേരെ രൂപയെ പറട്ടെ.
2: അവന്റെ ഒടുക്കത്തെ ഒരു കല്യാണം.
0: വേണ്ട, ആ കല്യാണം നടന്നോട്ടെ. അവനിങ്ങനെ അബദ്ധം പറ്റിയിട്ടില്ല. അബദ്ധം പറ്റിയത് എനിക്കാ. ഇവരുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ ഉടമസ്ഥ ഞാനാ. ഇവളെ ഞാൻ കെട്ടിക്കോളാം.
1: കാശും പൊറുതിയൊക്കെ ഉള്ള വീട്ടിൽ ആമ്പിള്ളേര് കെട്ടാൻ താലി എടുത്താ മതി. അപ്പൊ പൊന്ത് ഓരോ ഗർഭം. ഇവളേക്ക് അടിച്ച് കലക്കുക വേണ്ടത്.
0: എന്നാ നോക്കിലേക്കാൾ അടിച്ച് കലക്കടാ.
1: കലക്കല്ലേ?

0: ഇപ്പൊ എന്തിനാ ചിരിച്ചേ?
1: ചിരിച്ചില്ലേ?
0: ദേ എന്റെ അടുത്ത് കള്ളം മാത.
2: നീ എന്തിനാടാ തെണ്ടി ഇതിനകത്ത് കയറി കിടന്ന്?
1: ഞാൻ പിന്നെ എവിടെ പോയി കിടക്കും?
2: പോടാ, പോയി വേറെ വല്ല കട്ടിലെ അടിയിലും പോയി കിടക്കടാ, എണീറ്റ് പോടാ.
0: അത് കുഞ്ഞുണ്ണിയാ, എന്റെ ക്ലോസ് ഫ്രണ്ടാ.
1: വീണ്ടും ബാലബാലേട്ടാ.
0: ബാല ബാലേട്ടനല്ല, ബാല ഭാസ്കരേട്ടൻ. ആദ്യം നീ എന്റെ പേരെന്ന് നേരാമണ് എഴുതി പഠിക്ക, എന്നിട്ട് നാണിച്ചാ പോരെ. നിന്റെ ഈ മനോഹരമായ പേര് ഞാൻ എത്ര ഭംഗിയായിട്ടാ പറയുന്നത്, ചന്ദ്രിക. പറയുമ്പോ തന്നെ ഒരു കുളിരല്ലേ?
1: ഞാൻ ജനിച്ചത് നല്ല നിലാവുള്ള രാത്രിയിലായിരുന്നു എന്ന് അമ്മ പറഞ്ഞത്. ആ നിലാവ് കണ്ട് മോഹിച്ചിട്ടാണ് അത്രേ അച്ഛൻ എന്നെ ചന്ദ്രിക എന്ന് വിളിച്ചത്.
0: നിലാവത്ത് തന്നെയാവും അച്ഛൻ നിന്റെ തറക്കല്ലിട്ടത്. ഹലോ,
3: കൊച്ചു മുതലാളി ഞങ്ങളെ പറ്റിച്ച് ഉറങ്ങുകയല്ലേ?
0: അതെ, ഞാൻ നല്ല ഉറക്കത്തിലാ. ദേവി ഇതെന്നെ ശല്യപ്പെടുത്തരുത്.
1: ആരത്?
0: സ്വപ്നലോകത്തുനിന്ന ഒരു മാലാഖയ, അവൾക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല.
1: മുല്ലപ്പൂക്കൾ ഇഷ്ടാണെങ്കിൽ അവളോട് ഇങ്ങോട്ട് വരാൻ പറയായിരുന്നില്ലേ? നമുക്ക് ഈ കട്ടിൽ കൊടുക്കാം.
2: ഓ, പെമ്പിള്ളരായ ഇങ്ങനെ ഇരിക്കണം, എന്തൊരു തുറന്ന മനസ്സ്.
1: എനിക്ക് ബാലഭാസ്കരേട്ടന് വിശ്വാസ, അങ്ങേറ്റം വിശ്വാസ. ആ വിശ്വാസമാണ് ഈ താലിക്ക് മുമ്പിൽ തലകുനിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഒരൊറ്റ അപേക്ഷയുള്ളൂ, എന്ത് ഞാൻ സഹിക്കും? പക്ഷേ മറ്റൊരു പെണ്ണിന് മനസ്സിൽ സ്ഥാനം കൊടുത്ത് എന്നോടൊപ്പം കഴിഞ്ഞോണ്ട് ഒരിക്കലും എന്നെ ചതിക്കരുത്.
0: എന്തിനാ വെറുതെ ഇങ്ങനെ ഓരോ ഭ്രാന്തം വർത്താനം പറയുന്നത്? ഇതിനാണോ ഇത്ര പൈസ ചെലവാക്കി നമ്മളെ കല്യാണം കഴിച്ചത്? നിനക്കറിയോ ചന്ദ്രിയെ, ഈ ദിവസം വരെ ഞാനൊരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ടില്ല, ദേഹത്തൊന്നും തൊട്ടിട്ടില്ല, ഒരു രസത്തിന് പോലും പ്രേമിച്ചിട്ടില്ല. എന്ന് വെച്ച് നമ്മളൊക്കെ മനുഷ്യരല്ലേ, ഇനി അഥവാ അങ്ങനെ ഓരോന്ന് സംഭവിച്ചു എന്ന് വെക്കുക, നമ്മൾ അന്യോന്യം കുറ്റപ്പെടുത്തുക ചെയ്യാ. അയ്യേ,
1: ഞാൻ ഒരിക്കലും ബാലഭാസ്കരേട്ടനെ കുറ്റപ്പെടുത്തിയല്ല.
0: അങ്ങനെ പറ നീയാണ് ചന്ദ്രികയെ ഉത്തമ ഭാര്യ.
1: കുറ്റപ്പെടുത്തൂലെന്നേ ഉള്ളൂ, എന്ന് വെച്ച് ഉത്തമ ഭാര്യവനൊന്നും എന്നെ കിട്ടില്ല. അങ്ങനെ എന്നെ ചതിച്ചു എന്നറിഞ്ഞ അടുക്കളയിൽ അമ്മിക്കല്ലെടുത്ത് ഞാൻ തലക്കിടും, തീർച്ചയായും തലക്കിടും.
3: ഹലോ,
0: ഇത് അവിടെ കിടക്കട്ടെ.
1: അമ്മേ, അമ്മേ, ബാലഭാസ്കരേട്ടനെ കട്ടില് കാണാനില്ല. ഞാൻ ഇന്നലെ എന്തൊക്കെയോ പറഞ്ഞിരുന്നു, എന്നോട് ദേഷ്യം പിടിച്ച് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയോ ടീച്ചറ?
4: അതൊന്നും അല്ല മോളെ, അവൻ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടന്നതായിരിക്കും. ആ വന്നു, വാ.
0: പൈസ കൊടുത്തുവിടാ.
5: ശരി
4: മോനെ, നിന്നെ കാണാഞ്ഞിട്ട് ചന്ദ്രിയെ പേടിച്ചു പോയടാ.
0: എന്തിനാ ചന്ദ്രിക ഇങ്ങനെ വെറുതെ പേടിക്കുന്നത്? ഒരു അഞ്ചു രൂപ ഓട്ടക്കട്ട പറഞ്ഞേക്ക്.
6: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.
7: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
8: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ.
1: അമ്മ പറഞ്ഞു ഇതൊന്നും സാരല്ലെന്നേ, ഇങ്ങനൊരു നടത്തം പതിവുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു തലേണ എടുത്ത് ഞാനും വന്നതിന് പിറകെ. ഞാൻ തലക്ക് വെച്ച് കിടന്ന തലേണ ഇത്, ഇതും കെട്ടിപ്പിടിച്ച് നടക്കാൻ എന്നെ അത്രയ്ക്കും ഇഷ്ടായോ?
0: ഇഷ്ടായി.
1: ഹലോ, ഏതോ ഒരു മോഹിനി.
0: എന്താടി
1: എന്നോട് ദേഷ്യാണല്ലേ?
0: അതെ, ഞാൻ വളരെ ദേഷ്യത്തിലാ. കൈ കിട്ടി എനിക്ക് നിന്നെ ഒന്ന് കൊല്ലണമെന്നുണ്ട്. ഒരു 50,000 വാങ്ങിപ്പോയിട്ട് പിന്നെ നിന്റെ പൊടി പോലും കണ്ടിട്ടില്ലല്ലോ.
1: അത് തിരിച്ചു തരാതെ ഇനി ഞാൻ കാണില്ലെന്ന് ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ എനിക്കൊന്ന് പെട്ടെന്ന് കണ്ടേ തീരൂ. ഏട്ടന്റെ കാര്യത്തിനാ, ഞങ്ങളുടെ സ്വത്ത് പണയം വെച്ചാ കുറച്ച് പണം ശരിയാക്കി തരാന്ന് കൊച്ചുമോലാളി പറഞ്ഞിരുന്നില്ലേ? കൊച്ചുമോലാളിയെ കാണാൻ ഞങ്ങളൊന്ന് വന്നോട്ടെ.
0: അത് ഞാൻ പിന്നെ വേറൊരു ദിവസം ഞാൻ
3: ഞാനൊന്ന് വന്ന് കണ്ടോട്ടെ.
0: ഗുഡ് നൈറ്റ്.
1: ഗുഡ് നൈറ്റ്. ബാലഭാസ്കരേട്ടാ നേരം എടുത്തിട്ടേ ഉള്ളൂ.
3: ഞാനൊന്ന് വന്ന് കണ്ടോട്ടെ. ഫോൺ വെക്കില്ലേ?
1: ആ കുട്ടി എന്തോ ചോദിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും എനിക്കൊന്ന് കണ്ടേ പറ്റൂ. ഭാര്യ ഇല്ലാത്ത നേരത്ത് ഞാനൊന്ന് വന്ന് കണ്ടോട്ടെ. എന്താ കുട്ടി ചോദിക്കുന്നത്?
0: ചന്ദ്രിക ഇല്ലാത്ത നേരത്ത് അവളെ ഇനി ഒന്ന് വന്ന് കണ്ടോട്ടെ എന്ന്.
1: കണ്ടോട്ടെ, ഓരോരുത്തരുടെ ആഗ്രഹമല്ലേ.
0: വന്നോളാൻ ചന്ദ്രിക പറഞ്ഞു അവൾക്ക് ഒരു വിഷമം ഉണ്ടാവില്ലെന്ന്. പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ആരോടെങ്കിലും അവൾ ദേഷ്യം പിടിച്ച ഒരമ്മിക്കല്ലെടുത്ത് തലയിലിടും, അതോടെ നമ്മൾ ടീം.
1: എന്തിനാ അങ്ങനെ പറഞ്ഞത്? ആരാ വിളിച്ചത്? ആരാ ഫോൺ ചെയ്തത്?
5: ഇപ്പൊ നടത്തം കുറവാണല്ലേ?
0: അതെടാ, നടത്തം കുറവാ. കല്യാണത്തിന് ശേഷം ഞാൻ ഒരു പ്രാവശ്യം സ്വപ്ന ലോകത്തേക്ക് നടന്നിട്ടുള്ളൂ. ചന്ദ്രിക ദിവസം അലാറം വെച്ച് എഴുന്നേൽക്കും, എന്നിട്ട് ഒരുമാതിരി ബോൾട്ട് ഇട്ട പോലെ എന്നെ അമർത്തി പിടിച്ച് അവൾ അങ്ങനെ കിടക്കും. ശരിക്കും പറഞ്ഞാ ഞാൻ എന്റെ ചന്ദ്രികയെ ചതിക്കേടാ. ഉറക്കത്തിൽ എണീറ്റ് നടക്കുന്നില്ലെങ്കിലും ഉറങ്ങാത്തപ്പോഴൊക്കെ ഒരുപാട് പെണ്ണുങ്ങളുടെ അടുത്തേക്ക് ഞാൻ ഇറങ്ങി നടക്കുന്നില്ലേ. തമാശക്കാണെങ്കിലും ഈ വക പെണ്ണുങ്ങളായിട്ടുള്ള കൂട്ടുകെട്ട് ഒരു അപകടം തന്നെയാ. ഇപ്പൊ പണ്ടത്തെ പോലെയല്ല, സകല പടക്കോയിലും വീട്ടിലേക്കാ ഫോൺ ചെയ്യുന്നത്. അവളാണെങ്കിൽ ഒരു സംശയമില്ലാതെ റിസീവർ എടുത്തിന്റെ കയ്യിലേക്ക് വരും. ഓഹ്, എല്ലാം തുറന്നു പറഞ്ഞാ ഫോണും തല്ലി പൊട്ടിച്ച് ഈ പടക്കോയിലൊക്കെ പിടിച്ച് ചാപ്സ് ആക്കി ഇതിൽ നിന്നൊക്കെ ഒന്ന് തല ഉരണുന്നുണ്ട്. സാധിക്കുന്നില്ലടാ, ഞാൻ എന്താ ചെയ്യാ?
5: കൊച്ചു മുതലാളി ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളൊക്കെ മനുഷ്യരാ, കോഴിയല്ല. ആദ്യം അവനവന്റെ ജീവിതമാണ് വലുതെന്ന് കരുതുക, എന്നിട്ട് ആ പണപ്പെട്ടി വലിയൊരു താഴിട്ട് അങ്ങോട്ട് കൂട്ടുക. സകല പടക്കോഴികളും വേറെ പൂവനത്തടി പൊയ്ക്കോളും, അത്രേ ഉള്ളു കാര്യം. ആ മോഹിനി ഇപ്പൊ എത്ര മുഖ്യത്?
0: മോഹിനി ഒരു പാവാടാ, അവളുടെ ചേട്ടൻ ഭയങ്കര കഷ്ടത്തില്ല.
5: എന്നാലും ഇത്ര വലിയ തുകയൊക്കെ
0: ഞാൻ അവൾക്ക് അങ്ങോട്ട് എന്ത് കൊടുത്തിട്ടുണ്ടോ അതിന്റെ 10 ഇരട്ടി വാല്യൂ ഉള്ള ഡോക്യുമെന്റ്സ് ഇങ്ങോട്ടും തന്നിട്ടുണ്ട്. പോരെ,

ഇറങ്ങി നടക്കാത്ത ആളാ. പഴയ വഴിയൊക്കെ ഓർമ്മയുണ്ടാവോ എന്തോ. കേശവൻകുട്ടി, ഞാനും വരുന്നു.

0: ആണല്ലോ എന്റെ ഈശ്വര, എന്ന് മാത്രം ഞാൻ അറിയാതെ എണീറ്റ് പോയല്ലോ.
1: മോളിങ്ങനെ ബഹളം വെക്കരുത്, കരയാതെ മോളെ കരയാതെ.
0: ഓപ്പറേഷൻ ആണെന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ട് നേരെ എത്രയായി, എന്താ കൊണ്ടുവരാത്ത?
2: ഓപ്പറേഷൻ കഴിഞ്ഞു സിസ്റ്റർ പറഞ്ഞു മോളെ,
0: എനിക്ക് ഭാസ്കരനെ കാണണം.
2: ബോധം വന്നിട്ടേ കാണിക്കൂ, കരയാതെ.

0: ഇപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞ പേഷ്യന്റിന് ചെറുതായിട്ട് ബോധം തെളിഞ്ഞിട്ടുണ്ട്. ഓക്സിജൻ ട്രിപ്പൊക്കെ വലിച്ചെറിയാ. അയാൾക്ക് ഭാര്യ കാണണമെന്ന് പറയുന്നു.
1: നോ നോ, ഹി ഈസ് വെരി സീരിയസ്. അയാളെ ആരെങ്കിലും കാണാനോ സംസാരിക്കാനോ അനുവദിക്കാൻ പറ്റില്ല. വാല്യൂ ഒന്നുകൂടെ കൊടുത്തേക്ക്.
0: അയാൾക്ക് അവസാനമായി ഭാര്യയോട് എന്തോ പറയണത്രേ.

0: പേഷ്യന്റിന്റെ ബോധം വന്നോ? ഭാര്യയെ കാണണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നു.
1: ഞാനും കൂടി വന്നോട്ടെ.
0: ഭാര്യയ്ക്ക് മാത്രം വരാം.
2: പതുക്കെ പതുക്കെ സംസാരിക്കണം. നിങ്ങളെ അത്യാവശ്യമായി കാണണമെന്നും എന്തൊക്കെയോ പറയണമെന്നും പറഞ്ഞതുകൊണ്ടാണ് ഇതിനകത്തേക്ക് വിളിപ്പിച്ചത്. ഇഷ്ടമൊക്കെ ശരി, വളരെ ക്രിട്ടിക്കൽ സ്റ്റേജാണ്, അധികം സംസാരിപ്പിക്കരുത്.
3: ചന്ദ്രിക തലയത്ത് അവസാനമായിട്ടൊന്ന് കാണാൻ വല്ലാത്ത മോഹം. മരിക്കുന്നതിന് മുമ്പെങ്കിലും എന്നോടെല്ലാം തുറന്നു പറഞ്ഞില്ലെങ്കിൽ എന്റെ ആത്മാവിന് ഒരിക്കലും ശാന്തി കിട്ടില്ല.
0: ഇപ്പൊ ഒന്നും പറയണ്ട, ഒക്കെ ഭേദമായിട്ട് പറഞ്ഞാ മതി.
3: നീ എന്നെ വല്ലാതെ സ്നേഹിക്കുന്നു. ഞാൻ മരിച്ച നിന്റെ ബാലഭാസ്കരേട്ടൻ സ്നേഹനിധിയായ ഒരു ഭർത്താവാണെന്ന് വിശ്വസിച്ച് ജീവിതം മുഴുവൻ നീ കരഞ്ഞു തീർക്കും. സത്യം പറഞ്ഞ ഞാൻ നിന്നെ ചതിക്കുകയാണ് ചന്ദ്രയെ. നിനക്കൊരു താലി മാത്രം തന്ന് മനസ്സ് മുഴുവൻ ഞാൻ ഒരുപാട് പെണ്ണുങ്ങൾ കൊടുത്തു. നിന്നെ പറ്റിച്ചുകൊണ്ട് എത്രയോ മോഹിനിമാർക്കും പ്രഭാവതിമാർക്കും ഞാൻ എന്തൊക്കെയോ കൊടുത്തു. അതിനെനിക്ക് ശിക്ഷ കിട്ടി. ശിക്ഷ

0: നല്ല മനുഷ്യര് ദൈവം നേരത്തെ വിളിക്കും.
1: ഇങ്ങനെ കരയാൻ സിസ്റ്റർ ഇയാളെ നേരത്തെ അറിയോ?
0: ഓ, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഡോക്ടർ.
1: ആ ബന്ധുക്കളെ കാണിച്ചിട്ട് പോസ്റ്റ്മോർട്ടത്തിന് ബോഡി വിട്ടേക്കു.
2: പോസ്റ്റ്മോർട്ടം.

0: കാണിക്കുന്നത്. ഒരു ജീവൻ വെച്ചിട്ടാണോ കളിക്കുന്നത്?
1: മിസ്റ്റർ എന്നെ വിട്, എന്നെ വിട്. അയാൾ മരിച്ചിട്ടില്ല. എന്താ നടന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ പേഷ്യന്റിനെ ഒന്ന് നോക്കട്ടെ. പ്ലീസ്
2: സദാശിവ, ഡോക്ടർ വിട്, വെറുതെ ബഹളം വെക്കണ്ട. നമുക്ക് വേണ്ടി ജീവനാണ് വലുത്. ഡോക്ടർ വിടാ.

0: am sorry. Extremely sorry.
1: പ്രസംഗമൊന്നും വേണ്ട, അവൻ എന്തായിരുന്നു പറഞ്ഞ ഡോക്ടറെ?
0: മരിച്ചുപോയ ഒരാൾ ജീവനോടെ തിരിച്ചു വന്ന സംഭവം ഈ ഹോസ്പിറ്റലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്.
2: എന്റെ മോൻ എവിടെ?
0: ജൂനിയർ ഡോക്ടർക്ക് ഒരു കൈപ്പിഴ പറ്റിയതാണ്. പേഷ്യന്റിന് ഒരു കുഴപ്പമില്ല. ഹീസ് ഓൾ റൈറ്റ്. വലിയ തെറ്റാണെന്നറിയാം. അതിന് പ്രായശ്ചിത്തമായി ആ മനുഷ്യന്റെ അടുത്ത മരണം വരെയുള്ള സകല ചികിത്സകളും എന്റെ വക ഫ്രീ. ദൈവം നിങ്ങളുടെ മകനെ കൈവിട്ടിട്ടില്ല.
1: തന്നെ ദൈവം കൈവിട്ടിട്ടില്ല. അല്ലായിരുന്നെങ്കിൽ തന്നെ ആ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മുത്തപ്പനും നാളെ കൊണ്ട് വെച്ചത് അല്ലേ അളിയ?
3: അയ്യേ, ഇനി എന്തൊരു കാര്യുന്നത്? നിന്റെ പുണ്യം കൊണ്ടാ മോളെ ബാലഭാസ്കറിന്റെ ആയുസ് തിരിച്ചു കിട്ടിയത്. ഗുരുവായൂരപ്പനെ വിളിച്ചൊരു തുലാഭാരം നേർന്നേക്കും മോളെ. എന്റെ ഗുരുവായൂരപ്പ ബാലഭാസ്കരേട്ടന്,
4: ഞാൻ നിന്നെ ചതിക്കുകയാണ് ചന്ദ്രിക.
3: ഗുരുവായൂരപ്പ എന്റെ ബാലഭാസ്കരേട്ടന്,
4: ഞാൻ നിന്നെ ചതിക്കുകയാണ് ചന്ദ്രിക.
3: ഗുരുവായൂരപ്പ എന്റെ ബാലഭാസ്കരേട്ടന്,
4: നിനക്കൊരു താലി മാത്രം തന്ന് മനസ്സ് മുഴുവൻ ഞാൻ ഒരുപാട് പെണ്ണുങ്ങൾക്ക് കൊടുത്തു.

0: എല്ലാം റെഡിയായില്ലേ? അവരും എത്താറായി. ഗണപതി ഹോമത്തിന്റെ പ്രസാദം തുടയ്ക്കാൻ മറക്കണ്ട, അത് എടുത്തോളൂ.
1: ആ ശരി.
2: ആ വലതുകാർ വെച്ച് കൊച്ചുമുലാളി ഇറങ്ങിയാട്ടെ.
3: അയ്യോ, വലതുകാർ നിലത്ത് തൊടിക്കല്ലേ, നല്ല നീരുണ്ട്.
2: എന്നാ ഇടതുകാർ വെച്ച് കൊച്ചുമുലാളി ഐശ്വര്യമായിട്ട് ഇറങ്ങിയാട്ടെ.
4: ദൈവം എനിക്ക് രണ്ട് കാല് തന്നിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു കാല് വെച്ച് നടക്കാൻ എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കാലങ്ങനെ ആരും വാരണ്ട.
2: ഇത് പിടിച്ചോളൂ,
4: കൊണ്ടുപോയി നിന്റെ തന്തയ്ക്ക് കൊടുക്കടാ.
2: അതെ.
1: എന്റെ കുട്ടിക്ക് നടക്കാൻ വയ്യേ.
0: അവൻ നടക്കല്ല, പറക്കും. അവൻ ഒരു കുഴപ്പമില്ല. നിന്നോട് ആരാടാ കഴുത ഇതൊക്കെ കെട്ടിച്ചോന്നുണ്ട്? ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? മനുഷ്യരെ പേടിപ്പിക്കാൻ
2: കൊണ്ടുപോയി കളയടാ. ഇത് ഹോസ്പിറ്റലിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയതാ. കൈമൾ മാവന് വേണോ? വെറുതെ ഇരിക്കുമ്പോ നടക്കാം.
0: നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, കുറച്ച് കഴിയുമ്പോ നിനക്ക് ആവശ്യം വരും. പെങ്ങളെ, ആരതി ഒഴിഞ്ഞേ?
1: മോള് അവിടെ തന്നെ നിന്നേ, ആരതി ഒഴിഞ്ഞിട്ട് അകത്ത് പോവാ.
5: എനിക്കിതൊന്നും വേണ്ടമ്മേ, ഇതൊക്കെ ഒഴിഞ്ഞു കാണിക്കാൻ ഞാനല്ലല്ലോ ചത്തത്. ഞാനൊന്ന് പൊയ്ക്കോട്ടെ.
0: അവള് പറഞ്ഞത് നേരാ, ആരതി ഒഴിയാൻ ചത്തി എന്ന ശ്രീമനല്ലേ. പെങ്ങള് നോക്കാതെ ഒഴിഞ്ഞാട്ടെ.
6: ദീർഘായുഷ്മാൻ ഭവ. ഇനി എന്റെ മോന് ഒരു കുഴപ്പം ഉണ്ടാവില്ല.
0: അതെന്താ?
6: ഇതാണ് മഹാസുദർശന യന്ത്രം. ഇതേ കിട്ടിയാ ഇവനിനി മരണം വരെ എണീറ്റ് നടക്കില്ല.
2: എന്നാ അത് കെട്ടണ്ട? ഇവൻ എഴുന്നേറ്റ് നടക്കാൻ പണം എത്രയാ ചെലവാക്കിയത്?
6: ഉറക്കത്തിൽ എണീറ്റ് നടക്കില്ല എന്നാ ഞാൻ പറഞ്ഞത്.
0: എന്നാ പിന്നെ നേരത്തെ കെട്ടിയിരുന്നെങ്കിൽ ഒരു ഭരണം ഒഴിവാക്കാമായിരുന്നല്ലോ.
2: ഇവിടെ വെച്ചാ മുണ്ട് ഒഴിക്കില്ല. മുണ്ടൊന്നും ഒഴിക്കണ്ട, മോളിവിടെ വരഞ്ഞു കെട്ടിയാ മതി. കണ്ടില്ല അതിന്റെ ഒരു ശക്തി? ഇനി ആരും ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ ഒരൊറ്റ ഉറുക്കോടെ കൊച്ചു മുതലാളിയുടെ സ്വപ്ന ലോകത്തിന്റെ ഗേറ്റ് പൂട്ടും.
4: അതെങ്ങനെ നിനക്ക് മനസ്സിലായി? നീയാണോ നാറി അവിടുത്തെ വാച്ച്മാൻ? ഡേ, ജനിച്ച അന്ന് മുതൽ ഉറക്കത്തിൽ എഴുന്നേറ്റ് കിടക്കാൻ തുടങ്ങിയവനെ ഞാൻ. അറിയാതെ അപകടം പറ്റി ചാകാതെ തിരിച്ചു വന്നു വെച്ച് ആരും എന്നെ കയറി ഭരിക്കാനൊന്നും വരണ്ട. ഒരൊറ്റ മാസത്തെ ഫിസിയോതെറാപ്പി കൊണ്ട് ഞാൻ വീണ്ടും പഴയ ബാലഭാസ്കറിനാവും. മനസ്സിലായോ? എന്തേ, ആർക്കെങ്കിലും സംശയമുണ്ടോ? നീ പൊക്കട കുഞ്ഞുണി.
3: ഇന്നേ ഇവിടെ തട്ടി വണ്ടി എങ്ങോട്ടാ പോണത്? ആരാ വണ്ടിയില്?
4: അതാ ട്രീസയും കൂട്ടുക. ഞങ്ങൾ എല്ലാരും കൂടി ഹോസ്പിറ്റലിൽ വന്നപ്പോഴേക്കും നിങ്ങൾ ബാലഭാസ്കറിനെ പൊക്കെടുത്ത് സ്ഥലം വിട്ടു. നേരെ ബംഗ്ലാവിൽ ചെന്ന് കാണുന്നതിലും നല്ലത് അവൻ പുറത്തു വരുന്നത് വരെ കാത്തു നിൽക്കുന്നതാ.
2: അല്ല, അവൻ ഇനി എത്ര ദിവസം വീട്ടിൽ പൊതിച്ചുമൂടി കിടക്കുന്നത്? വല്ല നിശ്ചയമുണ്ടോ?
3: അവസ്ഥ കണ്ടിട്ട് ഒരു നിമിഷം കിടക്കും തോന്നണില്ല.
2: ഇതെങ്ങനെയാടാ സംഭവിച്ചത്?
3: ഉറക്കത്തിൽ തലേണ എടുത്ത് നടന്നപ്പോ പിന്നിലേതോ വണ്ടി വന്ന് ഇടിച്ചതാന്നാ പോലീസ് പറഞ്ഞത്.
2: അവൻ ആ വണ്ടി കണ്ടില്ലേ?
3: ഇല്ല. കൊച്ചുമുലാലിക്ക് നമ്മളെ പോലെ തലയുടെ പിറകിൽ കണ്ണില്ലാത്തോണ്ട് പിറകിൽ നിന്ന് എന്ത് വന്നാലും കാണൂല. കൊച്ചുമുലാലി ഒന്നും പറഞ്ഞില്ല.
2: ഇല്ല, അങ്ങനെ ചോദിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ലല്ലോ ആരും. അവൻ രക്ഷപ്പെട്ടല്ലോ, അത് മതി. എന്നാ ശരി,
3: ഓക്കെ. ഇതേതാ ഈ വണ്ടി? ഇവനെന്തിനാ ഇതേ കയറി പോയത്?
7: എന്തായി?
2: സർവം മംഗളം. അവനൊരു കുഴപ്പമില്ല. പഴയതിനേക്കാൾ സ്ട്രോങ് ആയി തിരിച്ചു വരുന്ന കുഞ്ഞുണ്ണി.
4: കാറ്റ് പോയിട്ടും അവനെങ്ങനെ കാറ്റ് തിരിച്ചു കിട്ടിയത്?
2: അവൻ ശ്വസിക്കുന്ന ചിലപ്പോ അങ്ങനെ തിരിച്ചു വരുന്ന വല്ല കാറ്റായിരിക്കും.
4: അല്ല, എന്താ പറയാ,
7: ഇടിച്ച വണ്ടി ഏതാണെന്ന് അവൻ അറിയോ?
2: ഇല്ല.
4: അതവൻ അറിയാൻ പോണില്ല എന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ.
2: ശബ്ദം താഴ്ത്ത്, ഇത്ര ആവേശം വേണ്ട. അവനത് ഇതുവരെ അറിഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷേ എന്തെങ്കിലും അറിയില്ല എന്ന് നിനക്ക് ഉറപ്പുണ്ടോ? സാരമില്ല. ബാലഭാസ്കറിന്റെ മർമ്മം നോക്കി സമയാസമയം ഓരോ ഇരകളിറക്കി നമ്മളൊരു കളി കളിച്ചു. ഇത്രയും പണം അവന്റെ കയ്യിൽ നിന്ന് ഇവൾ അടിച്ചെടുത്തില്ലേ? ഒരു പക്ഷേ ഇനിയും കുറച്ചുകൂടി എടുക്കാനാവും ദൈവം അവനെ തിരിച്ചയച്ചത്. ഒരു കാര്യം ഉറപ്പാണ്, ബാലഭാസ്കരൻ ഇനിയും ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കും. ആ നടത്തത്തിന് മുമ്പ് കുറച്ചുകൂടി വീക്ക്നെസ് കുറേശ്ശെ കുറേശ്ശെ ഇട്ടുകൊടുത്ത് കുറെ കൂടി കാര്യം നേടണം. അവന്റെ അടുത്ത മരണം വരെ സുഹൃത്തുക്കളായിട്ട് തന്നെ നമ്മൾ കഴിയണം. അതാണ് ബുദ്ധി.
5: ബുദ്ധിയൊക്കെ കൊള്ളാം, പക്ഷേ ഈ ദുഷ്ടത്തരത്തിന് ഞാൻ കൂട്ടു നിൽക്കില്ല. ചില നാടകം കളിച്ച് ആ മനുഷ്യന് പറ്റിക്കുന്നത് മനസ്സിലാക്കാം, പക്ഷെ കൊല്ലുന്നത് കണ്ണിച്ചോരയില്ലാത്ത ഏർപ്പാടാ. എന്റെ കണ്ണിൽ ഇത്തിരി ചോരയുണ്ട്.
7: നമ്മൾ ഒന്നിച്ചെടുത്ത തീരുമാനമല്ലേടി, പിന്നെ നീ എന്തിനാ കാല് മറന്നത്?
5: നൂറായിരം വിഷമങ്ങൾ കാരണ ഞാൻ ഈ കള്ളക്കളിക്ക് സമ്മതിച്ചത്. പക്ഷെ നിങ്ങൾ ആ മനുഷ്യനെ കൊല്ലാൻ ശ്രമിക്കുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല.
8: നാരായണ,
6: പുരോഗതിയുണ്ട്, നല്ല പുരോഗതിയുണ്ട്. മോദിക്ക് 46 പ്രാവശ്യം കൂടുതൽ പറ്റിയതാ. ഈ തറാപ്പി ഇനി എത്ര നാൾ വേണ്ടി വരും മോളെ?
5: അതിന് തലയിലെഴുത്ത് വായിച്ചു നോക്കേണ്ടി വരും. എനിക്കത് വായിക്കാൻ അറിയില്ല അച്ചച്ചാ. ഈ പാല് മുഴുവനും അങ്ങോട്ട് കുടിച്ച് വൈറ്റമിൻ ഗുളിക അങ്ങോട്ട് കഴിച്ചാട്ടെ.
4: സമയാസമയത്ത് സൂപ്പ് കൊടുക്കാൻ മറക്കണ്ട, ഗുരുക്കൾ പ്രത്യേകം പറഞ്ഞതാ.
5: ഇന്നലെ ആട്ടോ സൂപ്പ് വെച്ചിട്ട് ഒരു തുള്ളി പോലും ഇവൻ കുടിച്ചിട്ടില്ല.
4: എന്തൊരു നാറ്റുമായിരുന്നു, മനുഷ്യന്മാരെല്ലാം കുടിക്കോ?
5: ആ എന്നാ അത് മുഴുവൻ കുടിച്ചതേ? നിന്റെ അച്ഛന്
4: കാലിലെ വേദന എങ്ങനെ ഉണ്ടടാ? അതിപ്പോഴും കാലിൽ തന്നെയുണ്ട്, നടക്കുമ്പോ നല്ല വേദനയാ.
3: അത് വളരെ നന്നായി. ഈ തുള്ളിക്കളിയും തിരുമലും ഒക്കെ കഴിയുമ്പോ ഓഫീസിലൊരു കുഷനുള്ള കസേര ഞാൻ ഇട്ട് തരുന്നുണ്ട്, പിന്നെ അതിലങ്ങോട്ട് ഇരുന്നുള്ള നടത്തം മതി, അധികം വേദനയ്ക്കില്ല.
4: ഞാനൊന്ന് വീട് പോയിന്ന് വെച്ചേ, എന്നെ ആരും അങ്ങനെ ഇരുത്തണ്ട. ഇന്നത്തെ സൂപ്പ് മുഴുവൻ വലിച്ചു വാരി വിഴുങ്ങണമെന്നില്ല, അത് ഞാൻ തന്നെ കുടിച്ചോളാം.
6: എടാ ഡാക്കട്ടന്മാരിന്ന് വിറ്റാൻ ഗുളി കഴിച്ചോണ്ടോ മുട്ടനാടിന്റെ എല്ല് തിളപ്പിച്ചു വെച്ചോണ്ടോ ഒരു കാര്യമില്ല. നിനക്ക് ഞാനൊരുമരുന്ന് പറഞ്ഞതാ, നല്ല അസൽ എരുവം പാലി അശ്വഗന്ധ അരച്ചി അതിന്റെ സത്തരുത്ത് രണ്ടു നേരം ഒരു പിടി പിടിച്ചാൽ നീ പഴയ ശ്രീകൃഷ്ണനാകാൻ 6 മാസം മതിയടാ.

0: ഹലോ,
1: ബാലഭാസ്കരേട്ടനുണ്ടോ?
0: ഇല്ല, അങ്ങേ രാവി ആയിട്ട് മാസം 4 കഴിഞ്ഞു. അവിടെയാണെങ്കിൽ ഫോണും ഇല്ല.
1: ഇതാരാ സംസാരിക്കുന്നേ?
0: നിന്റെ അമ്മൂമ്മ. അറിഞ്ഞിട്ട് എന്ത് വേണോടി? കുടുംബം കലക്കാൻ നടക്കുന്ന ഓരോരുത്തികള്.
2: എന്തോ പ്രശ്നമുണ്ട്. ഞാൻ ബോധമില്ലാതെ ആശുപത്രി പോകുമ്പോ ഇവൾ ഇങ്ങനെ അല്ലായിരുന്നു എന്ന് എനിക്ക് ഉറപ്പാ. ഞാൻ ബോധത്തോടു കൂടി തിരിച്ചു വന്നപ്പോ ഇവളുടെ ബോധം പോയി.
3: അതാണ് എനിക്ക് മനസ്സിലാവാത്തത്.
4: ശരീരം ആകെ തളർന്ന് 3-4 മാസം ആശുപത്രി കിടന്ന ഒരു ഭർത്താവ് തിരിച്ചു വരുമ്പോ ഏത് ഭാര്യക്ക് ഇത്ര ഡിപ്രഷൻ ഉണ്ടാവും? ആകെ തളർന്നു പോയില്ലെന്ന് വിചാരിച്ച് ഭർത്താവും തളർന്ന് അങ്ങനെ കിടക്കും. ഒരു പേരക്കടാവിനോട് മുത്തശ്ശന് ഒരിക്കലും പറയാൻ പാടാത്ത ചില കാര്യങ്ങളുണ്ട്. എന്നാലും നിന്റെ വികൃതിത്തരം കാണുമ്പോ ഞാൻ അനുഭവിക്കുന്ന ആനന്ദം ഓർക്കുമ്പോ എനിക്കത് പറയാതിരിക്കാനും വയ്യ.
2: നീ
4: ഗുരുവായൂരിലെ കൃഷ്ണനാട്ടം കണ്ടിട്ടുണ്ടോ?
2: ഓ,
4: അതിൽ തന്നെ രാസക്രീഡ കണ്ടിട്ടുണ്ടോ?
2: പിന്നെ അത് തന്നെ ഞാനൊരു 5-6 പ്രാവശ്യം കണ്ടിട്ടുണ്ട്.
4: ഷോ, ഇനി ഞാൻ നിന്നോട് എന്ത് പറഞ്ഞു തരാനാ? ശരീരത്തിന്റെ ഒടിവും ചതവും നോക്കാതെ അതങ്ങോട് ആര് തിമിർക്ക്? അതോട് സംഗതി ക്ലീൻ.
0: എന്താ മനുഷ്യ കാണിക്കുന്നേ?
2: നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചതൊക്കെ തന്നെ. എന്തേ?
5: എന്താ?
2: ഒന്നുമില്ല. എന്തോ ഒരു ശബ്ദം കേട്ടു.
5: ശബ്ദം കേട്ടെഴുന്നേറ്റ തന്നെയാണോ? അതോ മോനെ പോലെ വല്ല തലേണയും കെട്ടിപ്പിടിച്ച് ഇറങ്ങി നടക്കാനുള്ള പുറപ്പാടോ വല്ലോ ആണോ?
2: അങ്ങനെ ഞാൻ പോകുന്നുണ്ടെങ്കിലേ നിന്നെ എടുത്തോണ്ടേ പോകൂ. സൗകര്യത്തിന് എവിടെയെങ്കിലും കൊണ്ട് വലിച്ചെറിയാലോ. എന്തേ, നിനക്ക് സുഖമില്ലേ ചന്ദ്രിക?
0: ഇല്ല, എനിക്ക് സുഖമില്ല. ഇനി ഒരു രാത്രി എനിക്ക് സുഖം ഉണ്ടാവില്ല. എന്തേ, വിഷമമുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും പോയി കിടക്കാം. അതല്ല, എനിക്ക് ഇവിടെ മനസ്സമാധാനത്തോടെ കിടക്കാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ മതി. ഞാൻ അപ്പുറത്ത് എവിടെയെങ്കിലും പോയി കിടന്നോളാം.
2: അങ്ങനെ വേറെ എവിടെയെങ്കിലും പോയി കിടക്കാൻ ചന്ദ്രി എന്താ ഈ പറയുന്നത്? നീ എന്റെ ഭാര്യയല്ലേ ചന്ദ്രിയെ? നീ ഉദ്ദേശിക്കുന്നത് പോലെ എനിക്കങ്ങനെ ഒരു തളർച്ചയോ ക്ഷീണോ ഒന്നുമില്ല ചന്ദ്രികെ. ഞാൻ പഴയ ബാലഭാസ്കരൻ തന്നെയാ. പണ്ടത്തെ അതേ ശക്തിയും ആവേശവും ഒക്കെ എനിക്ക് ഇന്നും ഉണ്ട്. 1.5 മാസം ആശുപത്രി കിടന്നു വെച്ച് ഒന്നും തണുത്തിട്ടില്ല. ദേ നീ മസിൽ കണ്ടോ? ചുവന്ന് ഉരുണ്ട് തുടുത്ത് അവനങ്ങനെ പൊന്തി വന്ന കണ്ടോ മോളെ? എന്ത് സ്ട്രോങ് ആണെന്ന് നോക്ക്, നീ ഒന്ന് തൊട്ടു നോക്ക്.
0: തൊടാതെ തന്നെ അറിയാം സ്ട്രോങ് ആണെന്ന്. നിങ്ങളുടെ പഴയ ആവേശവും ശക്തിയും ഒന്നും പോയിട്ടില്ലെന്നും നിങ്ങൾ പഴയ ബാലഭാസ്കരനാണെന്നും ഒക്കെ നന്നായി അറിയാം. അതുകൊണ്ടാ പറയുന്നത്, സമ്മതം ചോദിക്കാതെ എന്റെ ദേഹത്തിന് തൊട്ടു പോരുത്. എനിക്കത് ഇഷ്ടമല്ല. പിന്നെ ഇതെടുത്ത് കെട്ടിപ്പോയില്ലേ, സഹിച്ചല്ലേ പറ്റൂ.
2: നിനക്ക് എന്ത് പറ്റി? ഞാൻ നിന്റെ ബാലഭാസ്കരേട്ടനല്ല ചന്ദ്രിക.
0: എനിക്കിപ്പൊ നിങ്ങൾ ബാലഭാസ്കരേട്ടനല്ല, കാലഭാസ്കരേട്ടനാണ്. കാലിയാണെന്നും പറഞ്ഞ് ഒരു ചരട് കഴുത്തിൽ കെട്ടിയിട്ട് ഏത് പെണ്ണിനെ മനസ്സ് ഞെരിച്ച് കൊല്ലാൻ മടിക്കാത്ത കാലഭാസ്കരേട്ടൻ ഭാര്യയാണെന്ന് പൂർണ്ണമായി വിശ്വസിച്ചിട്ട് തന്നെയാ ഇത്രയും കാലം അഭിമാനത്തോടെ ഇതിനകത്ത് കഴിഞ്ഞത്. ഇനി മുതൽ ഞാൻ ഭാര്യയല്ല, യക്ഷിയാണ്, യക്ഷി. ഇപ്പൊ ഇത്രയും അറിഞ്ഞാ മതി, ബാക്കി പിന്നാലെ അറിഞ്ഞോളും.
6: എന്താടാ ഈ സമയത്ത്?
2: അച്ഛന്റെ കുടിക്കാൻ വല്ലതും ഉണ്ടാവോ? വല്ല ബ്രാൻഡിയോ വിസ്കിയോ മറ്റോ?
6: ഈ സമയത്ത് ഒന്ന് വാതിൽ മുട്ട, ഇതെന്താ ബാറ്?
2: ഉടക്കാൻ നിൽക്കാതെ അച്ഛൻ എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റോ? പറ്റുമെങ്കിൽ പറ്റുന്ന പറ, രണ്ടെണ്ണം അടിക്കാതെ എനിക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല. ഈ നേരത്തെ ഞാൻ ഇവിടെ പോയി തപ്പാനാ? അതല്ല അച്ഛൻ അടുത്തേക്ക് വന്നത്. അമ്മയൊന്നും അറിയാൻ പോകുന്നില്ല, ഉണ്ടെങ്കിൽ സാധനം എടുക്ക്.
6: വേഗം എടുക്കാൻ ഞാൻ കുപ്പിയും കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്.
2: ഓ, എന്താടാ പ്രശ്നം? പ്രശ്നം വളരെ സീരിയസ് ആ. എന്റെ ചന്ദ്രിക രക്ഷയായി.
6: മനസ്സിൽ എന്ത് വിഷമം ഉണ്ടെങ്കിലും അത് നീ അച്ഛനോട് തുറന്ന് പറയണം. എനിക്കാണും പെണ്ണുമായിട്ട് നീ ഒരുത്തനേ ഉള്ളൂ.
2: ആണായിട്ട് ഒരുത്തനേ ഉള്ളൂ എന്ന് പറ, പെണ്ണാവാൻ എനിക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല. അച്ഛനറിയാലോ ചില ആപ്പൂപ്പ തന്താരുണ്ട്. മക്കൾക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കാതെ അവരൊന്ന് ചിന്തിക്കാൻ പോലും സമ്മതിക്കാതെ ഒരുമാതിരി വയറ്റിലകോൺ കോഴികളെ പോലെ കൂട്ടിലിട്ടങ്ങ് വളർത്തും. അവസാനം എന്താകും? തന്തമാര് നരച്ച് വെളുത്ത് മൂത്ത വെണ്ടയ്ക്കാ പോലെ ആകുമ്പോൾ ദൃഷ്ടിദോഷം വരാതിരിക്കാൻ വീടിന്റെ മുമ്പിൽ കുമ്പളങ്ങ കെട്ടി തൂക്കുന്ന പോലെ എവിടെയെങ്കിലും കൊണ്ടങ്ങ് ഇരുത്തും. നമ്മൾ തമ്മിൽ അങ്ങനാണോ? അച്ഛനെനിക്ക് അച്ഛനാണ്, ഞാൻ അച്ഛനും മകനാണ്. അത്യാവശ്യം ചില സ്വഭാവ ഗുണങ്ങളെ കൊണ്ടെന്നല്ലാതെ അച്ഛന്റെ മോൻ ഒരിക്കലും ചീത്തയായിട്ടില്ല അച്ഛാ.
6: അതെനിക്ക് അത്ര വിശ്വാസം പോരെ. ഈ തെറ്റായ വഴിക്കല്ല പോകുന്നത് എന്താടാ കരുതിയ ഉറപ്പ്? പോകുന്ന വഴിക്ക് സൈൻ ബോർഡും അല്ലതും കണ്ടു.
2: ഒരുമാതിരി മൂപ്പിക്കുന്ന വർത്തമാനം പറയരുത്. വിശ്വാസം ഉണ്ടെങ്കിൽ എന്നെ വളർത്ത്, അല്ലെങ്കിൽ വല്ല നിരത്തിലും കൊണ്ടുപോയി കള. എനിക്ക് ജീവിതം മതിയായി.
6: എന്താടാ പ്രശ്നം? എന്നോട് പറ, ഈ അച്ഛനോട് പറ. ഏതോ വണ്ടി വന്നിടിച്ച് ബോധം പോയി. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വരയ്ക്കും ഞാനും ചന്ദ്രികയും പൂവും വണ്ടും പോലായിരുന്നു.
2: എന്നെ അവൾക്ക് അത്രയ്ക്ക് സ്നേഹമായിരുന്നു. ബാലഭാസ്കരേട്ട എന്ന് മുഴുവൻ വിളിക്കില്ലായിരുന്നു.
6: ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ശേഷം അവൾ ആകെ മാറി. ശരിക്കും രക്ഷി. കുറച്ചു മുമ്പ് അവൾ എന്നെ എന്താ വിളിച്ചെന്നറിയാമോ? കാലഭാസ്കരേട്ടാന്ന്. എന്നെ ആരോ ചതിച്ചതാ. ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ആരൊക്കെയോ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്.
3: എല്ലാം നീ തന്നെയാടാ കഴുതേ അവളോട് പറഞ്ഞത്.
6: ഞാനാ എന്ത് പറഞ്ഞു?
3: മരിക്കാൻ നേരെ തന്തി കൂതാശ പോലെ നീ എന്തിനാടാ അവൾ അടുത്തേക്ക് വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്?
6: ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അച്ഛനെന്താ തലയ്ക്ക് സുഖമില്ല?
3: എന്റെ തലയ്ക്കൊന്നുമില്ല, കുഴപ്പം നിന്റെ തലയ്ക്കാ. ശ്വാസം പോണേനും അവളെ വിളിച്ചത് നിനക്ക് ഓർമ്മയില്ലേ?
6: ശ്വാസം പോയത് തന്നെ എനിക്ക് ഓർമ്മയില്ല.
3: എന്നാ നിന്റെ ശവക്കുഴി കുഴിച്ചത് നീ തന്നെയാ. ചത്തുപോയ നീ തിരിച്ചു വന്നു എന്ന് ഡോക്ടർ പറഞ്ഞപ്പോ സന്തോഷം കൊണ്ട് ഞാൻ അവളോട് എന്തൊക്കെയോ പറഞ്ഞുപോയി. എന്നാ അതൊന്നും കേൾക്കാതെ ഇടിവെട്ടിയ തെങ്ങ് പോലെ തലയില്ലാതെ അവൾ ഒറ്റ നിൽപ്പായിരുന്നു. കുറേ നിർബന്ധിച്ചപ്പോൾ അവൾ പറഞ്ഞു തിരിച്ചു വരുന്നത് അവളുടെ ഭർത്താവല്ല. നിനക്ക് വേറെയും ഒരുപാട് ഭാര്യമാരും മക്കളും ഒക്കെ ഉണ്ടെന്നും ഇത്രയും കാലം നീ അവളെ ചതിക്കായിരുന്നു എന്നൊക്കെ നീ അവളോട് പറഞ്ഞു അത്രേ. മരിച്ചതും ഭർത്താവല്ല, തിരിച്ചു വരുന്നതും ഭർത്താവല്ല എന്ന് അവൾ എന്നോട് പറഞ്ഞു. എന്തേ?
6: ഒന്നുമില്ല, കുടിച്ച തരിപ്പ് മുഴുവൻ ഇറങ്ങി.
3: നീ എന്തിനാടാ അങ്ങനെ ഒരു ബുദ്ധിമോശം കാണിച്ചത്?
6: അത് തന്നെ അപ്പൊ ഞാനും ആലോചിക്കുന്നത്.
5: പാതിരാത്രിക്ക് എഴുന്നേറ്റ് വന്ന അച്ഛനും മോനും കൂടി ഇതാണല്ലേ പണി. ഇപ്പോഴല്ലേ എനിക്ക് സംഗതി.

0: എന്നു മുതലാണ് ഇത്ര പരസ്യമായിട്ട് അവൾ അവന്റെ ചേച്ചിയായത്?
1: ദൈവമേ, ചന്ദ്രി എന്നോട് പ്രതികാരം ചെയ്യുകയാണോ?
2: അമ്മയുണ്ടോ അമ്മയുണ്ടോ എന്ന് വന്ന ദിവസം മുതലേ മോള് ചോദിക്കാൻ തുടങ്ങിയതാ. ഇപ്പൊ സമാധാനായില്ലേ? നല്ല മൂത്തതല്ല അമ്മോടാ.
3: അമ്മയ്ക്ക് അങ്ങനെ മൂത്തത് ഇളയത് എന്നൊന്നുമില്ല. അറിയാതെ ആരുടെയെങ്കിലും തലയ്ക്കോ കാലുമിലോ വീണാൽ അതോടെ ക്ലോസ് ആവണം.
4: ഇത്രയും വലിപ്പം വേണ്ടായിരുന്നു, ഇത് ഞാൻ ഒറ്റയ്ക്കെടുത്ത പൊങ്ങൂല.
3: വലിപ്പം കുറഞ്ഞത് വേറെണ്ടേച്ചി, പോർട്ടബിൾ സൈസ്. ചേച്ചി ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ ഇപ്പൊ മാറ്റി വാങ്ങിക്കാം.
2: മാറ്റി വാങ്ങിക്കൊന്നും വേണ്ടി, ഇത് തന്നെ മതി.
3: ചേച്ചി ഒറ്റയ്ക്കെടുത്ത് പൊന്തിക്കണ്ട, എന്നെന്ന് വിളിച്ചാ മതി, ഞാൻ വരാം.
2: അമ്മി എങ്ങനെയുണ്ട് പോലെ, നിനക്ക് ഇഷ്ടപ്പെട്ടോ?
0: ഇവിടെ മിക്സി ഇല്ലേ, പിന്നെ നിന്നെ സ്ഥലം മുടക്കാൻ ഓരോന്ന് വാങ്ങിയിരുന്നു.
3: ഈ അമ്മി അമ്മിക്കുട്ടി എന്നൊക്കെ പറയുന്നത് നമ്മുടെ കേരളീയ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. സംസ്കാരത്താരൻ തള്ളി പറയരുത് പ്ലീസ്.
0: ഞാനൊന്ന് തള്ളി പറഞ്ഞു എന്ന് വെച്ച് ഇത്രയ്ക്ക് വേദനിക്കാൻ ഈ അമ്മി നിന്റെ മമ്മിയൊന്നും അല്ലല്ലോ.
4: മിക്സിയിൽ അരക്കുന്നതും അമ്മിയിൽ അരക്കുന്നതും രണ്ടും രണ്ടാ അല്ലമ്മേ. മാത്രമല്ല, അമ്മയെ കൊണ്ട് വേറെയും ചില ഗുണങ്ങളുണ്ട്. എന്റെ പൊന്നു കേശവൻ കുട്ടി, നീ തന്നെ ഇതെടുത്ത് അടുക്കളയിൽ വെച്ചേ.
2: ആ അത് നേരെ, നീ എടുത്തോണ്ടാ, ഞാൻ സ്ഥലം കാണിച്ചു തരാം.
3: നല്ല എക്സ്പോർട്ട് ക്വാളിറ്റി കല്ലാണ് ചേച്ചി. എന്താ വെയിറ്റ്?
4: സൂക്ഷിച്ച് സൂക്ഷിച്ച്, അല്ലെങ്കിൽ ഉളുക്കും. വൈകുന്നേരം നമുക്കൊന്ന് അമ്പലത്തിൽ പോണ്ടതാ.
3: ശരി ചേച്ചി.
0: ഹലോ,
5: ആ കൊച്ചുകൊരളി, ഇത് കുഞ്ഞുണ്ണിയാണേ.
0: എന്താടാ
5: നമ്മൾ സ്പോൺസർ ചെയ്യാൻ പോണ വനിതാ ബാസ്കറ്റ് ബോൾ ടീം ഫുൾ സെറ്റപ്പ് എടുത്തിട്ട് മണിക്കൂർ നാലായി. സകല പെണ്ണുങ്ങളും കൊച്ചുമകളെയും കാത്തിവിടെ ഇരിക്കുക. ഒന്ന് വേഗം വരുമോ? മുതലാളി മുങ്ങി എന്നാ ടീം മാനേജർ പ്രിയമത പറയുന്നത്. ഞാൻ അവൾക്ക് കൊടുക്കാം.
4: ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു സ്പോൺസറും കിട്ടിയാ ഞങ്ങളും രക്ഷപ്പെടും കേട്ടോ. ഇത്തവണ ഉഗ്രം പ്ലേയേഴ്സ് ഞങ്ങളുടെ ടീമില്. ജോണി തെരഞ്ഞു പിടിച്ചിരിക്കുക. ഹലോ, എന്താ ഒന്നും പറയാത്തെ? എത്ര കാലേ ഞാൻ എന്റെ പാലറ്റിനെ കണ്ടിട്ട്. ഒരു ഉമ്മ തന്നോട്ടെ.
0: കുഞ്ഞുണ്ണി,
4: കുഞ്ഞുണ്ണി അല്ല, ഒരു മണ്ണുണ്ണി അല്ല.
0: നിന്നോട് ആരാ എന്റെ റിസീവർ തട്ടി പറയാൻ പറഞ്ഞത്?
4: മനസ്സുണ്ടായിട്ട് എന്താ എന്നെ കൊല്ലോ? എനിക്കെല്ലാം മനസ്സിലായി. ജീവനോട് ഇരിക്കുമ്പോ ഒരു പെണ്ണിനും അവളുടെ ഭർത്താവ് സ്വന്തം പറയാൻ പറ്റില്ല. അങ്ങനെ പല ഭർത്താക്കന്മാരുടെ സ്ഥിതി. പക്ഷെ ചത്തു കഴിഞ്ഞ ആ ശവ അങ്ങനെ ആരും പങ്കുവെക്കണ്ട. ഈ കൊക്കിലെ ജീവനുണ്ടെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
5: പന്തടിക്കാൻ അറിയാത്ത ഈ പെണ്ണുങ്ങളെയും കൊണ്ടാണ് നമ്മൾ കളിക്കാൻ പോണമെങ്കിൽ കൊച്ചുമലാളിയുടെ കമ്പനിക്ക് ചീത്തപ്പേര് ഉറപ്പാ.
0: ഇന്ന് പന്ത് മുഴുവൻ ബാസ്കറ്റിൽ വീഴുന്ന നിന്നോട് ആരാടാ പറഞ്ഞത്?
6: വീഴണം, അല്ലാതെ പിന്നെ എന്തോന്ന് ബാസ്കറ്റ് വീഴും. വീട്ടാൻ തന്നെ ഇവളുമാരെയൊക്കെ ഞാൻ തപ്പിയെടുത്തത്. ദേ അതില് നാല് സ്റ്റേറ്റ് പ്ലേയേഴ്സാ. നിന്റെ ഒരൊറ്റ പേരിന്റെ പിൻബലത്തിലാ ഇവളുമാരെയൊക്കെ ഞാൻ പൊക്കിയത്. പക്ഷേ അവളെ മാത്രം എനിക്ക് പൊക്കാൻ പറ്റിയിട്ടില്ല. ദേ അതാണ് സാവിത്രി. കലക്കൻ പ്ലെയറാടാ. കൊറേ കാലത്തിന് ശേഷം കമ്പനിയുടെ പേരിൽ ഒരു ടീമിന് ഇറക്കാന്ന് മുതലാളി പറഞ്ഞതല്ലേ. കപ്പും കൊണ്ട് ജയ് വിളിച്ച് ഫാക്ടറിയിലേക്ക് ചെല്ലാന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ പണിക്ക് നിൽക്കണ്ടു. അവളെ കിട്ടിയാ അത് ഉറപ്പാ. പക്ഷേ ഒരാള് വിചാരിച്ചാലും അത്ര പെട്ടെന്ന് വീഴാത്ത സാധനം അത്. നമുക്ക് കിട്ടിയ ഭാഗ്യം എനിക്കെന്തായാലും സാധിക്കില്ല. നിനക്ക് അവളൊന്ന് കയ്യിലെടുക്കാൻ പറ്റൂ? അവനെ കൊണ്ട് ഞാൻ അവളെ കൊത്തി. ഇനി അവളുടെ മിടുക്ക് പോലെ ഇരിക്കും.
7: നീ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇരകളെ ഇട്ട് കൊടുത്ത അവന് വല്ല സംശയം തോന്നും?
0: അവനൊരു സംശയമില്ല. അവന് സംശയമുണ്ടോ സംശയമുണ്ടോ നമ്മക്ക് ഇപ്പൊ സംശയം. നീ ഒന്നും ഉണ്ടായിരുന്നു.
7: നമ്മളറിയാതെ ആ മോഹിനി ഇവിടെ വന്നിട്ടുണ്ട്. എന്നെ കണ്ടതും അവൾ പെട്ടെന്ന് മാറിക്കളഞ്ഞു.
0: അവളങ്ങനെ മാറിയെന്ന കുഴപ്പാ. അവൾക്കെല്ലാം അറിയാം. വേഗം നോക്ക്. നീ അവിടെ നോക്ക്.
5: ആ പെണ്ണുങ്ങൾ ഇത്ര ഉഷാറായി കളിച്ചിട്ടും കൊച്ചുമുതലാളി എന്താ ഒരു മൂടില്ലാതെ? ഫിസിയോതെറാപ്പി അങ്ങ് ഏറ്റില്ലേ?
0: ഫിസിയോതെറാപ്പി ഞാനിപ്പോ നിർത്തി. ഇപ്പൊ വേറൊരു തെറാപ്പിയാ നടക്കുന്നത്, ഡോക്ടർ ചന്ദ്രികയുടെ ചന്ദ്രികാ തെറാപ്പി.
5: അതാ കുഴപ്പം. കൊച്ചുമുതലാളി എന്തിനാ ഈ ലേഡി ഡോക്ടർമാരെ തന്നെ കയറി പിടിക്കുന്നത്? ഡോക്ടർ ചന്ദ്രിക അതാരാ ഇത്രയും വലിയ പത്രകാണി?
0: എന്റെ ഭാര്യ ചന്ദ്രിക. മനസമാധാനത്തോടെ ഞാനൊന്ന് ഉറങ്ങിയിട്ട് എത്ര ദിവസമായി എന്നറിയാമോ നിനക്ക്? എനിക്കൊരു അബദ്ധം പറ്റിയടാ. പരിചയപ്പെട്ട സകല പെണ്ണുങ്ങളുടെ കാര്യവും അന്ന് മരിക്കുന്നതിന് മുമ്പ് ഞാൻ അവളോട് അറിയാതെ തുറന്നു പറഞ്ഞു പോയി. ആ മയക്കത്തിൽ ഞാൻ എന്തെങ്കിലും കൂടുതലും പറഞ്ഞു കാണും.
5: ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ. കൊച്ചുമകളിക്കൊന്ന് കരുതി കൂടായിരുന്നോ?
0: ആ കേശവൻകുട്ടിയെ കൂട്ടിന് പിടിച്ച് ചന്ദ്രികനോട് പ്രതികാരം തുടങ്ങിയിരിക്കടാ. ചാച്ചി ചാച്ചി എന്ന് വിളിക്കുമ്പോ അവന്റെ നാവിന്ന് പാൽപ്പായസമല്ലേ ഒഴുകുന്നത്. അവനെ അമ്മിക്കല്ലും വെച്ച് കഷായത്തിന് ചതക്കണ പോലെ ചതച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ലടാ.
5: ഓ അത് കാര്യമാക്കണ്ട. വലിയ വീട്ടിലെ കൊച്ചമ്മമാർക്ക് ഡിപ്രഷൻ വരുമ്പോ

0: എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറയാൻ ഒടുക്കൻ ഡ്രൈവർമാരെ ഉണ്ടാവൂ.
1: ആ മോഹിനി ഇപ്പൊ കാണുന്നില്ലടാ.
0: പത്തിരട്ടി വാല്യുള്ള ഡോക്യുമെന്റ്സ് തന്നിട്ടുണ്ടല്ലോ, അതുപോലെ കൊച്ചുമോളാളിക്ക് അറിയോ കൊച്ചുമോളാളിക്ക് എത്ര പെണ്ണുങ്ങളുണ്ടെന്ന്? ആരൊക്കെ എന്തൊക്കെ അടിച്ചോണ്ട് പോയി. കുറച്ചു മുമ്പല്ലേ ആ പ്രിയമത എന്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചാ ഞാൻ അതിനകത്ത് ഒരു ഉമ്മ വെച്ചത്.
1: ഉമ്മേ അതപ്പോ
0: കളിക്കാരൊക്കെ വന്നിട്ടുണ്ട്, വേഗം വാന്ന് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോ എന്റെ കയ്യിൽ നിന്ന് ഫോണും പിടിച്ചു വാങ്ങി ബാലേട്ടാ ബാലേട്ടാന്ന് പറഞ്ഞ് സ്വീകരിച്ച് ഒരു കാറ്റം പാമ്പിടും പോലെ അതിനകത്ത് ഉമ്മ എന്ന് പറഞ്ഞൊരു ബോംബ് ഇട്ടി. അത് വേണ്ടെന്ന് പറഞ്ഞു വരുന്നോ?
2: എന്നാൽ ആ ബോംബ് പൊട്ടിത്തെറിച്ചത് എന്റെ ചെവിയിലല്ലടാ. നീ സംസാരിച്ചതും പ്രിയമത ഉമ്മ വെച്ച് ഇക്ലിയാക്കിയതും ഒക്കെ എന്റെ കയ്യിൽ നിന്ന് റിസീവർ തട്ടിപ്പറിച്ച ചന്ദ്രികയുടെ ചെവിയിലായിരുന്നു.
1: ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ, കുടുംബം ആകെ കലങ്ങി. കലങ്ങാൻ കാരണക്കാരൻ ഞാനാണെങ്കിലും കലക്കിയതിന് പിന്നിൽ ആരൊക്കെ ഉണ്ടടാ. അവൾ ആ പന്ത് തട്ടുന്നു നീ കണ്ടോ? അതേപോലെ എന്നെയും ആരൊക്കെയോ എടുത്തൊരു ബാസ്കറ്റിനകത്ത് ഇട്ടിരിക്കുക. ചന്ദ്രിക ചെയ്ത സുഹൃതം കൊണ്ട് ചാവാതെ രക്ഷപ്പെട്ടു.
0: ആരാ കൊച്ചുമുതലാളി എടുത്ത് ബാസ്കറ്റിലിട്ടത്?
1: അതെനിക്കറിയില്ലടാ. എന്നെ പുറകിൽ നിന്ന് തട്ടിയെടുത്തുപോയ വാഹനം ഇപ്പോഴും എന്റെ പിന്നാലെ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. അത് കണ്ടുപിടിക്കാൻ ഇനി ഒരേയൊരു വഴിയുള്ളൂ, ഞാൻ ഇതുവരെ സഞ്ചരിച്ച അതേ വഴി. എന്നെങ്കിലും ഒരിക്കൽ അമ്മിക്കല്ലെടുത്ത് ചന്ദ്രികന്റെ തല്ലേക്ക് ഇടുന്നതിന് മുമ്പ് എന്നെ തട്ടിയെടുത്തു പോയ വാഹനം ഏതാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ഈ സാവിത്രിയുടെ പിന്നാലെ ഒന്ന് ചുറ്റാം.
3: സോറി സർ.
1: നാട്ടുകാരുടെ നെഞ്ചത്തടിച്ചാണോടി പന്ത് കളിക്കുന്നത്? ഇത്ര ഭംഗിയായിട്ട് ഇവിടെ പരിചയപ്പെടാൻ കഴിയുമെന്ന് ഞാൻ പോലും കരുതിയില്ലടാ.

0: ഇങ്ങോട്ട് താടി വിടാൻ
1: ഇല്ല
0: വിടാനില്ല പറഞ്ഞു
2: ചന്ദ്രിക കൊടുക്കില്ല ചേച്ചി കൊടുക്കില്ല അത് അവളാവും
0: അതാണ് നിന്റെ അമ്മൂമ്മ
2: എന്റെ അമ്മൂമ്മ എന്നല്ല അമ്മൂമ്മ നേരത്തെ മരിച്ചു പോയി
0: ഇനി ഈ വീട്ടിൽ വരുന്ന ഒറ്റ ഫോണും നീ എടുക്കാൻ പാടില്ല അതിന് ഇവിടെ ആണുങ്ങളുണ്ട്
1: ഇന്ന് ഈ വീട്ടിൽ വരുന്ന ഒരൊറ്റ ഫോണും ബാലവാസ്ത്രം എടുക്കാൻ പാടില്ല അതിന് ഇവിടെ പെണ്ണുങ്ങളുണ്ട്
0: വിടറേ
1: ഇല്ല
0: വിടാനില്ല പറഞ്ഞു
1: ചന്ദ്രിക
0: വിടാൻ
2: അമ്മേ
0: ഈ ഫോണിൽ ഇനി ഈ വീട്ടിൽ ആരും സംസാരിക്കണ്ട ഒന്നുമില്ലമ്മേ ഞങ്ങളിങ്ങനെ ഈ ഫോൺ വെച്ചിട്ട് വലിച്ചേ വിട്ട് കളിച്ചോണ്ടിരിക്കുക അമ്മ പൊക്കോളൂ എന്നോട് കളിച്ച ഇങ്ങനെ ഇരിക്കൂടി പൊട്ടിച്ചന്ത്രി
2: ഹലോ
0: സംസാരിക്കെ നിന്നെ ഒന്ന് മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെടി തടിവിട്ട് ഇങ്ങോട്ട് തരാനോ കുഞ്ഞുണ്ണി ടെലിഫോൺ പോസ്റ്റിൽ കയറി മൊത്തം ലൈനും കട്ടിയടാ
2: ഞാൻ പ്ലെയർ കുത്തും
3: ഇക്കലാക്കില്ലേ
2: ഇക്ക

0: என்ன பத்திக்கா நோக்கன்றா? கரண்ட் கம்பியா டெலிபோன் கம்பியா எனக்கு அறியாம். எலக்ட்ரிக் போஸ்ட் தன்னடா.
1: ஹலோ ஹலோ, எனக்கு கொச்சு முதலாளி தருவோ?
2: தராலோ, வந்தெடுத்தோண்டு போய்க்கோ.
1: வளர அத்தியாவசியம், எனக்கு கொச்சு முதலாளி கிட்டே பற்றும்.
2: എനിക്ക് ഇപ്പൊ അങ്ങേരെ കൊണ്ട് ഒരത്യാവശ്യം ഇല്ല, വന്നെടുത്തോണ്ട് പോയിക്കോ.
1: നമ്മളാരാ? ഞാൻ മോഹിനിയാണ്. പലതവണ വിളിച്ചിട്ടും എനിക്ക് കൊച്ചുമലയാളി കിട്ടുന്നില്ല. എങ്ങനെയെങ്കിലും എനിക്ക് കൊച്ചുമലയാളി കണ്ടേ തീരൂ. ഇതാരാ സംസാരിക്കുന്നത്? സെർവന്റ് ആണോ? ഇതാരാ അവള്? ഇത്ര വാശിയോടെ നിങ്ങളോട് സുന്ദരിക്കാൻ ധൈര്യം കാണിക്കുന്നവള്? ഇവളുടെ തലമുണ്ട ഞാൻ ഒട്ടിച്ച് പൊട്ടിക്കും.
3: ഞാനതല്ലട ആലോചിക്കുന്നത്. ആ ഫോൺ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ച സ്ഥിതിക്ക് അവൾ അമ്മിക്കല്ലെടുത്ത് തലയിൽ ഇടാനും ഇനി മടിക്കില്ല.
0: എടുത്താ പൊന്താത്തൊരു അമ്മിക്കല്ല് വാങ്ങിയാ മതിയായിരുന്നു. പൊങ്ങുന്ന സൈസിൽ നിന്ന് നോക്കിയാ കേശവൻ കുട്ടി വാങ്ങിയത്. അതാ എന്റെ പേടി.
3: അവൾ അതെടുത്ത് എന്റെ തലയിൽ ഇട്ടാ പിന്നെ അവൻ അവളെ കൊണ്ട് നാടുവിടാലോ. അച്ഛന്റെ ബന്ധുവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും നല്ലൊരു വിഷം എന്റെ പറവട്ടി പറയില്ല.
0: അവൻ ഡ്രൈവർ അല്ല കൊച്ചുമലാളി, കാലനാണ്. കാലൻ കിടത്തം ഇപ്പോഴും ഒരുമിച്ചാണോ? എന്തിനാ ഞെട്ടുന്നത്? കൊച്ചുമലാളിയും ഭാര്യ ഇപ്പോഴും ഒരുമിച്ചല്ലേ കിടക്കുന്നതെന്നാ ചോദിച്ചത്?
3: അതെ, കിടത്തമാണെന്നേ ഉള്ളൂ. പേടിച്ചിട്ട് ഞാൻ ഉറങ്ങാറില്ലടാ.
0: എന്നാലൊരു വഴിയുണ്ട്, ഉറങ്ങുന്ന പോലെ കിടക്കണം. എന്നിട്ട് രാത്രി ഒരു 2 മണി 3 മണി നേരത്ത് ഉറക്കത്തിൽ പിച്ചുംപേയും പറയുന്ന പോലെ കനത്ത ദുഃഖത്തോടെ ഭാര്യയോടങ്ങ് സംസാരിക്കണം.
3: എന്ത് സംസാരിക്കാൻ?
0: ചന്ദ്രികയെ, എന്റെ പൊന്നി ചന്ദ്രികയെ, നീയാണ് എന്റെ മടോണ, നീയാണ് എന്റെ നഗ്മ, നീയാണ് എന്റെ കുഷ്പു, അങ്ങനെ ഉള്ള കള്ളത്തരങ്ങൾ മുഴുവൻ പറഞ്ഞ് അവരെ അങ്ങ് പൊട്ടിക്കരയിക്കണം.
3: നീ പറഞ്ഞത് ശരിയാ. ഉറക്കത്തിൽ പറയുമ്പോ അത് മനസ്സിന്റെ ഉള്ളിൽ നിന്നും വരുന്ന സത്യമാണെന്ന് ചന്ദ്രിക വിശ്വസിച്ചോളും. അതോടെ സംഗതി ക്ലീൻ.
0: സെന്റിമെന്റ്സിൽ വീഴാത്ത ഒരു ഭാര്യമാരെ ഇന്ന് വരെ ഒരു ഭർത്താക്കന്മാരും കല്യാണം കഴിച്ചിട്ടില്ല. ഇന്ന് രാത്രി 2 മുൻസ് സെന്റിമെന്റ്സ് കാച്ചി, അതോടെ എല്ലാം ശുഭം.

0: അപ്പൊ ഉറങ്ങായിരുന്നില്ല അല്ലേ? ഉറങ്ങിയെന്ന് വിചാരിച്ച ഞാൻ എന്റെ മൂർച്ച നോക്കിയത്. സ്റ്റോർ റൂമിൽ ഉപയോഗിക്കാതെ കിടന്ന സാധന ചെങ്കുട്ടിയാ എടുത്തോണ്ട് പോയി മൂർച്ച കൂട്ടി തന്നത്. ഇപ്പോഴാ ഇതിന്റെ ഒക്കെ ആവശ്യം വരുമെന്ന് പറയാൻ പറ്റില്ലേ? വീടിന് ചുറ്റും കള്ളന്മാരും കള്ളത്തീനും വിലച്ചി നടക്കുന്ന കാലമല്ലേ. കിടന്നു അമ്മേ മഹാമായി എന്നെ രക്ഷിക്കണേ,
1: എന്നെ രക്ഷിക്കണേ.
0: നീ കിടക്ക.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
2: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ.
4: എന്താ ഉറക്കം വരുന്നില്ലേ?
5: ഇന്നല്പം മനസമാധാനത്തോടെയാണ് അവൻ കിടന്നതെന്ന് തോന്നുന്നു. പോളിന്ന് ഇതുവരെ വലിയ ശബ്ദമൊന്നും കേട്ടിട്ടില്ല.
4: ഓ, എന്തൊരു സ്നേഹമുള്ള ഒരു അച്ഛൻ. കൂടെ ഇരുത്തി കള്ളൊടിച്ചു കൊടുത്ത് വഷളാക്കിയതും പോരെ ഇപ്പൊ.
5: ഇതിനൊക്കെ എങ്ങനെയാ ഞാൻ ഇത്രയും കാലം കൊണ്ട് നടന്നത്?

0: சந்திரிகே, சந்திரிகே, என்ன விட்டு போகலே, எனக்கு ஆரும் இல்லையா, என்ன சுற்றும் பெண்ணுங்கள் உண்டன்னக்க பரையிந்து வெருதையா, எனக்கு ஆரும் இல்லையா, நீயும் இல்லையா, நான் ஒட்டைக்காய்.
1: ஐயா, எந்தரு சினேகம், இது ஏது கழுத பரையின்ன புத்தியா, என்று உள்ளிரு தீயா, அது குத்தி பொட்டிக்காத மரி அடுக்கிக்கிறேன் இது வெல்லது அறையின்னும்டா. குஞ்சுன்னே, ஏத்தில்லா.
2: மரணம் மாதிலே கலரும் நன்
0: கோ, எந்துரு கஷ்டாது, எந்துரு ஒட்ட சானை காணாலில்லில்லோ.
1: எந்த அணாவோ காணாத்துது?
0: எந்த சட்ட விடை, பேண்ட விடை, இஸ்திரி டோரண்ணம் காணாலில்லோ.
1: 353231ல் விளிச்சாரியா, அவிடு நீங்கள் பிரபாதி இஸ்திரிட்டு வெச்சிட்டும்.
0: குளிக்காம் போகுந்துனும் ஞானின்ற வாச்சையிச்சி விடு வைச்சது, அதவிடை நீரத்து கணக்கிலிட்டோ.
1: அதான்
0: நீ இது அத்த வலிய சம்பவம் ஆக்கி
1: எடுக்கல.
0: அய்யோ, அது குஞ்சுண்ணி என்னோட அவருக்கு சரிக்கு பற்றாத்தோண்டு எந்தெங்கிலும் ஒச்ச உண்டாயிக்கொண்டா எப்பழும் இங்கே.
1: ஆ, ஒச்சையாணோ ஞான் கேட்டது?
0: அதே, சத்தியம் பரையாலோ சந்திரிகே, நீயான நின்ற அச்சனும் அம்மையான நமக்கு ஜனிக்கா போகும் குஞ்சுங்களான. எனக்கு பண்ண பெண்ணுகள் அறிய போலும் இல்ல.
1: கேசவன்குட்டிக்கு என்னோட ஸ்நேகம் தோணியதோண்டு அந்த போட்டோ எடுக்கா தோணி, அதுகொண்டு இன்னும் ரட்சப்பட்டு கோடதியில் இது தெளிவான.
3: எனக்குண்டோ
0: குடும்பத்தில் கையிட்டு வாரியோ, கையும் கோலும் வெட்டி முறிச்ச மசால தேய்ச்சு விதேசத்துக்கு கொண்டுபோய்.
1: இனி அதிக குறவும் கூட உள்ளு, ആ പേരും പറഞ്ഞ് വിദേശത്ത് പോയി അവിടെ കാണുമല്ലോ കുറെ മതവന്മാര്.
4: നിന്നോട് ആരാ കഴുത എന്റെ മെക്കിട്ട് കയറാൻ പറഞ്ഞത്?
5: മാമനിൽ എന്റെ മെക്കിട്ട് എറിയത്. ഞാൻ എന്റെ ചേച്ചി പറഞ്ഞിട്ട് തയ്ക്കാൻ കൊടുത്ത ഡ്രസ് ഇട്ട് പറഞ്ഞൊഴിക്കാ കൊച്ചുമൊലാണ് എന്റെ പിടിച്ചിട്ട് അച്ചത്.
1: ചേച്ചി കൂട്ടി അകത്തേക്ക് പോ.
5: ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അടുക്കളയിൽ ഉണ്ടാവും.
4: എന്താടാ പ്രശ്നം? കുണ്ടം. ഓ, എന്താ മോളെ പ്രശ്നം?
1: ഒരു ചെറിയ പ്രശ്നമുണ്ട്. അങ്കിളിനോട് അതെങ്ങനെ പറയാ?
4: പറഞ്ഞു. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഈ അങ്കിളിനോട് പറഞ്ഞു, അത് തീർത്തുതാറല്ലേ അങ്കിൾ ഇങ്ങോട്ട് വന്നത്.
1: അങ്കിളിന്റെ മരുമോൻ ഇതെന്റെ കഴുത്തിൽ മുറുക്കുന്ന സമയത്ത് വയറ്റിൽ ഒരു കുഞ്ഞിനെ ഇട്ടുണ്ട് ഒരു പെണ്ണ് ഇവിടെ വന്നിരുന്നില്ലേ?
4: വന്നിരുന്നു.
1: അന്ന് അത് എന്റെ മരുമോന്റെ ഗർഭമല്ല എന്റെ ഗർഭമാണെന്നും പറഞ്ഞ് തല്ലും കൊടുത്ത് അവരെ ഓടിച്ചില്ലേ?
4: ഓടിച്ചിരുന്നു.
1: എന്നാ ആ പെണ്ണ് പെറ്റൊന്നും പറഞ്ഞ് അങ്കിളിനെ തിരക്ക് ഒരാൾ ഇവിടെ വന്നിരുന്നു. അതിന്റെ ഒരു സന്തോഷം കൊണ്ട് എല്ലാവരും ഓടിക്കളിച്ചതാ. അങ്കിളിന് കൈ കിട്ടാൻ കാത്തിരിക്കുക അച്ഛൻ. ഒരു വലിയ ഒലക്കും പിടിച്ച് അകത്തിരിപ്പുണ്ട്. അങ്കിളിങ്ങോട്ട് വരുന്നത് കണ്ടു എന്നാ തോന്നണേ.
5: ചേച്ചി പതുക്കെ പതുക്കെ
1: ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? കേശവൻകുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചതിൽ എനിക്ക് സങ്കടമുണ്ട്. ദേഹത്ത് ഒരുപാട് മുറിവ് പറ്റിക്കാണൂല്ലേ?
3: ദേഹത്ത് പറ്റിയ മുറിവ് നമുക്ക് സഹിക്കാം ചേച്ചി, പക്ഷെ മനസ്സിനേറ്റ മുറിവ് നമ്മൾ ഏത് മരുന്ന് വെച്ചാ മായ്ക്കാം.
6: ഈ പോക്ക് ശരിയല്ല, ഇവനൊരു പാഠം പഠിപ്പിച്ചേ പറ്റൂ. എടാ കള്ള ഡ്രൈവറെ, നീ കളിച്ച് കളിച്ച് എന്റെ ഭാര്യയുടെ സ്റ്റിയറിംഗിലാണല്ലോ പിടിച്ചിരിക്കുന്നത്.
1: മരുന്ന് വെച്ചോട്ടെ കേശവൻകുട്ടി.
3: എരിയോ? എരിഞ്ഞോട്ടെ, ചേച്ചിയല്ലേ വെക്കുന്നത്. ആ എരിച്ചിൽ എനിക്ക് ഒരു മധുരമാണ്.
6: ഇത് നിന്റെ അവസാനത്തെ മധുരം കൂടിയാടാ.
4: അളിയത്തെ ഒച്ചയാണല്ലോ ഭഗവാനിയത്.
7: വാളിയ മുകളിലോട്ട് പോവാം.
4: മുകളിൽ കൊണ്ടുപോയി തള്ളിയിടാനായിരിക്കും. അളിയ എന്നെ ഒന്നും ചെയ്യല്ലേ. സത്യാവസ്ഥ എന്താന്ന് പെങ്ങളോട് ചോദിക്കാം.
8: ഓ അമ്മയോ, എന്റെ
4: പെങ്ങളെ പെങ്ങളെ,
8: മരുന്നെ
4: പെങ്ങളെ.

0: നിനക്ക് എവിടുത്താണാ ഇത്രയധികം പിള്ളേരെ കിട്ടുന്നത്? ഞാനൊക്കെ എത്ര ചോപ്പിച്ച് നടന്നിട്ട് ഒരു ഒറ്റയെണ്ണം പോലും തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. ഇതിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫോട്ടോകളൊന്നും ഇല്ലേ?
1: ഇതൊന്നും മാമൻ ഉദ്ദേശിക്കുന്ന പോലെ ഡീറ്റെയിൽഡ് വകുപ്പിലുള്ളതല്ല. അങ്ങനെ ഒരു വകുപ്പ് എനിക്ക് ഈ കാര്യത്തിലില്ല എന്ന് മാമനെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. കേശവൻകുട്ടിക്ക് ഡ്രൈവർ പണി മാത്രമല്ല, ചാരപ്പണിയുണ്ട്. ഓ, ഇങ്ങനെ ഒരു കൊടും ജതി അവൻ എന്റെ പിന്നാലെ നടന്ന് ഒപ്പിക്കും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അമ്മായി, ഇത് മരുന്ന് കുറെ ഉണ്ടല്ലോ?
2: മരുന്ന് കുറച്ചേ ഉള്ളൂ, ഇഞ്ചക്ഷനാ കൂടുതല്. കുത്തിവെക്കാൻ നഴ്സ് വരും.
0: അതേ ഉള്ളൊരു ആശ്വാസം, നല്ല നഴ്സാ. ആ കുട്ടിക്ക് വേദനിപ്പിക്കാനേ അറിയില്ല.
2: ഇത് കണ്ടോ ബാലഭാസ്കര, കുട്ടികളുണ്ടാവാത്തന് എന്നെ അറിയിക്കാണ്ട് അമ്പലത്തിലെ ശയന പ്രദക്ഷിണം നടത്തിയപ്പോ കരിങ്കല്ലിടിച്ചു മുറിഞ്ഞതാ.
1: ഇത് കരിങ്കല്ലിടിച്ചു മുറിഞ്ഞതോ അതോ ആരെങ്കിലും ഒലക്കൊണ്ടടിച്ചതോ?
0: കരിങ്കല്ലിടിച്ചു
1: ഉപലക്ഷണം കണ്ട ആരോ ഒലക്കിക്കടിച്ചതുപോലെ തന്നെയുണ്ട്.
0: എന്നാ
1: പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഇനി ഈ ഫോട്ടോയും കൊണ്ട് ഇവിടെ നിന്നാലേ അമ്മാവി ഒലക്കെടുക്കും.
0: വേണ്ടേ അല്ലെങ്കിൽ ഒന്നെങ്കിലും ഇരിക്കട്ടെ. സൂപ്പർ. ഓ, ബാലഭാസ്കറിന്റെ ഒരു യോഗി, നല്ല കത്തിരിക്ക പോലത്തെ ഒരു പെണ്ണ്. ഓ,
2: കത്തിരിക്ക ഏതാണെന്ന് എനിക്കിപ്പോ അറിയണം. എന്നെ കൊന്നിട്ട് പോരായിരുന്നു ഇതൊക്കെ? എന്റെ ഭഗവതി, ഇത്രയും ദിവസം ഇതിനകത്ത് കെട്ടിപ്പിടിച്ചു നടന്നത് ഈ കത്തിരിക്കയും പടവലിംഗം ഒക്കെ ആയിരുന്നു.
0: ഞാൻ പറയട്ടെ, കാര്യം പറയാതിടിച്ചാൽ നെഞ്ചു കലങ്ങും.
2: ഈ നെഞ്ചോട്ടിന് എന്താ ഗുണമുള്ളത്? എന്നെ അങ്ങ് പറഞ്ഞു വിട്ടിട്ട് കത്തിരിക്കയോ വെള്ളരിക്കയോ പടവലിങ്ങയോ എന്താന്ന് വെച്ച നട്ടു. ഇപ്പൊ തന്നെ ചേച്ചി വിളിച്ച് പറഞ്ഞിട്ടേ ഉള്ളു ബാക്കി കാര്യം. ആഹാ.
3: ഹലോ,
2: ബംഗ്ലാവല്ലേ? ബാലഭാസ്കറിന്റെ ചേച്ചി ഉണ്ടോ?
3: ചേച്ചി, കൊച്ചുമൊലാലിക്ക് പിന്നെ ഫോൺ.
4: ആരാ, എവിടുന്നാ?
2: ആരായാലും നിനക്കെന്താ, നിനക്ക് നിന്റെ പണിയെടുത്താ പോരെ. താരത്തിന് വന്ന് ഫോൺ എടുക്കുന്നേ? ആരാ കേശവൻകുട്ടി?
3: ഒരു പെണ്ണാ. ഇതൊരു പുതിയ റിക്രൂട്ട്മെന്റ് ആണെന്ന് തോന്നുന്നേ. കൊച്ചുമൊലാളെ വിളിക്കണമെന്ന് പറഞ്ഞ എന്റെ മെക്കെട്ടീറ ഇനി ഒന്നും നോക്കാനില്ല. ഇത് അവളുടെ ഒടുക്കത്തെ വിളിയായിരിക്കണം. മനസ്സിൽ തോന്നുന്ന സകല ദൈവങ്ങളെയും വിളിച്ച് ചേച്ചി നാല് വാർത്താൻ അങ്ങോട്ട് പറ.
2: നീ ആരാടി? ഞാൻ ഇനി ഇങ്ങോട്ടെങ്ങാനും വിളിച്ച അടിച്ചു നിന്റെ ചെപ്പക്കുറ്റി തെറുപ്പിക്കാൻ എനിക്ക് ആളുണ്ടടി. സ്വന്തം തുള്ളിക്കളി സ്വന്തം വീട്ടിനുള്ളിൽ വെച്ചാ പോരെ, അതെടുത്ത് ഫോണിൽ കൂടെ വിളമ്പണോ? അങ്ങേരും വെച്ചോണ്ടുള്ള സകല അവളുമാരുടെയും ഫോട്ടോകളും തുള്ളിക്കളി ഞാനും കണ്ടു. ഒന്നിനും ഞാൻ വിടില്ല, കൊല്ലും ഞാൻ എല്ലാത്തിനും.
3: കലക്കി ചേച്ചി, ഇങ്ങനെ വേണം ഭാര്യമാരായാൽ. എന്നാലേ ചത്തുപോയ ഭർത്താക്കന്മാരെ ജീവനോടെ തിരിച്ചു കൈ കിട്ടൂ.
2: ആഹാ, ഇവിടെ കൂടാതെ വേറെ പെണ്ണുങ്ങൾ നിങ്ങളുടെ കസ്റ്റഡിയിലുണ്ടല്ലേ? എല്ലാം അറിഞ്ഞു എന്നും പറഞ്ഞ ആ ചന്ദ്രി എന്നെ പുളിച്ചതറി വിളിച്ചു.
0: അവളുടെ അപ്പുപ്പിയാടിയ പരിപാടി എനിക്കല്ല, ഒരു പെണ്ണിന്റെ ഫോട്ടോ കണ്ടെന്ന് പറഞ്ഞ് ചാടി പിടിച്ച് ഫോണെടുക്കാൻ അതിനോടാണ് പറഞ്ഞത്.
1: ഒരിക്കലൊരു അബദ്ധം പറഞ്ഞു വെച്ച് മരണം വരെ കപട്ടിത്തേക്കാൻ ഒരുങ്ങിയിരിക്കാനുണ്ട് നീ. പിന്നെ പേടിച്ചുകൊണ്ട് ആർക്കും ഫോൺ ചെയ്യാൻ പറ്റില്ലടി. എനിക്ക് നീ സഹിക്കാൻ പറ്റില്ല, എന്നെ വേണ്ടെങ്കിൽ വേണ്ട, ഇറങ്ങി പോടി.
2: അയ്യടാ, അതിന് വേറെ ആളെ നോക്കണം. അതിനല്ല ഇത് കെട്ടാൻ കഴുത്ത് നീട്ടി തന്നത്.
1: നിന്റെ ഒരു തോളി അമ്മേ ഇതും പറഞ്ഞു ഉടനെ പേടിപ്പിക്കാൻ തുടങ്ങി. ദിവസം കുറേ
2: അമ്മ കരയാതിരിക്കെ, ഇത് പൊട്ടിച്ചെറിഞ്ഞാലും എടുത്ത് വീണ്ടും കെട്ടാൻ എനിക്കറിയാം. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഈ അഴിഞ്ഞാട്ടം ഞാൻ സമ്മതിക്കില്ല. ഒന്നും രണ്ടും ആണെങ്കിൽ തരക്കേടില്ല. ഇത് എത്രയെന്നാ, എവിടെ നോക്കിയാ?
1: അതിനെന്റെ അമ്മായിയാണ് ഒരു തെളിവ് വിളിക്കുന്നത്. വിളിച്ച മാപ്പ് പറയ.
2: ഞാൻ ആരോട് മാപ്പ് പറയില്ല. ചത്തുപോയ എന്റെ ഭർത്താവ് സംസാരിക്കുന്ന ഫോണിൽ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ശബ്ദം ഞാൻ കേൾക്കട്ടെ. ഭഗവതിയാണ് സത്യം, അവളെ ഞാൻ പൊളിച്ച ചീത്ത വിളിക്കും.
1: എന്തായി കാണിക്കുന്നു? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഒക്കത്തെടുത്ത് വെച്ച് താല വിളിക്കണോ? താലി കെട്ടിപ്പോയെന്ന് വെച്ചാൽ ഒരാണിനെ ഒരു പെണ്ണുങ്ങളെ പച്ചയ്ക്ക് തിന്നരുത്. ശ്വാസം പോകും തോന്നിയപ്പോ മനസ്സിലുള്ള സ്നേഹം തുറന്നു പറഞ്ഞാണ് ഞാൻ ചെയ്ത കുറ്റം. എന്നാൽ ഇപ്പൊ സ്വഭാവത്തോട് കൂടി തന്നെ പറയാം, എനിക്ക് ഒന്നല്ല ഒരു 50,000 ഭാര്യമാരുണ്ട്. നാലഞ്ചെണ്ണത്തിന് അടുത്ത് ഞാൻ കെട്ടാൻ പോവാ. നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എന്താന്ന് വെച്ചാൽ ചെയ്തോടി. ഇനി നിന്റെ കൂടെ ജീവിക്കണമെന്ന് എനിക്ക് മോഹമില്ലടി.

0: എന്തൊക്കെ ദേഷ്യം കാണിച്ചാലും ഇത്രയും സ്നേഹമുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്.
1: ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ, അത് മതി.
0: ഇന്ന് കൊച്ചുമുതലാളിയുടെ പിറന്നാളാണെന്നും അമ്പലത്തിൽ പ്രത്യേകം പൂജ നടത്തണമെന്നും പറഞ്ഞപ്പോ സത്യത്തിൽ ചേച്ചി എനിക്ക് നമസ്കരിക്കാൻ തോന്നി. ഈ നല്ല മനസ്സ് മറ്റു രാക്ഷസികളുടെ കഴുത്തി തൂങ്ങി നടക്കുന്ന കൊച്ചുമുതലാളി കാണുന്നില്ലല്ലോ എന്ന്
2: ഓർക്കുമ്പോഴാ. ഒരു പുതിയ കാര്യമുണ്ട്.
0: എന്ത്?
2: ഒളിച്ചു നിന്ന് ഭാര്യയുടെ കാമുകനെ കയ്യോടെ പിടിച്ച് തല്ലിക്കൊല്ലേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് കൊച്ചുമുതലാളിയുടെ പിറന്നാളാ. അതിന് പ്രത്യേകം പൂജ ചെയ്യാൻ മനസ്സ് നിറയെ സന്തോഷത്തോടെ ചേച്ചി വന്നിരിക്കുക.
3: സത്യം
2: സത്യം, പരമമായ സത്യം. ഞാൻ പറഞ്ഞില്ലേ, ഭാര്യ ഭർത്താക്കന്മാരുടെ ഏത് കലകവും ഭംഗിയായി അവസാനിച്ച ചരിത്രമേ നമുക്കുള്ളൂ. ഇത് അങ്ങനെയേ അവസാനിക്കൂ.
3: എന്റെ മനസ്സിന് വിഷമം വരുന്നതാ. ഒളിച്ചു നിന്നിട്ടാലും വേണ്ടില്ല, എനിക്ക് ഉളപ്പൊന്ന് കാണണം.
0: സ്പെഷ്യൽ വഴിപാടാണ്, ഒഴുക്കം മട്ടിലുള്ളൊന്നും വേണ്ട. വരെ
3: എന്നാ പിന്നെ.

0: ചുറ്റുവിളക്ക് ആയിക്കോട്ടെ, ആഗ്രഹങ്ങളൊക്കെ നടക്കും. ഭർത്താവിന്റെ നാളും പേര് ഇങ്ങോട്ട് പറഞ്ഞോളൂ.
1: നാളനുജം. പേര് പരേതൻ.
0: പരേതനോ? അങ്ങനെ ഒരു പേര് ജീവിച്ചിരിക്കുന്ന ഒരു ഭർത്താവിനെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക.
1: ജീവിച്ചിരിപ്പുണ്ടെന്നേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്നൊരു പരേതനാണ്. ഒന്നുകൂടി ജീവിപ്പിക്കണമെന്ന് മോഹമുണ്ട്. അതുകൊണ്ടാ പിറന്നാളായിട്ട് ഞാൻ ഇവിടെ വന്നത്.
0: എങ്ങനെയാ ഭർത്താവ് പരേതനായത്?
2: വശീകരണ വാരേ എണ്ണിയാ തീരാത്തത്ര സുന്ദരിമാര് അങ്ങേരെ വശീകരിച്ച് പരേതനാക്കി.
0: അതിന് വഴിപാടിന്റെ ആവശ്യമൊന്നുമില്ല. വീട്ടിൽ നല്ല ഒലക്കം ഉണ്ടാവുമല്ലോ. അതെടുത്ത് പരേതന്റെ ചന്തിക്കിട്ട് നാല് പെടപടച്ച ഈ വശീകരണൊക്കെ എന്റെ പാട്ടിനങ്ങ് പൊയ്ക്കോളും.
2: ആ ഒലക്കെടുത്ത് ആദ്യം അടിക്കേണ്ടത് തന്റെ ആന ചന്തിക്കിട്ടാടോ? അമ്പലക്കുളത്തിൽ കുളിക്കാൻ വരുന്ന പെണ്ണുങ്ങൾ ഒളിഞ്ഞു നോക്കല്ലോ തന്റെ പണി. എന്നെ നാലാള് വശീകരിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ കഴിവാടാ?
0: ഓ പേരും പറഞ്ഞ് നീ ഇവിടെ വശീകരിക്കാൻ ചെന്നാണ്ടല്ലോ ഇടിച്ചു നിന്റെ മുള്ളോണി വരും.
2: തൃപ്തിയടി എന്റെ ഭാര്യയെ. ഇത്ര പരസ്യമായിട്ട് നീ എന്നൊരു പരേതനാക്കിയില്ലേ? ഇതിന് പകരം വീട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ ആണിന്റെ മെഡലും വെച്ചുകൊണ്ട് നടന്നിട്ട് എന്താടി കാര്യം? എന്നാ പിന്നെ ഇന്ന് ആരെയെങ്കിലും കൊണ്ട് എന്നെ ഒന്ന് വശീകരിപ്പിച്ചിട്ട് തന്നെ കാര്യം.
1: കൊച്ചുപോരാളി
0: വിട്ടോ.
3: അത്
2: നേരത്തെ പ്ലാൻ ചെയ്ത് ഇവൻ പിന്നാലെ ഉരുട്ടിക്കൊണ്ടുവന്നല്ലേ. ഈ കരിഞ്ചത്തിന് ഒറ്റൊരുത്തനാ കൊച്ചുമലയുടെ ചുറ്റും ഇത്രയും പെണ്ണുങ്ങളെ നിർത്തിയത്.
3: ദൈവദോഷം പറയരുത്. എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ അങ്ങനെ ഒരു ബ്രോക്കർ പണി ഞാൻ ചെയ്തിട്ടില്ല.
4: എവിടെ?
0: നീ വലിയ ആറ്റം ബോംബാണെന്നും ഒരുമാതിരി ആണുങ്ങൾക്കൊന്നും നിന്നെ വളയ്ക്കാൻ കഴിയില്ല എന്നും എന്നോട് ജോണി പറഞ്ഞതുകൊണ്ടാണ് അത്യാവശ്യം ചില നമ്പറുകളൊക്കെ ഇട്ട് നിന്നെ ഞാൻ വളച്ചത്. നീ ആണെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ വളയുകയും ചെയ്തു. ഇനിയും ഞാൻ വളച്ചാലേ നീ ഓടിയും. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇനി മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഈ ബാസ്കറ്റ്ബോളുകൾ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചാലോന്ന് ആലോചിക്കുക.
1: അതെന്താ അങ്ങനെ തോന്നാൻ?
0: എനിക്കിതൊക്കെ ഒരു മലകയറ്റം പോലെ കുട്ടി. മലയുടെ മുകളിലേക്ക് കയറി കയറി അവസാനം ആകാശം മുട്ടെത്തുമ്പോ ആരെങ്കിലും അതിന്റെ മോളിൽ നിന്ന് എടുത്ത് ചാടാൻ നോക്കുവോ എന്റെ ബാസ്കറ്റ് ബോള്?
1: അപ്പൊ എന്നോട് പ്രേമമായിരുന്നില്ലേ?
0: അയ്യേ,
1: പിന്നെ എനിക്കൊരു മാരുതിക്കാരം മേടിച്ചാലെന്ന് പറഞ്ഞതോ?
0: മാരുതി വേണ്ട, അതൊക്കെ പഴയ ഫാഷനാ. ഇപ്പോ ഒരു പുതിയ ബെൻസ് ഇറങ്ങിയിട്ടുണ്ട്, നമുക്ക് അത് വാങ്ങാം. അതിനു മുമ്പ് എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ടല്ലോ.
1: എന്റെ കൺമുമ്പിൽ വെച്ചല്ലേ ഒരു തീരെ സ്കൂട്ടറിന്റെ പുറകെ കയറി ഇരുന്ന് പോയത്?
3: കാര്യമുണ്ടെന്ന് അറിയാതെയാണ് നിങ്ങൾ എല്ലാരും കിടന്ന് ബഹളം വെക്കുന്നത്. ഈശ്വരനാണ് സത്യം, എന്റെ കൊച്ചുമലയുടെ മനസ്സ് ശുദ്ധമാണ്. അത് വെണ്ണക്കല്ലി കൊത്തിയെടുത്ത മനസ്സാ.
2: അപ്പൊ കൊച്ചുമലയുടെ പിന്നാലെ ഒരു ഒറ്റ പെണ്ണുങ്ങൾ ഇല്ലെന്നാണോ നീ പറയുന്നത്?
3: ഇല്ല, സത്യമായും ഇല്ല. ഇവൻ വായി നോക്കി നടക്കണ അത്രയും പെണ്ണുങ്ങൾ യാതായാലും ഇല്ല.
2: അല്ല,
3: ഞാൻ പറയണത് വിശ്വസിക്കണം. എവിടെ കിടക്കുന്ന പെണ്ണുങ്ങളുടെ പേരും പറഞ്ഞ് അവനവന്റെ ജീവിതം നടത്തി എന്തിനാണ് നിങ്ങൾ എല്ലാവരും കൂടെ ഈങ്കിലാ വിളിക്കുന്നത്?
2: നീയും ഞാനും ഒക്കെ എന്തിനാടി അവന്റെ തന്തയും തള്ളയായിട്ട് ജനിച്ചത്?
5: എന്താ
2: കണ്ണിക്കണ്ട പെണ്ണുങ്ങളെല്ലാം കൂടി കൊഞ്ചി കുഴഞ്ഞ് അവന്റെ ഇന്ന് അടിച്ചെടുത്ത തുക എത്രയാണെന്ന് നിനക്ക് വല്ല നിശ്ചയമുണ്ടോ? ബാങ്കിൽ നിന്ന് ആള് വന്നിരുന്നു, ഇങ്ങനെ പോയാൽ അവൻ എന്റെ കുഴി തോണ്ടും.
1: ഇവനോട് തന്നെ അതെടുത്ത് അതിനകത്ത് ആണാണോ പെണ്ണാണോ നോക്കാൻ പറയാം.
2: ഹലോ,
1: ഞാൻ മോഹിനിയാണ്. എനിക്ക് ബാലഭാസ്കരൻ കൊച്ചുമൊലാളിയെ ഉടനെ എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടണം.
2: ഈ വീട്ടിൽ അങ്ങനെ ഒരുത്തനില്ല. നിനക്കൊക്കെ എന്താടി വേണ്ടത്? ഒരു കുടുംബം കളിക്കത് പോരെ.
6: ഞാൻ പറഞ്ഞില്ലേ അതും പെണ്ണാണ്?
2: നിർത്തടാ, നിന്റെ അഭിപ്രായം ഇവിടെ ആരെങ്കിലും ചോദിച്ചോ?
1: ബാലഭാസ്കരൻ കൊച്ചുമൊലാളി അവിടെ ഇല്ലെങ്കിൽ എനിക്ക് അദ്ദേഹത്തിന്റെ അച്ഛൻ കൈമൾ മുതലാളിയെ കിട്ടിയാലും മതി.
2: ഓരും പെട്ടവളെ, നീ എന്താടി പറഞ്ഞത്?
7: എന്താ വിളി ചോദിച്ചു?
2: അവക്ക് അവനെ കിട്ടൂല്ലെങ്കിൽ എന്നെ മതി.
5: അയ്യേ,
1: ഹലോ ഹലോ, ഞാൻ പറയുന്നത് കേക്ക്.
0: ഞങ്ങൾ കേൾക്കുന്നുണ്ടേ, പറയാനുള്ളത് ഇങ്ങോട്ട് പറഞ്ഞോ.
8: ആൽബർട്ടും ജോണിയും കൂടെ ചതിക്കുകയാണ്, കൊച്ചുമുതലാളിയുടെ ജീവൻ അപകടത്തിലാണ് എന്നൊക്കെയല്ലേ എന്റെ മോഹിനി നീ പറഞ്ഞുകൊണ്ടിരുന്നത്? പക്ഷെ ഒരു കാര്യം നീ മറന്നു, നിന്റെ ജീവൻ ഇപ്പൊ അതിലും വലിയ അപകടത്തിലാണ്.

0: സത്യം പറയാതെ നീ എങ്ങനെ പന്തും കൊണ്ട് ഓടിപ്പോയാൽ എങ്ങനെ? അവളെവിടെ ആ മോഹിനി? അവളെവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കാതെ നിന്നെ ഒരാൾ എന്റെ അടുത്തോട്ട് അയക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പറയണേ അവളെവിടെ?
1: എനിക്കറിയില്ല.
0: ഇതിനേക്കാൾ സുന്ദരമായിട്ട് അവൾ എന്റെ മുമ്പിൽ കൊഞ്ചിട്ടുണ്ടടി. പറയടി അവളെവിടെ?

0: അവനെയും തിരക്ക് ഇതിനകത്ത് കയറി വരാൻ മാത്രം നീ ആരാടി?
1: ഞാൻ മോഹിനി.
2: നീ ഏത് മോഹിനിയാണെങ്കിൽ ഇപ്പൊ ഇറങ്ങണം.
1: ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. കൊച്ചുമലയുടെ ജീവൻ അപകടത്തിലായിരിക്കുമല്ലോ.
0: നിന്നെ പോലുള്ള യക്ഷികളുമായിട്ടല്ലേ അവന്റെ കൂട്ടുകെട്ട്.
1: ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കണം. എനിക്ക് അദ്ദേഹത്തോട്
3: മാനം മര്യാദക്ക് ജീവിക്കുന്ന കൊച്ചുമലയാളി നശിപ്പിക്കാൻ ഒരുമിട്ടിരിക്കാം. ഒരു അനുപരാധികള് കൊച്ചുമലയാളി ശിവദാസിന് പണ്ടു വേണമെങ്കിൽ അറിയാം. മലയാളി ഇവറ്റകളൊക്കെ ആ പാവത്തിന് നശിപ്പിക്കാൻ തുടങ്ങി കാലം കുറേ. ഇനി ഞങ്ങളെ സമ്മതിക്കില്ല. ഇവളെ ഞങ്ങൾക്കറിയാം. ഇതിന് ഞങ്ങൾക്ക് വിട്ടതാ.
0: എടുത്തോണ്ട് പോടോ. ഇവിടുന്ന്
3: ഇവിടെ വെച്ചെങ്ങാനും വാതുറന്ന നിന്റെ നാവിയം പിഴുതെടുക്കും.
4: ആരാന്റെ കയറി തല്ലിയിറക്കിക്കൊണ്ട് പോയെന്നൊക്കെ കേൾക്കുമ്പോ അത് ഒരു വിഷമം. അവൾ എന്താ ഏതാന്നൊക്കെ അളിയനൊന്ന് അന്വേഷിക്കാമായിരുന്നില്ലേ?
5: അത് അന്വേഷിക്കേണ്ട താമസേ ഉള്ളൂ. അവൾ അവിടെ കയറി കുറ്റിയടിക്കും. ഇത്തരം സാധനത്തിനൊക്കെ ചൂരെടുത്ത് തല്ലി ഓടിക്കാ വേണ്ടത്.
6: എല്ലാം സഹിക്കാം. അവൻ കല്യാണം കഴിച്ചുകൊണ്ടുവന്നൊരു പെൺകുട്ടിയില്ല വീട്ടില്. അവളുടെ മുന്നിൽ തല ഉയർത്തി പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എനിക്ക്. ഒന്നേ ഉള്ളുവെങ്കിലും അതിനെ രണ്ടായി കാണോ എന്ന് വിചാരിച്ച ഇവള് ബാലാന്നും ഞാൻ ഭാസ്കരാന്നും വിളിച്ചു വിളിച്ചു ബാലഭാസ്കരനാക്കിയത്. ആ രണ്ടെണ്ണത്തിൽ ഒരുത്തം പോലും ഗുരുത്തം പിടിച്ചില്ല. അതാ കഷ്ടം.
4: അതെ, അതുകൊണ്ടാണല്ലോ അവന് ചുറ്റും ഉപഗ്രഹങ്ങളെ പോലെ സകല പെണ്ണുങ്ങളും ഇങ്ങനെയാണ് ചുറ്റുന്നത്. ബാലഭാസ്കരാന്ന് വിളിക്കാൻ തോന്നിയതായാലും നന്നായി. വല്ല യൗവന ഭാസ്കരാന്നോ മറ്റോ വിളിച്ചിരുന്നെങ്കിൽ അവനാ വീടിപ്പൊ വല്ല ലേഡീസ് ഹോസ്റ്റലുമാക്കി മാറ്റിയത്.
2: എന്തൊക്കെയാ മോനെ അമ്മയെ കാണുന്നത്? നിന്നെ കാണണമെന്ന് പറഞ്ഞ് ബഹളം വെച്ച് മോഹിനി എന്ന് പറഞ്ഞൊരു പെണ്ണ് വീട്ടിൽ വന്നു.
0: എന്നിട്ട് അവളെ അവിടെ എനിക്ക് അവളെ കാണണം.
2: എന്റെ ഗുരുവായൂരപ്പ കേട്ടില്ലേ ഇവൻ പറയുന്നത്? ഇവരവളെ കാണണം.
0: കാര്യം അറിയാതെ ബഹളം വെക്കരുത്. അവൾ എവിടെ ഒന്ന് പറ.
4: അവളിപ്പോ എവിടെ ഇല്ല. ഇവരെല്ലാരും കൂടെ അവളെ ആട്ടി ഇറക്കി. പിന്നാലെ കുറെ തരുവാളന്മാർ വന്ന് അവളെ ചവിട്ടി അരച്ച് എടുത്തോണ്ട് പോവച്ചു.
0: നിൽക്കണ അവിടെ. നീ എങ്ങോട്ടാ? എനിക്കവളെ കണ്ടുപിടിച്ചേ പറ്റൂ. ഒന്നും രണ്ടും ഒന്നുമല്ല, രൂപ 20 ലക്ഷം അവളെന്നെ മുക്കിയത്. അവളുടെ ചേട്ടൻ സെക്യൂരിറ്റി എന്ന രേഖകളൊക്കെ തട്ടിപ്പാണെന്ന് ഞാൻ ചത്തു തിരിച്ചു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്.
6: ലക്ഷങ്ങൾ എടുത്ത് ഉരുട്ടി കൊടുക്കാൻ മാത്രം എന്ത് ബന്ധമാടാ നിനക്ക് അവളവളുടെ ചേട്ടനായിട്ടുള്ളത്?
0: അവിടെ അവളുടെ ചേട്ടനെയൊക്കെ എനിക്കൊരാള് പരിചയപ്പെടുത്തി തന്ന.
6: ആര്?

0: ഒക്കെയല്ലേ കളി. ഏയ്, ഇത്രയും നേരം നാലഞ്ചു പേരുണ്ടായിരുന്നു, എല്ലാരും എങ്ങോട്ടോ പോയി. നീ എന്താ ഇവിടെ?
1: ഞാനാകെ വിഷമത്തിലടാ. ഒരു ഡോക്ടറെ കാണാൻ ഇറങ്ങിയതാ, ഉറക്കത്തിൽ എണീറ്റുള്ള പഴയ നടത്തം വീണ്ടും തുടങ്ങി. ഇന്നൊരു ലോറിയുടെ മുമ്പിൽ പെടാതെ രക്ഷപ്പെട്ടു തന്നെ ബാക്കി. ഞാൻ മനഃപൂർവ്വം ഇറങ്ങി നടക്കണമെന്ന് പറഞ്ഞ് വീട്ടിൽ ഭയങ്കര വഴക്കായിരുന്നു. എനിക്ക് വല്ലാത്ത ദേഷ്യം വന്നു, ഞാനും എന്തൊക്കെയോ പറഞ്ഞു. ആകെ ഒരു മൂടോട്ട്. അതിനിടയിലെ മോഹിനി എനിക്കിട്ട് ശരിക്കും വെച്ചടാ. ഒരു കള്ള പ്രോനോട്ടും കുറെ വ്യാജ ഡോക്യുമെന്റ്സ് ഒക്കെ കാണിച്ച് എന്റെ കുറെ പണം അവള് അവളുടെ ചേട്ടനും കൂടി മുക്കി. എനിക്ക് അവളൊന്ന് കണ്ടുപിടിക്കണം. നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ?
0: അവളൊക്കെ ഏതാ മോനെ സാധനം? ഇപ്പൊ നിനക്ക് മനസ്സിലായോ? എന്റെ കഴുത്തിൽ നിന്ന് ഒരു സ്വർണ്ണമാലയും പൊക്കി സ്ഥലം വിട്ട അവള് പിന്നെ പൊങ്ങിയത് 6 മാസം കഴിഞ്ഞിട്ടാണ്. ചോദിച്ചപ്പോ അവളുടെ അമ്മയുടെ ഒരു ചിരി.
1: അപ്പോ അവളെ പൊക്കാൻ പറ്റില്ലല്ലേ?
0: കിട്ടിയാ ഭാഗ്യം.
1: എന്നാ നമുക്ക് അവളെ പൊക്കണം. അവളെ മാത്രമല്ല അവളുടെ ചേട്ടനെ, എന്നിട്ട് വെട്ടി നുറുക്കി കുഴിച്ചു മൂടണം. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നീ എന്റെ കൂടെ ഉണ്ടാവും.
0: ഉണ്ടാവും.

0: ഇവിടെ വന്ന് ബഹളം വെച്ചാ മോഹിനി നീ തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് ഞാൻ എത്ര പറഞ്ഞിട്ടുള്ളൂ, വിശ്വസിക്കുന്നില്ല. നീ വന്നൊന്ന് പറഞ്ഞു
1: കൊടുക്കേ. എനിക്ക് അമ്മയെ പോലെ കള്ളത്തരം പറയാൻ വയ്യ. ഞാനും അവളും തമ്മിൽ നല്ല ബന്ധത്തില്ല. എന്നെ കാണാൻ വേണ്ടി ഇവിടെ വന്ന് അവളെ തല്ലി ഓടിച്ച് നിങ്ങളെയൊക്കെ കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ട്. സ്വന്തം വീട്ടിലേക്ക് പോവാണെന്നും പറഞ്ഞ് ഈ കാവടിയും കെട്ടിവെച്ചോട് നിൽക്കാൻ തുടങ്ങിട്ട് നേരം കുറയാലോ. പോണില്ലേ?
2: ഇല്ല, പോണില്ല. അങ്ങനെ എന്നെ പറഞ്ഞു വെച്ച് ഒറ്റയ്ക്ക് സുഖിക്കാന്ന് വിചാരിക്കണ്ട. എന്നെ പോലെ 100,000 പേരുണ്ടെന്ന് എന്നോട് വിളിച്ച് പറഞ്ഞതല്ലേ? ഒരൊറ്റ എണ്ണത്തിന്റെ കൂടെ നിങ്ങളെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല.
1: എനിക്ക് പോവാറിയാം. നീ വിചാരിച്ച എന്നെ തടയാനും കഴിയില്ല. മനസ്സമാധാനത്തോടെ ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാ എനിക്ക് പിന്നെ നിന്റെ സമ്മതം ഒന്നും ആവശ്യമില്ലടി. കുറെ പെണ്ണുങ്ങളെ നല്ല സുഹൃത്തുക്കളായി കണ്ടു എന്നല്ലാതെ ബാലഭാസ്കരൻ എന്തെങ്കിലും വൃത്തികേട് കാണിച്ചു എന്ന് ഒരു പെണ്ണും പറയില്ല. അച്ചച്ച
3: തെറ്റി വീണ മുതലേ എന്റെ കുഞ്ഞിനെ ഞാൻ കാണുന്നതാ. വയസ്സ് 79 ആയി മനുഷ്യക്കുരക്ക്. ഒരു കാര്യം ഞാൻ എല്ലാരോടും പറഞ്ഞില്ല എന്ന് വേണ്ട. ഇന്നലെ വരെ ഈ കുടുംബ പ്രശ്നം ഒരു തമാശയായി അവൻ എടുത്തിട്ടുണ്ട്. ഇന്ന് അതിന്റെ നിറം പാറുന്നത് ഞാൻ കണ്ടു. അത് അപകടമാണ്.
4: അവളെ അവളുടെ ചേട്ടനെയും ഞാൻ ഈ നാട് മുഴുവൻ തപ്പി. എങ്ങുമില്ല, ആളെ തിരിച്ചറിയാൻ വേണ്ടിയാ ഈ ചെകുത്താരൻ കൂടെ കൂട്ടിയത്.
5: ചെകുത്താനോ?
4: അയ്യോ, ചെകുത്താരെന്ന് അറിയാതെ പറഞ്ഞു പോയതാണേ. കുട്ടിച്ചാത്തൻ എന്നാ ശരിക്കും വിളിക്കേണ്ടത്. മറ്റേ കുട്ടിച്ചാത്തനെയും കൊണ്ട് അളിയൻ വേറെ വിളിക്ക് അവളെ തപ്പാൻ പോരിക്കുക. അവരൂടെ വന്നു കഴിഞ്ഞാൽ എന്താ വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം.
6: അവരെ കുറിച്ച് ഒരു വിവരവും ഇല്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, അവളെ കൊണ്ട് നിന്റെ നിന്ന് പണം വാങ്ങിച്ച് പ്രോനോട്ട് എഴുതുന്ന ആ തെണ്ടി അവളുടെ ചേട്ടനും ചേച്ചിയൊന്നും അല്ല. അവനൊരു ക്രിമിനലാ. ക്രിമിനൽ പേര് ആൽബർട്ട്.
1: അറിഞ്ഞിടത്തോളം ബാലഭാസ്കരട്ടും വലിയൊരു അപകടത്തിലാ. അവരെന്ത് ചെയ്യാനും മടിക്കാത്തവരാ. ഇനി അങ്ങനെ അധികം വെളിയിലേക്കൊന്നും പോണ്ട.
7: ഇല്ലടാ,
1: പോണം. ഏതായാലും ഒരു പ്രാവശ്യം കൂടി മരിക്കാൻ ഞാൻ തീരുമാനിച്ചു. മരിക്കണം ഇപ്രാവശ്യം. അവൻ ശരിക്കും മരിക്കണം.
7: ഇറങ്ങി നടത്തം വീണ്ടും തുടങ്ങി എന്നല്ലേ അവൻ പറഞ്ഞത്? അപ്പോ അതാണ് ഏറ്റവും നല്ല വഴി.
4: അവൻ അധിക ദൂരം നടന്നു വരാനൊന്നും കാത്തു നിൽക്കണ്ട. ബംഗ്ലാവിന്റെ ഗേറ്റ് തുറന്ന് അപ്പ തട്ടിക്കോ.
8: അത് ചിലപ്പോ നടന്നില്ല എന്ന് വരും.
4: അതെന്താ?
8: അവിടെ വണ്ടി ഒളിപ്പിച്ചിടാനുള്ള സ്ഥലം പോരാ.
4: അതിന് നമ്മൾ യുദ്ധം ചെയ്യാനൊന്നും അല്ലല്ലോ പോകുന്നത്.
8: ഒരാളെ കൊല്ലാനല്ലേ?
4: കിട്ടുന്ന സ്ഥലത്തിട്ട് കൊല്ലുക, അത്രേ ഉള്ളൂ.
7: അപ്പോ നാളെ ബാലഭാസ്കറിന്റെ രണ്ടാം മരണം.

0: എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ആൾക്കാരെല്ലാം റെഡിയാണ്.
1: കൊച്ചുമുതലാളി എന്ത് ചെയ്യാ?
0: അവൻ നേരത്തെ ഉറങ്ങി. ഇതെന്തായി? ആർക്കും ഉറക്കമില്ലേ? കമ്പനിയിലെ എല്ലാവരും ഒന്നായിട്ട് അവന്റെ പിന്നാലെ പോകേണ്ട ഒരാവശ്യമില്ല.
2: എത്ര മണിക്കാണ് മുതലാളി കൊച്ചുമുതലാളിയുടെ നടത്തം?
0: ഏതാണ്ട് 5:30 ആകും.
3: അങ്ങനെ ഒരു ഉദ്ദേശം വെച്ച് ഇറങ്ങി നടന്നാൽ കൊല്ലാൻ കാത്തിരിക്കുന്ന ഒരു വടിയാവും.
0: അത് നേരാ, കഴിഞ്ഞ തവണ മരിച്ചുപോയ അതേ സമയത്ത് തന്നെ ഇറങ്ങി നടക്കണം. അത് കണക്കാക്കിയായിരിക്കും ഭാസ്കരേട്ടൻ അലാറം വെച്ചിരിക്കുന്നത്.

0: ആൽബർട്ട്,
1: അത് ശരി. അപ്പൊ ഇത്രയും കാലം ഉറക്കത്തിലല്ല അല്ലേ എണീറ്റ് നടന്നത്?
0: നിനക്ക് കണ്ടെന്റെ ശവമല്ലേ, കാണിച്ചേരടി. സൂക്ഷിച്ച് സൂക്ഷിച്ചു പോ.
1: എന്താ അച്ഛാ ഇത്?
0: അവൻ പൊക്കോട്ടെ, മോള് പോയി കിടന്നു.
2: അന്നെന്റെ മോനെ ഇടിച്ചിട്ട അതേ ആൾക്കാർ തന്നെ ഇന്നും വാനം കൊണ്ട് വന്ന അവനെ ഇടിച്ചു വീഴ്ത്തണ എന്റെ ഗുരുവായൂരപ്പ.
0: ഓൾ ദി ബെസ്റ്റ്.

0: അവനത് അവിടെ തട്ടി നിൽക്കുന്നു.
1: ഫുൾ സ്പീഡിൽ ചെന്ന് ഒരിടി കൊടുത്ത് ഓടിച്ചു പോ. ഇത്തവണ ശവം മോർച്ചറിൽ പോലും എത്തരുത്.

0: ചെന്ന് കടക്കട അകത്ത് കുറച്ച് ദിവസം കൊച്ചുമുതലാളി.
1: സാർ സാർ, വിശ്വാസവഞ്ചന, കൊലപാതക ശ്രമം, ഗൂഢാലോചന, സംഘചേരൽ, അതായത് 420+147+304 ഇതാണ് വകുപ്പുകൾ. ഇനി കൊണ്ടുപോയാകത്തിട്ടു
0: എന്നാ പിന്നെ സാറ് തന്നെ അതുകൊണ്ടൊക്കെ ചെയ്തോ.
1: ഇതാ പോലീസുകാരുടെ കുഴപ്പം, കാര്യം കണ്ടു കഴിയുമ്പോ കരിയപ്പില്ല.
0: കരഞ്ഞതും മതിമോള്, അവനെ എങ്ങനെയെങ്കിലും നല്ല നിലയിൽ കാണണമെന്ന് മോഹയെ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ.
2: ഇനിയെങ്കിലും അവനോട് ചെന്ന് രണ്ട് നല്ല വാക്ക് പറമോളെ.
3: ഞാൻ അമ്മയാ, അമ്മയ്ക്ക് മോനെ മനസ്സിലാക്കാൻ മുറിച്ചു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഭാര്യയ്ക്ക് എങ്ങനെയാണാവോ, മുറിക്കേണ്ടി വരുമോ?
1: നീ ചെന്ന് ബാലഭാസ്കറിനെയും കൂട്ടി അമ്പലത്തിൽ ഒന്ന് പോയിട്ട് വന്നേ. കള്ളന്മാരെ പിടിച്ച് സമാധാനമായിട്ട് ആഘോഷിക്കാന്ന് പറഞ്ഞ് അവർ അച്ഛനെയും കൂട്ടി മുറിയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് നേരെ കുറെ
0: ആരെങ്കിലും പോയി അവനെ നോക്കിയേ.
4: രണ്ട് തലമുറയും ഫുൾ ഫിറ്റ് ആണല്ലോ.
5: ഇനിയവൻ മരിക്കാതെ തിരിച്ചു വന്ന ദിവസമല്ലേടാ കുടിക്കുന്നേ.
6: ഇപ്പൊ എല്ലാവർക്കും സന്തോഷായല്ലോ, ബാലഭാസ്കരൻ തിരിച്ചു വന്നല്ലോ, ചുറ്റും തമ്പടിച്ചിരുന്ന പെണ്ണുങ്ങളെയൊക്കെ ഓടിച്ചല്ലോ, ഞാൻ നഷ്ടപ്പെടുത്തിയ പണമൊക്കെ എന്റെ അച്ഛന് തിരിച്ചു കിട്ടുമല്ലോ. ഇനി എനിക്ക് മനസമാധാനത്തോടെ ജീവിക്കാൻ എങ്ങോട്ടാണെന്ന് വെച്ചാ പോകാല്ലോ.
4: പോകാം, എങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് വേണം പോകാൻ. കൊച്ചുമലി എങ്ങോട്ടാ പോണത്?
6: മോളിലേക്ക്, എന്റെ സ്വപ്ന ലോകത്തേക്ക്. ഇപ്പൊ ഞാൻ കുടിച്ചത് വിഷമാടാ.

0: ഈ മകനെ ബാലഭാസ്കരട്ട വിഷം കുടിച്ചത്. ബാലഭാസ്കരട്ടിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയല്ലേ വിഷം പോലും കഴിക്കാതെ ഇത്രയും നാൾ ഞാൻ ജീവിച്ചത്.
1: നിന്റെ മനസ്സിൽ വിഷമുണ്ട്, സംശയത്തിന്റെ വിഷം. സംശയം എന്ന് പറയുന്നത് മനസ്സിലെ ക്യാൻസർ അടി, അതൊരിക്കലും മാറില്ല. അന്ന് ഞാൻ മരിക്കുമ്പോ ഒരുപാട് പെണ്ണുങ്ങൾ എന്റെ ചുറ്റുമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഇന്ന് ഞാൻ മരിക്കുമ്പോ എനിക്കൊന്നേ പറയാനുള്ളൂ, ഇപ്പൊ എന്റെ ചുറ്റും നീ മാത്രമേ ഉള്ളൂ, നീ മാത്രം.
2: അയ്യോ അയ്യോ അയ്യോ, കാഴ്ച വന്നേ.
3: എന്റെ മോൻ പോയി ഡോക്ടറെ.
4: പോവാനോ? എങ്ങോട്ട് പോവാൻ? ഹലോ ഹലോ ബാലഭാസ്കർ,
1: ഡോക്ടർ ഞാൻ ഇത്തിരി വിഷം കുടിച്ചു, ഒന്ന് ചത്തോട്ടെ.
4: നിങ്ങൾ അങ്ങനെ മരിക്കില്ല, നിങ്ങൾ വിഷം കഴിച്ചിട്ടുമില്ല. വയറ്റിൽ അഞ്ചാറ് ഗ്ലാസ് ബ്രാൻഡി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഞങ്ങൾ കഴുകി. ഇത് ക്ഷീണം കൊണ്ടുള്ള മയക്കമാ. ആ പിന്നെ ഇത്തവണത്തെ ട്രീറ്റ്മെന്റ് ഫ്രീയാ, ഞാൻ അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ.
5: വിഷം കുടിച്ചില്ലേ? ഞാൻ ആ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതാണല്ലോ, പിന്നെ ആര് കുടിച്ചു?
6: എന്നാലും നോക്കട്ടെ, കാർ ദൂര തട്ടിപ്പോയി.
7: ഞാൻ അത്ര പെട്ടെന്ന് ചാകൂലടാ.
5: അച്ചച്ചൻ, പിന്നെ ആര്?
7: കുഞ്ഞുണ്ണി
8: തട്ടിപ്പോയിട്ടില്ല, ഇപ്പഴും ജീവനുണ്ട്.

0: ഹലോ,
1: എന്റെ പേര് സുലോചന എന്നാ. എനിക്ക് കൊച്ചു മുതലാളിയുടെ അത്യാവശ്യ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു.
0: ഒരു സുലോചന വിളിക്കുന്നു. ഈ കുട്ടിക്കൊക്കെ പകൽ നേരത്തെ വിളിച്ചാൽ എന്താ? ഒന്ന് ഉറക്കം പിടിച്ചു വരുമ്പോഴാ ഒരു കിണിങ്ങണി.
2: എന്താ ഇത് സുലോചന, നീ ഒരു കാര്യം ചെയ്യ്, രാവിലെ വിളിക്ക്. അതല്ലേ മോളെ നല്ലത്?
3: അതെ, അതാണ് നല്ലത്.
4: ഭാസ്കരട്ടൻ പറഞ്ഞ പോലെ ഞങ്ങൾ ഫോൺ ചെയ്തിട്ടോ. ഭർത്താവിനെ സംശയിക്കാത്ത ഭാര്യയും കെട്ടിപ്പിടിച്ചോണ്ടല്ലേ കിടപ്പുണ്ടല്ലോ. അതിലും വലിയൊരു ഭാഗ്യം ലോകത്തിന് വേറെ കിട്ടാനില്ല.
0: എന്തിനാ കുഞ്ഞുണ്ണയും കേശം കുട്ടിയും കൊണ്ട് ശബ്ദം മാറ്റി വിളിപ്പിക്കുന്നേ? എന്റെ ബാലഭാസ്കരേട്ടന് എനിക്ക് വിശ്വാസാ. ഒരു കാര്യം പറഞ്ഞു, ഗുരുവായൂരപ്പനൊരു കട ഉണ്ട്.
2: എന്തത്?
0: ഒരു തുലാഭാരം. ഇനി അത് നേർന്നേക്കല്ലേ. പഞ്ചാരക്കുട്ടനല്ലേ, പഞ്ചസാര കൊണ്ട് തന്നെ ആയിക്കോട്ടെ. എന്താ

സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ട ചിത്രം സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ. സംവിധാനം രാജസേനൻ. നിർമ്മാണം മഹാരാജ ശിവാനന്ദൻ. കഥ രഘുനാഥ് പലേരി, രാജസേനൻ. ഛായാഗ്രഹണം വേണു. സംഗീതം എസ് പി വെങ്കടേഷ്. അഭിനേതാക്കൾ ജയറാം, ആനി, ദിലീപ്, അഞ്ജു അരവിന്ദ്, പറവൂർ രാമചന്ദ്രൻ, കെ പി എസ് സി ലളിത, ജനാർദ്ദനൻ, ഇന്ദ്രൻസ്, മധുപാർ, കൃഷ്ണപ്രസാദ്, ബാബുരാജ്, കെ ടി എസ് പടന്നയിൽ തുടങ്ങിയവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. രാജ്യം 80-ാം സ്വാതന്ത്ര്യ ദിനാഘോഷ നിറവിൽ. ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ ആദരമർപ്പിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. ചുവപ്പുകോട്ടയിൽ ദേശീയ പതാക ഉയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഘോഷങ്ങളിൽ അലയടിച്ച് വന്ദേ മാതരം. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ 1 കോടി യുവാക്കൾക്ക് നിർമ്മിത ബുദ്ധി രംഗത്ത് പരിശീലനം നൽകുമെന്ന് പ്രധാനമന്ത്രി. പൊതുപരീക്ഷകൾക്കായി വിദ്യാർത്ഥികൾക്ക് സൌജന്യ പരിശീലനം നൽകുമെന്നും സ്വാതന്ത്ര്യദിനത്തിൽ പ്രഖ്യാപനം. സംസ്ഥാനത്ത് വിപുലമായ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ. പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ ശാസ്ത്രീയമായ സംവിധാനങ്ങൾ ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ബോണസും ഉത്സവബത്തയും അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ശ്രീലങ്കയ്ക്കെതിരായ 1-ാം ടെസ്റ്റിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. പുരുഷ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് വെയിൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. 80-ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. മാതൃരാജ്യത്തിന്റെ സംരക്ഷണത്തിനും പരമാധികാരത്തിനുമായി പരമോന്നത ത്യാഗം സഹിച്ച ധീര രക്തസാക്ഷികൾക്ക് രാഷ്ട്രപതി പ്രണാമമർപ്പിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ധീര ജവാന്മാരുടെ സ്മരണ പുതുക്കി 2 മിനിറ്റ് മൌനവും ആചരിച്ചു. 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷ നിറവിൽ രാജ്യം. ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി. വികസിത ഭാരതത്തിനായുള്ള യുവജനങ്ങളുടെ സംഭാവനകൾ അംഗീകരിച്ചുകൊണ്ട് യുവശക്തിയെ ആസ്പദമാക്കിയാണ് ഇത്തവണത്തെ ആഘോഷങ്ങൾ. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇതാദ്യമായാണ് ചുവപ്പുകോട്ടയിൽ വന്ദേ മാതരം മുഴങ്ങുന്നതെന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യവെ പ്രധാനമന്ത്രി പറഞ്ഞു. 2047-ഓടെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്ര ത്വരിതപ്പെടുത്തുന്നതിനായി 7 ഘടകങ്ങളടങ്ങിയ സപ്തധാര പരിഷ്കരണ ചട്ടക്കൂട് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ഇന്ത്യ ഇപ്പോൾ ലോകത്തിലെ അതിവേഗം വളരുന്ന സുപ്രധാന സമ്പദ് വ്യവസ്ഥയായി മാറിയതായി അദ്ദേഹം പറഞ്ഞു. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ 1 കോടി യുവാക്കൾക്ക് നിർമ്മിത ബുദ്ധി രംഗത്ത് പരിശീലനം നൽകാൻ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി അറിയിച്ചു. ആഗോളതലത്തിൽ AI മേഖലയിൽ നേതൃനിരയിലേക്ക് ഉയരാൻ ഇത് സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിവിധ പൊതുപരീക്ഷകൾക്കായി ദരിദ്ര മധ്യവർഗ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഓൺലൈൻ പരിശീലനം നൽകുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു.
1: വിഭിന്ന പരീക്ഷകൾക്ക് ഫ്രീ ഓൺലൈൻ കോച്ചിംഗ് നമ്മളെ നിർണയ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഹെ പാസ് ഉത്തമ ടാലന്റ് ടീച്ചേഴ്സ് ഹെ ഉൻ സംസാധനോ കോ ജോഡ് കർക്കെ ഹം ദേശ് കെ നൗജവാനോ കോ ഫ്രീ കോച്ചിംഗ് ദേനെ കാ ഏക് പൂര നെറ്റ്വർക്ക് ഹം ഖഡാ കർനെ വാലെ ഹെ AI കാ വിസ്താര ബഹുത് തേജി സേ ബഡ് രഹാ ഹെ ലാൽ കിലേ സേ മേ ദേശ് കെ നൗജവാനോ കേ ലിയേ ഘോഷണാ കർനാ ചാഹത ഹംനെ തയ് കിയാ ഹെ കി ആനെ വാലെ ഏക് വർഷ മേ 1 കറോഡ് യുവാഓ കോ AI സ്കിൽ കേ ലിയേ ട്രെയിനിംഗ് ദേനെ കാ ഹം കാം കരേംഗേ.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, JP നദ്ദ, S. ജയശങ്കർ തുടങ്ങിയവർ രാജ്യത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നു. സ്വതന്ത്ര ഭാരതത്തെ വികസിത ഭാരതമാക്കി മാറ്റാനുള്ള പവിത്രമായ ലക്ഷ്യത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. പ്രതിബദ്ധതയോടും ഉത്തരവാദിത്തത്തോടും അഭിമാനത്തോടും കൂടി രാഷ്ട്രത്തെ സേവിക്കാൻ ത്രിവർണ പതാക എന്നും പ്രചോദനമാകട്ടെയെന്ന് ഉപരാഷ്ട്രപതി ആശംസിച്ചു. ഭരണഘടനയുടെയും ത്രിവർണ പതാകയുടെയും മൂല്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് പറഞ്ഞു. കേരളം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവരും സ്വാതന്ത്ര്യദിനാശംസകൾ പങ്കുവച്ചു. സംസ്ഥാനത്തും വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ദേശീയ പതാക ഉയർത്തി. പ്രളയമടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ ശാസ്ത്രീയ സംവിധാനങ്ങൾ ആവിഷ്കരിക്കുമെന്നും ദുരന്ത ബാധിത കുടുംബങ്ങളെ ചേർത്തുപിടിച്ച് ഒറ്റക്കെട്ടായി അതിജീവിക്കുമെന്നും സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. പൊതുവിദ്യാഭ്യാസവും പൊതുജനാരോഗ്യവും മെച്ചപ്പെടുത്തുക, ലഹരി മുക്ത സമൂഹം സൃഷ്ടിക്കുക എന്നിവയ്ക്ക് സർക്കാർ മുൻഗണന നൽകുന്നുവെന്നും തന്റെ സന്ദേശത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി.
2: ഏറ്റവും സൂക്ഷ്മമായി പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് ഭാവിയെ നോക്കിക്കണ്ട് പുതുതലമുറയെ ചേർത്തുപിടിച്ച് ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കേണ്ട സമയമാണിത്. ജനാധിപത്യം നിരന്തരമായ സംവേദനമാണ്. എതിർപ്പും ചോദ്യം ചെയ്യലും തുറന്ന സംഭാഷണവും തിരുത്തലും ജനാധിപത്യത്തെ പുനരുജ്ജീവിപ്പിക്കുന്നു. ഏകവിളത്തോട്ടത്തിൽ ഒരേ ഇനം മനുഷ്യരെ വളർത്തി ഒരേ ഭാഷയും ഒരേ വിശ്വാസവും ഒരേ ജീവിതശൈലിയും വളർത്തുന്ന ഏത് വ്യത്യസ്തതയെയും ഭയക്കുന്ന വെറുപ്പിന്റെ തുരുത്തുകളും വർഗീയതയുടെ ഇരുളിടങ്ങളും സൃഷ്ടിക്കുന്നതല്ല ജനാധിപത്യം.
0: വിവിധ സേനാ വിഭാഗങ്ങൾ, അശ്വാരൂഢ സേന, NCC, സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയ വിഭാഗങ്ങളുടെ പരേഡിൽ

0: അവഗണനം ചെയ്ത് പാർലമെന്റിൽ ബിൽ പാസാക്കിയ ശേഷമുള്ള ആദ്യ സ്വാതന്ത്ര്യ ദിനമാണിതെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ടെന്ന് കേന്ദ്രസഹമന്ത്രി പറഞ്ഞു. ജില്ലാ ആസ്ഥാനങ്ങളിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് മന്ത്രിമാർ നേതൃത്വം നൽകി. നിയമസഭാ സമുച്ചയത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി. വിശദാംശങ്ങളിലേക്ക്.
1: കൊല്ലം ആശ്രാമ മൈതാനത്ത് നടന്ന പ്രൌഢഗംഭീരമായ ചടങ്ങിൽ മന്ത്രി ഷിബു ബേബി ജോൺ അഭിവാദ്യം സ്വീകരിച്ചു. പത്തനംതിട്ടയിൽ മന്ത്രി പി സി വിഷ്ണുനാഥ് പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. കോട്ടയത്ത് മന്ത്രി മോൻസ് ജോസഫ് സ്വാതന്ത്ര്യദിന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. എറണാകുളം ജില്ലാ കളക്ടറേറ്റിൽ നടന്ന ചടങ്ങിൽ മന്ത്രി റോജി എം ജോൺ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. ഇടുക്കിയിൽ മന്ത്രി അനൂപ് ജേക്കബും തൃശൂരിൽ മന്ത്രി ഒ ജെ ജനീഷും പാലക്കാട് മന്ത്രി എ എൻ ഷംസുദ്ദീനും ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. കോഴിക്കോട് ജില്ലയിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. വയനാട് ജില്ലാ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിന് മന്ത്രി ടി സിദ്ദിഖ് നേതൃത്വം നൽകി. കണ്ണൂർ കളക്ടറേറ്റ് മൈതാനിയിൽ മന്ത്രി സണ്ണി ജോസഫ് ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി കെ എം ഷാജി പതാക ഉയർത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ കവരത്തി സ്കൂൾ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേഷ്ടാവ് എസ് ബി ദീപക് കുമാർ ദേശീയ പതാക ഉയർത്തി പരേഡിനെ അഭിവാദ്യം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 80th സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി ഇന്ന് വൈകിട്ട് 6:40 പ്രക്ഷേപണം ചെയ്യും. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ഫുൾ ടൈം കണ്ടിജന്റ് ജീവനക്കാർക്കും മറ്റു വിഭാഗങ്ങളിലുള്ള ജീവനക്കാർക്കും പെൻഷൻകാർക്കും ബോണസും പ്രത്യേക ഉത്സവബത്തയും അഡ്വാൻസും അനുവദിച്ച് സർക്കാർ. 4,500 രൂപയാണ് ബോണസായി ലഭിക്കുക. ബോണസിന് അർഹതയില്ലാത്തവർക്ക് പ്രത്യേക ഉത്സവബത്തയായി 3,000 രൂപ ലഭിക്കും. സർവീസ് പെൻഷൻകാരുടെ പ്രത്യേക ഉത്സവബത്ത 1,250 രൂപയാണ്. ഹോക്കി ലോകകപ്പ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ബെൽജിയം, നെതർലൻഡ്സ് എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. പുരുഷ വിഭാഗത്തിൽ ഇന്ന് വൈകിട്ട് 4:30 നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ വെയിൽസിനെ നേരിടും. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: അരനൂറ്റാണ്ട് പിന്നിട്ട കിരീടനേട്ടത്തിന്റെ തുടർച്ചയ്ക്കായി ഇന്ത്യയുടെ പുരുഷ ഹോക്കി ടീം ഇന്ന് മത്സരത്തിനിറങ്ങിയാണ്. ഇംഗ്ലണ്ട്, പാകിസ്ഥാൻ എന്നിവരാണ് ഇന്ത്യയുടെ ഗ്രൂപ്പിലെ മറ്റു ടീമുകൾ. 1975 ആദ്യത്തെയും അവസാനത്തെയും ഇന്ത്യയുടെ ലോകകപ്പ് നേട്ടം. കഴിഞ്ഞ തവണ ഭുവനേശ്വർ 9th സ്ഥാനത്തായിരുന്നു. ഹർമൻപ്രീത് നയിക്കുന്ന പെനാൾട്ടി കോർണർ ലൈനപ്പാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആയുധം. പരിചയസമ്പന്നരായ മൻപ്രീത് സിംഗിന്റെയും മൻദീപ് സിംഗിന്റെയും സാന്നിധ്യവും കരുത്താകും. വനിതകൾ നാളെ വൈകിട്ട് 4:30 ചൈനയുമായി ഏറ്റുമുട്ടും. ദക്ഷിണാഫ്രിക്കയും ഇംഗ്ലണ്ടുമാണ് വനിതകളുടെ ഗ്രൂപ്പിലെ മറ്റു ടീമുകൾ. ഇത്തവണ ക്വാർട്ടർ ഫൈനൽ ഒഴിവാക്കി പുതിയ ഫോർമാറ്റിലാണ് ലോകകപ്പ് സംഘടിപ്പിക്കുന്നത്.
0: ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം തങ്ങളുടെ 600th ടെസ്റ്റ് മത്സരത്തിനാണ് ഇന്ന് കളത്തിലിറങ്ങിയത്. സംസ്ഥാനത്ത് ഈ വർഷം ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 10 വരെ ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്കുള്ള ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി സെപ്റ്റംബർ 5 വരെ നീട്ടി. അർഹരായ എല്ലാ കർഷകരും AIMS പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവനുമായി ബന്ധപ്പെട്ടോ അപേക്ഷ സമർപ്പിക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം 80th സ്വാതന്ത്ര്യ ദിനാഘോഷ നിറവിൽ. ഡൽഹിയിലെ ദേശീയ യുദ്ധ സ്മാരകത്തിൽ ആദരമർപ്പിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. ചുവപ്പുകോട്ടയിൽ ദേശീയ പതാക ഉയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഘോഷങ്ങളിൽ അലയടിച്ച് വന്ദേമാതരം. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ 1 കോടി യുവാക്കൾക്ക് നിർമ്മിത ബുദ്ധി രംഗത്ത് പരിശീലനം നൽകുമെന്ന് പ്രധാനമന്ത്രി. പൊതുപരീക്ഷകൾക്കായി വിദ്യാർത്ഥികൾക്ക് സൌജന്യ പരിശീലനം നൽകുമെന്നും സ്വാതന്ത്ര്യദിനത്തിൽ പ്രഖ്യാപനം. സംസ്ഥാനത്ത് വിപുലമായ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ. പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ ശാസ്ത്രീയ സംവിധാനങ്ങൾ ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ബോണസും ഉത്സവബത്തയും അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ശ്രീലങ്കയ്ക്കെതിരായ 1st ടെസ്റ്റിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. പുരുഷ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് വെയിൽസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു. മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും ഒരേ കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കോൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതനിൽ ഏവർക്കും സ്വാഗതം.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ആഗസ്റ്റ് 15 ഹൃദയഭൂമികയിലാണ്. 1769 ആഗസ്റ്റ് 15 ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നതിന് 20 കൊല്ലം മുമ്പ് ഇറ്റലിയുടെ ഭാഗമായിരുന്ന കോഴ്സിക്ക ദ്വീപിൽ ജനിച്ച് ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രഞ്ച് സൈനികനായി സേവനമനുഷ്ഠിക്കുകയും വിപ്ലവാനന്തരം ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായി ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുകയും ചെയ്ത യുദ്ധവീരനാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ ദശകത്തിൽ യൂറോപ്പിനെയാകെ ആക്രമിച്ച് കീഴടക്കാൻ ശ്രമിച്ച നെപ്പോളിയൻ 1769 ആഗസ്റ്റ് 15 ഒരു സൈനിക അട്ടിമറിയിലൂടെ ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്തിരിക്കുന്നു. 1914 ആഗസ്റ്റ് 15 അറ്റ്ലാന്റിക് സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പനാമ കനാലിൻ്റെ ഉദ്ഘാടനം ദേ നടന്നുകൊണ്ടിരിക്കുന്നു. 1936 ആഗസ്റ്റ് 15 ലോക ഹോക്കിയിൽ ഇന്ത്യയുടെ അജയ്യത പ്രഖ്യാപിച്ചുകൊണ്ട് ഒളിമ്പിക്സ് മത്സരത്തിൽ തുടർച്ചയായി 3-ാം വട്ടം വിജയിച്ച് ക്യാപ്റ്റൻ ധ്യാൻചന്ദിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു. 1947 ആഗസ്റ്റ് 15 കൃത്യമായി പറഞ്ഞാൽ 1947 ആഗസ്റ്റ് 14 പാതിരാത്രി കഴിഞ്ഞ മുഹൂർത്തം. 1857 ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഇന്ത്യൻ ജനത ആരംഭിച്ച സുദീർഘമായ സ്വാതന്ത്ര്യ സമരം സംഭവബഹുലമായ നിരവധി ദശാസന്ധികൾ കടന്ന് പരിസമാപ്തിയിൽ എത്തുകയായിരുന്നു ആ ചരിത്ര നിമിഷത്തിൽ. ന്യൂഡൽഹിയിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ പ്രത്യേക സമ്മേളനം ദേ ആരംഭിച്ചു. 1947 മാർച്ച് 14 ഇന്ത്യയിലെ അവസാനത്തെ ബ്രിട്ടീഷ് വൈസ്രോയിയായി നിയമിക്കപ്പെട്ട മൗണ്ട് ബാറ്റൺ പ്രഭു തൻ്റെ ചരിത്ര ദൗത്യം പൂർത്തിയാക്കിക്കൊണ്ടുള്ള ഒരു സന്ദേശം സമ്മേളനത്തിൽ വായിച്ചു. ഈ നിമിഷം മുതൽ ഞാൻ ഇന്ത്യയുടെ ചക്രവർത്തി അല്ലാതായി തീർന്നിരിക്കുന്നു. അതിനുശേഷം സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ചരിത്രപ്രസിദ്ധമായി തീർന്ന ആ പ്രസംഗം അസംബ്ലിയിൽ മുഴങ്ങി. ഈ അർദ്ധരാത്രിയിൽ ലോകം മുഴുവൻ ഉറങ്ങുന്ന സമയത്ത് ഇന്ത്യ പുതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരുകയാണ്. ചരിത്രത്തിൽ അപൂർവമായി മാത്രം വന്നു ചേരുന്ന ചില നിമിഷങ്ങളുണ്ട്. അങ്ങനെയൊന്നാണിത്. പഴയതിൽ നിന്ന് പുതിയതിലേക്ക് നാം കാലൂന്നുന്ന നിമിഷം. ഒരു കാലഘട്ടം അവസാനിച്ച് മറ്റൊന്നിന് ആരംഭം കുറിക്കുന്ന നിമിഷം. അടിച്ചമർത്തപ്പെടുന്ന രാഷ്ട്രത്തിൻ്റെ മൂകമായ ആത്മാവിന് ഭാഷണശക്തി ലഭിക്കുന്ന നിമിഷം. വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പേരിൽ പ്രസിദ്ധമായി തീർന്ന ആ പ്രസംഗത്തിനു ശേഷം അസംബ്ലി പ്രസിഡന്റ് ഡോക്ടർ എസ് രാജേന്ദ്രപ്രസാദ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലായി മൗണ്ട് ബാറ്റൺ പ്രഭുവിനെ തെരഞ്ഞെടുത്തതായി പ്രഖ്യാപിച്ചു. ആഗസ്റ്റ് 15 രാവിലെ 7 മണിക്ക് അദ്ദേഹം ചുമതലയേറ്റു. 1969 ആഗസ്റ്റ് 15 ബഹിരാകാശ ഗവേഷണ പര്യവേക്ഷണങ്ങൾക്കുള്ള ഇന്ത്യയുടെ ദേശീയ സ്ഥാപനമായ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ബാംഗ്ലൂർ ആസ്ഥാനമാക്കി ദേ നിലവിൽ വന്നിരിക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. രാജ്യം 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷ നിറവിൽ. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്തു. 2047-ഓടെ 100 GW ആണവോർജ്ജ ശേഷി കൈവരിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി. ഒരു വർഷത്തിനുള്ളിൽ 1 കോടി യുവജനങ്ങൾക്ക് നിർമ്മിത ബുദ്ധിയിൽ പരിശീലനം നൽകുമെന്നും പ്രഖ്യാപനം. സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികൾ. മതേതരത്വത്തിലും സഹിഷ്ണുതയിലും കേരളം രാജ്യത്തിന് മാതൃകയെന്ന് മുഖ്യമന്ത്രി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 2 ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിന് നാളെ തുടക്കം. ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ തെക്കൻ ലെബനനിൽ 7 പേർ കൊല്ലപ്പെട്ടു. ഹോക്കി ലോകകപ്പുകൾക്ക് ഇന്ന് തുടക്കമാകും. ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് വെയിൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യം ഇന്ന് 80-ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രമർപ്പിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സേനാ മേധാവിമാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ധീരജവാന്മാരുടെ സ്മരണ പുതുക്കി 2 മിനിറ്റ് മൌനവും ആചരിച്ചു. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി. വികസിത ഭാരതത്തിനായുള്ള യുവജനങ്ങളുടെ സംഭാവനകളെ ആദരിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ ആഘോഷങ്ങൾ. രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ യുവാക്കൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു.
1: വികസിത് ഭാരത് തേജ് ഗതി ലാഭാർത്ഥി കോൺ ഹൈ സാറേ പ്രയാസോക്കാധക കോൺ ഹൈ അകർ സാധക ഹൈസ് യുവാ ഹൈ വികസിത് ഭാരത് യാത്ര യുവാവും ബഹുത് ബി ഭൂമിക ഹൈ വികസിത് ഭാരത് കാസേ ബാ ലാഭാർത്ഥി ഭീ മേരെ ദേശ ക യുവാ ഹൈ ഹെ വികസിത് ഭാരത് ലക്ഷ്യോ യുവാവും സാധോ കെ ബാനാ ഹൈ.
0: സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ആദ്യമായാണ് ചുവപ്പുകോട്ടയിൽ വന്ദേമാതരം മുഴങ്ങിയതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഒരു വർഷത്തിനുള്ളിൽ 1 കോടി യുവജനങ്ങൾക്ക് നിർമ്മിത ബുദ്ധിയിൽ പരിശീലനം നൽകാൻ സർക്കാർ തീരുമാനിച്ചതായും ആഗോള AI മേഖലയിൽ മുന്നേറാൻ ഇത് ഇന്ത്യൻ യുവതയെ പ്രാപ്തരാക്കുമെന്നും ശ്രീ മോദി വ്യക്തമാക്കി. വിവിധ പൊതുപരീക്ഷകൾക്കായി ദരിദ്ര മധ്യവർഗ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഓൺലൈൻ പരിശീലനം നൽകുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ലോകത്തിലെ അതിവേഗം വളരുന്ന പ്രധാന സാമ്പത്തിക ശക്തിയായി രാജ്യം ഉയർന്നതായും 2047-ഓടെ വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തെ പ്രതിരോധ ഉത്പാദനം 4 മടങ്ങ് വർദ്ധിച്ചു. ഡിജിറ്റൽ ഇടപാടുകൾ 100 മടങ്ങും ഇന്റർനെറ്റ് ഉപയോക്താക്കളുടെ എണ്ണം 4 മടങ്ങും ഉയർന്നു. 2047-ഓടെ 100 GW ആണവോർജ്ജ ശേഷി കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: എനർജി സെക്യൂരിറ്റി ഹമാരെ സമയക്കി മാങ് ഹൈ ഓർ ഇസ്ലിയെ ഹംനെ പഹലെ സേ ഹി ഉസ് ദിശാ മേ ഏക കേ ബാദ് ഏക മജ്ബൂത് കദം ഉഠായേ ഹൈ. എനർജി സെക്യൂരിറ്റി കാ ഏക ബഡാ മാധ്യമ ഹൈ പരമാണു ഊർജ ന്യൂക്ലിയർ എനർജി. 2047 തക് ഹം 100 GW ന്യൂക്ലിയർ പവർ കാ ലക്ഷ്യ ലേക്കർ കേ ചൽ രഹേ ഹൈ.
0: രാജ്യത്തിന്റെ വികസനത്തിനാക്കം കൂട്ടാനായി 7 ഘടകങ്ങളടങ്ങിയ സപ്തധാര പരിഷ്കരണ ചട്ടക്കൂട് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി സമുദ്രമേഖലയിലെ പ്രധാന നേട്ടങ്ങളും പരാമർശിച്ചു. വിവിധ മേഖലകളിൽ നിന്നുള്ള 5000-ത്തോളം പ്രത്യേക ക്ഷണിതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ ന്യൂഡൽഹിയിലെ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, രാജ്നാഥ് സിംഗ്, JP നദ്ദ, എസ് ജയശങ്കർ തുടങ്ങിയവർ രാജ്യത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നു. സ്വതന്ത്ര ഭാരതത്തെ വികസിത ഭാരതമാക്കി മാറ്റാനുള്ള പവിത്രമായ ലക്ഷ്യത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. പ്രതിബദ്ധതയോടും ഉത്തരവാദിത്തത്തോടും അഭിമാനത്തോടും കൂടി രാഷ്ട്രത്തെ സേവിക്കാൻ ത്രിവർണ പതാക എന്നും പ്രചോദനമാകട്ടെയെന്ന് ഉപരാഷ്ട്രപതി ആശംസിച്ചു. ഭരണഘടനയുടെയും ത്രിവർണ പതാകയുടെയും മൂല്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് പറഞ്ഞു. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവരും സ്വാതന്ത്ര്യദിനാശംസകൾ പങ്കുവച്ചു. 80-ാം സ്വാതന്ത്ര്യദിനത്തിൽ സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ നടന്നു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ നിന്ന് പുഷ്പവൃഷ്ടി നടത്തി. വിവിധ സേനാ വിഭാഗങ്ങൾ, അശ്വാരൂഢ സേന, NCC, സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയ വിഭാഗങ്ങളുടെ പരേഡിൽ മുഖ്യമന്ത്രി അഭിവാദ്യം സ്വീകരിച്ചു. കരുണയും സേവന തൽപരതയും സഹിഷ്ണുതയുമുള്ള പുതിയുഗ കേരളം സൃഷ്ടിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസം, ആരോഗ്യം, മതേതരത്വം, സാക്ഷരത, സഹിഷ്ണുത, രാഷ്ട്രീയ ബോധം എന്നിവയിൽ കേരളം ഇന്ന് രാജ്യത്തിന് മാതൃകയാണെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു.
2: കരുണയും സേവന തൽപരതയും സഹിഷ്ണുതയുമുള്ള കേരളമാണ് ഉയർക്കൊള്ളേണ്ടത്. വികസനോന്മുഖമായ പ്രവർത്തനങ്ങളും ഭരണഘടനാ മൂല്യങ്ങളും മതനിരപേക്ഷതയും ഉയർത്തിപ്പിടിച്ചുള്ള കഠിനാധ്വാനവും പുതുതലമുറയെയും മുതിർന്ന പൌരന്മാരെയും ചേർത്ത് പിടിച്ചുള്ളതുമാകട്ടെ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണം. മതേതരത്വവും ജനാധിപത്യ ബോധവും തുല്യതയുമാണ് നമ്മുടെ കരുത്തും ഊർജവും. അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം.
0: ജില്ലാ ആസ്ഥാനങ്ങളിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് മന്ത്രിമാർ നേതൃത്വം നൽകി. നിയമസഭാ സമുച്ചയത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും നേതൃത്വം നൽകി. മാഹിയിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പുതുച്ചേരി സിവിൽ സപ്ലൈസ് മന്ത്രി ശിവകൊളുന്തു പതാക ഉയർത്തി. തൃശൂർ ഭാരതി വിദ്യാഭവനിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. ഹർഹർ തിരംഗ പരിപാടികളുടെ ഭാഗമായി ലക്ഷദ്വീപിൽ തിരംഗ റാലികൾ സംഘടിപ്പിച്ചു. കവരത്തിയിൽ സെക്രട്ടേറിയറ്റിൽ നിന്ന് ആരംഭിച്ച തിരംഗ മാർച്ച് അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേഷ്ടാവ് എസ് ബി ദീപക്കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെയും മറ്റന്നാളും തമിഴ്നാട്ടിൽ സന്ദർശനം നടത്തും. സന്ദർശനത്തിനിടെ ചെന്നൈ, ചെങ്കൽപേട്ട്, തിരുവാരൂർ, തഞ്ചാവൂർ എന്നിവിടങ്ങളിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ അദ്ദേഹം സംബന്ധിക്കും. തിരുവാരൂരിൽ തമിഴ്നാട് കേന്ദ്ര സർവകലാശാലയുടെ 11-ാമത് ബിരുദദാന ചടങ്ങിൽ മറ്റന്നാൾ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: തെക്കൻ ലെബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു, 3 പേർക്ക് പരിക്കേറ്റു. ഇറാൻ പിന്തുണയുള്ള ഹെസ്ബോളയെ നിരായുധീകരിക്കുന്നതിന് പകരമായി ദക്ഷിണ ലെബനനിൽ നിന്നും ഇസ്രായേൽ സേനയെ പിൻവലിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ഒരു ചട്ടക്കൂടിന് രൂപം നൽകുമെന്ന് ഇരു രാജ്യങ്ങളും പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്നാണ് ഇത്. ഇന്തോനേഷ്യയ്ക്ക് സമീപമുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ 20-ലേറെ പേർ മരിച്ചു, 6 പേർക്ക് പരിക്കേറ്റു. 2 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇന്ന് രാവിലെയാണ് 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത്. ഹോക്കി ലോകകപ്പുകൾക്ക് ഇന്ന് തുടക്കമാകും. ബെൽജിയം, നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. പുരുഷ വനിതാ വിഭാഗങ്ങളിലായി ലോകത്തിലെ 16 ടീമുകളാണ് മത്സരത്തിന് ഇറങ്ങുന്നത്. പുരുഷ വിഭാഗത്തിൽ ഇന്ന് വൈകിട്ട് 4:30 നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ വെയിൽസിനെ നേരിടും. ശ്രീലങ്കയ്ക്കെതിരായ 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 1 വിക്കറ്റ് നഷ്ടത്തിൽ 101 റൺ എന്ന നിലയിലാണ്. 80-ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ആശംസകൾ നേർന്ന US സെനറ്റർമാരും പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും. ന്യൂയോർക്ക് മുതൽ സിയാറ്റിൽ വരെയുള്ള വിവിധ US സംസ്ഥാനങ്ങളിലെ ഗവർണർമാരും സെനറ്റർമാരും ഇന്ന് ഇന്ത്യ ഡേ ആചരിക്കുമെന്ന് അറിയിച്ചു. ടെലിവിഷൻ ചാനലുകൾക്കുള്ള 12-മിനിറ്റ് പരസ്യ സമയപരിധി ഒഴിവാക്കാൻ തീരുമാനിച്ചതായി കേന്ദ്ര സർക്കാർ. 1994 കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് ചട്ടങ്ങളുടെ ഭേദഗതി വിജ്ഞാപനം ചെയ്യുന്ന തീയതി മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വരുമെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. പരസ്യവരുമാനത്തെ വലിയ തോതിൽ ആശ്രയിക്കുന്ന TV സംരക്ഷണ മേഖലയിലുണ്ടായ മാറ്റങ്ങൾ കണക്കിലെടുത്ത് വ്യവസ്ഥകൾ പുനഃപരിശോധിക്കേണ്ടതുണ്ടെന്ന് ബോധ്യപ്പെട്ടതിനാലാണ് തീരുമാനമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഈ വർഷത്തെ UGC നെറ്റ്, CSIR നെറ്റ്, AICE PhD പരീക്ഷകളുടെ താൽക്കാലിക ഉത്തരസൂചികകൾ നാളെ പ്രസിദ്ധീകരിക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പരീക്ഷകളെയും ഉത്തരസൂചികകളെയും കുറിച്ചുള്ള വിവരങ്ങൾക്ക് ഏജൻസിയുടെ ഔദ്യോഗിക അറിയിപ്പുകളെ മാത്രം ആശ്രയിക്കണമെന്നും NDA നിർദ്ദേശിച്ചു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ച കേസിൽ കൂടുതൽ അന്വേഷണം നടത്താൻ CBIക്ക് ഡൽഹി പ്രത്യേക അതിവേഗ കോടതി അനുമതി നൽകി. കേസിൽ പുതിയ തെളിവുകൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് നടപടി. നിലവിൽ 13 പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഉൾപ്പെടാത്ത മറ്റ് ഗൂഢാലോചനക്കാരെക്കുറിച്ച് അന്വേഷണം തുടരാൻ അനുവദിക്കണമെന്ന് CBI കോടതിയോട് ആവശ്യപ്പെടുകയായിരുന്നു. ജമ്മുകശ്മീരും ലഡാക്കും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് ആവർത്തിച്ച ഇന്ത്യ. പാകിസ്ഥാൻ അധീന ജമ്മുകശ്മീർ മേഖലയിലെ അതിക്രമങ്ങളും അതിർത്തി കടന്നുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളും അന്താരാഷ്ട്ര സമൂഹം ഗൌരവത്തോടെ കാണണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷ നിറവിൽ. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്തു. 2047 100 GW ആണവോർജ്ജശേഷി കൈവരിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി. 1 വർഷത്തിനുള്ളിൽ 1 കോടി യുവജനങ്ങൾക്ക് നിർമ്മിത ബുദ്ധിയിൽ പരിശീലനം നൽകുമെന്നും പ്രഖ്യാപനം. സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികൾ. മതേതരത്വത്തിലും സഹിഷ്ണുതയിലും കേരളം രാജ്യത്തിന് മാതൃകയെന്ന് മുഖ്യമന്ത്രി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 2 ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിന് നാളെ തുടക്കം. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ തെക്കൻ ലെബനനിൽ 7 പേർ കൊല്ലപ്പെട്ടു. ഹോക്കി ലോകകപ്പുകൾക്ക് ഇന്ന് തുടക്കമാകും. ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് വെയിൽസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
4: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസായി റേഡിയോ 91.2 FM.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രി ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ട്രീസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന ചരിത്രപ്രസിദ്ധമായ പ്രസംഗം നടത്തുമ്പോൾ ലക്ഷക്കണക്കിന് ഭാരതീയരുടെ ഹൃദയങ്ങളിൽ പ്രതീക്ഷയുടെ ഒരു സൂര്യൻ ഉദിക്കുകയായിരുന്നു. നൂറ്റാണ്ടുകളുടെ അടിമത്തത്തിൽ നിന്ന് ഇന്ത്യ സ്വതന്ത്രയായ ആ നിമിഷം ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തിന്റെ കണ്ണീരണിഞ്ഞു. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ കൊളോണിയൽ ഭരണത്തിന് അന്ത്യം കുറിച്ച ആ രാത്രി ഇന്ത്യയുടെ പുതിയൊരു പ്രഭാതത്തിന്റെ തുടക്കമായിരുന്നു. അഹിംസയുടെയും ത്യാഗത്തിന്റെയും ആ വിപ്ലവത്തിന് ലോകം മുഴുവൻ സാക്ഷിയായി. നമുക്ക് ആ നിമിഷം മനസ്സിലേക്ക് കൊണ്ടുവരാം. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം ആദ്യ കിരണങ്ങൾ എന്ന ചലച്ചിത്രത്തിൽ നിന്ന്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ, ആലാപനം പി സുശീലയും സംഘവും. ഗാനം ആവശ്യപ്പെട്ടത് കണിയാപുരത്തുനിന്ന് ഹക്കീം ബഷീർ എന്നിവർ.

0: സംഗീതത്തിന്റെ സ്വരം നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്നത് പോലെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടം ഓരോ ഭാരതീയന്റെയും ഹൃദയത്തിൽ അഗ്നിയായി ജ്വലിച്ചു നിന്നു. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ പോലെയുള്ള ധീര വിപ്ലവകാരികൾ തങ്ങളുടെ ചെറുപ്പത്തിൽ തന്നെ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ മടിച്ചില്ല. ലാഹോർ ജയിലിൽ തൂക്കിലേറ്റാൻ വിധിക്കപ്പെട്ട് അവസാന നിമിഷം വരെ അവർ ഇൻഖുലാബ് സിന്ദാബാദ് എന്ന് ഉച്ചത്തിൽ വിളിച്ചു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അവർ നൽകിയ ആ ത്യാഗം ഇന്നും ഓരോ ഇന്ത്യക്കാരന്റെയും മനസ്സിൽ ഒരു തീവ്രമായ വികാരമായി നിലനിൽക്കുന്നു. അവരുടെ ആ ധീരതയ്ക്ക് മുന്നിൽ നമുക്ക് ശിരസ് നമിക്കാം. ഇഷ്ടഗാനങ്ങളിൽ അടുത്ത ഗാനം ആവശ്യപ്പെടുന്നത് ഇരവിപുരത്തുനിന്ന് സുധാകരൻ, ശ്യാം പ്രകാശ്, ഗിരിജൻ എന്നിവർ. ഇൻഖുലാബ് സിന്ദാബാദ് എന്ന ചിത്രത്തിലെ ഗാനം രചിച്ചത് വാലാർ രാമവർമ്മയാണ്. സംഗീതം പകർന്നത് ജി ദേവരാജനും ആലാപനം കെ ജെ യേശുദാസ്.
1: ഇന്ത്യൻ സമരഭടന്മാരാദ്യമുയർത്തിയ മുദ്രാവാക്യം, സ്വന്തം ചോരയിൽ മർദ്ദിത കോടികൾ എഴുതിയ മുദ്രാവാക്യം, നമ്മുടെ മുദ്രാവാക്യം.

മലയാളക്കര കടലിൽ ഉയർന്നത് മഴുവെടുത്തെറിഞ്ഞിട്ടല്ല രാമൻ, മഴുവെടുത്തെറിഞ്ഞിട്ടല്ല മലയാളത്തിലെ മണ്ണു ചുവന്നത് മുറുക്കിത്തുപ്പിട്ടല്ല ജന്മികൾ മുറുക്കിത്തുപ്പിട്ടല്ല ഈ മണ്ണ് ചുവപ്പിച്ചതാര് ഈ മുത്തും മുളപ്പിച്ചതാര്.

நம்மளை மண்ணில் நம்மை விதைத்த நிலாவுடன்.

മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ പ്രസ്ഥാനവും ഉപ്പ് സത്യാഗ്രഹവും ലോകചരിത്രത്തിലെ സമാനതകളില്ലാത്ത പോരാട്ടങ്ങളായിരുന്നു. ഉപ്പ് നിർമ്മിക്കാനുള്ള അവകാശത്തിനുവേണ്ടി ദണ്ഡിക്കടപ്പുറത്തേക്ക് നടത്തിയ ആ യാത്ര ഒരു നിയമലംഘനം മാത്രമല്ല, ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ അഹിംസാത്മകമായ ഒരു വിപ്ലവമായിരുന്നു. ലക്ഷക്കണക്കിന് സാധാരണക്കാർ ഗാന്ധിജിയുടെ പിന്നിൽ അണിനിരന്നപ്പോൾ അത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഞെട്ടിച്ചു. വെറും ഉപ്പ് മാത്രമല്ല, ആത്മാഭിമാനവും സ്വാതന്ത്ര്യവുമാണ് ആ യാത്രയിലൂടെ ഭാരതം നേടിയെടുത്തത്. ആ ഒരുമയുടെ ശക്തി നമുക്ക് ഈ ഗാനത്തിലൂടെ ഓർമ്മിക്കാം. ഇനി സ്കൂൾ മാസ്റ്റർ എന്ന ചിത്രത്തിലെ ഗാനമാണ്. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ, ആലപിക്കുന്നത് കെ ജെ യേശുദാസും ട്രിവാൻഡ്രം ശാന്തയും ചേർന്ന്. ഗാനം ആവശ്യപ്പെടുന്നത് കല്ലിയൂരിൽ നിന്ന് അജയൻ.

സ്വാതന്ത്ര്യ സമരത്തിൽ സ്ത്രീകളുടെ പങ്ക് അവിസ്മരണീയമാണ്. റാണി ലക്ഷ്മിഭായിയെ പോലെ വാളെടുത്ത് പോരാടിയവരും അരുണ അസഫലിയെ പോലെ സമരമുഖത്ത് ഒളിവിൽ പ്രവർത്തിച്ചവരും കസ്തൂർബാ ഗാന്ധിയെപ്പോലെ ഗാന്ധിജിയുടെ സമരങ്ങൾക്ക് താങ്ങും തണലുമായി നിന്നവരും നമ്മുടെ സ്വാതന്ത്ര്യത്തിനുവേണ്ടി അക്ഷീണം പ്രയത്നിച്ചു. സരോജിനി നായിഡുവിന്റെ കവിതകൾ യുവജനങ്ങൾക്ക് ആവേശം പകർന്നു. ഇന്നത്തെ ഈ സ്വാതന്ത്ര്യം ഈ ധീരവനിതകളുടെ വിയർപ്പിന്റെയും രക്തത്തിന്റെയും ഫലമാണ്. അവരുടെ ഓർമ്മകൾക്ക് മുൻപിൽ ഈ ഗാനം സമർപ്പിക്കുന്നു. ഗാനം ആവശ്യപ്പെടുന്നത് ആര്യനാട് നിന്ന് ലീല, ഗോവിന്ദപ്പണിക്കർ, ചെല്ലപ്പണിക്കർ എന്നിവർ. ചിത്രം പ്രേതങ്ങളുടെ താഴ്വര. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ദേവരാജന്റെ സംഗീതം. ആലാപനം പി. ജയചന്ദ്രൻ.

സുഭാഷ് ചന്ദ്രബോസ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഓരോ ഭാരതീയന്റെയും മനസ്സിൽ ഒരു വീര്യമുണരും. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്ത്യൻ യുവതയെ ആഴത്തിൽ സ്വാധീനിച്ചു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ ആർമി ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അതിർത്തികൾക്കപ്പുറത്ത് നിന്ന് പോരാടി. അദ്ദേഹത്തിന്റെ ദുരൂഹമായ തിരോധാനം ഇന്നും ഒരു പ്രഹേളികയായി തുടരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ധീരമായ പോരാട്ടവും ആത്മവിശ്വാസവും ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് അടുപ്പിച്ചു. ഈ ഗാനം നമുക്ക് ആ ധീരദേശാഭിമാനിക്കായി സമർപ്പിക്കാം. ചിത്രം മൂലധനം, രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ, ആലാപനം കെ ജെ യേശുദാസ്, ഒപ്പം സിഒ ആന്റോയും വേണു എന്നിവരും.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ബ്രിട്ടീഷ് ഭരണത്തിന്റെ ക്രൂരതയുടെ മുഖം ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടി. നിരപരാധികളായ നൂറുകണക്കിന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ജനറൽ ഡയറുടെ നിർദ്ദേശപ്രകാരം വെടിയുണ്ടകൾക്ക് ഇരയായി. ഈ സംഭവം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഗതി മാറ്റിമറിച്ചു. ഈ ക്രൂരതയ്ക്ക് സാക്ഷ്യം വഹിച്ച ഓരോ ഹൃദയത്തിലും പ്രതികാരത്തിന്റെ തീ ആളിക്കത്തി. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനുവേണ്ടി ജീവൻ ബലി നൽകിയ ആ ധീരരക്തസാക്ഷികളെ ഈ ഗാനം കേട്ട് നമുക്ക് ഓർമ്മിക്കാം. ബിന്ദു എന്ന ചലച്ചിത്രത്തിലെ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു പള്ളിയറ നിന്ന് അജു, സുജു, രതി, വിക്രമൻ എന്നിവർ. ഗാനരചന ഭരണിക്കാവ് ശിവകുമാർ, സംഗീതം പീറ്റർ റൂബൻ, ആലാപനം എസ് ജാനകി.

കേരളത്തിന്റെ മണ്ണും സ്വാതന്ത്ര്യ സമരത്തിൽ പിന്നിലായിരുന്നില്ല. കയ്യൂർ കരുവള്ളൂർ സമരങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ പോരാട്ടങ്ങൾക്ക് പുതിയ ഊർജം നൽകി. കർഷകരുടെയും തൊഴിലാളികളുടെയും രക്തം വീണ ആ മണ്ണിൽ നിന്നാണ് സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ആഹ്വാനങ്ങൾ ഉയർന്നത്. വക്കം അബ്ദുൽ ഖാദർ പോലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് പോരാടി രക്തസാക്ഷിത്വം വരിച്ചു. കേരളത്തിന്റെ സമരചരിത്രത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ ധീരപുരുഷന്മാർക്കും വനിതകൾക്കും ഈ ഗാനം സമർപ്പിക്കാം. ചിത്രം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി, രചന വയലാർ, സംഗീതം ജി ദേവരാജൻ, ആലാപനം പി സുശീല. ഗാനം ആവശ്യപ്പെടുന്നു കരിങ്കുറ്റി കോളനിയിൽ നിന്ന് സുകുമാരൻ.

ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ഒരു ഒറ്റപ്പെട്ട പോരാട്ടമായിരുന്നില്ല. ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിൽ നിന്ന് എല്ലാ ജാതി മതങ്ങളിൽപ്പെട്ടവരും ഒരേ മനസ്സോടെ പങ്കെടുത്ത ഒരു ബഹുജന പ്രസ്ഥാനമായിരുന്നു അത്. പേരുപോലും അറിയാത്ത എത്രയോ സാധാരണക്കാർ തങ്ങളുടെ ജീവിതം രാജ്യത്തിനു വേണ്ടി സമർപ്പിച്ചു. പോരാട്ടത്തിന്റെ തീവ്രതയിൽ അവർക്ക് അവരുടെ കുടുംബങ്ങളെയും വീടിനെയും ഉപേക്ഷിക്കേണ്ടി വന്നു. അവരുടെ ത്യാഗത്തിന്റെ കഥകൾ നമ്മൾ ഒരിക്കലും മറക്കരുത്. ഈ ഗാനം ആജ്ഞാതരായ ധീരയോദ്ധാക്കൾക്ക് സമർപ്പിക്കുന്നു. ചിത്രം കാലാപാനി, രചന ജാവേദ് അക്തർ, ആലാപനം മനോയും സംഘവും, സംഗീതം ഇളയരാജയാണ്. ഗാനം ആവശ്യപ്പെടുന്നത് മണക്കാലം നിന്ന് സെബാസ്റ്റ്യൻ, സുഗു, ചന്ദ്രൻ എന്നിവർ.

പഞ്ചാബിലെ ധീരനായ സൈനികൻ ഉദംസിംഗ് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പ്രതികാരം ചെയ്യാൻ 21 വർഷം കാത്തിരുന്നു. അദ്ദേഹം ലണ്ടനിൽ പോയി ആ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിയായ മൈക്കിൾ ഒഡെയറിനെ വെടിവെച്ചു കൊന്നു. ഇതൊരു വ്യക്തിയുടെ പ്രതികാരമായിരുന്നില്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിനു വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. ഉദംസിംഗിന്റെ ധീരമായ ഈ പ്രവൃത്തി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു ധീരമായ ഏടാണ്. ഈ ഗാനം നമുക്ക് ആ ധീര യോദ്ധാവിന് സമർപ്പിക്കാം. പിക്നിക് എന്ന ചിത്രത്തിൽ പി ഭാസ്കരൻ രചിച്ച്, എം കെ അർജുനൻ ഈണമിട്ട് ജയചന്ദ്രൻ പാടിയ ഗാനമാണിത്. ഒപ്പം പി മാധുരിയും പാടിയിരിക്കുന്നു. ഗാനം ആവശ്യപ്പെടുന്നത് വെളിയന്നൂരിൽ നിന്ന് മധു.

ഒടുവിൽ ത്രിവർണ പതാക ചെങ്കോട്ടയിൽ ഉയർത്തിയപ്പോൾ അതൊരു പുതിയ ഭാരതത്തിന്റെ പിറവിയായിരുന്നു. സ്വപ്നങ്ങളും പ്രതീക്ഷകളും വെല്ലുവിളികളും നിറഞ്ഞ ഒരു പുതിയ യാത്രയുടെ തുടക്കം. ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എത്രയോ പേരുടെ ജീവനും രക്തവും വിയർപ്പും നൽകി നേടിയെടുത്തതാണ്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നിലനിർത്തേണ്ടതും അതിന്റെ പുരോഗതിക്കായി പ്രവർത്തിക്കേണ്ടതും നമ്മുടെയെല്ലാം ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഓർമ്മിച്ചുകൊണ്ട് ഈ സ്വാതന്ത്ര്യദിനത്തിന്റെ സന്ദേശം ഈ ഗാനത്തിലൂടെ നമുക്ക് പങ്കുവയ്ക്കാം. ഗാനം ആവശ്യപ്പെടുന്നത് കുറ്റിച്ചിൽ നിന്ന് സൈമൺ പീറ്റർ, ഷെൽവി, ഷെർലി, ഗിരി എന്നിവർ. ചിത്രം ഹോട്ടൽ ഹൈറേഞ്ച്. ഗാനരചന വയലാർ രാമവർമ്മ. സംഗീത സംവിധാനം ജി ദേവരാജൻ. ആലപിക്കുന്നത് കമുകര പുരുഷോത്തമൻ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ.
1: കരുണാസായി റേഡിയോ 91.2 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ.

0: ധരുണാ സായി റേഡിയോ ടൈം ചെക്ക്. ടൈം ചെക്ക് സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്.
1: കവിത പോലെ

0: കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു. മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും വരെ ഒരു കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കൂൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 1 മുതൽ 18 വരെ മിത്രനികേതനിൽ വച്ച് ഏവർക്കും സ്വാഗതം.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കഥാപ്രസംഗം, പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് പ്രേമശില്പി എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി സാംബശിവൻ.
2: വിവാഹിതയായി അവൾ ഭർതൃഗൃഹത്തിലെത്തിയിട്ട് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞതേ ഉള്ളൂ. ആ നവോഢയുടെ പ്രിയ സഖി ആദ്യ രാത്രി പൊടുന്നനെ അണിഞ്ഞൊരുങ്ങി വന്നെത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവളെ ഭർതൃസന്നിധിയിൽ അയക്കാൻ കൂട്ടുകാരികൾ ചുറ്റും ഉത്സുകരായി നിൽക്കുന്നു. ഇത്രയും ആയപ്പോഴേക്ക് ആ നവവധുവിന്റെ ഉത്കണ്ഠയും വ്യഥയും ലജ്ജാപാരവശ്യവും ഞാൻ വർണ്ണിക്കേണ്ടതില്ലല്ലോ.

ലജ്ജിച്ച് ലജ്ജിച്ച് മുഖം താഴ്ത്തി നിൽക്കുന്ന അവളെ കൂട്ടുകാരികളെല്ലാം കൂടി നിർബന്ധിച്ച് അങ്ങോട്ട് അയക്കുകയാണ്. അങ്ങോട്ട് ചെല്ലുവെണ്ണേ അദ്ദേഹം കാത്തിരിക്കുന്നു പാവം. നവസുമൽപ്പം നീ വരവായെന്നോർത്തുവിരിക്കുന്നു, നയനം സഹിതം നീ വരുമാ വഴി നീളയക്കുന്നു. ഗതിജിതമത ഗജമത്തമരാളവിലാസനിതം വിനിനി ഗമന വിളംബനമരുതിനി മമ സഖി ചെല്ലുക ചെല്ലുക നീ, പോവുക പോവുക നീ, ചെല്ലുക ചെല്ലുക നീ. കൂട്ടുകാരികൾ മാറിക്കളഞ്ഞു. അവൾക്ക് സഹിക്കാനാവാത്ത ലജ്ജ.

അവർ തമ്മിൽ ആദ്യമായി അത്രയും അടുത്തു കണ്ടു. മധുവിധുവിന്റെ മധുരം തികട്ടുന്ന ദിവസങ്ങൾ നാലഞ്ചാറ് അങ്ങനെ കടന്നുപോയി. ഞാൻ ഈ പറഞ്ഞു വരുന്ന കഥ പ്രേമശില്പി മലയാള സാഹിത്യത്തിലെ രാജശില്പിയായ എസ് കെ പൊറ്റക്കാടിന്റെ പ്രസിദ്ധമായ ഖണ്ഡകാവ്യം പ്രേമശില്പി. ഇതൊരു സംഭവ കഥയാണ്, യഥാർത്ഥത്തിൽ ഉണ്ടായതാണ്. ഇപ്പോഴെങ്ങുമല്ല, ഇവിടെയെങ്ങുമല്ല, ഒരു അഞ്ചര നൂറ്റാണ്ടിന് മുമ്പ് ഇന്ത്യക്കപ്പുറത്ത്, പാകിസ്ഥാനും അപ്പുറത്ത്, അഫ്ഗാനിസ്ഥാനും അപ്പുറത്ത്, ബലൂചിസ്ഥാനും അപ്പുറത്ത് ഉസ്ബെക്കിസ്ഥാൻ എന്നൊരു സ്ഥാനമുണ്ട് റഷ്യയിൽ. അന്നൊരു സായാഹ്നത്തിൽ ഞങ്ങൾ ഉസ്ബെക്കിസ്ഥാനിൽ സുന്ദര സമർഖണ്ഡിൽ കാഴ്ചകൾ കാണാനെത്തി. തിരക്ക് പിടിച്ച നഗരത്തിലൂടെ ഞങ്ങൾ നടക്കുകയാണ് സമർഖണ്ഡിലൂടെ. ആള് വലിയ

0: ആളുകൾ അനവധിയുണ്ടെന്നാൽ അതിലാരിലും ഇടചേരാതെ ആ നഗരത്തിൻ വീഥികൾ തോറും ഞങ്ങൾ അലഞ്ഞു നടന്നു. ആ നഗരത്തിൻ വീഥികൾ തോറും ഞങ്ങൾ അലഞ്ഞു നടന്നു. വഴി കാണിക്കാൻ ഒരു പെണ്ണ് ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. അവളുമൊത്ത് ഞങ്ങൾ ആ നാട്ടിൽ ആ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങൾ കണ്ട് കണ്ട് മുമ്പോട്ട് പോകുന്നു. പണ്ടത്തെ ചരിത്രത്തിൻ ഗന്ധവും സാംസ്കാരിക സ്പന്ദവും കലർന്നതായി പലതും കണ്ടു ഞങ്ങൾ. ഉടഞ്ഞ പിഞ്ഞാണങ്ങൾ കണക്കെ ഓരോ കോണിൽ അടിഞ്ഞുകിടക്കുന്നു പള്ളികൾ പ്രാചീനങ്ങൾ. വളരെ പഴക്കമാർന്ന പള്ളികളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു തകർന്നു കിടക്കുന്നു. ഉടഞ്ഞ പിഞ്ഞാണങ്ങൾ കണക്കെ ഓരോ കോണിൽ അടിഞ്ഞുകിടക്കുന്നു പള്ളികൾ പ്രാചീനങ്ങൾ. ഇതിനിടയ്ക്ക് ആ വഴികാട്ടി പെണ്ണ് പറഞ്ഞു, ദേ അങ്ങോട്ട് നോക്കൂ. ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് നോക്കി. ആ മന്ദിരം ഏതാണ് പെണ്ണെ? വൃക്ഷങ്ങൾക്കപ്പുറത്ത് അമ്പര ചുംബിയായി നിൽക്കുന്ന ആ കൂറ്റൻ സൗധം, അതാണ് തിമൂർ പള്ളി. തിമൂർ പള്ളി, ഇന്ത്യ ചരിത്രത്തിൽ ഞാനൊരു തിമൂറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഡൽഹി ആക്രമിച്ച് പൊന്നും പണമൊക്കെ അടിച്ചുകൊണ്ട് പോയ വലിയൊരു ആക്രമണകാരി തിമൂർ, തൈമൂർ ദി ലെയിം, മുടന്തനായ തിമൂർ. അയാളുടെ പള്ളിമന്ദിരമാണോ? അതെ അതെ. എങ്കിൽ ഞങ്ങൾക്കൊന്ന് കാണണം. ഞങ്ങൾ ഒന്നിച്ച പള്ളിമന്ദിരത്തിന്റെ മുറ്റത്തേക്ക് കടന്നു. അടുത്തിയെന്നപ്പോഴല്ലേ കുഴപ്പം മനസ്സിലാകുന്നത്. ദൂരം ഒന്ന് നോക്കിയ സൗന്ദര്യമൊന്നുമില്ല. കുംഭഗോപുരം ചരിയാറായി, പള്ളിമന്ദിരത്തിന്റെ കുംഭഗോപുരം ചരിഞ്ഞിരിക്കുന്നു. തറകൾ പണച്ചടി തറവാടുകളായി, കല്ലറകൾ നരിച്ചീറിനവാധരംഗങ്ങളായി. അതിന്റെ കല്ലറകൾക്കുള്ളിൽ നരിച്ചീർ മക്കളും മരുമക്കളും അടക്കം സുഖിച്ചു കഴിഞ്ഞുകൂടുന്നു. അസ്ഥിഖണ്ഡങ്ങൾ പോലായി വെണ്ണക്കൽ തൂണങ്ങൾ, വെണ്ണക്കൽ തൂണുകളൊക്കെ അസ്ഥിക്കഷണങ്ങൾ പോലെ ഒടിഞ്ഞൊടിഞ്ഞിരിക്കുന്നു. കൊത്തുവേലകളെല്ലാം കരിഞ്ഞു വെണ്ണീറായി. ആകെ നാശമായിരിക്കുന്ന ഒരു പള്ളിമന്ദിരം. ഇത് കാണാനാണോ പെണ്ണെ നീ ഞങ്ങളെ വിളിച്ചോണ്ട് വന്ന്? എനിക്ക് ദേഷ്യം വന്നു. പക്ഷേ പെട്ടെന്ന് ദേഷ്യം മാറി. ഇതാ പള്ളിക്കകത്തു നിന്ന് ഒരാളിറങ്ങി വരുന്നു. ആ പള്ളിമന്ദിരത്തിന്റെ സൂക്ഷിപ്പുകാരനാണെന്ന് തോന്നുന്നൊരു മൂപ്പില്. തിട്ടോലുമക്ഷികൾ, ആളിനെ കണ്ടിട്ട് വള്ളത്തോൾ വർണ്ണിച്ച മാതിരിയുണ്ട്. തിട്ടോലുമക്ഷികൾ, നല്ല തിളക്കമുള്ള കണ്ണുകൾ, വളർന്നു നരച്ചു മാറി തൊട്ടോരു താടി, ചുളിരീണു പരന്ന നെറ്റി, മുട്ടോളമെത്തിയ ഭുജാമുസലങ്ങൾ. ആ മറ്റൊരു മനുഷ്യൻ ഇറങ്ങി വന്നു. ഞങ്ങളെ അഭിവാദ്യം ചെയ്യുകയാണ്. അസ്സലാം അലൈക്കും. അലൈക്കും അസ്സലാം. പള്ളിമന്ദിരം കാണാൻ വന്നവരാണല്ലേ? വരൂ വരൂ.
1: കെട്ടിടം കാണാമുള്ളിൽ കടക്കാൻ പാടില്ലല്ലോ, പൊട്ടി വീഴാറായിട്ടുണ്ട് ഒക്കെയും പഴക്കത്താൽ.
0: അകത്ത് കയറാൻ അനുവാദമില്ല, ചുറ്റും നടന്നു കാണാം. ഞാൻ പറഞ്ഞു വേണ്ട, അകത്ത് കാണാൻ നിർബന്ധമില്ല, പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തിരികെ ചെല്ലാവുന്ന് വാക്കുകൊടുത്തിട്ടാ പോന്ന്, വെളിയിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടോളാം. അങ്ങനെ പള്ളിമന്ദിരത്തിന് ചുറ്റും ആ വൃത്തിനുമൊത്ത് നടന്ന് അതിന്റെ കൊത്തുവേലകളും ശില്പവേലകളും എല്ലാം കണ്ട് കൺകുളിർത്ത് ഞങ്ങൾ തിരികെ വന്നപ്പോ മൂപ്പിൽ പറയുന്നു, ഇരിക്ക്, നല്ല മണൽ വിരിച്ചിരിക്കല്ലേ, അങ്ങോട്ടിരിക്കൂ. ഞങ്ങൾ എല്ലാവരും മുറ്റത്തിരുന്നു. അദ്ദേഹം പള്ളിമന്ദിരത്തിൽ തിണ്ണയിൽ കയറിയിരുന്നു. ഇന്ത്യയെ തിരിച്ചു ചെല്ലുമ്പോൾ നിങ്ങൾക്ക് പറയാൻ വേണ്ടി ഈ പള്ളിമന്ദിരത്തിനെ സംബന്ധിച്ചുള്ള കഥ ഞാൻ പറഞ്ഞുതരാം. ഈ പള്ളിയെ സംബന്ധിച്ച് ഒരു ഇതിഹാസം തന്നെയുണ്ട്. പെട്ടെന്ന് എസ്കേപ്പ് ഒറ്റക്കാണ് തന്റെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു പാക്കറ്റ് സിഗരറ്റ് എടുത്ത് കൊടുത്തു. മൂപ്പില് ഒരു സിഗരറ്റം കൊണ്ടെടുത്ത് കത്തിച്ച് പുകച്ച് കുടുകൂടെ ആ പുകയും ഇട്ട് കഥ കൊണ്ടു തുടങ്ങി.
1: അഞ്ചര നൂറ്റാണ്ടുകൾക്കപ്പുറം തിമൂറിന്റെ അഞ്ചിത സമർഖണ്ഡിൽ സഞ്ചരിക്കുക നമ്മൾ.
0: 550 വർഷം മുമ്പ് സമർഖണ്ഡിലെ രാജാവ് തിമൂർ മന്നൻ ബീബി എന്നൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച് ആദ്യത്തെ ദിവസം

അങ്ങനെ ഭാര്യയും ഭർത്താവും തമ്മിൽ ആദ്യമായി കണ്ടതും നാലഞ്ചാറ് ദിവസം കഴിഞ്ഞു പോയതൊക്കെ ആദ്യം സൂചിപ്പിച്ചല്ലോ. ഏഴാം ദിവസം, അതെ ഏഴാം ദിവസം തിമൂർ വന്നൻ ഭാര്യ വിളിച്ചു. ബേബി, ബേബി, എന്താ ഇങ്ങോട്ടൊന്ന് വരൂ. ബേബി, എന്താ ഇങ്ങോട്ട് വരൂ. ആടിക്കുഴഞ്ഞവൾ ഓടിച്ചൊന്നു. എന്താ ആദ്യത്തെ നാണമൊക്കെ ഇങ്ങ് മാറി, നാലഞ്ച് ദിവസത്തെ പരിചയമൊക്കെ ആയില്ലേ. എന്താ നീ എനിക്ക് വേണ്ടി അല്പം ഒരു ബുദ്ധിമുട്ട് സഹിക്കേണ്ടിയിരിക്കുക. എന്ത്? നീ എനിക്ക് വേണ്ടി ഒരു ചെറിയ ത്യാഗം അനുഷ്ഠിക്കേണ്ടിയിരിക്കുകയാണ്. എന്താണ്? ഞാനൊരു സ്ഥലം വരെ പോവുക, നീ ഒറ്റയ്ക്ക് ഇവിടെ കുറെ നാൾ കഴിഞ്ഞുകൂടണം. ആ പെണ്ണിന്റെ മുഖം പാടിയല്ലോ, കണ്ണു നിറഞ്ഞല്ലോ, കരയുന്നോ? സാരമില്ലെന്നേ, ഞാൻ വേഗം മടങ്ങി വരും. ഒരു വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തിയേക്കാം. നല്ല കാര്യമായി, അവിടെ നാക്കിറങ്ങിപ്പോയി പോലെ തോന്നി. കരയാതെ ഞാൻ തിരിച്ചു വരില്ലേ. ഒരു വർഷം കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ പോട്ടെന്ന് പറഞ്ഞെങ്കിൽ സാരമില്ലായിരുന്നു. നാലഞ്ചാറ് ദിവസത്തെ പരിചയമൊക്കെ കഴിഞ്ഞ് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് അതറിയാവുന്നവർക്ക് അറിയാൻ പറ്റൂ. എല്ലാ ഏർപ്പാടും നിർത്തിവെച്ചിട്ടാണ് ഭർത്താവ് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. കുതിരപ്പെട്ടാൾ കൊടുങ്കാറ്റ് പോലെ പാഞ്ഞു പോകുന്നു. പാഴ്നിലങ്ങൾക്കുമങ്ങേ

വർഷത്തിൽ കൊടിപടൽ വളകി. ഭടതൻ കവചങ്ങൾ ഉളിലയിലിൽ ഒളിമിഞ്ഞി മാഞ്ഞു പോയി. കണ്ണിമയ്ക്കാതെ കാഴ്ചക നോക്കിനാൾ ഖിന്നയായി വിവിഖനും രഗണി. ആ കുളമ്പടി ശബ്ദം കേൾക്കാതെയായി. അന്തരീക്ഷത്തിൽ പൊടിപടലം മാത്രമായി. അവിടെ കവളിലൂടെ കണ്ണുനീരൊഴുകി.

പോയി കഴിഞ്ഞു. ഒരു വർഷം കഴിഞ്ഞാൽ തിരിച്ചു വരൂ. പറഞ്ഞാൽ പറഞ്ഞാണ്, തിമൂർ മന്നൻ പറഞ്ഞാൽ പറഞ്ഞാണ്, വെട്ടൊന്ന് തുണ്ടൻ രണ്ട്. എവിടെയാണ് ഈ മനുഷ്യൻ ചാടിക്കേറി പോയത്? ഭാര്യ വീട്ടിൽ കൊണ്ട് കളഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ സ്ഥലമെടുത്ത് പറഞ്ഞു നമുക്കറിയാം. മാല എടുത്ത് കഴുത്തിലിട്ടിട്ട് എന്നാ പിന്നെ കാണാം. അവർ ജോലിക്ക് പോവുക. ഇയാൾക്ക് എന്താ ജോലി? രാജാവല്ലേ, രാജാവ് പണി അല്ല എന്താ? പക്ഷേ തിമൂറിന് ഒരു പ്രത്യേക പ്രകൃതമുണ്ട്. ദൂരെയുള്ള ധനാഢ്യപുരങ്ങളെ വീരസാഹസം കൊള്ളയടിക്കുക, അകലെയുള്ള പട്ടണങ്ങളെ ആക്രമിച്ച് അവിടുത്തെ സമ്പൽ സമൃദ്ധികൾ ചോർത്തിക്കൊണ്ട് പോരുക, അയാളുടെ രാജ്യം സമ്പന്നമാക്കുക. ഇത് തിമൂറിന്റെ ജീവിത വ്രതമാണ്. അതിനെ കൊള്ളയടിക്കാൻ പോയിരിക്കുന്ന ഭർത്താവ് തിരിച്ചു വരാൻ നിശ്ചയമായിട്ട് ഒരു വർഷം കഴിയും. ഒരു വർഷം കഴിഞ്ഞ് വന്നാൽ അവൾ പിന്നെ അങ്ങനെ ആലോചിച്ചു. ഒരു വർഷം കഴിഞ്ഞ് വന്നാൽ വന്നാൽ അദ്ദേഹം എനിക്ക് വേണ്ടി എന്തെല്ലാം കൊണ്ടുവരും? കൊള്ളയടിക്കാൻ പോകുന്ന മനുഷ്യൻ, കൊട്ടാരങ്ങൾ കൊള്ളയടിക്കാൻ പോകുന്ന മനുഷ്യൻ തിരിച്ചു വരുമ്പോൾ ഇഷ്ടം പോലെ സ്വർണവും രത്നവും സ്വർണമാലകളും രത്നമാലകളും കാപ്പും കൊലുസും എല്ലാം ചാക്ക് കണക്കിൽ കെട്ടിക്കൊണ്ട് വന്നു. ആ ചാക്കിന്റെ കെട്ടഴിച്ച് എന്റെ പാദത്തിൽ അങ്ങോട്ട് കുടഞ്ഞു കുടഞ്ഞിട്ടിട്ട് അദ്ദേഹം മാലകൊണ്ട് പൊട്ടിച്ചിരിക്കുന്ന സമയത്ത് ഞാനെന്ത് കൊടുക്കും? പകരം ഞാനെന്ത് കൊടുക്കും?

ഭർത്താവ് വരുമ്പോ സമ്മാനം തരും. തിരികെ ഞാൻ എന്താ കൊടുക്കേണ്ടത്? അവൾ മനസ്സ് നൊന്ന് ചിന്തിക്കുമ്പോൾ ആകാശത്തിൽ പുതിയ കാഴ്ച കണ്ടു. ഇതാ മേഘങ്ങൾ, വൈകുന്നേരത്തെ മേഘങ്ങൾ, സാന്ധ്യമേഘങ്ങൾ, ചുവന്ന മേഘങ്ങൾ വരി വരിയായി പല രൂപത്തിൽ എങ്ങനെ വരുന്നു.

ഷാർപ്പുകൾ കാറ്റുവീശി, കാറ്റിന്റെ കൈകൾ, കാറ്റിന്റെ അദൃശ്യഹസ്തങ്ങൾ ആ മേഘമാലകൾ വാരിയെടുത്തുകൊണ്ടുപോയി. ഇതാ ഒരു മേട പണിയുന്നു, ഒരു പള്ളിമേട പണിയുന്നു. കൺമണി നോക്കി നിൽക്കേ അവയൊരു വെൺമണി മേടയാണ്.

അതിമനോഹരമായ ഒരു പള്ളിമേട. അവൾക്കൊരു പുതിയ ആശയം തോന്നി. അല്ലാഹു ഈശ്വരൻ വിണ്ണിൽ വരച്ചു കാണിച്ച ഈ പള്ളിതൻ പ്രതിരൂപം പകർത്തി ഞാൻ ചൈത്രയാത്ര കഴിഞ്ഞു വന്നെത്തിടും. ഭക്തനാമന്റെ ഭർത്താവിനെ കിടും. ഒരു വർഷം കഴിഞ്ഞല്ലേ ഭർത്താവ് വരൂ. ഈ ഒരു വർഷത്തിനുള്ളിൽ ഈ രാജ്യത്തിന്റെ ഹൃദയഭാഗത്ത് സമർഖണ്ഡിൽ ഈ പള്ളിമന്ദിരം ഞാൻ പണിഞ്ഞുയർത്തും. എന്റെ ഭർത്താവിന് വേണ്ടി അദ്ദേഹത്തിന് കൊടുക്കാനുള്ള സമ്മാനം അതായിരിക്കട്ടെ. ബീബി അങ്ങ് സുഖമായിട്ട് ഉറങ്ങി. ആ പള്ളിമയുടെ സ്വപ്നം കണ്ടുകൊണ്ട് അവൾ ഉറങ്ങി. അടുത്ത ദിവസം രാവിലെ മന്ത്രി മുഖ്യനെ പിറ്റെന്നു രാവിലെ സുന്ദരി മണി വേഗം വരുത്തിനാൾ. ഏ മന്ത്രി, ഉത്തരവ്, ഇവിടെ വരൂ, അടുത്തു വരൂ, ഒരു സ്വകാര്യം പറയാമുണ്ട്. നമ്മുടെ രാജ്യത്ത് നമുക്കൊരു പള്ളിമന്ദിരം പണിയിക്കണം. അദ്ദേഹം വരും മുമ്പ് അതിന്റെ പണി പൂർത്തിയായിരിക്കണം. അദ്ദേഹം അറിയരുത്, അറിയിക്കുകയും ചെയ്യരുത്. നമുക്കൊരു ശില്പി ആവശ്യമായിരിക്കുന്നു. നിങ്ങൾക്ക് ആരെങ്കിലും പരിചയമുണ്ടോ? പൊന്നമ്പുരാട്ടി, നല്ല ആശയം. അടിയനൊരു ശില്പിയെ പരിചയമുണ്ട്. ആരാണ്? അയാളുടെ പേര് ഓമർ. ഓമർ എന്ന് പറയും. ഓമർ, ഞാൻ ആ പേര് കേട്ടിട്ടുണ്ട് തോന്നുന്നു. ആളെങ്ങനെ ബഹുസമർത്ഥനല്ലേ? ശരി, വിളിക്കൂ, താമസിക്കരുത്. നാളെ തന്നെ ഇവിടെ അളത്തണം. അടുത്ത ദിവസം രാവിലെ ശില്പി വന്നു. ഓമർ വന്നു സുവർണ തലമുടി. ഓമറിന്റെ മുടി സ്വർണമുടി, സോമലേഖയെ പോലൊരു പുഞ്ചിരി. ഓമർ ചിരിച്ചാൽ ചന്ദ്രക്കല പൊലിക്കുന്ന ഒരു വല്ലാത്ത ചിരി. വ്യോമമണ്ഡലം ബിംബിച്ച കണ്ണ് യുവകോമളത്തും. ആള് ചെറുപ്പമല്ലെങ്കിലും യുവകോമളത്തും. ശില്പി, ഉത്തരവ്. എന്താ പേര്? ഓമർ എന്ന് വിളിക്കും. ഓമർ, നമ്മുടെ രാജ്യത്ത് സമർക്കുന്നത് എന്റെ ഹൃദയഭാഗത്ത്.

ശില്പി, നിങ്ങൾക്ക് എന്താ ഒരു പരിഭ്രമം പോലെ? പിന്നെ പരിഭ്രമിക്കത്തില്ലയോ, ലോകത്തെങ്ങും ഇല്ലാത്ത ആദ്യം പള്ളി പണിഞ്ഞു കൊടുക്കണം. 10 മാസം കൊണ്ട് റോമിലെ സെന്റ് പീറ്റേഴ്സ് ദേവാലയം പണിഞ്ഞു നിർത്തത് 1.5 നൂറ്റാണ്ട് കൊണ്ടാണ്. ഇവിടെ 10 മാസം കൊണ്ട് പള്ളി പണിഞ്ഞു കൊടുക്കണം. ശില്പി, പരിഭ്രമിച്ചിട്ട് കാര്യമില്ല, വരൂ, അകത്തേക്ക് വരൂ. ഇതാ ഈ ഭിത്തി നോക്ക്, ഈ രൂപരേഖ നോക്കി നിങ്ങൾ പണിഞ്ഞല്ലോ. അയ്യോ തമ്പുരാട്ടി, ഇതാരാണ് വരച്ചത്? വരച്ചത് ഞാൻ തന്നെയാണ്. ഇതുപോലെ പണിയാവോ? ഇന്നലെ അള്ളാഹ് ആകാശത്ത് വരച്ചു കാണിച്ചൊരു പള്ളിമന്ദിരം, ആ പള്ളിമന്ദിരത്തിന്റെ രൂപരേഖ എന്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ പകർത്തിയാണ്. ഇതുപോലെ നിങ്ങൾക്ക് പണിയാൻ പറ്റുമോ? രണ്ടും കൽപ്പിച്ചയാൾ സമ്മതിച്ചു.

0: ഒരാളിറങ്ങി നിന്നാ കാണാത്ത മട്ടിൽ അത്ര ആഴത്തിലല്ലേ വാനം തോണ്ടുന്നത്. തെല്ലു ദൂരത്തായി പാറക്കല്ലുകൾ വിളർക്കുന്ന കല്ലൊളിച്ചത്തം ബഹളം പിടിച്ച പണി. തൊഴിലാളിക്ക് യാതൊരു വിഷമവുമില്ല. ആരെങ്കിലും നടുവർത്തം മാറി നിന്നാൽ താർത്താരി വർക്കാർ ചാട്ടവാർ വെച്ച വാഞ്ഞൊരടിയാണ്. അയ്യോ എന്തിനാ തല്ലത്, പോയി ജോലി നോക്കടാ.
1: ഒരു വാസന അടിക്കുന്നല്ലേ.
2: അതെ അതെ,
1: ഇടാ തമ്പുരാട്ടി, ഇതാ ബീബി തമ്പുരാട്ടി വരുന്നു, ബീബി തമ്പുരാട്ടി.

ഭർത്താവിന് വേണ്ടി പണിയിക്കുന്ന പള്ളിമന്ദിരത്തിന്റെ ക്രമാനുഗതമായ വളർച്ച കാണാൻ കണ്ട് കൺകുടുക്കാൻ അതിരാവിലെ തമ്പുരാട്ടി ഇങ്ങ് പോരുകയാണ്. തമ്പുരാട്ടി വന്നാൽ ഒരു വരവാണ്, നിന്നാൽ ഒരു നിൽപ്പാണ്. ശ്യാമളപട്ടംബരം മൗലിയിൽ നിന്നും മെല്ലെ താമരപ്പൂവോടെ തകൈത്തലത്താലേ നീക്കി, താമരപ്പൂ പൊട്ട് പോൽപ്പിക്കുന്ന ആ കൈത്തലം കൊണ്ട് സാരിത്തുമ്പം കൊണ്ട് നീക്കി. പൊന്നുഷപ്രഭയോലും തൻ കവിൾ തടം കാട്ടി നിന്നിടും സമർഖണ്ഡിൻ ത്രൈണ സൗന്ദര്യ സ്വപ്നം. തമ്പുരാട്ടി വന്നുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ തൊഴിലാളികൾക്ക് പിന്നെ ഒരു ആവേശമാണ്, അവര് പാട്ടുപാടിക്കൊണ്ട് ജോലി തുടരുകയാണ്.

ഈ സമയത്ത് അവിടെ പടച്ചു തമ്പുരാൻ പോലും അറിയാതെ മറ്റൊരു സംഗതി നടക്കുന്നുണ്ട്. ശില്പിയുണ്ടല്ലോ നമ്മൾ ഓമർ, റാണി തെൻകവിൾത്തട്ടിൽ തൻകടക്കണ്ണാൽ നല്ല റാണി മേടിടും ഉടക്കുടയാഗ്രഹശില്പി. പള്ളിമണിയാൻ വന്ന ശില്പി തമ്പുരാട്ടിയുടെ കവിൾത്തട്ടിലേക്ക്, ഇത് തമ്പുരാൻ പോലും അറിഞ്ഞില്ലെന്ന് ഞാൻ പറഞ്ഞത് ശരിയല്ല, തൊഴിലാളികൾ കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു. അവർ പാടുന്ന ഇടയ്ക്ക് അതുകൂടെ ചേർത്ത് പാടുന്നു.

6 മാസം കഴിഞ്ഞിരിക്കുന്നു. പള്ളി തൻ പണിയേവമിഴഞ്ഞു പയ്യപ്പയ്യേ. 6 മാസം കഴിഞ്ഞ് കട്ടിച്ച് 4 മാസമേ ഉള്ളൂ. താൻ പ്രതീക്ഷിച്ച മാതിരി പള്ളി മന്ദിരത്തിന് പണി പുരോഗമിക്കുന്നില്ല. കൊട്ട

0: ഒരു ദിവസം തമ്പുരാട്ടി വന്നു, ഏ ശില്പി ഉത്തരവ്, വരൂ ഇവിടെ, ഒരു സംശയം ചോദിക്കാനുണ്ട്.
1: എന്താ തമ്പുരാട്ടി?
0: 10 മാസത്തിനകം ഈ പള്ളിമന്ദിരം പണിഞ്ഞുതരാൻ സമ്മതിച്ചിട്ടുണ്ടല്ലോ. ഉവ്വ് സമ്മതിച്ചിട്ടുണ്ട്. സമ്മതിച്ചു എന്ന് സമ്മതിച്ചാ പോരാ, പിന്നെന്താ തമ്പുരാട്ടി? മാസങ്ങൾ ആറായില്ലേ കന്നിക്കോൽ നാട്ടിയിട്ട്, എന്താണ് ഈ സൗധമെന്നും മണ്ണിൽ പടർന്നേ കിടക്കുന്നു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രേമശില്പി എന്ന കഥാപ്രസംഗത്തിന്റെ 1-ാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി സാംബശിവൻ.
3: ശ്രോതാക്കൾ ഇതുവരെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാംസ്കാരിക ഇടങ്ങൾ എന്നീ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനമായ സിക്കിമിലേക്കാണ്. അവിടെ തലയുയർത്തി നിൽക്കുന്ന ഹിമാലയൻ പർവ്വതനിരകളുടെ മനോഹാരിതയും ഒപ്പം പ്രകൃതിയും സംസ്കാരവും കൈകോർക്കുന്ന ഒരു അത്ഭുത ലോകത്തെയും പറ്റി. അതാണ് ഖാൻചെൻസോംഗ നാഷണൽ പാർക്ക്. പ്രകൃതിയുടെയും സംസ്കാരത്തിന്റെയും സംഗമഭൂമിയാണ് ഖാൻചെൻസോംഗ നാഷണൽ പാർക്ക് എന്ന് പറയാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടിയായ കാഞ്ചൻജംഗയുടെ താഴ്വരകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദേശീയ ഉദ്യാനം വെറുമൊരു വന്യജീവി സങ്കേതം മാത്രമല്ല, പ്രകൃതിയുടെ സൗന്ദര്യവും അവിടുത്തെ പ്രാദേശിക സമൂഹങ്ങളുടെ പാരമ്പര്യവും വിശ്വാസങ്ങളും ഒരുമിച്ച് ചേർന്ന ഒരു സാംസ്കാരിക ഇടം കൂടിയാണ്. അതുകൊണ്ടാണ് 2016 യുനെസ്കോ ഇതിനെ ഒരു മിക്സഡ് ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ചത്. അതായത് പ്രകൃതിപരമായ പ്രാധാന്യവും സാംസ്കാരികപരമായ പ്രാധാന്യവുമുള്ള ലോകത്തിലെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒന്നാണിത്. ജൈവ വൈവിധ്യത്തിന്റെ കലവറയാണിത്. ഈ പാർക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ ഉയരങ്ങളിലുള്ള കാലാവസ്ഥാ വ്യതിയാനമാണ്. താഴ്വാരങ്ങളിൽ ഇലപൊഴിയും വനങ്ങളും മുകളിലേക്ക് പോകുമ്പോൾ ആൽപൈൻ പുൽമേടുകളും കാണാം. അതുകൊണ്ട് തന്നെ വിവിധ തരം സസ്യങ്ങളും ജീവജാലങ്ങളും ഇവിടെ കാണപ്പെടുന്നു. ഹിമപുലി, കസ്തൂരിമാൻ, ഹിമാലയൻ താർ തുടങ്ങി ഒട്ടേറെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ ആവാസ കേന്ദ്രം കൂടിയാണത്. കൂടാതെ വിവിധയിനം പക്ഷികളുടെ പറുദീസ കൂടിയാണ് ഈ പ്രദേശം. ധാരാളം പ്രാദേശിക വിശ്വാസങ്ങൾ ഉൾക്കൊണ്ട ഒരിടമാണ് ഖാൻചെൻസോംഗ. കാഞ്ചൻജംഗ കൊടുമുടി കേവലം ഒരു പർവ്വതം മാത്രമല്ല, സിക്കിമിലെ ജനങ്ങൾക്കത് പുണ്യമാണ്. ലെപ്ച, ഭൂട്ടിയ തുടങ്ങിയ പ്രാദേശിക സമൂഹങ്ങൾ ഈ പർവ്വതത്തെ ഒരു ദൈവമായാണ് കാണുന്നത്. കാഞ്ചൻജംഗ എന്നാൽ അഞ്ച് നിധികളുടെ മഞ്ഞുമല എന്നർത്ഥം. സ്വർണം, വെള്ളി, രത്നങ്ങൾ, ധാന്യങ്ങൾ, പുണ്യഗ്രന്ഥങ്ങൾ എന്നിങ്ങനെയുള്ള അഞ്ച് നിധികൾ ഈ കൊടുമുടിയിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നാണ് അവരുടെ വിശ്വാസം. പാർക്കിലെ തടാകങ്ങളും ഗുഹകളും കൊടുമുടികളും എല്ലാം പ്രാദേശിക മതപരമായ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഖാൻചെൻസോംഗ ഒരു സംരക്ഷിത പൈതൃക കേന്ദ്രമാണ്. ഇവിടുത്തെ പ്രകൃതിയെയും സംസ്കാരത്തെയും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഈ പാർക്കിന് യുനെസ്കോയുടെ അംഗീകാരം ലഭിച്ചത്. ഇത് ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. പ്രകൃതിയെയും സംസ്കാരത്തെയും വേർതിരിച്ച് കാണാനാവില്ല, അവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രകൃതിയെ സംരക്ഷിക്കുമ്പോൾ അത് അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെയും വിശ്വാസങ്ങളെയും കൂടി സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ രാജ്യത്തിന്റെ ഈ അതുല്യമായ പൈതൃകത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനും ഈ വാക്കുകൾ പ്രയോജനപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കട്ടെ.
1: സാംസ്കാരിക ഇടങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കരുണാസായി റേഡിയോ 91.2 FM ന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ.

0: കരുണാസായി റേഡിയോ 91.2 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ.
1: രണ്ടു തരം ആളുകളുണ്ട്, ഒരു കാരണവുമില്ലാതെ അകന്നു പോകുന്നവർ, ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിട്ടും വിട്ടിട്ടു പോകാത്തവർ. ഇതിൽ നമ്മൾ എന്തിലാണ് നിൽക്കേണ്ടതെന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അത് നമ്മുടെ മാനസികാവസ്ഥയ്ക്കനുസരിച്ചായിരിക്കും. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. ഇന്ന് സ്വാതന്ത്ര്യദിനമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പല രീതിയിൽ എല്ലാവരും സ്വാതന്ത്ര്യദിനമൊക്കെ ആഘോഷിച്ചിട്ടിരിക്കുന്ന ഒരു ദിവസമാണ്. 80th സ്വാതന്ത്ര്യദിനമാണ് നമ്മളിന്ന് ആഘോഷിച്ചത്. ഇന്ന് അതോടൊപ്പം തന്നെ ഇന്ന് ദേശീയ റിലാക്സേഷൻ ദിനം കൂടിയാണെന്ന്. തിരക്ക് പിടിച്ച ഈ ജീവിതയാത്രയിൽ കുറച്ച് സമയം സ്വന്തം മനസ്സിലേക്കും ശരീരത്തിലേക്കും നമുക്ക് ശ്രദ്ധ തിരിക്കാനും അവയെ ശാന്തമാക്കാനും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനമാണ് നാഷണൽ റിലാക്സേഷൻ ഡേ. വിശ്രമം എന്നത് വെറുതെ സമയം കളയലോ മടിയോ അല്ല, മറിച്ച് നമ്മുടെ ശാരീരിക മാനസിക ആരോഗ്യത്തിനും അടുത്ത ഘട്ടത്തിലേക്ക് കൂടുതൽ ഊർജത്തോടെ തിരികെ വരാനും അത്യന്താപേക്ഷിതമായ ഒരു പ്രക്രിയയാണ്. രാവിലെ മുതൽ രാപ്പകലില്ലാതെ ഓടിത്തീർക്കുന്ന ഈ ജീവിതത്തിനിടയിൽ കുറച്ച് നിമിഷങ്ങൾ ഒന്ന് ശ്വാസമെടുക്കാൻ, പ്രകൃതിയോട് ചേർന്ന് നിൽക്കാൻ, പ്രിയപ്പെട്ടൊരു പാട്ട് ആസ്വദിക്കാൻ, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരോടൊത്തൊരു ചെറു ശിരി പങ്കുവയ്ക്കാൻ സമയം കണ്ടെത്തുന്നത് എത്രയും മനോഹരമാണ്. മാനസിക സമ്മർദ്ദങ്ങളെ കുറയ്ക്കാനും ചിന്തകൾക്ക് തെളിച്ചം നൽകാനും വിശ്രമത്തിന് കഴിയും. ഈ ദിനത്തിൽ നമ്മൾ നമ്മളോട് തന്നെ പറയേണ്ടത് ഇത്രമാത്രമാണ്: സ്നേഹത്തോടെ സന്തോഷത്തോടെ കുറച്ച് സമയം സ്വയം നൽകാം, മനസ്സിനെ ശാന്തമാക്കാം. പോക്കുവെയിലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ റിലാക്സേഷൻ ദിനാശംസകൾ കൂടി നേർന്നുകൊണ്ട് നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ആ ഹലോ, ആരാണ്?
1: തലശ്ശുര ക്ലബിന്റെ അടുത്ത് ചായക്കട നടത്തുന്ന രാജശേഖരൻ നായർ.
0: ആ രാജശേഖരൻ നായർ ചേട്ടാ, പറയൂ.
1: ഗുഡ് ആഫ്റ്റർനൂൺ.
0: ഗുഡ് ആഫ്റ്റർനൂൺ, സെയിം ടു യു.
1: 80th സ്വാതന്ത്ര്യ ദിനാശംസകൾ.
0: ആ ഓക്കെ, എല്ലാവർക്കും ആയിട്ടല്ലേ?
1: എല്ലാവർക്കും.
0: സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 80 വർഷങ്ങൾ പിന്നിടുകയാണ്.
1: ഞങ്ങളുടെ ക്ലബിന്റെ നടയിൽ സ്വാതന്ത്ര്യ ദിനത്തിന്റെ എല്ലാ ആഘോഷങ്ങളും ഉണ്ട്, പതാകയൊക്കെ ഉയർത്തിയിട്ടുണ്ട്.
0: ചേട്ടന്റെ വക സ്പെഷ്യൽ ചായ വല്ലതും ഉണ്ടോ സ്വാതന്ത്ര്യ ദിനത്തിന്?
1: ചായ അപ്പോഴേ ഒന്നാറൊക്കെ കൊടുത്തു, പിന്നെ കളച്ചിട്ട് പോവുകയും ചെയ്തു, പിന്നെ അടുത്ത് വീണ്ടും തുറന്നു.
0: എപ്പോഴും കൊടുക്കാൻ പറ്റൂലല്ലോ.
1: ഇല്ലല്ല, ഇനി പൈസയും കൊണ്ട് വരണവർക്ക് മാത്രമേ ഉള്ളൂ.
0: ഇനി കൊടി ഉയർത്തുന്ന സമയത്ത് നമുക്ക് രണ്ടുതുണ്ടാവ് കൊടുക്കാം.
1: അതെ,
0: അല്ലാതെ ചുമ്മാ കൊടുക്കാനൊന്നും പറ്റൂല. കാരണം നമ്മളിങ്ങനെ അധ്വാനിക്കുന്നത് തന്നെ ജീവിക്കാൻ വേണ്ടിട്ടല്ലേ. അപ്പോ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ഞാൻ പറഞ്ഞിട്ടുണ്ട്, വള്ളനാട് നാരായണ സാറിന്റെ സരസ്വതി യാമത്തിലുള്ള
0: ഏതെങ്കിലും പാട്ട് മതിയോ?
1: ഏതെങ്കിലും നല്ലൊരു പാട്ട്.
0: അതോ നിന്നെ പുണരാൻ നീട്ടിയ കൈകളിൽ വേദനയാണോ?
1: അതെ, വള്ളനാട് നാരായണ സാറിന് വള്ളനാട്ടുള്ളവർക്ക് മറക്കാൻ പറ്റൂല.
0: വള്ളനാട്ടുള്ളവർക്കെന്നല്ല, ആർക്കും മറക്കാം, കേരളത്തിലുള്ള ആർക്കും മറക്കാൻ പറ്റൂല. കാരണം നിന്നെ പുണരാൻ നീട്ടിയ കൈകളിൽ വേദനയോ എന്ന ഒറ്റ പാട്ട് മതി സാറിനെ ഓർക്കാൻ, അല്ലേ?
1: അതെ.
0: ഞാൻ വിചാരിച്ച അവിടെ ഇല്ല പോയെന്ന്. അല്ല, ഒരു ഇതില്ല, ഒരു ഫ്ലുവൻസി ഇല്ല പറയണേല്. ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ട് എനിക്ക്. അവര് വെയിറ്റ് ചെയ്യാണോ? അപ്പൊ എന്തായാലും സമയം ഒരുപാട് താമസിപ്പിക്കണ്ട. കാരണം 3 മണിയൊക്കെ കഴിഞ്ഞ സമയമാണ്, ഒരു ചായ കുടിക്കാൻ തോന്നുന്ന ആൾക്കാരൊക്കെയാണ് വന്നിട്ടുള്ളത്. എല്ലാ കൂട്ടുകാർക്കും സ്വാതന്ത്ര്യദിന ആശംസകളും ഒപ്പം റിലാക്സേഷൻ ഡേ ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് നിന്നെ പുണരാൻ നീട്ടിയ കൈകളിൽ വേദനയോ എന്നുള്ള പാട്ട് കേൾക്കാം.
1: കരുണാസായിലെ എല്ലാവർക്കും, ഇവിടെയുള്ള എല്ലാവർക്കും ഡെഡിക്കേഷൻ.
0: ഓക്കെ, അപ്പൊ എല്ലാവർക്കും ആയിട്ട് ഈ പാട്ട് കേൾക്കാം. പൂക്കുവയിൽ തത്സമയ പരിപാടിയിൽ അനശ്വര ക്ലബിൻ്റെ അടുത്ത് ചായക്കട നടത്തുന്ന രാജശേഖരൻ ചേട്ടനാണ് നമ്മളോടിപ്പോൾ സംസാരിച്ചത്. സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ചൊക്കെ നമ്മളോട് പറഞ്ഞു. വെള്ളനാട് നാരായണ സാറിൻ്റെ പാട്ടാണ് കെ സരസ്വതിയാമം എന്ന ചിത്രത്തിലെ നിന്നെ പുണരാൻ നീട്ടിയ കൈകളിൽ വേദനയോ എന്നുള്ള പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കുമായി. ആദ്യ ഗാനം അതാവട്ടെ. പൂക്കുവയിൽ തത്സമയ പരിപാടിയിൽ ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ വിശ്രമത്തിൻ്റെ പ്രാധാന്യമാണ് തുടക്കത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. വിശ്രമത്തിൻ്റെ പ്രാധാന്യം ഓട്ടത്തിനിടയിൽ ഒന്നു നിൽക്കാൻ മറന്നുപോയവരാണ് നമ്മളിൽ പലരും. വിശ്രമം എന്നാൽ ജോലി നിർത്തിവെക്കൽ മാത്രമല്ല, മനസ്സിന് നൽകുന്ന ഒരു കുഞ്ഞു കരുതൽ കൂടിയാണ്. ഈ റിലാക്സേഷൻ ദിനത്തിൽ നമ്മൾ നമ്മളോട് തന്നെ പറയേണ്ടത് ഇത്രമാത്രമാണ്: ശരീരത്തിനും മനസ്സിനും ഇടയ്ക്കൊന്ന് വിശ്രമം നൽകാം. അങ്ങനെ ആകുമ്പോൾ കൂടുതൽ ഭംഗിയോടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ മാഡം, ഞാൻ ശാന്തിനിയാണ് കള്ളിക്കാട്.
0: പറഞ്ഞോളൂ ശാന്തിനി.
1: ഫുഡ് കഴിച്ചോ മാഡം?
0: ഫുഡ് കഴിച്ചു.
1: സുഖമാണല്ലോ?
0: അതെ.
1: ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.
0: ഓക്കെ, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.
1: ഒരു പാട്ട് വേണം.
0: ഏത് പാട്ടാ വേണ്ടേ?
1: അമ്പിളി മണവാട്ടി അഴകുള്ള മണവാട്ടി എന്ന്.
0: അമ്പിളി മണവാട്ടി അഴകുള്ള മണവാട്ടി.
1: അത് ഷാജിമയുടെ മോന്റെ കല്യാണം അല്ലേ തിങ്കളാഴ്ച? ആൾക്ക് വേണ്ടി, ആ മോനും മരുമോക്കും ആ കുടുംബത്തിന് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്.
0: സന്തോഷത്തോടെ കേൾക്കട്ടെ അല്ലേ?
1: അതെ.
0: അവർക്കൊന്ന് കേൾക്കാനുള്ള സമയമുണ്ടോന്നൊന്ന് അറിഞ്ഞൂടാ. ഷാജിമയ്ക്ക് ഭയങ്കര തിരക്കിലായിരിക്കും.
1: ആയിരിക്കും, എന്നാലും വലിയൊരു സന്തോഷം കേൾക്കുന്നുള്ള.
0: വലിയൊരു അമ്മായി അമ്മയൊക്കെ ആവാൻ പോണോണ്ടേ നല്ല തിരക്കിലായിരിക്കാനാണ് സാധ്യത. അതിനുള്ള ട്യൂഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു പറയണായിട്ട്.
1: നമുക്ക് പോവാനും കാണാനും ഒന്നും പറ്റില്ലല്ലോ മേഡം, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയെങ്കിലും സന്തോഷത്തിന് വേണ്ടി
0: നമ്മളെ സന്തോഷം കൊണ്ട് ഷാജിമാക്ക് വേണ്ടി പങ്കിടാം.
1: അതെ.
0: ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു ലൈഫ് ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചാന്ദിനിയുടെ ഈ പാട്ട് അങ്ങോട്ട് കൊടുക്കാം.
1: ഒരുപാട് വർഷം സന്തോഷവും സമാധാനത്തോടെ ജീവിക്കട്ടെ.
0: ഓക്കെ, അപ്പൊ ഈ പാട്ട് നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാം അല്ലേ? ഓക്കെ, ശരി. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ ഇപ്പൊ ചാന്ദിനിയാണ് നമ്മളോട് സംസാരിച്ചത്. അപ്പൊ ഷാജിമയുടെ മകന്റെ കല്യാണമാണ് തിങ്കളാഴ്ച. അപ്പൊ നമ്മളെ വിളിച്ചിരുന്നു, ചൊവ്വാഴ്ച വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട്, അമ്പിളി മണവാട്ടി അഴകുള്ള, ബാക്കി ഞാൻ മറന്നു. അപ്പൊ ആ ഒരു പാട്ട് നമുക്ക് ഷാജിമാക്ക് വേണ്ടി ചാന്ദിനി ആവശ്യപ്പെട്ട ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് സ്വാതന്ത്ര്യദിനമാണ്, അതോടൊപ്പം തന്നെ ദേശീയ റിലാക്സേഷൻ ദിനവുമാണ്. സമാധാനത്തെ ഒരു മരത്തണലിലിരുന്ന് കുറച്ച് കുളിർകാറ്റ് ഏൽക്കുന്നതും സന്ധ്യാനേരത്ത് ആകാശത്തെ നിറങ്ങൾ നോക്കി നിൽക്കുന്നതും നമ്മളെ വളരെ പെട്ടെന്ന് റിലാക്സ് ചെയ്യിപ്പിക്കും. നമ്മളൊന്ന് പ്രകൃതിയിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ മനസ്സിൻ്റെ ഭാരമെല്ലാം പതുക്കെ പതുക്കെ അലിഞ്ഞില്ലാതാകുന്നതായി നമുക്ക് കാണാം. ഈ പോക്കുവെയിൽ നേരത്ത് നിങ്ങളും ആ പ്രകൃതി ഭംഗിയിലേക്ക് ഒന്ന് കണ്ണുകളയച്ചു നോക്കൂ. മനസ്സ് റിലാക്സ് ആകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇഷ്ടമുള്ള ഒരു പാട്ട് കേട്ടാൽ നമ്മുടെ മനസ്സ് വളരെ ശാന്തമാകും. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ
0: ഹലോ. ആ, ടൈലറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന സ്വപ്നയാണ് സംസാരിക്കുന്നത്. പറയൂ സ്വപ്ന. ആ, സുഖമാണ് സ്വപ്നയ്ക്ക്. സുഖമല്ലേ? എങ്ങനെയുണ്ട്, തിരക്കൊക്കെ ആണോ?
1: തിരക്കാണ്, ഓണത്തിന്റെ. ഞാൻ ഓണത്തിന് മുമ്പ് ഒന്ന് വിളിക്കാം. കഴിഞ്ഞ ആഴ്ച ഒത്തിരി ട്രൈ ചെയ്ത് കിട്ടിയില്ല. അപ്പൊ ഇന്ന് സ്വാതന്ത്ര്യദിനമല്ലേ, എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ അവിടെ ഉള്ളവർക്കും.
0: സ്വാതന്ത്ര്യദിനത്തോടൊപ്പം തന്നെ ഇന്ന് ദേശീയ റിലാക്സേഷൻ ദിനം കൂടിയാണ്.
1: മാഡം പറഞ്ഞു.
0: ഈ തിരക്ക് പിടിച്ച ലോകത്തിൽ, വളരെ സ്ട്രെസ് പിടിച്ച ഒരു ലോകത്തിൽ വല്ലപ്പോഴൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ കിട്ടുന്ന ഒരു കാര്യല്ലേ?
1: അതെ അതെ.
0: ആ, തയ്യല് സമാധാനമായിട്ടിരുന്ന് ചെയ്താൽ അതും ഒരു റിലാക്സേഷൻ ആണ്. ആകെ പാടെ നമ്മൾ വെപ്രാളപ്പെടും. ശരി, ആകുമോ ഇല്ലയോ? കസ്റ്റമറുടെ വായിൽ നിന്ന് ചീത്ത കേൾക്കേണ്ടി വരുമോ? കാരണം പുതിയ കുട്ടികളുടെ കയ്യിൽ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. അവര് പടമൊക്കെ എടുത്തോണ്ട് വരും. എന്നിട്ട് ഇത് ഇതുപോലെ തച്ച് തരണം. ഒരു വരയുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ തരണം.
1: യൂട്യൂബിലാണെങ്കിൽ ഇഷ്ടംപോലെ മോഡലുകളുണ്ട്. അവർ എവിടുന്നെങ്കിലൊക്കെ സെർച്ച് ചെയ്ത് അങ്ങനെ കൊണ്ടുവരും.
0: അപ്പം പുതിയ ഇതൊക്കെ പഠിച്ചു വെക്കണം. പഴയതും കൊണ്ടിരുന്നാ പറ്റൂല.
1: അത് നമ്മളവര് കൊണ്ടിരുന്നതനുസരിച്ച് അത് നോക്കി. ഇപ്പൊ നമുക്കായാലും ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിലുണ്ടല്ലോ, നോക്കാം.
0: ഇതെങ്ങനെ തയ്ക്കും നമുക്ക് യൂട്യൂബില് നോക്കാം. കറക്റ്റ് ആണ്.
1: അത് നോക്കാം. അതില് കറക്റ്റ് ആയിട്ട് അവര് കാണിക്കുന്നുണ്ട് കേട്ടോ, കട്ട് ചെയ്യേണ്ടതും തയ്ക്കണതൊക്കെ. അതിന്റെ
0: അപ്പൊ കൊണ്ടുവരുന്നവർക്കും ആശ്വാസം, നമുക്കും ആശ്വാസം.
1: അതെ അതെ.
0: എന്തായാലും വലിയ പരാതികളൊന്നും ഇല്ല, തച്ചു കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ?
1: പരാതികളൊന്നും ഇല്ല. നമ്മള് തയ്ച്ചു കൊടുത്തിട്ട് തന്നെ ഓരോരുത്തര് പറഞ്ഞ് ഇങ്ങോട്ട് വിടാറുണ്ട്. അവിടെ പോയി തയ്ക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് അങ്ങനെ ഓരോരുത്തർ അവര് പറഞ്ഞിട്ട് വന്നതാ, ഇവര് പറഞ്ഞിട്ട് വന്നതാന്ന് പറഞ്ഞിട്ട് വരും ആൾക്കാര്.
0: അപ്പോ എന്തായാലും ഈ ഒരു നമ്മളൊരു ഉടുപ്പ് പുതുതായിട്ട് തച്ചിടുമ്പം അത് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് തന്നെ കോൺഫിഡൻസ് വരും.
1: അതെ അതെ.
0: ആ കോൺഫിഡൻസ് കൊടുക്കുന്ന ജോലിയാണ് സ്വപ്നയ്ക്കുള്ളത്.
1: അതെ അതെ.
0: എത്ര ഭംഗിയില്ലാത്ത ഉടുപ്പ് നമുക്ക് തച്ച് മനോഹരമാക്കാം. ശരിയല്ലേ?
1: അതെ അതെ.
0: ചില ഫിലിമിലൊക്കെ കാണുമ്പോൾ നമുക്ക് ഈ ചുരിദാറൊക്കെ എത്ര മനോഹരമായിരിക്കുന്നു നമുക്ക് തോന്നും.
1: ചിലത് തുണി വളരെ റേറ്റ് കുറവായിരിക്കും, പക്ഷെ അത് ഭംഗിയായിട്ട് തയ്ച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി.
0: കറക്റ്റ് കറക്റ്റ്. അത്രയും നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആളാണെന്നാണ് എന്റെ ഒരു വിശ്വാസം.
1: കുഴപ്പമില്ല. ഇപ്പൊ ഏതായാലും ഒരു 2013 മുതല് തുടങ്ങിയതാ.
0: 13 വർഷങ്ങൾ ഇങ്ങനെ അതിന് ഇതിന്റെ പിന്നാലെയാണ് ഇങ്ങനെ എന്തെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും.
1: അതെ, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റും. കാരണം ഈ ഒരു തൊഴിലുകൊണ്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി വീടിന്റെ ഇതായാലും വണ്ടി വാങ്ങിക്കാനായാലും ഗോൾഡ് നമുക്ക് ഗോൾഡ് വില കൂടിയാൽ നമുക്ക് ഗോൾഡ് മേടിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും സേവ് ചെയ്യാനായാലും ഒക്കെ നമുക്ക്
0: സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു വരുമാന മാർഗമായി. പിന്നെ ആൾക്കാരുടെ നമ്മൾ തച്ചു കൊടുത്ത് ഇട്ട് പോകുമ്പോ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം.
1: ഞാൻ ഇവിടുന്ന് എല്ലാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടിച്ചിട്ട് എന്തെങ്കിലും ടൈറ്റ് ആക്കാനോ അല്ലെങ്കിൽ ലൂസ് ആക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുത്ത് ഇതാക്കിയേ വിടുവുള്ളൂ.
0: അപ്പൊ തന്നെ ആൾട്രേ ഇതങ്ങ് വിടും.
1: ആൾട്രേ എന്തെങ്കിലും അവർക്ക് മാറ്റം വരുത്താനുണ്ടെങ്കിൽ വരുത്തി വിടും.
0: ഓക്കെ, ഗുഡ്. അങ്ങനെ ഭയങ്കര പെർഫെക്റ്റ് ഒരു ടൈലർ ആണ്. പെർഫെക്റ്റ് ടൈലർ.
1: അങ്ങനെ ചെയ്താലല്ലേ നമുക്കൊരു സന്തോഷം. നമ്മൾ ചെയ്യുന്ന എന്ത് ജോലി ആയാലും നമ്മൾ അതിന് പ്രതിഫലം വാങ്ങിക്കുമ്പോ അവർക്ക് അതൊരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടേ. നമ്മൾ ചെയ്തേക്കുന്ന അവരത് നല്ലതാന്ന് പറയുമ്പോഴല്ലേ നമുക്കൊരു ഇതുണ്ടാവുള്ളൂ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇത്രയും വർഷത്തെ പ്രവർത്തനത്തിനിടയിൽ അങ്ങനെയാണല്ലോ.
1: ആ, ഞാൻ പറയും ഇട്ട് നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശരിയാക്കി പോകാന്ന് പറഞ്ഞ. അപ്പൊ അവര് തന്നെ വന്നു ഇട്ട് നോക്കി. ഒരെണ്ണം നമ്മളങ്ങ് തയ്ച്ച് അത് പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ഇത് കുഴപ്പമില്ല. അവരുടെ ഇപ്പൊ ഞാൻ തുടങ്ങിയപ്പോ തൊട്ട് 13 വർഷമായിട്ട് തയ്ക്കുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട്. അവരുടെ അളവ് പോലും എനിക്ക്
0: എടുക്കേണ്ട ആവശ്യമില്ല. മനപാഠമാണ്.
1: അതെ അതെ.
0: അപ്പൊ ഓണത്തിനൊക്കെ നല്ല തിരക്കല്ലേ?
1: ആ ഓണത്തിന് ഇപ്പൊ നല്ല തിരക്കാൻ മാഡം. ഇപ്പൊ ഇവിടുന്ന് ഷോപ്പിന് എന്നാലും വീട്ടിൽ ചെന്നിട്ട് ഒരു 12 വരെയൊക്കെ വീട്ടിലിരുന്ന് അടിക്കും, രാവിലെ എഴുന്നേറ്റിട്ട് തയ്ക്കും.
0: അപ്പൊ കൂടുതൽ കൂടുതൽ വർക്ക് കിട്ടട്ടെ, അങ്ങനെ ഓണം വളരെ അടിപൊളിയാകട്ടെ. പക്ഷെ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴും വല്ലപ്പോഴും ഒക്കെ മനസ്സിനും ശരീരത്തിനും ഒരു വിശ്രമം കൊടുക്കാൻ മറന്നു പോകരുത്.
1: അതെ, നല്ല മൂത്ത മോനും പറഞ്ഞു അമ്മ എന്താണ് എല്ലാം കൂടി എടുക്കണത്. പിന്നെ നമ്മളിങ്ങനെ എന്താ പറയാ, നമുക്ക് എന്തായാലും പറയാം, നമ്മളെല്ലാവരും എന്തെങ്കിലുമൊക്കെ ബാധ്യതകൾ ഉണ്ടാവില്ല, അതൊക്കെ തീർക്കാൻ നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവും.
0: ഇതെല്ലാം ചെയ്യുമ്പോഴേക്കും നമ്മളെ കുറിച്ചുകൂടെ ഒന്ന് ഓർക്കണം, മോൻ പറഞ്ഞതുപോലെ.
1: അതാണ്.
0: അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ഞാനൊരു ഹിന്ദി സോങ് ആണ് ചോദിച്ചിരുന്നത്, ഏതായാലും ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ആയതുകൊണ്ട് മറ്റേ ബോർഡറിലെ ഒരു സോങ് ആണ് ചോദിച്ചത്.
0: ഓക്കെ, ഉദാസേ അതാണോ?
1: എല്ലാവർക്കും ഇപ്പൊ വിളിക്കാൻ ഓണായില്ല, ഇനിയിപ്പോ വിളിക്കാൻ കിട്ടുമെന്നറിയില്ല. അപ്പൊ എല്ലാവർക്കും ഓണാശംസകൾ മേഡത്തിനും ആദിലയ്ക്കും. അപ്പൊ നമ്മുടെ ഒത്തിരി ശ്രോതാക്കള്, പ്രത്യേകമായിട്ട് അശ്വതി എന്ന് പറഞ്ഞ കൊച്ചില്ലേ,
0: അതെ അതെ,
1: സംസാരിക്കുന്ന
0: അശ്വതി,
1: അത് ഞാൻ കേട്ടിരുന്നു. അങ്ങനെ എല്ലാ കസ്റ്റമേഴ്സായിട്ട് ഭയങ്കര ഇതാണ് അല്ലേ മാഡത്തിന്? എല്ലാവരെയും നന്നായിട്ട് അറിയാല്ലേ,
0: സ്വഭാവമാണ്.
1: അമ്മമാരൊക്കെ എല്ലാരെയും എല്ലാരും അറിയാം, എല്ലാരും പരസ്പര ഒരു കല്യാണം വരുന്ന എല്ലാരും വിശ്വസറിയിക്കുന്നുണ്ടല്ലോ. എന്റെ എനിക്ക് അവരെ എന്നാലും എന്റെയും ആശംസകൾ നേരുന്നു.
0: ഓക്കെ, ഷാജിമാക്ക് അല്ലേ?
1: ഷാജിമാടെ
0: മകന്,
1: മകന്റെ കല്യാണം.
0: എല്ലാവർക്കും എല്ലാരെയും കാണാതെ അറിയാം എന്നുള്ളതാണ്.
1: അതെ, അവിടെ അടുത്താണ്, അങ്ങനെ പുറത്ത് അടുത്താണെങ്കിൽ അവിടെ വരാമായിരുന്നു. ഇപ്പൊ പ്രോഗ്രാം വരുന്നില്ലേ?
0: അതെ അതെ, ഫെബ്രുവരിയില് റേഡിയോ ദിനവുമായി ബന്ധപ്പെട്ട പ്രോഗ്രാം ഉണ്ട്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം സ്വപ്നയ്ക്കും ഫാമിലിക്കും. കരുണാസായ റേഡിയോയുടെ ഹൃദ്യമായ ഓണാശംസകൾ നേരുന്നു. ജോലിയൊക്കെ തീർത്ത് ആ തിരുവോണത്തിന് മൂന്നാം ഓണത്തിനെങ്കിലും റിലാക്സ് ചെയ്ത് അതൊക്കെ ഒന്ന് ആഘോഷിക്കണം കേട്ടാ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഈ സ്വാതന്ത്ര്യ ദിനവും കൂടെ അല്ലേ, അപ്പൊ സന്ദേശ യാത്രേഹ എന്നുള്ള പാട്ട് കേൾക്കാം. ഓക്കെ സ്വപ്ന, ശരി. പോക്കുവേൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് സ്വപ്നയാണ് സംസാരിച്ചത്, എറണാകുളത്തു നിന്നാണ്. അപ്പോൾ ഒരു തയൽ ജോലിയൊക്കെ ചെയ്യുന്ന ആളാണ്, നല്ല തിരക്കുള്ള ആളാണ്. അതിനിടയിലാണ്, എന്തായാലും ഓണത്തിനിടയിൽ ഇനി വിളിക്കാൻ പറ്റുമോ കിട്ടുമോ എന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ പ്രത്യേകിച്ച് ഇന്ന് സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ടുള്ളൊരു പാട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ശ്രോതാക്കൾക്ക് അത് ആസ്വദിക്കാം. വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് നമ്മുടെ ചിന്തകളെ ശാന്തമാക്കാം. തലച്ചോറിലെ ചിന്തകളുടെ കോലാഹലങ്ങൾ നമുക്ക് അല്പനേരത്തേക്ക് നിർത്തിവെക്കാം. ഇന്നലെ കഴിഞ്ഞതിനെക്കുറിച്ചോ നാളെ വരാനുള്ളതിനെക്കുറിച്ചോ ആലോചിച്ച് വിഷമിക്കാതെ ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നതാണ് ഏറ്റവും വലിയ വിശ്രമം. മനസ്സിനെ വർത്തമാനകാലത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ, മനസ്സിനെ ശാന്തമാക്കാൻ പാട്ടുകൾക്കും വർത്തമാനങ്ങൾക്കും ഒക്കെ സാധിക്കും. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ
1: ഹലോ
0: ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. നാലുമുക്കിൽ നിന്ന് ശൈലജ, ആദ്യമായിട്ടാണോ വിളിക്കണേ?
1: വിളിക്കുന്നത് ഇടയ്ക്കൊക്കെ വിളിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടില്ല.
0: വിളിക്കുന്നുണ്ട്. ഇന്നെങ്ങനെ കിട്ടി?
1: മാഡം പറഞ്ഞത് പോലെ ദുഃഖങ്ങളെല്ലാം മാറാ എന്ന് ഈ കർണാസായിലെ പാട്ടുകളും മറ്റു കാര്യങ്ങളും എല്ലാം കേട്ടാണ് വിഷമങ്ങളെല്ലാം മാറുന്നത്. എല്ലാ ശ്രോതാവാണ് ഞാൻ, എല്ലാ പരിപാടിയും കേൾക്കും.
0: ചുരുക്കത്തിൽ കരുണാസായ റേഡിയോ ഒരു നല്ല ശ്രോതാവാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് ചെയ്യുന്നു?
1: ഒന്നും ചെയ്യണില്ല. ഒരു ഷോപ്പിൽ പോയിക്കൊണ്ടിരുന്നു. ഇപ്പൊ മുമ്പ് രണ്ട് മക്കളെ ഇനി വീട്ടിൽ കൊണ്ടുവന്ന് എത്തരം കഴിഞ്ഞ് വിളിച്ചോണ്ടെന്ന് മരുമോളി വെച്ച ഹോസ്പിറ്റലിൽ ഇടപഴിഞ്ഞു നേഴ്സാണ്. അപ്പൊ അവർക്ക് ഡ്യൂട്ടിക്ക് പോകാൻ കരുതി. രണ്ട് മക്കളെ നോക്കലാണ് ജോലി. അങ്ങനെ
0: ഇപ്പോഴൊരു വിശ്രമമില്ല.
1: വിശ്രമമില്ല, നല്ല ജോലി ഉണ്ട്.
0: രണ്ട് കുഞ്ഞു പിള്ളേരുടെ കൂടെ നടക്കുക അത്ര ചെറിയ ജോലി അല്ല.
1: രണ്ട് കുഞ്ഞുങ്ങള്, മോന്, മോക്ക്, രണ്ട് കുഞ്ഞുങ്ങള്,
0: എല്ലാരും അവിടെ ഉണ്ടോ?
1: നാല് ചെറുകുട്ടികളെ അമ്മയാണ്.
0: നാല് ചെറുകുട്ടികളുടെ അമ്മൂമ്മയാണ്.
1: അമ്മൂമ്മയാണ്.
0: അപ്പൊ ഇവരെ എല്ലാരെയും നോക്കാൻ വേറെ ആരെങ്കിലും കൂടെ ഉണ്ടോ വീട്ടില്?
1: നാല് കുഞ്ഞുങ്ങൾ അങ്ങാണ്. അവരൊരു ഒരാള് അഞ്ചിലായി, ഒരാള് ഒന്നില്.
0: ഈ കുഞ്ഞുങ്ങളോ?
1: ഈ കുഞ്ഞുങ്ങള് 3 വയസ്സും 10 മാസമേ ആയുള്ളൂ.
0: അയ്യോ, ഇവരെ ആക്കിയിട്ടാണ് ജോലിക്ക് പോണേ?
1: ഇന്നലെ തൊട്ട് നൈറ്റ് ആയിരുന്നു.
0: അമ്മൂമ്മയ്ക്ക് ഒരു കണ്ണ് അങ്ങോട്ട് മാറ്റി വെക്കാൻ പറ്റൂല.
1: നല്ല ടെൻഷൻ ഉണ്ട്.
0: അപ്പൊ അങ്ങനെയുള്ള ടെൻഷൻ വരുമ്പോ ഇതൊക്കെ തന്നെയാണ് നല്ലത് അല്ലേ?
1: അതാണ്.
0: പണ്ട് നമ്മളെ കുഞ്ഞുങ്ങളെ വളർത്തി, ഇപ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നു, മക്കളുടെ മക്കളെയും വളർത്തുന്നു.
1: ആയി ഇനി നമ്മക്കൊന്ന് റെസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുമ്പം അതിനേക്കാളും നല്ല ജോലിയാണ് അടുത്ത ചെറുമക്കളിൽ നിന്ന് കിട്ടുന്നത്.
0: പ്രത്യേകിച്ചും പുതിയ കുട്ടികളാണ്.
1: മക്കളെക്കാളും വാത്സല്യം ആയിരിക്കും, എന്നാ ജോലിയും കൂടുതലാണ്.
0: അതാണ്. അപ്പൊ അങ്ങനെ വിശ്രമമില്ലാത്ത ജോലിയിലാണ്.
1: ജോലിയിലാണ്. രണ്ടുപേരും 3 വയസ്സും 10 മാസം ആണെങ്കിലും പാട്ട് കേൾക്കുമ്പോ എപ്പോഴും ഡാൻസ് ആണ്. രണ്ടുപേരും നല്ല.
0: എന്താണ് പേര്? മക്കളുടെ പേരെന്താണ്?
1: കാശ്രികയും വാമികയും.
0: കാർത്തിക
1: കാശ്രിക
0: കാശ്രിക
1: കാശ്രിക കാശ്രികി കാശ്രിക
0: കാശ്വികയും വാമികയും.
1: വാമികയും
0: സ്പെഷ്യൽ പേരുകളൊക്കെ ആണല്ലോ.
1: മൂത്ത മോളെ 2 മക്കള് ശിവതീർത്ഥയും ശിവരുദ്രയും.
0: ശിവകീർത്തയും ശിവരുദ്രയും. ശിവതീർത്ഥയും ശിവരുദ്രയും.
1: നാലും മോളി എന്നെ ദൈവം അനുഗ്രഹിച്ച അങ്ങനെ ഒരു ഭാഗ്യവും കൂടെ തന്നിട്ടുണ്ട്.
0: എല്ലാം പെൺമക്കളാണ്.
1: എല്ലാം പെൺമക്കളാണ്.
0: നാല് ചെറുകുട്ടികൾ പെൺമക്കളായിട്ടുള്ള ഒരു അമ്മൂമ്മയാണ് ഇപ്പൊ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, അങ്ങനെ ജോലിക്ക് വയ്ക്കുകയാണെങ്കിൽ ഇപ്പൊ ജോലിക്ക് പോകാനും പറ്റണില്ല.
1: പറ്റണില്ല. ചേട്ടന്റെ പേര് ഉദയകുമാർ, കാർപ്പന്റർ ആണ്.
0: ഉദയകുമാർ.
1: മോന്റെ പേര് വിഷ്ണു ഉദയൻ. മരുമോളെ പേര് അഞ്ജന. മരുമോന്റെ പേര് ശിവ സുരേന്ദ്രൻ. മോളെ പേര് രേഷ്മ ഉദയൻ. മക്കള് ശിവതീർത്ഥയും ശിവരുദ്രയും.
0: പിന്നെ കാശ്വികയും വാമികയും.
1: വാമികയും
0: ഇതെല്ലാം തിരിച്ച് എനിക്ക് ഓർത്ത് വെക്കാൻ പറ്റൂല. വലിയ ടാസ്ക് ആണ് ഇപ്പൊ തന്നേക്കണേ. ഞാൻ എന്തായാലും ഉദയൻ ചേട്ടന്റെ ശൈലേച്ചിന്റെ പേര് ഞാൻ മറക്കുന്നില്ല. ഒപ്പമുള്ള കാശ്വികയെയും വാമിതയെയും ഞാൻ മറക്കുന്നില്ല. പിന്നെ ശിവതീർത്ഥയും ശിവരുദ്രയും വേണ്ടി വന്ന എല്ലാം ഞാൻ ഒരിക്കൽ കൂടെ പറയും, പക്ഷെ ഇപ്പൊ എത്ര മതി. പാട്ടൊക്കെ ഇഷ്ടമാണോ? പാട്ടൊക്കെ ഇഷ്ടമാണോ?

0: മോൾ ധനുവങ്ങാട് ഫാർമസിയില് ഫാർമസിസ്റ്റ് ആണ്. മരിമോള് നേഴ്സും.
1: ഓക്കെ, അപ്പോ ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് ഏതാണ്?
0: ആ, എന്റെ നാല് മക്കൾക്കും വേണ്ടി ഞാൻ വാവാവോ ആ പാട്ടാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ ഞാൻ ഇപ്പൊ നാലുമുക്കിലെത്തിയപ്പോ ശ്രീജ കരണ തയ്യക്കടയിലെ ശ്രീജയിലെ വലിയ മേല മോളാണ്. അപ്പൊ ശ്രീജയ്ക്ക് ഇന്ന് എന്തോ വിഷമമുള്ളത് കൊണ്ട് അവക്ക് അവളെ ഒരു പാട്ട് ചോദിക്കണേന്ന് പറഞ്ഞതുകൊണ്ട്
1: ശ്രീജ എന്നും എന്റെ അടുത്ത് പാട്ട് ചോദിക്കുന്നില്ല. ശലജിച്ച് ഇന്ന് പുതിയ കോളറല്ലേ?
0: അതാ
1: ശ്രീജയോട് പറ ഇന്ന് എന്തായാലും ഞാൻ ഒരു ഇഷ്ടത്തിനുള്ള ഒരു പാട്ട് പറയട്ടെ ശ്രീജ. അതെന്താ നിങ്ങൾ എന്റെ കൂടെ തീരുമാനിക്കും? ഇപ്പൊ വേണ്ടത് ഏതാ?
0: ശ്രീജയിലെ കൊടുക്കണോ?
1: ഇല്ല, ഞാൻ ശ്രീജ ഇടയ്ക്ക് വിളിക്കുമ്പോ സംസാരിക്കും. ഇപ്പൊ ഏത് പാട്ടാ വേണ്ടെന്ന് പറയൂ. ഇതിപ്പോ അതൊന്നുകൂടെ ഒന്ന് പാടൂ, രണ്ടു വരി കേൾക്കട്ടെ. ടെൻഷൻ ഒന്നും വേണ്ട.
0: ചെറുമറുകിൽ
1: ചാർത്താം ചന്ദനം, പൊന്നിൻ പാദസരങ്ങൾ അണിഞ്ഞു വരുന്നൊരു പൂമിന്നൽ തട്ടാൻ, അല്ലേ? ആ പാട്ട് ഇപ്പൊ തുടക്കത്തിൽ ആ പാട്ടല്ല പറഞ്ഞത്, അല്ലേ? ഞങ്ങൾ നോക്കട്ടെ, ഇതിനിടയിൽ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ആ പാട്ട് കേൾപ്പിക്കാം, ഇല്ലെങ്കിൽ ആദ്യം പറഞ്ഞതേ കേൾക്കാൻ പറ്റൂ. അപ്പൊ ശ്രീജയ്ക്ക് സന്തോഷമാവട്ടെ. അപ്പൊ ഇടയ്ക്കൊക്കെ ഇനി വിളിക്കണേ. വീട്ടിലുള്ള എല്ലാരും എന്റെ സ്നേഹാന്വേഷണം പറയണം. എല്ലാവർക്കും ഓണാശംസകൾ. ഓക്കെ, ശരി. പോക്കുവൽ തത്സമയ പരിപാടിയിൽ ശൈലജ ചേച്ചിയാണ്, നാലുമുക്കിൽ നിന്നാണ്. നമ്മുടെ പ്രിയ ശ്രോതാവാണ്, സ്ഥിരമായ റേഡിയോ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇന്നാണ് നമുക്ക് സംസാരിക്കാനുള്ള ഒരു അവസരമുണ്ടായത്. അപ്പൊ ആവശ്യപ്പെട്ടതുപോലെ കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കൂടെ ചൂടി എന്ന ജോക്കർ എന്ന ചിത്രത്തിലെ പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. അത് ശ്രീജയ്ക്കും കൂടെയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. തത്സമയ പരിപാടിയിൽ ശ്രോതാക്കൾക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: ഓക്വേൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വളരെയധികം റിലാക്സ് ചെയ്യിപ്പിക്കും. ഇഷ്ടമുള്ളൊരു പഴയ പാട്ട് അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരാളോടുള്ള വെറുതെയുള്ള വർത്തമാനം, ഇതൊക്കെ നൽകുന്ന ആശ്വാസം ചെറുതൊന്നുമല്ല. വലിയ കാര്യങ്ങൾ മാത്രമല്ല, ഇത്തരം കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നമുക്ക് വലിയൊരു വിശ്രമാവസ്ഥ കണ്ടെത്താനായിട്ട് സാധിക്കും. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ആ റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറച്ചു വെക്കാവോ?
1: ഹലോ,
0: ശബ്ദം കുറച്ചു വെച്ചോ. എല്ലാം മറന്നുപോയാ?
1: മറന്നതല്ല, ഇവിടെ നമുക്കിവിടെ അയൽക്കൂട്ടം, ഓണത്തിന്റെ പരിപാടിക്കൊക്കെ
0: പൈസയൊക്കെ പിരിച്ചെടുക്കാനുള്ള അയൽക്കൂട്ടം.
1: പൈസയൊക്കെ പിരിച്ചെടുക്കാനുള്ള അയൽക്കൂട്ടം,
0: അതിന്റെ സന്തോഷമാണ് ഈ ചിരിയില് ഞാൻ കേൾക്കുന്നത്. കൊറേ പൈസയൊക്കെ വാങ്ങിച്ചിട്ട് എന്തൊക്കെ ചെയ്യാം?
1: അപ്പൊ ഇവിടെ ശാന്താന്ന് പറഞ്ഞാണെങ്കിൽ നമ്മളിവിടെ അയൽക്കൂട്ടം, അപ്പൊ ഭയങ്കര പാട്ട് പറഞ്ഞ ആളാണ്. ഞാൻ ഇന്നാളെ പറഞ്ഞു, ഇനി ഞാൻ വിളിക്കുമ്പോ ഇവനെ വരുമ്പോ ശാന്തയെ വിളിച്ചു
0: ശാന്ത പാടൂല്ലേ?
1: ശാന്ത പാടും,
0: ഉറപ്പായിട്ടും പാടുമല്ലോ.
1: ഉറപ്പായിട്ടും പാടും.
0: അപ്പൊ ഇതിപ്പൊ സുധാ വാഴോട്ട് പോണമാണ് ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ശരി, ഇപ്പൊ ശാന്ത ചേച്ചി പാടാൻ പോവാണെങ്കിൽ കൊടുത്തോ, പെട്ടെന്ന് പാടാൻ പറ.
2: ഹലോ.
0: ഹലോ, ഇതാരാ?
2: ശാന്ത. അയൽക്കൂട്ടത്തിൽ.
0: അയൽക്കൂട്ടത്തിലെ എത്ര പേരുണ്ട് അവിടെ ഇപ്പം?
2: ഞങ്ങൾ 11 പേരുണ്ട്, ഇപ്പൊ 10 വരെ വന്നിട്ടുണ്ട്.
0: 10 പേരുടെ ബഹളമാണ് ഞാൻ ഇവിടെ കേട്ടോണ്ടിരിക്കണ.
2: ഇരുപത്തഞ്ചല്ല,
0: നമുക്കൊരു 50 ബലമൊക്കെ വയ്ക്കാം. നമ്മൾ കാരണം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒക്കെ ഒരു സന്തോഷം ഉണ്ടാവണ്ടേ?
2: ഇന്നാണ് സന്തോഷം ഞങ്ങൾക്ക്, പൈസയൊക്കെ പിരിക്കണതും എല്ലാ ഇടപാടുകളും പറയണതും ഒക്കെ.
0: ആ ഇടപാടുകൾ പറഞ്ഞ് ആവശ്യമുള്ള ഓണത്തിനുള്ള ബോണസ് ഒക്കെ വാങ്ങിച്ച് ഇനി അങ്ങോട്ടുള്ള പ്ലാനുകൾ തയ്യാറാക്കി. എന്റെ ഒരു അതൊക്കെ എല്ലാം സെറ്റായോ?
2: എല്ലാം സെറ്റായി, ഇതൊക്കെ കണക്കൂട്ടിക്കൊണ്ടിരിക്കുന്നു.
0: ആ ഭയങ്കര പാട്ടുകാരിയാണെന്നൊക്കെ പറയുന്ന കേട്ട്.
2: ഭയങ്കര പാട്ടുകാരുന്നു, എനിക്ക് 71 വയസ്സായി, ഞാൻ എന്തൊരു
0: പാട്ടുകാരി.
2: 71 വയസ്സായി എന്റെ പാട്ട് കേൾക്കുമ്പോ നിങ്ങളെ കഴിച്ചു പാടും.
0: ഉറപ്പാണെങ്കിൽ ഞാൻ നേരത്തെ ഓടേണ്ടി വരും. 71 വയസ്സായ ഒരാളോടാണ് ഞാൻ സംസാരിക്കുന്നത്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. വളരെ ഒരു ചെറുപ്പക്കാരിയാണ് ഇപ്പൊ എന്നോട് സംസാരിച്ചോണ്ടിരിക്കുന്നത്. എഴുപത് വയസ്സെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു വയസ്സല്ല.
2: ആ
0: നമ്മളൊക്കെ ഇപ്പൊ ശരിക്കും ഇപ്പൊ മധ്യവയസ്കായിട്ട് എത്തിയിട്ടേ ഉള്ളു, അല്ലാതെ പ്രായമൊന്നും ആയിട്ടില്ല.
2: ആ
0: അപ്പോ ആ പാട്ട് നാലുപേര് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഒന്ന് പാടിയാലോ?
2: ആ ഇപ്പൊ പാട്ടാട്ടി പാടാൻ വേണ്ടി ഞാൻ സെറ്റായി വന്നല്ലേ, എന്നാലും പാടാം.
0: പിന്നെ നാല് വരി ആർക്കായാലും പാടാൻ പറ്റും, പാടിക്കും.
2: ചക്കര പന്തലിൽ തേൻമഴ ചൊരിയും ചത്തവർത്തി കുമാരാ, നിൻ മനോരാജ്യത്തോ രാജ്യകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം. ചക്കര പന്തലിൽ തേൻമഴ ചൊരിയും ചക്രവർത്തി കുമാരാ, രാഗിച്ചു മോഹിച്ചു നിൻ്റെ മയ മൂനയിൽ താമര വള്ളം തുഴയാ, രാഗിച്ചു മോഹിച്ചു
0: താമര മൂനയിൽ
2: താമര വള്ളം തുഴയാ, കരളിലുറങ്ങും കതിർ കാണാ കിളി കാത്തിരിപ്പോ നിന്നെ, കാത്തിരിപ്പോ നിന്നെ. ചക്കര പന്തലിൽ തേൻമഴ ചൊരിയും ചക്രവർത്തി കുമാരാ.
0: ഓക്കെ, അടിപൊളി. ഒന്നും പ്രിപ്പയർ ആയി വന്നില്ല എന്നാണ് എന്റെ അടുത്ത് കള്ളം പറയണേ.
2: എത്ര
0: അറിയാങ്കിലും അറിഞ്ഞു, നാലുപേര് പാട്ട് അറിഞ്ഞൂടാത്ത ആരും തന്നെ ഇല്ല.
2: ചിലവർക്ക് പാടാൻ മടിയായിരിക്കുമല്ലോ, എനിക്കങ്ങനെ മടിയൊന്നുമില്ല.
0: പാടാൻ മടിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. വേറെ
2: മടിയില്ല. നമ്മള് റോഡിലൊക്കെ വരുന്ന പരിപാടികൾ വരുമ്പോഴത്തേക്ക് ആദ്യത്തെ ഒരു പാട്ട് പാടുന്നിട്ട് ഓടിക്കുന്നു.
0: ശാന്ത ഇപ്പൊ സ്റ്റേജിൽ വന്നെന്ന് ചോദിച്ചാ മതി. അങ്ങനെ ആ ഒരു സ്മാർട്ട്നെസ് ആണ് വേണ്ടത്. ആ സ്മാർട്ട്നെസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രായം ഫീൽ ചെയ്യേയില്ല. പിന്നെ വേറെ ആരൊക്കെ ഇവിടെ ഉണ്ട്? സുധ, ശാന്ത, അവരുടെ പേരൊക്കെ പറഞ്ഞു.
2: ഗിരിജ, ശ്യാമള, ഉഷ,
0: വീണ്ടും ശ്യാമള
2: ബിന്ദു, സന്ധ്യ, കാർത്തിക.
0: അപ്പൊ എല്ലാവർക്കും എന്റെ ഒരു സന്തോഷം നിറഞ്ഞ ഒരു ഹായ്.
2: അതോടൊപ്പം
0: എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ നേരുന്നു. ഈ പൈസയൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇഷ്ടമുള്ള ഉടുപ്പും ഒക്കെ വാങ്ങിക്കണം. ഓണക്കോഴിയൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങോട്ട് വിലസി നടക്കണം.
2: ശരി,
0: ഇന്ന് കേൾക്കേണ്ട പാട്ട് ഏതാണെന്ന് പറഞ്ഞില്ലല്ലോ. അതെ, ശരി.
2: ഞാൻ രണ്ടു നേരത്തെ പാടിയതാണ്. അപ്പൊ അതൊരു ഇഷ്ടം.
0: നമുക്കൊരു പാട്ട് പാടി തന്ന സ്ഥിതിക്ക് ഞാൻ അതിന്റെ നാലുപേരെ അങ്ങോട്ട് പാടിത്തരാം.
2: എന്നാലും
0: ശാന്ത ചേച്ചിയോളം വരില്ല.
2: അതെന്താ
0: അല്ല അല്ലെ, കേട്ടോക്ക്. ശരി, ആ ശരി, എന്നിട്ട് വേണം എനിക്ക് മാർക്കിടെ വേണ്ട പറയണ്ടായിരുന്നു.
2: മാർക്ക് ഞങ്ങള് മാർക്കിട്ടോ ഇവിടെ 10 വരെ ഉണ്ട്.

0: അത്രേ ഉള്ളു. എന്റെ ലാസ്റ്റ് ഉള്ള വാക്യം മറന്നുപോയി.
1: മറന്നൊന്നുമില്ല, പാടാത്ത
0: സത്യമായിട്ട് മറന്നുപോയി. ഞാൻ കള്ളം പറയില്ലെന്ന് സുധ ചേച്ചിക്ക് അറിയാലോ. എന്നാലും ശാന്ത ചേച്ചിയുടെ പാട്ടുകളൊന്നും എത്തിയിട്ടില്ല എന്ന് എനിക്കറിയാം. ഞാനങ്ങനെ ആരെയും കളിയാക്കാറില്ല, സത്യമായിട്ടും കളിയാക്കൂല. പിന്നെ അവിടെയുള്ള എല്ലാവർക്കും എന്റെ സ്നേഹാന്വേഷണം. രണ്ട് ശ്യാമളയുണ്ട്, ബിന്ദുണ്ട്, ഗിരിജയുണ്ട്, സന്ധ്യയുണ്ട്, കാർത്തികയുണ്ട്, പിന്നെ നമ്മുടെ ശാന്ത ചേച്ചിയുണ്ട്, സുധയുണ്ട്, ഉഷയുണ്ട്. ഇത്രയും പേര് ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. ഉഷ എന്നോട് സദയം ക്ഷമിക്കുക, അത് മാത്രം ഞാൻ മറന്നുപോയി. ക്ഷമിക്കണേ. ശരി, അപ്പൊ എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് അഞ്ജന കണ്ണെഴുതി എന്നുള്ള പാട്ട് ആസ്വദിക്കും. അപ്പൊ എല്ലാവരും ഹൃദ്യമായ നല്ല സന്തോഷം നിറഞ്ഞ ഒരു ഓണമായിരിക്കട്ടെ വരുന്നത്. യെസ്, അപ്പൊ പാട്ട് കേൾക്കാം.
1: ഓക്കെ,
0: അപ്പോ പോക്കുവൽ തത്സമയ പരിപാടിയിൽ സുധ വാഴോട്ട് പോകണം. നമ്മളുടെ ഒരു സ്ഥിരം ശ്രോതാവാണ് ഇടയ്ക്കിടെ നമ്മൾ വിളിക്കാറുണ്ട്. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറെ ആൾക്കാര് നമ്മുടെ ഈ പാട്ട് കേൾക്കാനും നമ്മളോട് വർത്തമാനം പറയാനും, പിന്നെ ശാന്ത ചേച്ചിയുടെ സ്പെഷ്യൽ ചക്കരപ്പന്തലിൽ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ പാട്ടും എല്ലാം കൊണ്ട് ശരിക്കും ഒരു ഓണ കോടി കിട്ടിയ ഒരു അനുഭവമാണ് ഞങ്ങൾക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് ആവശ്യപ്പെട്ടതുപോലെ ഈ മനോഹരമായ പാട്ട് നമുക്ക് എല്ലാവർക്കും ആയിട്ട് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവേയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: ഫോക്വേൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. സംഗീതവും മനസ്സും എപ്പോഴും നമുക്ക് റിലാക്സേഷൻ ഉണ്ടാക്കാൻ സംഗീതം നമുക്ക് വളരെയധികം സഹായകമാണ്. സംഗീതത്തെക്കാൾ നല്ലൊരു റിലാക്സേഷൻ വേറെ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. മനസ്സിനെ തണുപ്പിക്കുന്ന ഒരു മെലഡി കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ സങ്കടങ്ങളും പിരിമുറുക്കങ്ങളും പതുക്കെ അലിഞ്ഞു പോകും. ഫോക്വേലിൻ്റെ ഈ സന്ധ്യായാമത്തിൽ ഈ വൈകുന്നേരത്തിൽ നിങ്ങൾക്കായി നല്ല പാട്ടുകൾ കേൾക്കാം, ആസ്വദിക്കാം, മനസ്സ് നിറയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: മാഡം, ഞാൻ വെള്ളയുടെ കണ്ണുമുടൽ സുധയാണ്.
0: ആ പറഞ്ഞോളൂ സുധ.
1: സുഖമായിരിക്കുന്നോ?
0: സുഖമായിരിക്കുന്നല്ലോ.
1: സ്വാതന്ത്ര്യ ദിനാശംസകൾ.
0: താങ്ക് യു. അങ്ങോട്ടും അങ്ങനെ തന്നെ. എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമല്ലേ?
1: എല്ലാവർക്കും സ്വാതന്ത്ര്യം. 80-ാമത്തവർ.
0: ഇനി ഒരുപാട് സ്വാതന്ത്ര്യമൊക്കെ നമുക്ക് ഇനിയും കിട്ടാനുണ്ട്. ശരിക്കും ഇപ്പോഴത്തുള്ള ഈ സ്വാതന്ത്ര്യം ഒന്നും പോരാ അല്ലേ? ആവശ്യത്തിനൊക്കെ ഉണ്ട്. അന്നത്തെ ഒരുപാട് സ്വാതന്ത്ര്യമൊക്കെ ഇപ്പൊ ഉണ്ടല്ല അല്ലേ? ഒരുപാട് ആഗ്രഹിക്കാൻ പാടില്ല. അത്യാഗ്രഹം പാടില്ല. പറഞ്ഞോ.
1: പാട്ട് വേണം മാഡം. പിന്നെ മോളെ കൊച്ചിന് സുഖമില്ലായിരുന്നു, അതാണ് ഇടയ്ക്ക് വിളിക്കാൻ പറ്റാതിരുന്നത്.
0: എന്ത് പറ്റിയ കുഞ്ഞിന്?
1: അവനും പിള്ളേരും കൂടെ കളിച്ചെടുത്ത് കാലില്ലേ 5-ാമത്തെ വിരല് എല്ല് പൊട്ടല്ലേ, അത് പിള്ളേരാരോ ചവിട്ടിയത്. അങ്ങനെ അവന്റെ ആ വിരലും 4-ാമത്തെ വിരലും കൂടെ പ്ലാസ്റ്റർ ഇട്ടു.
0: ഓ ശരി ശരി. അങ്ങനെ അതിനൊക്കെ തരത്തിൽ വിളിക്കാൻ പറ്റില്ല.
1: ഓ ഞാൻ രാവിലെ അങ്ങ് പോകും, വൈകുന്നേരം ഇവിടെ അപ്പു പൊഞ്ഞുള്ളതുകൊണ്ട് ഇനി വരും. കോഴിയും പട്ടിയും പൂച്ചയൊക്കെ അവർക്കൊന്നും ആഹാരം കൊടുത്ത് കാര്യമില്ലല്ലോ.
0: ഞാൻ വിചാരിച്ചിട്ട് നമ്മളെയൊക്കെ മറന്നു കാണുമെന്നാണ് വിചാരിച്ച.
1: അങ്ങനെ ഒരിക്കലും മറക്കൂല. ബുധനാഴ്ച വിളിച്ചപ്പം കിട്ടി
0: അങ്ങ്
1: കട്ടായി പോയി. പാട്ടൊക്കെ പറഞ്ഞ് വന്നപ്പം
0: പിന്നീട്
1: സാറിനോട് സംസാരിക്കാൻ പറ്റിയില്ല, കട്ടായി പോയി.
0: അപ്പോഴും
1: പിന്നെ വിജയകുമാരി കയറി വന്നു. പിന്നെ അവര് വായനയെ പറ്റിയും പുസ്തകങ്ങളൊക്കെ എഴുതുന്നതിനൊക്കെ പറ്റിയൊക്കെ പറഞ്ഞോണ്ടിരുന്നപ്പോ അതൊന്ന് വിളിക്കാന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞ പാട്ട് കാത്തിരുന്ന് നിക്കാക എന്ന സിനിമയിലേ ആകാശ നീലിമേലെന്നാണ് ഞാൻ അവിടെ വിളിച്ചെന്നാളെ ഒരു പയ്യന്നെ പറഞ്ഞ. അപ്പം പിള്ള അവള് പറഞ്ഞാ പിന്നെ അത് ഡൗൺ ആവണില്ല, വേറെ ഇട്ട് തരാ. ഞാൻ അപ്പൊ പറഞ്ഞൊരു തമിഴ് പാട്ട്
0: അതല്ല. അപ്പൊ ആദ്യം പറഞ്ഞ പാട്ട് കിട്ടണമെങ്കിൽ അത് തന്നെ ഇടാമേ. ആദ്യം ചോദിച്ചത് ഇടണ കേക്കണല്ലേ ഒരു സന്തോഷം.
1: സന്തോഷം. അപ്പൊ അവള് പറഞ്ഞ് പിള്ള പറഞ്ഞ് ആദ്യം അവള് പറഞ്ഞ് അത്
0: ോട് ഞാൻ പറയാം, അത് എന്നെ ഒന്ന് ഡൗൺലോഡ് ആക്കി എടുക്കാൻ പറയാം. ശ്രോതാക്കളെ ഒന്നും വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ. ശരി, അപ്പൊ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ പാട്ട് കേൾപ്പിക്കട്ടെ.
1: ഇപ്പൊ ഒരു പുസ്തകം വായിക്കുന്ന മഞ്ഞുരുകം കാലം.
0: മഞ്ഞുരുകം കാലം ആരെഴുതിയതാ? ജോയ്സി എഴുതിയത്. ഓക്കെ, ഏകദേശം തീരാറായോ?
1: ഏകദേശം തീരാറായി.
0: എന്നിട്ട് അടുത്ത പുസ്തകം എടുത്ത് വായിക്കണേ.
1: അതിനു മുമ്പ് ഒരു പവിഴ വായിച്ചു.
0: അപ്പൊ വായിക്കുമ്പോ എന്ത് ചെയ്യണം പറഞ്ഞാൽ ഈ പുസ്തകത്തിന്റെ പേരും എഴുതിയ ആളിന്റെ പേരൊക്കെ ഒന്ന് ഒരു ബുക്കിൽ കുറിച്ചിടണം.
1: അങ്ങനെ എഴുതിയിടണം മാഡം. പക്ഷെ ഇന്നലെ ഞാൻ ഒരു ബുക്ക് വേറെ വാങ്ങിക്കൊണ്ട് വെച്ചിരിക്കണേ. ഇതിന്റെ കൊറേ നമ്മൾ ഈ വായിക്കുന്നതിന്റെ കൊറേ ഭാഗങ്ങളെല്ലാം എഴുതിയിടമാ. നമുക്ക് പിന്നീട് അത് എടുത്ത് നോക്കുമ്പോ അത് ഓർമ്മിക്കുമല്ല ഇന്ന കഥയാണ് നമ്മൾ വായിച്ചതെന്ന്.
0: ഓ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് എഴുതിയിടാം.
1: അങ്ങനെ ഞാൻ വിചാരിച്ച് വാങ്ങിക്കൊണ്ട് വച്ചിരിക്കുന്നു.
0: ശരി, അപ്പൊ അതെല്ലാം ആഗ്രഹിക്കും പോലെ തന്നെ അതെല്ലാം ചെയ്യണം. വായിച്ച പുസ്തകങ്ങളെ കുറിച്ച് നമുക്കൊരു ധാരണ വേണം. ഓക്കെ, അപ്പൊ ഇപ്പൊ ചോദിച്ച ഇഷ്ടപ്പെട്ട എന്താ? ആകാശ നീലിമേൽ അങ്ങനെ എന്തൊരു പാട്ടല്ലേ ചോദിച്ചിരിക്കുന്നേ?
1: പറഞ്ഞു എനിക്ക് മറന്നിപ്പോ.
0: ആ പാട്ട് തന്നെ നമുക്ക് കേക്കാം. ശരി, പാട്ട് കേക്കാം.
1: പണിക്ക് പോയിരിക്കുന്നു,
0: അന്വേഷണം പറയണേ. ഓക്കെ, വെൽക്കം. തത്സമയ പരിപാടിയിൽ നമ്മളോട് സംസാരിച്ചത് ഇപ്പോ സുധ ചേച്ചിയാണ്. വീണ്ടും ഒരു സുധ വിളറുടെ നിന്നാണ്. വഴുട്ടുവണ സുധയാണ് തൊട്ട് മുമ്പ് വിളിച്ചത്. വിളറുടെയിൽ നിന്നാണ് സുധ സംസാരിച്ചത്. അപ്പോ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കൈ തല പുറത്തിടരുത്, കൈയും തലയും പുറത്തിടരുത് ആണെന്ന് തോന്നുന്നു. ഒരു പാട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അഗാധ നീലിമേൽ എന്നുള്ള പാട്ടാണ് കേൾക്കാൻ ആഗ്രഹം. കാത്തിരുന്ന നിക്കാഹ്, കറക്റ്റ്, കാത്തിരുന്ന നിക്കാഹ് എന്ന ചിത്രത്തിലെ പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തായാലും അത് തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആതിരെ മോളോട് ഞാൻ പ്രത്യേകം പറഞ്ഞ് എടുപ്പിച്ചതാണ് ആ പാട്ട്. അപ്പോൾ ആ പാട്ട് നമുക്ക് കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്വാഗതം. നമ്മളെപ്പോഴും ജീവിതത്തിൽ വെട്ടി ചുരുക്കാറുള്ളത് നമ്മുടെ ഉറക്കമാണ്. ജോലിഭാരം കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ നമ്മളെ ഉറക്കത്തെ വെട്ടി ചുരുക്കാറുണ്ട്. എന്നാൽ നല്ലൊരു ഉറക്കമാണ് ഏറ്റവും മികച്ച റിലാക്സേഷൻ. മനസ്സിനും ശരീരത്തിനും വിശ്രമം നൽകാൻ, ചിന്തകളെ അടക്കി നിർത്തി നല്ലൊരു ഉറക്കത്തിലേക്ക് വീഴാൻ കഴിഞ്ഞാൽ തന്നെ മനസ്സ് വളരെയധികം റിലാക്സ്ഡ് ആകുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ
0: ഹലോ, ആരാണ്? ഗിരിജിച്ചി കല്ലാർ, പറയൂ.
1: എനിക്ക് പാട്ട് വേണമായിരുന്നു.
0: സജിതയുടെ
1: ബർത്ത്ഡേ ആണ് ഇന്ന്.
0: ഓ,
1: അപ്പൊ സർപ്പത്തിലെ സ്വർണ്ണ അത് എന്റെ മോളെ ബർത്ത്ഡേ ഡെഡിക്കേഷനുമാണ്. രാജ്മയുടെ മകന്റെ നിക്കായല്ലേ, അതിനും കൂടെ അവർക്കും കൂടെ ചേർത്ത് ഈ പാട്ട് ഞാൻ ചോദിച്ചതാണ്.
0: അതിനു വേണ്ടിട്ടാണ് ചോദിച്ചത്.
1: അല്ലെങ്കിൽ വിളിക്കൂലേ,
0: അല്ലെങ്കിൽ വിളിക്കൂല, എന്ത് വിളിക്കാത്തെ?
1: വിളിക്കും വിളിക്കും, അല്ല അല്ലാതെ മറ്റുള്ളവർക്ക് പിന്നെ സമയം കൊടുക്കണ്ടേ?
0: അതൊക്കെ വേണം. അങ്ങനെ മറ്റുള്ളവരെ കുറിച്ചുകൂടെ നമ്മളിങ്ങനെ വല്ലപ്പോഴൊക്കെ ആലോചിക്കണം. അപ്പൊ സജിത ഇന്ന് അവിടെ വന്നോ, കല്ലാർ വന്നോ? വന്നില്ല. ആശംസകളൊക്കെ നേർന്നോ?
1: രാവിലെ ഞാൻ തന്നെ ഫസ്റ്റ് പറഞ്ഞു.
0: രാവിലെ അമ്മ തന്നെ രാവിലെ ഉണർന്നിരുന്ന് മക്കളെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞു. അതിനേക്കാൾ വലിയ സമ്മാനം വേറെ എന്തുണ്ട്?
1: ഒന്നും കൊടുക്കാനില്ലല്ലോ. അപ്പം ഞാൻ പോയതും ഇല്ല, ഒന്നും കൊടുക്കാനില്ല. അതുമല്ല എനിക്ക് വയ്യ, പനിയും ജലദോഷവും.
0: അപ്പൊ അമ്മ സ്നേഹത്തോടെ പറയുന്ന അതിനേക്കാൾ എന്ത് ഇത് വേണം?
1: എന്നിട്ട്
0: പുതിയ ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ലേ സമ്മാനമൊന്നും? അമ്മയച്ചനോ ഉണ്ടെങ്കിൽ എപ്പോഴാണെങ്കിലും നമുക്ക് വാങ്ങിച്ചു
1: തരാം.
0: നിങ്ങക്ക് വാങ്ങിച്ചു തരുമായിരിക്കും. എന്താ, അവരവരുടെ മനസ്സുപോലെ ചെയ്യട്ടെ. അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കാൻ തോന്നി അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കുക, ഇങ്ങോട്ട് വാങ്ങിച്ചു തരാൻ തോന്നുവാണെ ഇങ്ങോട്ട് വാങ്ങിച്ചു തരിക. അത്ര തന്നെ. നമുക്ക് ആരോടും നിങ്ങൾ വാങ്ങി തരൂ, നിങ്ങൾ എന്ത് വാങ്ങി തന്നില്ല എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അവരവരുടെ മനസ്സ് തോന്നി അങ്ങോട്ട് ചെയ്യാം. ഓണമൊക്കെ ആഘോഷിക്കണ്ടേ? വേറൊന്നും വേണ്ട, വീടും പരിസരമൊക്കെ വയ്യേ.
1: എന്തോ
0: പനിയാണോ?
1: പനിയുണ്ടായിരുന്നു.
0: എല്ലാം കൂടെ ആയപ്പോ താങ്ങിയില്ല.
1: താങ്ങിയില്ല.
0: അപ്പൊ ചെയ്യേണ്ടത് രണ്ടു ദിവസം നന്നായിട്ട് റെസ്റ്റ് ചെയ്യണേ. റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേയും വീണ്ടും പഴയതിനേക്കാൾ ഊർജ്ജസ്വലമായി നമുക്ക് ഓരോന്നൊക്കെ ചെയ്യാം. ഓണത്തിനൊക്കെ തിരുവാതിരയൊക്കെ കളിക്കണം. പണ്ട് കളിച്ചിട്ടുണ്ടല്ലോ
1: തിരുവാതിരയൊക്കെ.
0: അങ്ങനെയൊക്കെ ഒരു കാലത്ത് ചാടിത്തുള്ളി നടന്ന ആളാണ്. പുലിയായിരുന്നു, പുലി. ഇപ്പോഴും പുലിയൊക്കെ തന്നെ, കുഴപ്പമില്ല.
1: കാല് കുഴപ്പമില്ല. സ്വാധീനമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അത്ര വിഷമമൊന്നും ഇങ്ങനെ തോന്നുന്നില്ല. നമുക്ക് വയ്യാതെ കാലും കയ്യൊക്കെ എന്റെ 14 വയസ്സിൽ സംഭവിച്ചത്. അതിനു മുമ്പേ ഉള്ള പ്രായത്തിന്റെ ഇടയ്ക്കുള്ള ഡാൻസും കളിയും പാട്ടും ഒക്കെ ആയപ്പോഴേ എനിക്കതൊരു
0: വിഷമകരമായ സംഗതി ആയിപ്പോയി.
1: എന്റെ ആഗ്രഹം പോലും എനിക്ക് സാധിക്കാൻ പറ്റാതെ.
0: ഓർത്ത് സങ്കടപ്പെടണ്ട.
1: എനിക്ക് മ്യൂസിക് പഠിക്കണം, സംഗീതം പഠിക്കണം എന്നുള്ള ഒരു ഇതിലായിരുന്നു എന്റെ വിദ്യാഭ്യാസം തന്നെ. അതും തകർന്ന് എല്ലാം പോയി, അങ്ങനെ എന്റെ ജീവിതവും ഇങ്ങനെയായി.
0: സംഗീതം പഠിക്കാൻ എനിക്ക് തോന്നുന്നു സിംഹത്തിന്റെ മടയൊന്നും കിട്ടിയില്ലെന്ന് തോന്നുന്നു. സംഗീതം പഠിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചു പോയി, പക്ഷെ സിംഹത്തിന്റെ മടയിൽ എത്താൻ പറ്റിയില്ല. എനിക്ക് സിംഹം തന്നെ എല്ലാം പഠിപ്പിച്ചേന്. ശരി, ഏത് പാട്ട് വേണം? സർപ്പത്തിലെ പാട്ട്, സ്വർണ മീനിന്റെ ചേലൊത്ത കണ്ണാളെ, എന്റെ രോമാഞ്ചമായ എന്നിൽ വാ. മോൾക്ക് വേണ്ടിയും ഷാജിമാടെ മോനും മണവാട്ടിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഓക്കെ, ഹാപ്പി ഓണം.
1: ഹാപ്പി ഓണം. എന്റെ ഓണാശംസകളും ഷാജിമയുടെ മകനും മരുമകൾക്കും എന്റെ മകൾക്കും, പിന്നെ നമ്മളെ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും, നമ്മുടെ എപ്പോഴും വിളിച്ച സുഖചേച്ചിക്കും പിള്ളറുടെ.
0: ശരി, അപ്പൊ എല്ലാവർക്കും ആയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം.
1: പിന്നെ എന്റെ ലേഖാ മേടത്തിനും മോളിനും.
0: ശരി ശരി, ലേഖാ മോളിനും. ശരി ശരി അമ്മേ, അപ്പൊ പാട്ട് കേട്ടാലോ. ആതിരണ്ട, കണ്ണീര് പൊഴിക്കുന്നുണ്ടായിരുന്നു. താങ്ക് യു ആതിരക്ക് വേണ്ടി. ശരി, മധുജൻ ചേട്ടനും. ശരി ഓക്കെ, ബൈ. ശരി, അപ്പൊ പോക്കുവരവ് തത്സമയ പരിപാടിയിൽ ഗിരിജ ചേച്ചിയാണ് കല്ലാറ് എന്നാണ് നമ്മളെ വിളിച്ചത്. നമ്മുടെ പ്രിയ ശ്രോതാവാണ്, ഇടയ്ക്ക് ഇവിടെ വന്നിരുന്നു, കാലുവയെങ്കിൽ കൂടി നമ്മളെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ വന്നിരുന്നു. ഭയങ്കര സന്തോഷം. അപ്പം മോളുടെ ബർത്ത്ഡേ ആണ്, അതോടൊപ്പം ഷാജിമാടെ മകൻ്റെ കല്യാണമാണ്. അപ്പം അവർക്ക് വേണ്ടിയിട്ടുമാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്, മറ്റെല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഈ പാട്ട് കേൾക്കാം, കേട്ടിട്ട് തിരിച്ചു വരാം.

ഒക്കുവേലിൽ തത്സമയ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയ ഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ ശ്രോതാക്കൾ നമ്മളോട് ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. ഇൻഡിപെൻഡൻസ് ഡേ ആണ്, ദേശീയ റിലാക്സേഷൻ ഡേ ആണ്, ഓണം ഇങ്ങനെ സമാഗതമായി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. മലയാളികൾ കാത്തിരിക്കുന്ന ഉത്സവമാണ് ഓണം. അപ്പോൾ അതിനെയൊക്കെ അതിൻ്റെയൊക്കെ ഒരു തിരക്കിനിടയിലൂടെ നമ്മളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്, വെള്ളനാട് നിന്ന് ജയകുമാർ ചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒരു ഓണക്കാലമായതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ള ഒരു ഓണപ്പാട്ട് തന്നെ നമുക്ക് കേൾപ്പിക്കാം. ഓണത്തുമ്പി പാടു എന്ന് തുടങ്ങുന്ന സൂപ്പർമാൻ എന്ന ചിത്രത്തിലെ പാട്ട് നമുക്ക് ജയകുമാർ ചേട്ടനായി പോക്കുവിൽ തത്സമയ പരിപാടിയിലെ അവസാന ഗാനമായിട്ട് കേൾക്കാം. ഒരു പകൽ മുഴുവൻ നീണ്ട ഓട്ടത്തിനിടയിൽ നമുക്ക് ജീവിതത്തിൽ വിശ്രമിക്കാനുള്ള ഒരു സമയമാണ് ഈ ഒരു പോക്കുവിൽ കഴിഞ്ഞു വരുന്ന സായാഹ്നം. വിശ്രമം നമ്മുടെ ഒരു അവകാശമാണ്. മനസ്സിൻ്റെ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് ഈ ദിവസത്തെ ശാന്തമായി ആസ്വദിക്കാൻ ഏവർക്കും കഴിയട്ടെ. നാളെ വീണ്ടും ഒരു പുതിയ പുലരിയിൽ പുതിയ ഊർജത്തോടെ നമുക്ക് കണ്ടുമുട്ടാം. ഓരോ ദിവസങ്ങളും വളരെ ഉത്സവാത്മകമാക്കുക. നമുക്ക് വേണ്ടിയുള്ള നിമിഷങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തണം. അത് മറ്റൊരാൾക്ക് കണ്ടെത്തി തരാൻ പറ്റില്ല. മനസ്സിനെ ഒന്ന് തഴുകുന്ന തണുത്ത കാറ്റ് പോലെ, ആഴത്തിലുള്ളൊരു ശ്വാസം പോലെ ഈ വൈകുന്നേരം നിങ്ങൾ ശാന്തത നിറയ്ക്കട്ടെ. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. മനസ്സ് നിറഞ്ഞ റിലാക്സേഷനോടെ സന്തോഷത്തോടെ ഇരിക്കാനാവട്ടെ എല്ലാവർക്കും. പോക്കുവിൽ തത്സമയ പരിപാടിയിലെ അവസാന ഗാനം ജയകുമാർ ചേട്ടൻ ആവശ്യപ്പെട്ട ഒരു പാട്ടാണ്. തത്സമയ പരിപാടിയിൽ ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയും ആതിരയുമാണ്. ഈ ഒരു ഗാനത്തോടുകൂടി പോക്കുവിൽ തത്സമയ പരിപാടിയിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയും.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.
2: വികസനത്തിന്റെ പേരിൽ പ്രകൃതിക്ക് നേരെ ഉയരുന്ന മഴവിൽ നിന്ന് ഇനിയും വിട്ടുനിൽക്കാൻ നമുക്കാവില്ല. മനുഷ്യൻ തന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായുള്ള പരക്കം പാച്ചിലിൽ ഏറ്റവും ആദ്യം ബലികഴിക്കുന്നത് നിശബ്ദരായ ഈ പച്ചപ്പുകളെയാണ്. വീതിയുള്ള റോഡുകൾ പുരോഗതിയുടെ അടയാളമാണെന്ന് നാം വിശ്വസിക്കുമ്പോൾ, ആ റോഡുകൾ പണിയാൻ മുറിച്ചു മാറ്റുന്ന ഓരോ മരവും നമ്മുടെ ആയുസ്സിന്റെ ഒരു ഭാഗം കൂടിയാണ് ഇല്ലാതാക്കുന്നത്. മരങ്ങൾ മുറിച്ചു മാറ്റി റോഡുകൾ പണിയുന്നവരോട് എന്ന ഈ വിഷയത്തെക്കുറിച്ച് ഗൌരവമായി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വികസനവും പരിസ്ഥിതിയും തമ്മിലുള്ള തുലനാവസ്ഥ നഷ്ടപ്പെടുമ്പോൾ അത് മനുഷ്യവംശത്തിന്റെ തന്നെ അന്ത്യത്തിനുള്ള തുടക്കമാകും. റോഡ് പണിയുന്നതിനായി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വൻമരങ്ങൾ വെട്ടിനിരത്തുമ്പോൾ നാം കാണുന്നത് വെറുമൊരു മരത്തടിയേയല്ല, മറിച്ച് തലമുറകളുടെ ചരിത്രവും തണലുമാണ്. ഒരു മരം വളർന്നു വലുതാകാൻ ദശകങ്ങളെടുക്കുമ്പോൾ അത് വെട്ടിവീഴ്ത്താൻ വെറും നിമിഷങ്ങൾ മതി. വികസനം എന്നാൽ കോൺക്രീറ്റ് പാതകൾ മാത്രമല്ല, അത് ശ്വസിക്കാനുള്ള വായുവും കുടിക്കാനുള്ള വെള്ളവും കൂടിയാണ്. മരങ്ങൾ മുറിച്ചു മാറ്റി റോഡ് നിർമ്മിക്കുമ്പോൾ ആ പ്രദേശത്തെ ആവാസ വ്യവസ്ഥയാണ് പൂർണ്ണമായും തകരുന്നത്. അനേകം പക്ഷികൾക്കും ചെറിയ ജീവികൾക്കും ആ മരങ്ങൾ വീടായിരുന്നു. ആ തണലിൽ വിശ്രമിച്ചിരുന്ന വഴിയാത്രക്കാർക്ക് അത് ആശ്വാസമായിരുന്നു. കഠിനമായ വെയിലിൽ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ മരങ്ങൾ നൽകിയിരുന്ന കുളിർമ എത്ര വലുതാണെന്ന് നാം ഇന്ന് തിരിച്ചറിയുന്നില്ല. ഇന്ന് കേരളത്തിലെ പല റോഡുകളിലും തണലില്ലാതെ ചുട്ടുപൊള്ളുന്ന അവസ്ഥയാണ് നാം നേരിടുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനവും ഇന്ന് വെറുമൊരു ഭീഷണിയല്ല, ഒരു യാഥാർത്ഥ്യമാണ്. അന്തരീക്ഷത്തിലെ ചൂട് വർദ്ധിക്കുന്നതിനെ തടയാൻ ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് മരങ്ങൾ. റോഡരികിലെ മരങ്ങൾ വാഹനങ്ങൾ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു. ഇവയെല്ലാം വെട്ടിമാറ്റുമ്പോൾ നാം നേരിട്ട് വിഷവായു ശ്വസിക്കാൻ നിർബന്ധിതരാകുന്നു. മരങ്ങൾ മുറിച്ചു മാറ്റി ടാറിടുമ്പോൾ ഭൂമിയിലേക്ക് വെള്ളമിറങ്ങാനുള്ള വഴികൾ അടയുന്നു. ഇത് ഭൂഗർഭ ജലനിരപ്പ് കുറയുന്നതിനും മഴക്കാലത്ത് വലിയ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. ഓരോ റോഡ് വികസന പദ്ധതിയും ആസൂത്രണം ചെയ്യുമ്പോൾ പരിസ്ഥിതി ആഘാത പഠനം കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കണം. മരങ്ങൾ മുറിക്കാതെ തന്നെ റോഡ് വളച്ചു പണിയാനോ അല്ലെങ്കിൽ മരങ്ങളെ റോഡ് ഡിവൈഡറുകൾക്കിടയിൽ സംരക്ഷിക്കാനോ ഉള്ള സാങ്കേതിക വിദ്യകൾ ഇന്ന് ലഭ്യമാണ്. വികസനം അനിവാര്യമാണ്, എന്നാൽ അത് പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടാകരുത്. ഇന്ന് പല രാജ്യങ്ങളിലും മരങ്ങൾ മുറിക്കുന്നതിന് പകരം അവയെ യന്ത്രസഹായത്തോടെ വേരോടെ പിഴുതെടുത്ത് മറ്റൊരു സ്ഥലത്ത് മാറ്റി നട്ടുപിടിപ്പിക്കുന്ന ട്രീ ട്രാൻസ്പ്ലാന്റേഷൻ രീതി വിജയകരമായി നടപ്പിലാക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലും ഇത്തരം രീതികൾ പ്രോത്സാഹിപ്പിക്കണം. വെട്ടിമാറ്റുന്ന ഓരോ മരത്തിനും പകരമായി 10 മരങ്ങൾ നട്ടുപിടിപ്പിക്കുമെന്ന് നാം ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും അവയൊന്നും ശരിയായി പരിചരിക്കപ്പെടുന്നില്ല എന്നതാണ് സത്യം. നടുന്ന മരങ്ങൾ വളർന്ന് തണലാകാൻ വീണ്ടും ദശാബ്ദങ്ങൾ കാത്തിരിക്കണം. അതിനാൽ നിലവിലുള്ള മരങ്ങളെ സംരക്ഷിക്കുക എന്നതിനാണ് ഏറ്റവും വലിയ മുൻഗണന നൽകേണ്ടത്. മരങ്ങളുടെ സംരക്ഷണം വികസനത്തിന്റെ വിഘാതമായി കാണാതെ വികസനത്തിന്റെ തന്നെ ഭാഗമായി കാണാൻ നമുക്ക് സാധിക്കണം. റോഡുകൾ നിർമ്മിക്കുന്ന ഉദ്യോഗസ്ഥരും കരാറുകാരും ഭരണാധികാരികളും ഒരു കാര്യം ഓർക്കണം. നാം പണിയുന്ന ഈ റോഡുകളിലൂടെ സഞ്ചരിക്കാൻ വരും തലമുറയ്ക്ക് ആരോഗ്യകരമായൊരു അന്തരീക്ഷം കൂടി ബാക്കിയുണ്ടാകണം. തണലില്ലാത്ത റോഡിലൂടെയുള്ള യാത്ര നരകതുല്യമാണ്. പച്ചപ്പുകൾ നിറഞ്ഞ റോഡുകൾ മാനസികമായ സന്തോഷം നൽകുന്നതോടൊപ്പം അപകടങ്ങൾ കുറയ്ക്കാനും സഹായിക്കുന്നുവെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് മുൻപ് ഈ മരങ്ങൾ നമുക്ക് നൽകിയ അളവറ്റ സേവനങ്ങളെക്കുറിച്ച് ഒരിക്കലെങ്കിലും ചിന്തിക്കുക. നമ്മുടെ മക്കൾക്കായി നാം കരുതി വയ്ക്കുന്നത് കേവലം വീതിയുള്ള റോഡുകൾ മാത്രമല്ല, അവർക്ക് ശ്വസിക്കാനുള്ള ശുദ്ധവായുവും കുളിർമയേകുന്ന തണലുമായിരിക്കണം. പ്രകൃതിയെ ചതിച്ചുകൊണ്ടുള്ള ഒരു പുരോഗതിയും ശാശ്വതമല്ല. മരങ്ങൾ കാവൽ നിൽക്കുന്ന പച്ചപ്പുള്ള റോഡുകളിലൂടെ നമുക്ക് പുരോഗതിയിലേക്ക് സഞ്ചരിക്കാം. അതിനായി ഇനിയുള്ള വികസന പ്രവർത്തനങ്ങളിൽ ഓരോ മരത്തിനെയും ആദരവോടെ കാണാൻ നമുക്ക് കഴിയട്ടെ. അവസാനത്തെ മരവും വെട്ടിക്കഴിയുമ്പോൾ, അവസാനത്തെ പുഴിയും വറ്റിക്കഴിയുമ്പോൾ മാത്രമേ മനുഷ്യൻ തിരിച്ചറിയുകയുള്ളൂ പണം തിന്നു ജീവിക്കാൻ കഴിയില്ലെന്ന്. ഈ തിരിച്ചറിവ് വൈകി ഉണ്ടാകുന്നത് ഒരു വലിയ ദുരന്തമായിരിക്കും. അതിനാൽ നമുക്ക് മരങ്ങളെ പ്രണയിക്കാം, അവയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വികസനം സാധ്യമാക്കാം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സ്വാതന്ത്ര്യ ദിനാശംസകളോടെ കരുണാസായി റേഡിയോ.
1: അസാദിക്ക അമൃത മഹോത്സവം,
0: ആസേതു ഹിമാചലം, ആനന്ദത്തിന്റെ ഉത്സവം, ലക്ഷക്കണക്കിന് ആളുകളുടെ ത്യാഗം, രക്തസാക്ഷിത്വം, അതിന്റെ എല്ലാം പരിണത ഫലമായിരുന്നു നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം. ധീരരായ ആ രക്തസാക്ഷികൾക്കു വേണ്ടി, ദേശാഭിമാനികൾക്കു വേണ്ടി, സ്വാതന്ത്ര്യ സമര സേനാനികൾക്കു വേണ്ടി ഒരു ഗാനം സമർപ്പിക്കുന്നു.

കിറ്റിന്റെയും നിസ്സഹരണ പ്രസ്ഥാനവും ഉപ്പുസത്യാഗ്രഹമൊക്കെയാണ് പ്രധാനമായും ചരിത്രപാഠങ്ങളിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നത്. അതിനൊക്കെ അതിൻ്റെതായ പ്രാധാന്യം തീർച്ചയായിട്ടുമുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. എന്നാൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുന്നതിന്, അതായത് 1857 മുമ്പ് ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ പോരാടിയ എത്രയോ പേരുണ്ട്. അവരെയൊക്കെ നമ്മൾ ഈ ദിവസം ഓർത്തേ തീരൂ. ഓർക്കാതെ പോകുന്നത് പൊറുക്കാനാകാത്ത തെറ്റാണ് എന്നാണ് കരുതേണ്ടത്. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ ഓർത്തുകൊണ്ട് അവരുടെയൊക്കെ സ്മരണാഞ്ജലിയിൽ അല്ലെങ്കിൽ സ്മരണാർത്ഥം ഒരു പാട്ട്.

സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നത് പെൺ പോരാളികളെയാണ്. സ്വാതന്ത്ര്യ സമരത്തിന്റെ കനൽ വഴികളിലൂടെ മുന്നേറിയ പെൺ പോരാളികൾ മാതങ്കിനി ഹസ്ര, കേളടി ചെന്നമ്മ, റാണി അബാക്ക, റാണി ശിരോമണി, വീരമംഗ വേലുനച്ചിയാർ, ചരിത്രത്തിലെ ചാവേർ കുയിലി, അങ്ങനെ എത്രയോ പേർ. ആ പെൺ പോരാളികൾക്ക് വേണ്ടി ഒരു പാട്ട് കേൾക്കാം.

ഈ പേരൊക്കെ പറഞ്ഞപ്പോ പ്രത്യേകിച്ച് മദങ്കിനി ഹസ്ര, കെള്ളടി ചെന്നമ്മ, റാണിയ ബാക്ക, അതൊക്കെ പറയുമ്പോ ഒരു എന്താണ് വല്ലാത്തൊരു രോമാഞ്ചം ഉണ്ടാകുന്നു. അതിൽ വളരെ പ്രധാനമായിട്ട് ചാവേർ കുയിലി. കുയിലിയെ കുറിച്ച് പറഞ്ഞല്ലോ, ചരിത്ര പാഠപുസ്തകങ്ങളിൽ ഒരിടത്തും കുയിലിയെ കുറിച്ച് പഠിക്കാനില്ല എന്നാണ് തോന്നുന്നത്. സത്യത്തിൽ എന്റെ ചെറിയ ക്ലാസ്സുകളിലൊന്നും ഞാൻ കുയിലിയെ കുറിച്ച് പഠിച്ചിട്ടില്ല. പക്ഷെ വായിച്ചപ്പോൾ ഉണ്ടാകുന്ന ഒരു ആവേശം, അല്ലെങ്കിൽ ഒരു കോൾമയർ കൊള്ളൽ എന്ന് പറയുന്നത് നിസ്സാരമല്ല. ശിവഗംഗയിൽ കൂടൻചാവടി ഗ്രാമത്തിൽ സാംബവ വിഭാഗത്തിൽപ്പെട്ട പെരിയമുത്തന്റെയും രാഘുവിന്റെയും മകളായിരുന്നു കുയിലി. ധീര സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന വേലുനച്ചിയാർ, ഈ വേലുനച്ചിയാരുടെ അംഗരക്ഷകയായിരുന്നു കുയിലി. ബ്രിട്ടീഷുകാരുടെ ആക്രമണത്തിൽ നിന്ന് വേലുനച്ചിയാരെ എത്രയോ തവണ രക്ഷിക്കാൻ കുയിലിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. കുയിലിയെ ഒഴിവാക്കിക്കൊണ്ട് സത്യത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം എഴുതാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അത് എഴുതിയാൽ തന്നെ, അങ്ങനെ എഴുതിയാൽ തന്നെ അത് പൂർണ്ണമാകുന്നു. കുയിലിയെ കുറിച്ച് ഓർക്കാൻ കഴിയുക, അല്ലെങ്കിൽ ചാവേറായ കുയിലിയെ കുറിച്ച് പറയാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയ ദേശാഭിമാനിത്വം എന്ന് തന്നെയാണ് കരുതുന്നത്. കുയിലിയുടെ സ്മരണാർത്ഥം നമുക്ക് ഒരു പാട്ട് കേൾക്കാം.

0: റാണി ലക്ഷ്മിബായി, ബീഗം ഹസ്രത് മഹൽ, അവന്തിഭായി എന്നീ പേരുകൾ പറഞ്ഞാൽ അതൊക്കെ ആരാ എന്ന് പുതിയ തലമുറക്കാർ മാത്രമല്ല പഴയ തലമുറക്കാരും ചോദിച്ചു എന്നിരിക്കും. ഈ പെൺ പോരാളികളടക്കം എത്രയോ ആളുകളുടെ പ്രതിരോധമായിരുന്നു 100 വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും ബ്രിട്ടീഷുകാർ കീഴടങ്ങിയത് എന്ന് പറയാതെ വയ്യ. ഓർത്തെടുക്കാൻ ഒന്നും രണ്ടുമല്ല. ഒരുപക്ഷെ മറ്റൊരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ചരിത്രത്തിലും ഇത്രയേറെ സമരവീര്യമുള്ള പോരാളികൾ ഉണ്ടാവില്ല.
1: മറ്റൊരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും ഇത്രയേറെ സമരവീര്യമുള്ള പോരാളികൾ ഉണ്ടാവില്ല. അത് ഇന്ത്യയുടെ അങ്ങ് കശ്മീർ മുതൽ കന്യാകുമാരി വരെ അലയടിച്ച ഒരു ശക്തമായ ഒരു സ്വാതന്ത്ര്യ സമര ചരിത്രമാണ് നമുക്കുള്ളത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവന്തിബായി എന്ന് പറയുന്ന ഒരു ധീരദേശാഭിമാനിയെ കുറിച്ച് പറഞ്ഞുപോയല്ലോ. അവരൊരു ഗറില പോരാളിയായിരുന്നു, രജപുത്ര വംശജയായിരുന്നു. ശിപായി ലഹള പൊട്ടിപ്പുറപ്പെട്ടപ്പോ അവരെന്താ ചെയ്തെന്നറിയുമോ? രാംഗറിലെ 4000 ശിപായിമാരെ അണിനിരത്തി അവന്തിബായി ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ച് രാജ്യഭരണം ഏറ്റെടുത്ത ആളാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ അയൽ രാജ്യങ്ങളിലെ രാജാക്കന്മാർക്ക് അവന്തിബായി കത്തെഴുതുകയുണ്ടായി. അവർ ചെയ്തത് കത്തിനോടൊപ്പം ഒരു ജോഡി കൈവളയും രാജാക്കന്മാർക്ക് കൊടുത്തയച്ചു. അത് ഈ കൈവള എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് ഈ അംഗീകാരത്തിന്റെ അല്ലെങ്കിൽ ഈ ധീരതയുടെ ഒരു പ്രതീകമായിട്ടാണ് കൈവള കൊടുത്തയക്കുന്നത്. മധ്യപ്രദേശിൽ അവന്തിബായിയുടെ പ്രതിമയുണ്ട്. അവന്തിബായിയുടെ സ്മരണയ്ക്ക് മുന്നിൽ നമുക്ക് രക്തപുഷ്പങ്ങൾ അർപ്പിക്കാം. പാട്ട് കേൾക്കാം.

ബ്രിട്ടീഷുകാരെ ചവിട്ടി മെതിച്ചുകൊണ്ട് യാത്ര തുടരുക. കാളിദേവിയായ ജൽക്കരി, നിന്റെ ഓരോ പ്രഹരവും മിന്നൽ പിണരാകട്ടെ. തല ഉയർത്തിയ ബ്രിട്ടീഷുകാരനെ അടിച്ചു താഴ്ത്തുക. നിന്റെ വീരഗാഥകൾ കേൾക്കുന്നു ഞങ്ങൾ യോദ്ധാക്കളിൽ നിന്ന്. ഇതൊരു കവിതയാണ്, സുഭദ്രാകുമാരി ചൗഹാന്റെ ഝാൻസി റാണി ലക്ഷ്മിബായി എന്ന കവിത. ഇതിൽ ജൽക്കരി ഭായിയെ വർണ്ണിച്ചിരിക്കുന്നതാണ് ഇങ്ങനെ: ഗോളിയാറിൽ ജൽക്കരി ഭായിയുടെ പ്രതിമയുണ്ട്. ജൽക്കരി ഭായിക്ക് സ്മരണാഞ്ജലി.

ഈ ജൽക്കരി ഭായിയെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ സിക്കന്ദർ ബാഗിൽ ഒരു ധീര ദേശാഭിമാനിയുടെ പ്രതിമയുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിയുദ്ധം നയിച്ച ഉദാദേവിയുടെ പ്രതിമ. ജഗറാണി എന്നാണ് അവരറിയപ്പെട്ടിരുന്നത്. ബ്രിട്ടീഷ് സൈന്യത്തെ എല്ലാ ദിശകളിൽ നിന്നും ആക്രമിക്കാൻ ഉദാദേവി സ്വന്തം സൈന്യത്തിന് നിർദ്ദേശം നൽകി. എന്നിട്ട് അവർ ചെയ്തത് എന്താണെന്നറിയുമോ? കേട്ടാൽ സത്യം പറഞ്ഞാൽ രോമാഞ്ചം ഉണ്ടാവും. അവർ ഈ സൈനിക ചട്ട ധരിച്ച് ഇരു കൈകളിലും തോക്കുമായി. ഒരുപക്ഷെ അതൊക്കെ നമ്മളിപ്പോ സിനിമയിലൊക്കെയാണ് കാണുന്നത്, രണ്ട് കൈകളിലും റിവോൾവറൊക്കെ വെച്ചുകൊണ്ട്. ഈ ജഗറാണി, അതായത് ഉദാദേവി, ചെയ്തതും അങ്ങനെയാണ്. ഇരു കൈകളിലും തോക്കുമായിട്ട് ഒരു അരയാൽ വൃക്ഷത്തിൽ കയറി ഒളിഞ്ഞിരുന്നുകൊണ്ട് നിറയൊഴിച്ചു അവര്. എത്രയോ ഒരു, അതായത് 30 ബ്രിട്ടീഷുകാരെയാണ് അവർ വെടിവെച്ചു കൊന്നത്. വീരസ്മരണയോടെ നമുക്ക് ഓർക്കാം. സ്മരണാഞ്ജലി.

ഇന്ത്യയിൽ ആദ്യം രൂപപ്പെട്ട രാഷ്ട്രീയ ദേശീയതയ്ക്ക് കാരണം ബ്രിട്ടീഷുകാരെ എതിർക്കുക എന്നതായിരുന്നു. സാമ്പത്തികമായി ഇന്ത്യയെ ചൂഷണം ചെയ്ത് ഇംഗ്ലണ്ടിനെ സമ്പന്നമാക്കുക എന്നതാണ് ബ്രിട്ടീഷ് ഭരണത്തിന്റെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കി തുടങ്ങിയതോടെയാണ് ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ദേശീയത ഉടലെടുത്തത്. ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ച വനിത എന്ന ഖ്യാതിയുള്ളത് കാദംബിനി ഗാംഗുലിക്കാണ്. കൽക്കത്ത സർവകലാശാലയിലെ ആദ്യ ബിരുദധാരിണിയാണ് അവർ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരു വലിയ അടയാളപ്പെടുത്തലാണവർ. അവർക്ക് മുന്നിൽ നമുക്ക് സ്മരണാഞ്ജലി നേരാം.

നമ്മൾ ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് പെൺ പോരാളികളെ കുറിച്ച് മാത്രമല്ല, ഇവരെ എല്ലാവരും തന്നെ വളരെ സാധാരണക്കാരായിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഏക പ്രതീക്ഷ സാമാന്യ ജനങ്ങളിലാണ്, ഉയർന്ന വർഗക്കാർ ശാരീരികമായും ധാർമ്മികമായും മൃതരാണ് എന്നായിരുന്നു വിവേകാനന്ദന്റെ കണ്ടെത്തൽ. അത് ശരിവെക്കുന്ന രീതിയിലായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ വീരയോദ്ധാക്കളെ പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ പരിചയപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഏറെ പേരും സാധാരണക്കാരായിരുന്നു. ഇന്ന് നമ്മൾ സംസാരിച്ച കുയിലിയൊക്കെ വളരെ സാധാരണമായ ഒരു ജീവിതാവസ്ഥയിൽ നിന്ന് ഇന്ത്യയുടെ എന്താണ് ദേശീയതയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്ക് കടന്നു വന്ന സ്ത്രീകളാണ്. പിന്നീട് വന്ന 1900s സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമൊക്കെ നമുക്ക് പറയാമായിരുന്നു. അതൊക്കെ എല്ലാവർക്കും പരിചയമായ കാര്യമാണ്. അത് ജവഹർലാൽ നെഹ്റു ആയാലും സുഭാഷ് ചന്ദ്രബോസ് ആയാലും ലാലാ ലജപത് റായ് ആയാലും അതുപോലെ മഹാത്മാഗാന്ധി ആയാലും എല്ലാവർക്കും ആ ചരിത്രങ്ങൾ വളരെ നന്നായിട്ട് അറിയാവുന്നതാണ്. പക്ഷേ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നമ്മൾ ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ നമുക്ക് 1857 പുറപ്പെട്ട ഒന്നാം സ്വാതന്ത്ര്യ സമര ചരിത്രവും അതിന് നേതൃത്വം നൽകിയ സാധാരണക്കാരായ ഒരുപാട് രക്തസാക്ഷികളുണ്ട്. അവർക്ക് അവരെല്ലാം വളരെ സാധാരണക്കാരായിരുന്നു. ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെയുള്ള ഒരു തീ വാസ്തവത്തിൽ അവരുടെ ഉള്ളിലായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവരെയൊക്കെ നമ്മൾ മഹാമനസ്സുകളായിട്ട് തന്നെ കാണണം. കരുണാസായി റേഡിയോ ഈ സ്വാതന്ത്ര്യദിന പരിപാടികൾ നമ്മൾ നടത്തുമ്പോൾ 1857 പൊട്ടിപ്പുറപ്പെട്ട ഒന്നാം സ്വാതന്ത്ര്യ, അല്ലെങ്കിൽ ശിപ്പായി ലഹള എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ച ഒന്നാം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിനും അപ്പുറം കിടക്കുന്ന ആളുകളെയൊക്കെ ഇന്ന് നമുക്കിങ്ങനെ ഓർത്തെടുക്കാൻ കഴിഞ്ഞത് അഭിമാനമാണ്, സന്തോഷമാണ്. അവർക്കെല്ലാം നമുക്ക് സ്മരണാഞ്ജലി അർപ്പിക്കേണ്ടതുണ്ട്. അവരെയൊക്കെ ഓർക്കാൻ ഇനിയുള്ള കാലമെല്ലാം ഇന്ത്യക്ക് ഓർക്കാൻ സാധിക്കട്ടെ, ഇന്ത്യയുടെ ഓരോ യുവത്വത്തിനും ഓർക്കാൻ സാധിക്കട്ടെ. ആ ഓർമ്മകൾ നമുക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ ഒരു എന്താണ് ഒരു കെടാവിളക്കായി തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ വീരയോദ്ധാക്കൾക്ക് മുമ്പിൽ സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് എല്ലാ ശ്രോതാക്കൾക്കും കരുണാസായി റേഡിയോ സ്വാതന്ത്ര്യദിന ആശംസകൾ വളരെ സന്തോഷത്തോടുകൂടി നേരുന്നു. ഇന്ത്യയുടെ ഈ സ്വാതന്ത്ര്യം നമുക്ക് വളരെ ഗംഭീരമായി ആഘോഷിക്കാം.

நாள் ஒரு அமோரு ஸ்வரஹாரம் பணி.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്വാതന്ത്ര്യദിന പ്രത്യേക ഗാന പരിപാടി. അവതരണം എൽ ആർ മധുജൻ, സൂഷ്മ എസ്. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.

0: കരുണാസായി റേഡിയോ 91.2 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. കരുണാസായി റേഡിയോ ടൈം ചെയ്യാം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി.

0: പ്രബോധന ചിന്ത.
1: മേഘം പോലെയുള്ളവർ. ലോകത്തിൽ മൂന്ന് തരം ആളുകളെ കാണാം. ഏതാണ് ആ മൂന്ന് തരം? ഒന്നാമത്തേത് പെയ്യാത്ത മേഘത്തെ പോലെയുള്ളവർ. രണ്ടാമത്തേത് അവിടെ അവിടെ മാത്രം പെയ്യുന്ന മേഘത്തെ പോലെയുള്ളവർ. മൂന്നാമത്തേതോ പരക്കി പെയ്യുന്ന മേഘത്തെ പോലെയുള്ളവർ. ഈ മൂന്ന് തരം ആളുകൾ പെയ്യാത്ത മേഘത്തെ പോലെയുള്ളവർ ആരാണ്? ആർക്കും ഒന്നും കൊടുക്കില്ല അവർ. അന്നപാനീയങ്ങളോ വസ്ത്രമോ തങ്ങാനിടമോ ഒന്നും ദരിദ്രർക്കോ അത്യാവശ്യമുള്ളവർക്കോ ഒന്നും കൊടുക്കില്ല. ഇത്തരക്കാർ പെയ്യാത്ത മേഘം പോലെയാണ്. അവിടെ അവിടെ പെയ്യുന്ന മേഘം പോലെയുള്ളവർ ആരാണ്? കൊടുക്കും ചിലർക്കു മാത്രം, ചിലർക്ക് ഒന്നും കൊടുക്കില്ല. അന്നപാനീയങ്ങളോ വസ്ത്രമോ തങ്ങാനിടമോ മറ്റുള്ളവയോ ചില ബ്രാഹ്മണന്മാർക്കും ചില ഭിക്ഷുക്കൾക്കും ചില ദരിദ്രന്മാർക്കും ചില ആവശ്യക്കാർക്കും മാത്രം കൊടുക്കും. മറ്റുള്ളവർക്ക് ഒന്നുമില്ല. ഇത്തരക്കാർ അവിടെ അവിടെ പെയ്യുന്ന മേഘം പോലെയാണ്. ഇനി മൂന്നാമത്തെ കൂട്ടരെ കുറിച്ച് നോക്കാം. പരക്കെ പെയ്യുന്ന മേഘം പോലെയുള്ളവർ. അവർ എങ്ങനെയാണ്? എല്ലാവർക്കും കൊടുക്കും. അന്നപാനീയങ്ങളും വസ്ത്രവും തങ്ങാനിടവും മറ്റാവശ്യമുള്ളവയും എല്ലാവർക്കും കൊടുക്കും. അയാൾ പരക്കെ പെയ്യുന്ന മേഘം പോലെയാണ്. സർവാനുകമ്പിയായ അയാൾ സന്തോഷത്തോടുകൂടി എല്ലാവർക്കും ദാനം ചെയ്യുന്നു. കൊടുക്കൂ കൊടുക്കൂ എന്നതാണ് അയാളുടെ മുദ്രാമന്ത്രം. ഇടിയും മിന്നലുമായി വന്നെത്തുന്ന മഹാമേഘം പെയ്ത് നിലമായ നിലമെല്ലാം നീര് നിറയ്ക്കുന്നു. അതുപോലെ തന്നെ അയാൾ ദാനനീർ എല്ലാവർക്കുമായി വർഷിക്കുന്നു. സ്വന്തം പ്രയത്നത്താൽ സന്മാർഗികളിലൂടെ സമ്പാദിച്ച ധനം അയാൾ ആവശ്യങ്ങളുടെ കുണ്ടുകളും കുഴികളും നികത്താൻ പരക്കെ വാരിച്ചൊരിയുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് 15 ഹൃദയഭൂമികയിലാണ്. 1769 15 ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നതിന് 20 മുമ്പ് ഇറ്റലിയുടെ ഭാഗമായിരുന്ന കോഴ്സിക്ക ദ്വീപിൽ ജനിച്ച് ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രഞ്ച് സൈനികനായി സേവനമനുഷ്ഠിക്കുകയും വിപ്ലവാനന്തരം ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായി ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുകയും ചെയ്ത യുദ്ധവീരനാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. 19 ആദ്യത്തെ ദശകത്തിൽ യൂറോപ്പിനെയാകെ ആക്രമിച്ച് കീഴടക്കാൻ ശ്രമിച്ച നെപ്പോളിയൻ 1769 ഒരു സൈനിക അട്ടിമറിയിലൂടെ ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്തിരിക്കുന്നു. 1914

ആഗസ്റ്റ് 15 അറ്റ്ലാന്റിക് സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പനാമ കനാലിൻ്റെ ഉദ്ഘാടനം ഡേ നടന്നുകൊണ്ടിരിക്കുന്നു. 1936 ആഗസ്റ്റ് 15 ലോക ഹോക്കിയിൽ ഇന്ത്യയുടെ അജയ്യത പ്രഖ്യാപിച്ചുകൊണ്ട് ഒളിമ്പിക്സ് മത്സരത്തിൽ തുടർച്ചയായി 3-ാം വട്ടം വിജയിച്ച് ക്യാപ്റ്റൻ ധ്യാൻചന്ദിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു. 1947 ഓഗസ്റ്റ് 15 കൃത്യമായി പറഞ്ഞാൽ 1947 ഓഗസ്റ്റ് 14 പാതിരാത്രി കഴിഞ്ഞ മുഹൂർത്തം. 1857 ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഇന്ത്യൻ ജനത ആരംഭിച്ച സുദീർഘമായ സ്വാതന്ത്ര്യ സമരം സംഭവബഹുലമായ നിരവധി ദശാസന്ധികൾ കടന്ന് പരിസമാപ്തിയിൽ എത്തുകയായിരുന്നു ആ ചരിത്ര നിമിഷത്തിൽ. ന്യൂഡൽഹിയിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ പ്രത്യേക സമ്മേളനം ദേ ആരംഭിച്ചു. 1947 മാർച്ച് 14 ഇന്ത്യയിലെ അവസാനത്തെ ബ്രിട്ടീഷ് വൈസ്രോയിയായി നിയമിക്കപ്പെട്ട മൗണ്ട് ബാറ്റൺ പ്രഭു തന്റെ ചരിത്ര ദൗത്യം പൂർത്തിയാക്കിക്കൊണ്ടുള്ള ഒരു സന്ദേശം സമ്മേളനത്തിൽ വായിച്ചു. ഈ നിമിഷം മുതൽ ഞാൻ ഇന്ത്യയുടെ ചക്രവർത്തി അല്ലാതായി തീർന്നിരിക്കുന്നു. അതിനുശേഷം സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ചരിത്രപ്രസിദ്ധമായി തീർന്ന ആ പ്രസംഗം അസംബ്ലിയിൽ മുഴങ്ങി. ഈ അർദ്ധരാത്രിയിൽ ലോകം മുഴുവൻ ഉറങ്ങുന്ന സമയത്ത് ഇന്ത്യ പുതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരുകയാണ്. ചരിത്രത്തിൽ അപൂർവമായി മാത്രം വന്നുചേരുന്ന ചില നിമിഷങ്ങളുണ്ട്. അങ്ങനെയൊന്നാണിത്. പഴയതിൽ നിന്ന് പുതിയതിലേക്ക് നാം കാലൂന്നുന്ന നിമിഷം. ഒരു കാലഘട്ടം അവസാനിച്ച് മറ്റൊന്നിന് ആരംഭം കുറിക്കുന്ന നിമിഷം. അടിച്ചമർത്തപ്പെടുന്ന രാഷ്ട്രത്തിൻ്റെ മൂകമായ ആത്മാവിന് ഭാഷണശക്തി ലഭിക്കുന്ന നിമിഷം. വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പേരിൽ പ്രസിദ്ധമായി തീർന്ന ആ പ്രസംഗത്തിനു ശേഷം അസംബ്ലി പ്രസിഡന്റ് ഡോക്ടർ എസ് രാജേന്ദ്രപ്രസാദ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലായി മൗണ്ട് ബാറ്റൺ പ്രഭുവിനെ തെരഞ്ഞെടുത്തതായി പ്രഖ്യാപിച്ചു. ആഗസ്റ്റ് 15 രാവിലെ 7 മണിക്ക് അദ്ദേഹം ചുമതലയേറ്റു. 1969 ആഗസ്റ്റ് 15 ബഹിരാകാശ ഗവേഷണ പര്യവേക്ഷണങ്ങൾക്കുള്ള ഇന്ത്യയുടെ ദേശീയ സ്ഥാപനമായ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ബാംഗ്ലൂർ ആസ്ഥാനമാക്കി ദേ നിലവിൽ വന്നിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. 80th സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് രാജ്യം. ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ ആദരമർപ്പിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ ദേശീയ പതാകയുയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷകൾക്കായി ദരിദ്ര മധ്യവർഗ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഓൺലൈൻ പരിശീലനം നൽകുമെന്ന് പ്രധാനമന്ത്രി. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ 1 കോടി യുവജനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി രംഗത്ത് പരിശീലനം നൽകുമെന്നും സ്വാതന്ത്ര്യദിനത്തിൽ പ്രഖ്യാപനം. ഭക്ഷ്യ സംസ്കരണ രംഗത്തെ മികവിനുള്ള വ്യവസായ മന്ത്രാലയത്തിന്റെ പുരസ്കാരം കേരളത്തിന്. ജനകീയാസൂത്രണത്തിന്റെ 30th വാർഷികം മന്ത്രി K.M. ഷാജി നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ശബരിമലയിൽ നെയ്യുടെ നിലവാരം ഉറപ്പാക്കാൻ പമ്പയിലും സന്നിധാനത്തും പരിശോധനാ ലാബ് സജ്ജമാക്കാൻ ദേവസ്വം ബോർഡിന് കത്ത് നൽകി മന്ത്രി കെ മുരളീധരൻ. ഹോക്കി ലോകകപ്പ് പുരുഷ വിഭാഗത്തിൽ വെയിൽസിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. രാജ്യം ഇന്ന് 80th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി. ചുവപ്പുകോട്ടയിൽ ആദ്യമായി വന്ദേമാതരം ആലപിക്കപ്പെട്ടു എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ടായി. ഒരു വർഷത്തിനുള്ളിൽ 1 കോടി യുവജനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി പരിശീലനം നൽകുമെന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യവെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. വിവിധ പൊതുപരീക്ഷകൾക്കായി ദരിദ്ര മധ്യവർഗ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഓൺലൈൻ പരിശീലനം നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു.
1: വിഭിന്ന പരീക്ഷകൾക്ക് ഫ്രീ ഓൺലൈൻ കോച്ചിംഗ് ഹമനെ കർനെ കാ നിർണയ കിയാ ഹൈ. ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഹൈ ഹമാരെ പാസ്, ഉത്തമ ടാലന്റ് ഹൈ, ടീച്ചേഴ്സ് ഹൈ. ഉൻ സംസാധനോ കോ ജോഡ് കർകെ ഹം ദേശ് കെ നൗജവാനോ കോ ഫ്രീ കോച്ചിംഗ് ദേനെ കാ ഏക് പൂരാ നെറ്റ്വർക്ക് ഹം ഖഡാ കർനെ വാലേ ഹൈ.
0: പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം എത്രയും വേഗം ഉറപ്പാക്കാൻ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ കക്ഷികളും പിന്തുണയ്ക്കണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. കായിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 5 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി രാജ്യവ്യാപകമായി ടാലന്റ് ഹണ്ട് സംഘടിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: गांव गांव शहर शहर स्कूल स्कूल एक टैलेंट हंट का अभियान चलाया जाएगा.
0: രാജ്യവികസനത്തിന് ആക്കം കൂട്ടാനായി 7 ഘടകങ്ങളടങ്ങിയ സപ്തധാര പരിഷ്കരണ ചട്ടക്കൂടും പ്രഖ്യാപിച്ചു. പ്രകൃതി ദുരന്തങ്ങളും പ്രളയവും ബാധിച്ച പ്രദേശങ്ങളിലെ ജനങ്ങൾക്കൊപ്പം രാജ്യമുണ്ടെന്ന ഉറപ്പും പ്രധാനമന്ത്രി നൽകി. 80th സ്വാതന്ത്ര്യദിനത്തിൽ സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ നടന്നു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ദേശീയ പതാക ഉയർത്തി. കരുണയും സേവന തൽപരതയും സഹിഷ്ണുതയുമുള്ള പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് ശ്രീ വി ഡി സതീശൻ പറഞ്ഞു. വിദ്യാഭ്യാസം, ആരോഗ്യം, മതേതരത്വം, രാഷ്ട്രീയ ബോധം എന്നിവയിൽ കേരളം രാജ്യത്തിന് മാതൃകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രളയമടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ ശാസ്ത്രീയ സംവിധാനങ്ങൾ ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ജില്ലാ ആസ്ഥാനങ്ങളിൽ നടന്ന സ്വാതന്ത്ര്യദിന ഘോഷങ്ങൾക്ക് മന്ത്രിമാർ നേതൃത്വം നൽകി. നിയമസഭാ സമുച്ചയത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ വിവിധ സ്ഥാപനങ്ങളിലും വിപുലമായ പരിപാടികളാണ് നടന്നത്. തൃശൂർ ഭാരതീയ വിദ്യാഭവനിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ദേശീയ പതാക ഉയർത്തി. കേരള വനിതാ കമ്മീഷൻ ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി ദേശീയ പതാക ഉയർത്തി. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൽ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റയും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥനും പതാക ഉയർത്തി. കേരള സർവകലാശാല, ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല, എറണാകുളം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, HLL ലൈഫ് കെയർ ലിമിറ്റഡ്, കഴക്കൂട്ടം സൈനിക സ്കൂൾ എന്നിവിടങ്ങളിലും ദിനാഘോഷ പരിപാടികൾ നടന്നു. തിരുവനന്തപുരം ആകാശവാണി നിലയത്തിലും വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. നിലയം മേധാവി AG ബൈജു ദേശീയ പതാക ഉയർത്തി. ശബരിമലയിൽ ഭക്തർ കൊണ്ടുവരുന്ന നെയ്യുടെ നിലവാരം ഉറപ്പാക്കാൻ പരിശോധനാ ലാബ് സജ്ജമാക്കണമെന്ന് ആവശ്യപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കത്ത് നൽകി മന്ത്രി കെ മുരളീധരൻ. സന്നിധാനത്തെയും പമ്പയിലെയും ആശുപത്രികളിൽ ഇതിനായി ആരോഗ്യ, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, ഫോറൻസിക് മെഡിസിൻ വിഭാഗം എന്നിവയുടെ സംയുക്ത ലാബ് സജ്ജമാക്കണം. വരുന്ന മണ്ഡലകാലത്തിന് മുൻപായി ലാബ് സ്ഥാപിക്കുന്നതിന് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും കത്തിൽ പറയുന്നു. കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ പുരസ്കാരം കേരളത്തിന്. പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതി PMFME നിർവഹണത്തിലെ മികച്ച പ്രകടനത്തിനാണ് അംഗീകാരം. ഈ മാസം 24-25 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന PMFME കോൺക്ലേവിൽ പുരസ്കാരം വിതരണം ചെയ്യും. ജനകീയാസൂത്രണത്തിന്റെ 30-ാം വാർഷികത്തിന് നാളെ തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗേൾസ് ഹൈസ്കൂളിൽ തുടക്കം. തദ്ദേശ സ്വയംഭരണ മന്ത്രി KM ഷാജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. പീപ്പിൾസ് പ്ലാനിംഗ് എന്ന വെബ്സൈറ്റ് വഴിയായിരിക്കും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളുടെ ഏകോപനം. തിരുവനന്തപുരം മൃഗശാലയിൽ സന്ദർശകർക്ക് കാഴ്ചയുടെ വിരുന്നൊരുക്കാൻ സീബ്രകൾ എത്തുന്നു. ഗുജറാത്തിലെ വൻതാരയിൽ നിന്നും 3-ഉം 5-ഉം വയസ്സുള്ള സീബ്രകളെ എത്തിക്കാനുള്ള നടപടികൾ പൂർത്തിയായതായി മന്ത്രി OJ ജനീഷ് അറിയിച്ചു. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: 9 വർഷത്തിന് ശേഷമാണ് തിരുവനന്തപുരം മൃഗശാലയിലേക്ക് സീബ്ര എത്തുന്നത്. പ്രത്യേകം തയ്യാറാക്കിയ അനിമൽ ആംബുലൻസിൽ റോഡ് മാർഗമാണ് സീബ്രകളെ തിരുവനന്തപുരത്ത് എത്തിക്കുന്നത്. ഏകദേശം 3 ദിവസം നീളുന്ന യാത്രയിൽ വെറ്ററിനറി സർജന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവയെ അനുഗമിക്കും. സീബ്രകളെ കൊണ്ടുവരുന്നതിന് പകരമായി തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ഒരു ആൺ സിംഹവാലൻ കുരങ്ങനെയും ഒരു രാജവെമ്പാലയെയും വൻതാരയിലേക്ക് നൽകും. ഓണാവധിയിൽ തന്നെ സീബ്രകളെ സന്ദർശകർക്ക് കാണാൻ കഴിയുന്ന വിധത്തിലാണ് ക്രമീകരണങ്ങൾ നടത്തുന്നതെന്ന് മൃഗശാല അധികൃതർ വ്യക്തമാക്കി.
0: കേരളത്തിൽ 16 കോച്ചുകളുമായി വന്ദേഭാരത് ട്രെയിൻ സർവീസ് മറ്റന്നാൾ മുതൽ ആരംഭിക്കും. ബംഗളൂരു എറണാകുളം വന്ദേഭാരത് രാവിലെ 5:10 പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:50 എറണാകുളത്തെത്തും. തിരികെയുള്ള സർവീസ് ഉച്ചയ്ക്ക് 2:20 പുറപ്പെട്ട് രാത്രി 11:00 ബംഗളൂരുവിലെത്തും. നിലവിൽ 8 കോച്ചുകളുമായാണ് വന്ദേഭാരത് സർവീസ് നടത്തുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 80-ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി പ്രാദേശിക വാർത്തകൾക്ക് ശേഷം കേൾക്കാം. കേരളത്തിലെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയാഘോഷങ്ങൾ നാളെ ആരംഭിക്കും. മുഖ്യമന്ത്രി VD സതീശൻ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യും. മന്ത്രി അനൂപ് ജേക്കബ് അത്തപതാകയുയർത്തും. രാവിലെ 8:00 മുതൽ വൈകിട്ട് 3:00 വരെ പ്രദേശത്ത് ഗതാഗത നിയന്ത്രണമുണ്ടാകും. കൂടുതൽ വിവരങ്ങളുമായി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീം ആപി.
4: ഉദ്ഘാടന ചടങ്ങിനു ശേഷം ഓണാഘോഷങ്ങളുടെ വിളംബരം കുറിച്ച് അത്തം ഘോഷയാത്ര രാജനഗരിയിലേക്ക് ഇറങ്ങും. കേരളത്തിന്റെ നാടൻ കലാരൂപങ്ങളും ഗജവീരന്മാരും കണ്ണിനു കുളിരേകുന്ന നിശ്ചല ദൃശ്യങ്ങളും തൃപ്പൂണിത്തുറ നഗരത്തിനൊന്നാകെ നിറച്ചാർത്ത് പകരും. അത്തച്ചമയ ഘോഷയാത്രയിലും മറ്റു ആഘോഷ പരിപാടികളിലും സമീപ ജില്ലകളിൽ നിന്നുൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുക.
0: സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷത്തിന്റെ പ്രചാരണാർത്ഥം വിനോദസഞ്ചാര വകുപ്പ് സൈക്കിൾ റാലി സംഘടിപ്പിക്കുന്നു. നാളെ രാവിലെ 7:00 തിരുവനന്തപുരം മാനവീയം വീഥിയിൽ നിന്നാരംഭിക്കുന്ന സൈക്കിൾ റാലി കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ അവസാനിക്കും. ഹോക്കി ലോകകപ്പ് പുരുഷ വിഭാഗത്തിൽ വെയിൽസിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. നെതർലൻഡ്സിലെ വാഗ്നർ ഹോക്കി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 3-1 ഇന്ത്യ വിജയിച്ചത്. ശ്രീലങ്കയ്ക്കെതിരായ 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 2 വിക്കറ്റ് നഷ്ടത്തിൽ 288 റൺ എന്ന നിലയിലാണ്.

0: പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: വ്യക്തിവിശേഷത്തിൽ ഇന്ന് കനലോർമ്മകളുടെ കവി എന്ന് വിശേഷിപ്പിക്കാവുന്ന സണ്ണി കപിക്കാടിനെ കുറിച്ച് കേൾക്കാം. മലയാള സാഹിത്യ ചരിത്രം അതിന്റെ എല്ലാ മഹത്തായ സൃഷ്ടികളെയും ഒരുപോലെ ഓർത്തുവെച്ചിട്ടില്ല. മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയരായ ദളിതെഴുത്തുകാരിലൊരാളാണ് സണ്ണി കപിക്കാട്. കവിതയിലും കഥയിലും ലേഖനങ്ങളിലും നോവലിലും ഒരുപോലെ സാന്നിധ്യം അറിയിച്ച അദ്ദേഹം സാഹിത്യത്തെ വെറും സൗന്ദര്യാന്വേഷണത്തിന്റെ ഇടമല്ല, ചരിത്രപരമായി നിശബ്ദരാക്കപ്പെട്ട മനുഷ്യരുടെ അനുഭവങ്ങൾ രേഖപ്പെടുത്തുന്ന രാഷ്ട്രീയ ഇടമായാണ് കണ്ടത്. എന്നിട്ടും മുഖ്യധാരാ സാഹിത്യ ചരിത്രത്തിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ട സ്ഥാനം ഇന്നും പൂർണ്ണമായി ലഭിച്ചിട്ടില്ല എന്നത് ഖേദകരമായ യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് പൂർണ്ണരൂപത്തിൽ വായനക്കാരിലേക്ക് എത്താതെ പോയ നിരവധി കൃതികൾ ഇന്നും സാഹിത്യ ഗവേഷകരുടെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ദീർഘകാലം കയ്യെഴുത്തുപ്രതിയായി മാത്രം നിലനിന്നിരുന്ന നിലത്തെഴുത്തുകൾ എന്ന നോവൽ ഇപ്പോൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നു എന്ന വാർത്ത, അതുകൊണ്ടുതന്നെ ഒരു പുതിയ പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണം എന്നതിനപ്പുറം മലയാള ദളിത് സാഹിത്യത്തിന്റെ ചരിത്രത്തിൽ വൈകിയെത്തുന്ന ഒരു നീതി പുലർത്തലായാണ് കാണപ്പെടേണ്ടത്. സണ്ണി കപിക്കാട് ഉയർന്നുവരുന്നത് 80s കേരളത്തിന്റെ രാഷ്ട്രീയവും സാംസ്കാരികവുമായ പരിവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. ആ കാലഘട്ടത്തിൽ ദളിത് രാഷ്ട്രീയം പുതിയ ഭാഷയും പുതിയ ആത്മബോധവും കൈവരിക്കുകയായിരുന്നു. സാഹിത്യവും അതിൽ നിന്ന് വേറിട്ട് നിന്നില്ല. ദളിത് ജീവിതത്തെ പുറത്തുനിന്ന് വിവരിക്കുന്ന രീതിയിൽ നിന്ന് മാറി അനുഭവത്തിന്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കുന്ന ഒരു പുതിയ എഴുത്തിന്റെ ആവിർഭാവമായിരുന്നു അത്. ആ മാറ്റത്തിന്റെ പ്രധാന സ്വരങ്ങളിലൊന്നായിരുന്നു സണ്ണി കപിക്കാട്. അദ്ദേഹത്തിന്റെ കവിതകൾ വായിക്കുമ്പോൾ ആദ്യം അനുഭവപ്പെടുന്നത് ഭാഷയുടെ അലങ്കാരമല്ല, അനുഭവത്തിന്റെ ചൂടാണ്. ജീവിതം അദ്ദേഹത്തിനൊരു ആശയമല്ല, മുറിവായിരുന്നു. ആ മുറിവിന്റെ ചൂടാണ് അദ്ദേഹത്തിന്റെ വരികളിൽ കനലായി നിലകൊള്ളുന്നത്. അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന്റെ കവിതകളിൽ കണ്ണീരും പ്രതിഷേധവും ഒരേ സമയം സാന്നിധ്യമറിയിക്കുന്നു. ജി ശശി മധുരവേലിയുടെ ബലിക്കാക്ക എന്ന കവിതാസമാഹാരത്തെക്കുറിച്ച് 2002 പ്രസിദ്ധീകരിച്ച ഒരു നിരൂപണത്തിൽ സണ്ണി കപിക്കാടിന്റെ കനലോർമ്മകൾ എന്ന കവിതയെ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. അതിലെ കണ്ണീരിന്റെ ചവർപ്പ് കലർന്ന് ഉമ്മയുണ്ട് വളർന്നവനാണ് ഞാൻ എന്ന വരികൾ മലയാള കവിതയിലെ ഏറ്റവും ലളിതവും എന്നാൽ ഏറ്റവും ശക്തവുമായ മാതൃസ്മരണകളിലൊന്നായി വായിക്കപ്പെടുന്നു. ഇവിടെ അമ്മ ഒരു വൈകാരിക പ്രതീകമല്ല, വയലിലും പണിയിടങ്ങളിലും ജീവിതം ചെലവഴിച്ച അധ്വാനിയായ സ്ത്രീയാണ്. അവളുടെ സ്നേഹത്തിനും വാത്സല്യത്തിനും കണ്ണീരിന്റെ ഉപ്പുരുചിയുണ്ട്. ദാരിദ്ര്യവും സ്നേഹവും വേർപിരിക്കാനാകാത്ത ജീവിതങ്ങളിൽ നിന്നാണ് ആ കവിത ജനിക്കുന്നത്. അതുകൊണ്ടുതന്നെ ഈ മൂന്ന് വരികൾ ഒരു കുടുംബത്തിന്റെ മാത്രം ചരിത്രമല്ല, കേരളത്തിലെ ആയിരക്കണക്കിന് അധ്വാനിക്കുന്ന ദളിത് കുടുംബങ്ങളുടെ സാമൂഹിക ചരിത്രം കൂടിയാണ്. സണ്ണി കവിക്കാടിന്റെ രചനകളിൽ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു സവിശേഷത അനുഭവത്തെ രാഷ്ട്രീയമാക്കി മാറ്റുന്ന രീതിയാണ്. അദ്ദേഹം മുദ്രാവാക്യങ്ങൾ എഴുതിയില്ല, മനുഷ്യരുടെ ജീവിതം എഴുതി. പക്ഷേ ആ ജീവിതം തന്നെ സമൂഹത്തിന്റെ അധികാര ഘടനകളെ ചോദ്യം ചെയ്യുന്ന രാഷ്ട്രീയ രേഖകളായി മാറി. അദ്ദേഹത്തിന്റെ കവിതകളിൽ പ്രതിഷേധമുണ്ട്, എന്നാലത് മുദ്രാവാക്യത്തിന്റെ ശബ്ദത്തിലല്ല, മനുഷ്യന്റെ ഉള്ളിൽ കത്തുന്ന നിശബ്ദ അഗ്നിയുടെ രൂപത്തിലാണ്. കവിതകൾക്കപ്പുറം കഥകളിലും അദ്ദേഹം ശ്രദ്ധേയമായ ഇടപെടൽ നടത്തി. ഒരു നായികയും മറ്റൊരു സ്ത്രീയും എന്ന കഥ മലയാള ദളിത് ചെറുകഥയുടെ ശ്രദ്ധേയമായ സൃഷ്ടികളിലൊന്നായി വിലയിരുത്തപ്പെടുന്നു. പിന്നീട് ഹാഗാർ എന്ന കഥയും പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കഥാകാരന്റെ വൈവിധ്യം കൂടുതൽ വ്യക്തമായി. സ്ത്രീജീവിതവും ജാതിയും മതവും അധികാരവും പരസ്പരം എങ്ങനെ ബന്ധപ്പെടുന്നു എന്ന ചോദ്യങ്ങൾ അദ്ദേഹം കഥകളിലൂടെ അവതരിപ്പിച്ചു. ജീവിതത്തിന്റെ അരികുകളിൽ നിൽക്കുന്ന മനുഷ്യരാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ. അവർ സാഹിത്യത്തിലെ അലങ്കാര കഥാപാത്രങ്ങളല്ല, നമ്മുടെ സമൂഹത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോയ മനുഷ്യരാണ്. 1997 പ്രസിദ്ധീകരിച്ച പടിയിറങ്ങുന്നു എന്ന ആദ്യ കവിതാ സമാഹാരം ദളിത് കവിതയുടെ ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഒരു നാഴികക്കല്ലായിരുന്നു. പ്രൊഫസർ TM യേശുദാസൻ എഴുതിയ കറുത്ത ദൈവങ്ങളും നഗ്നസത്യങ്ങളും എന്ന അവതാരിക പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ചകളെ കൂടുതൽ സജീവമാക്കി. പിന്നീട് ബലിയാടുകളുടെ വെളിപാടുകൾ എന്ന സമാഹാരത്തിലൂടെ

0: അദ്ദേഹത്തിന്റെ കവിത കൂടുതൽ പക്വമായ രാഷ്ട്രീയവും സൗന്ദര്യബോധവും കൈവരിച്ചു. സണ്ണി കവിക്കാടിന്റെ എഴുത്തുകൾ കേരളത്തിൽ മാത്രം ഒതുങ്ങിയില്ല, ദക്ഷിണേന്ത്യൻ ദളിത് സാഹിത്യത്തെ ദേശീയതലത്തിൽ പരിചയപ്പെടുത്തിയ സുപ്രധാന ആന്തോളജിയായ കെ സത്യനാരായണയും സൂസി താരിവും എഡിറ്റ് ചെയ്ത ന്യൂ ആൽഫബറ്റ് ഇൻസൈറ്റ് ന്യൂ ദളിത് റൈറ്റിംഗ് ഫ്രം സൗത്ത് ഇന്ത്യ എന്ന പെൻഗ്വിൻ പ്രസിദ്ധീകരണത്തിൽ അദ്ദേഹത്തിന്റെ രചനകൾ ഉൾപ്പെട്ടു. തുടർന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് പ്രസിദ്ധീകരിച്ച ദ ഓക്സ്ഫോർഡ് ഇന്ത്യ ആന്തോളജി ഓഫ് മലയാളം ദളിത് റൈറ്റിംഗ് എന്ന ഗ്രന്ഥത്തിലും അദ്ദേഹത്തിന്റെ കവിതകളും കഥകളും ഇടം നേടി. ദേശീയ അക്കാദമിക ലോകം അദ്ദേഹത്തിന്റെ രചനകളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞപ്പോൾ മലയാളത്തിന്റെ മുഖ്യധാരാ വായനാലോകം അത്ര വേഗത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചില്ല എന്നത് ചിന്തിക്കേണ്ട കാര്യമാണ്. സാഹിത്യത്തിനപ്പുറം സാമൂഹിക രാഷ്ട്രീയ ഇടപെടലുകളിലും അദ്ദേഹം സജീവമായിരുന്നു. 80കളിൽ പുരോഗമന സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത അദ്ദേഹം ആണവ നിലയങ്ങൾക്കെതിരായ ബോധവൽക്കരണത്തിനായി ധർമ്മപുരിയിലേക്കൊരു യാത്ര എന്ന തെരുവു നാടകം രചിച്ചു. തെരുവും വേദിയും കവിതയും ലേഖനവും അദ്ദേഹത്തിന് വ്യത്യസ്ത ലോകങ്ങളായിരുന്നില്ല, സമൂഹത്തോട് സംവദിക്കാനുള്ള വ്യത്യസ്ത ഭാഷകളായിരുന്നു. ഇന്ന് സണ്ണി കവിക്കാടിനെ വീണ്ടും വായിക്കേണ്ടത് അദ്ദേഹത്തോടുള്ള ആദരവിനു വേണ്ടി മാത്രമല്ല, സമകാലിക കേരളം ജാതിയെക്കുറിച്ചും സാമൂഹിക അസമത്വത്തെക്കുറിച്ചും വീണ്ടും ഗൌരവമായി ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ രചനകൾ ഇന്നും പ്രസക്തമാണ്. അവ ചരിത്രത്തിന്റെ രേഖകൾ മാത്രമല്ല, ഇന്നത്തെ സമൂഹത്തെയും ചോദ്യം ചെയ്യുന്ന കണ്ണാടികളാണ്. വർഷങ്ങളോളം കയ്യെഴുത്തു പ്രതികളിൽ ഒതുങ്ങിയിരുന്ന നിലത്തെഴുത്തുകൾ വായനക്കാരിലേക്കെത്തുമ്പോൾ അതൊരു പുതിയ നോവലിന്റെ പ്രസിദ്ധീകരണം മാത്രമല്ല, മലയാള സാഹിത്യത്തിന്റെ വിസ്മൃതിയിൽ നിന്ന് ഒരു പ്രധാന ശബ്ദത്തെ തിരികെ വിളിച്ചു വരുത്തുന്ന ചരിത്ര നിമിഷം കൂടിയാണ്. സണ്ണി കവിക്കാട് എന്ന പേര് മലയാള സാഹിത്യത്തിൽ ഒരു ദളിത് കവിയുടെ പേര് മാത്രമല്ല, അനുഭവത്തെ സാഹിത്യമായും സാഹിത്യത്തെ പ്രതിരോധമായും മാറ്റിയ ഒരു തലമുറയുടെ സാക്ഷ്യപത്രമാണ്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.
2: ഭിക്ഷക്കാരന് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ അതൊരു പതിവാക്കുന്നതിനേക്കാൾ നല്ലത് ഭിക്ഷ എടുക്കുന്ന സാഹചര്യത്തെ ദീർഘകാല പദ്ധതികളിലൂടെ ഇല്ലാതാക്കുകയാണ് വേണ്ടത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം ഗാലക്സി സ്മൈൽ പ്രോജക്ട് സാമൂഹിക നീതി മന്ത്രാലയം

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
2: നമസ്കാരം. ഇന്ന് സ്വാതന്ത്ര്യദിനമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പല രീതിയിൽ എല്ലാവരും സ്വാതന്ത്ര്യദിനമൊക്കെ ആഘോഷിച്ചിട്ടിരിക്കുന്ന ഒരു ദിവസമാണ്. 80th സ്വാതന്ത്ര്യദിനമാണ് നമ്മൾ ഇന്ന് ആഘോഷിച്ചത്. ഇന്ന് അതോടൊപ്പം തന്നെ ഇന്ന് ദേശീയ റിലാക്സേഷൻ ദിനം കൂടിയാണെന്ന്. തിരക്ക് പിടിച്ച ഈ ജീവിതയാത്രയിൽ കുറച്ച് സമയം സ്വന്തം മനസ്സിലേക്കും ശരീരത്തിലേക്കും നമുക്ക് ശ്രദ്ധ തിരിക്കാനും അവയെ ശാന്തമാക്കാനും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനമാണ് നാഷണൽ റിലാക്സേഷൻ ഡേ. വിശ്രമം എന്നത് വെറുതെ സമയം കളയലോ മടിയോ അല്ല, മറിച്ച് നമ്മുടെ ശാരീരിക മാനസിക ആരോഗ്യത്തിനും അടുത്ത ഘട്ടത്തിലേക്ക് കൂടുതൽ ഊർജത്തോടെ തിരികെ വരാനും അത്യന്താപേക്ഷിതമായ ഒരു പ്രക്രിയയാണ്. രാവിലെ മുതൽ രാപ്പകലില്ലാതെ ഓടി തീർക്കുന്ന ഈ ജീവിതത്തിനിടയിൽ കുറച്ച് നിമിഷങ്ങൾ ഒന്ന് ശ്വാസമെടുക്കാൻ, പ്രകൃതിയോട് ചേർന്ന് നിൽക്കാൻ, പ്രിയപ്പെട്ടൊരു പാട്ട് ആസ്വദിക്കാൻ, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരോടൊത്തൊരു ചെറു ശിരി പങ്കുവെക്കാൻ സമയം കണ്ടെത്തുന്നത് എത്രയും മനോഹരമാണ്. മാനസിക സമ്മർദ്ദങ്ങളെ കുറയ്ക്കാനും ചിന്തകൾക്ക് തെളിച്ചം നൽകാനും വിശ്രമത്തിന് കഴിയും. ഈ ദിനത്തിൽ നമ്മൾ നമ്മളോട് തന്നെ പറയേണ്ടത് ഇത്ര മാത്രമാണ്: സ്നേഹത്തോടെ സന്തോഷത്തോടെ കുറച്ച് സമയം സ്വയം നൽകാം, മനസ്സിനെ ശാന്തമാക്കാം. പോക്കുവയലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ റിലാക്സേഷൻ ദിനാശംസകൾ കൂടി നേർന്നുകൊണ്ട് നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
3: ഹലോ.
2: ആ ഹലോ, ആരാണ്?
3: തലശ്ശുര ക്ലബിന്റെ അടുത്ത് ചായക്കട നടത്തുന്ന രാജശേഖരൻ നായർ.
2: ആ രാജശേഖരൻ നായർ ചേട്ടാ, പറയൂ.
3: ഗുഡ് ആഫ്റ്റർനൂൺ.
2: ഗുഡ് ആഫ്റ്റർനൂൺ, സെയിം ടു യു.
3: 80th സ്വാതന്ത്ര്യ ദിനാശംസകൾ.
2: ആ ഓക്കെ, എല്ലാവർക്കും ആയിട്ടല്ലേ?
3: എല്ലാവർക്കും.
2: സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 80 വർഷങ്ങൾ പിന്നിടുകയാണ്.
3: ഞങ്ങളെ ക്ലബിന്റെ നടയിൽ സ്വാതന്ത്ര്യ ദിനത്തിന്റെ എല്ലാ ആഘോഷങ്ങളും ഉണ്ട്, പതാകയൊക്കെ ഉയർത്തിയിട്ടുണ്ട്.
2: ചേട്ടന്റെ വക സ്പെഷ്യൽ ചായ വല്ലതും ഉണ്ടോ സ്വാതന്ത്ര്യ ദിനത്തിന്?
3: ചായ അപ്പോഴേ ഒന്നാറൊക്കെ കൊടുത്തു, പിന്നെ കളച്ചിട്ട് പോവുകയും ചെയ്തു, പിന്നെ അടുത്ത് വീണ്ടും തുറന്നു.
2: എപ്പോഴും കൊടുക്കാൻ പറ്റൂലല്ലോ.
3: ഇല്ലല്ല, ഇനി പൈസയും കൊണ്ട് വരുന്നവർക്ക് മാത്രമേ ഉള്ളൂ.
2: ഇനി കൊടി ഉയർത്തുന്ന സമയത്ത് നമുക്ക് രണ്ടുന്നുണ്ടാവും കൊടുക്കാം.
3: അതെ,
2: അല്ലാതെ ചുമ്മാ കൊടുക്കാനൊന്നും പറ്റൂല. കാരണം നമ്മളിങ്ങനെ അധ്വാനിക്കുന്ന തന്നെ ജീവിക്കാൻ വേണ്ടിട്ടല്ലേ. അപ്പോ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
3: ഞാൻ പറഞ്ഞിട്ടുണ്ട്, വള്ളനാട് നാരായണ സാറിന്റെ സരസ്വതി യാമത്തിലുള്ള.
2: സരസ്വതി യാമത്തിലുള്ള ഏതെങ്കിലും പാട്ട് മതിയോ?
3: ഏതെങ്കിലും നല്ലൊരു പാട്ട്.
2: അതോ നിന്നെ പുണരാൻ നീട്ടിയ കൈകൾ വേദനയാണോ?
3: അതെ, വള്ളനാട് നാരായണ സാറിന്. വള്ളനാട്ടുള്ളവർക്ക് മറക്കാൻ പറ്റൂല.
2: വള്ളനാട്ടുള്ളവർക്കെന്നല്ല, ആർക്കും മറക്കാം, കേരളത്തിലുള്ള ആർക്കും മറക്കാൻ പറ്റൂല. കാരണം നിന്നെ പുണരാൻ നീട്ടിയ കൈകൾ വേദനയെന്ന ഒറ്റ പാട്ട് മതി സാറിനെ ഓർക്കാൻ, അല്ലേ?
3: അതെ.
2: ഞാൻ വിചാരിച്ച അവിടെ ഇല്ല പോയെന്ന്. അല്ല, ഒരു ഇതില്ല, ഒരു ഫ്ലുവൻസി ഇല്ല പറയണേല്. ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ട് എനിക്ക്. അവര് വെയിറ്റ് ചെയ്യാണോ? അപ്പൊ എന്തായാലും സമയം ഒരുപാട് താമസിപ്പിക്കണ്ട. കാരണം 3 മണിയൊക്കെ കഴിഞ്ഞ സമയമാണ്, ഒരു ചായ കുടിക്കാൻ തോന്നുന്ന ആൾക്കാരൊക്കെയാണ് വന്നിട്ടുള്ളത്. എല്ലാ കൂട്ടുകാർക്കും സ്വാതന്ത്ര്യദിന ആശംസകളും ഒപ്പം റിലാക്സേഷൻ ഡേ ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് നിന്നെ പുണരാൻ നീട്ടിയ കൈകളിൽ വേദനയോ എന്നുള്ള പാട്ട് കേൾക്കാം.
3: കരുണാസായിലെ എല്ലാവർക്കും, നാട്ടു ഇവിടെയുള്ള എല്ലാവർക്കും ഡെഡിക്കേഷൻ.
2: ഓക്കെ, അപ്പൊ എല്ലാവർക്കും ആയിട്ട് ഈ പാട്ട് കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവേയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളെ വിശ്രമത്തിന്റെ പ്രാധാന്യമാണ് തുടക്കത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. വിശ്രമത്തിന്റെ പ്രാധാന്യം ഓട്ടത്തിനിടയിൽ ഒന്നു നിൽക്കാൻ മറന്നുപോയവരാണ് നമ്മളിൽ പലരും. വിശ്രമം എന്നാൽ ജോലി നിർത്തിവെക്കൽ മാത്രമല്ല, മനസ്സിന് നൽകുന്ന ഒരു കുഞ്ഞു കരുതൽ കൂടിയാണ്. ഈ റിലാക്സേഷൻ ദിനത്തിൽ നമ്മൾ നമ്മളോട് തന്നെ പറയേണ്ടത് ഇത്രമാത്രമാണ്, ശരീരത്തിനും മനസ്സിനും ഇടയ്ക്കൊന്ന് വിശ്രമം നൽകാം. അങ്ങനെ ആകുമ്പോൾ കൂടുതൽ ഭംഗിയോടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പോക്കുവേൽ തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ മേഡം, ഞാൻ ശാന്തിനിയാണ് കള്ളിക്കാട്.
0: പറഞ്ഞോളൂ ശാന്തിനി.
1: ഫുഡ് കഴിച്ചോ മേഡം?
0: ഫുഡ് കഴിച്ചു.
1: സുഖമാണല്ലോ?
0: അതെ.
1: ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.
0: ഓക്കെ, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.
1: ഒരു പാട്ട് വേണം.
0: ഏത് പാട്ടാ വേണ്ടേ?
1: അമ്പിളി മണവാട്ടി അഴകുള്ള മണവാട്ടി എന്ന്.
0: അമ്പിളി മണവാട്ടി അഴകുള്ള മണവാട്ടി.
1: അത് ഷാജിമയുടെ മോന്റെ കല്യാണമല്ലേ തിങ്കളാഴ്ച, ആൾക്ക് വേണ്ടി, ആ മോനും മരുമോക്കും ആ കുടുംബത്തിന് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്.
0: സന്തോഷത്തോടെ കേൾക്കട്ടെ അല്ലേ?
1: അതെ.
0: അവർക്കൊന്ന് കേൾക്കാനുള്ള സമയമുണ്ടോന്നൊന്നും അറിഞ്ഞൂടാ, ഷാജിമയ്ക്ക് ഭയങ്കര തിരക്കിലായിരിക്കും.
1: ആയിരിക്കും, എന്നാലും എനിക്കൊരു സന്തോഷം കേൾക്കുന്നുള്ള.
0: വലിയൊരു അമ്മായിയമ്മയൊക്കെ ആവാൻ പോണോണ്ടേ, നല്ല തിരക്കിലായിരിക്കാനാണ് സാധ്യത. അതിനുള്ള ട്യൂഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു പറയണായിട്ട്.
1: നമുക്ക് പോവാനും കാണാനും ഒന്നും പറ്റില്ലല്ലോ മേഡം, അതുകൊണ്ട് നമ്മളിങ്ങനെയെങ്കിലും
0: നമ്മളെ സന്തോഷം കൊണ്ട് ഷാജിമാക്ക് വേണ്ടി പങ്കിടാം.
1: അതെ.
0: ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു ലൈഫ് ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചാന്ദിനിയുടെ ഈ പാട്ട് അങ്ങോട്ട് കൊടുക്കാം.
1: ഒരുപാട് വർഷം സന്തോഷവും സമാധാനത്തോടെ ജീവിക്കട്ടെ.
0: ഓക്കെ, പാട്ട് നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാം അല്ലേ? ഓക്കെ, ശരി. പോക്കുവേൽ തത്സമയ പരിപാടിയിൽ ഇപ്പൊ ചാന്ദിനിയാണ് നമ്മളോട് സംസാരിച്ചത്. അപ്പൊ ഷാജിമയുടെ മകന്റെ കല്യാണമാണ് തിങ്കളാഴ്ച. അപ്പൊ നമ്മളെ വിളിച്ചിരുന്നു, ചൊവ്വാഴ്ച വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് അമ്പിളി മണവാട്ടി അഴകുള്ള ഷാജിമാക്ക് വേണ്ടി ചാന്ദിനി ആവശ്യപ്പെട്ട ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ പുരസ്കാരം. അംഗീകാരം സംരംഭകർക്ക് നൽകിയ മികച്ച പ്രോത്സാഹനത്തിന്. കേരളത്തിലെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് നാളെ തൃപ്പൂണിത്തുറ അത്തച്ചമയം. ഇന്തോനേഷ്യയിലുണ്ടായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 38. ശ്രീലങ്കയ്ക്കെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. ദേവദത്ത് പടിക്കലിന് സെഞ്ചുറി. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ദൃഢനിശ്ചയവുമായി രാജ്യം ഇന്ന് 80th സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. ദിനാഘോഷങ്ങളുടെ ഭാഗമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രമർപ്പിച്ചു. ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തു. ചരിത്രത്തിലാദ്യമായി പതാക ഉയർത്തലിന് മുന്നോടിയായി വന്ദേമാതരവും ആലപിച്ചു. ആചാരപരമായ 21 ഗൺ സല്യൂട്ടിന്റെയും വ്യോമസേനയുടെ MI-17 ഹെലികോപ്റ്ററുകളിൽ നിന്നുള്ള പുഷ്പവൃഷ്ടിയുടെയും അകമ്പടിയോടെയാണ് ദേശീയ പതാക വാനിലുയർന്നത്. വിവിധ മേഖലകളിൽ നിന്നുള്ള 5000 പ്രത്യേക ക്ഷണിതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ ന്യൂഡൽഹിയിലെ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചു. ഇന്ന് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിയിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2047 ഭാരതത്തെ വികസിത രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തിൽ യുവശക്തിയുടെ പങ്ക് വളരെ വലുതാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി.
1: അഗർ സാധക ഹൈ തോ മേരാ ദേശ കാ യുവാ ഹൈ. വികസിത ഭാരത് കി യാത്ര മേ യുവാഓ കി ബഹുത് ബഡി ഭൂമിക ഹൈ. വികസിത ഭാരത് കാ സബ്സേ ബഡാ ലാഭാർത്ഥി ഭീ മേരേ ദേശ കാ യുവാ ഹൈ. ഹമേ വികസിത ഭാരത് കേ ലക്ഷ്യ കോ യുവാഓ കേ സാഥ് ജോഡ് കർകേ ആഗേ ബഡാനാ ഹൈ.
0: അടുത്ത ഒരു വർഷത്തിനുള്ളിൽ 1 crore യുവാക്കൾക്ക് നിർമ്മിത ബുദ്ധി മേഖലയിൽ സൌജന്യ പരിശീലനം നൽകും. പാവപ്പെട്ടവർക്കും ഇടത്തരക്കാർക്കും പൊതുപരീക്ഷകൾക്കായി മികച്ച അധ്യാപകരെ ഉൾപ്പെടുത്തി സൌജന്യ ഓൺലൈൻ കോച്ചിംഗ് ലഭ്യമാക്കും. 5-15 ഇടയിൽ പ്രായമുള്ള കുട്ടികളിലെ കഴിവുകൾ കണ്ടെത്താൻ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് ടാലന്റ് ഹണ്ട് നടത്തുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ആധുനിക സാങ്കേതിക വിദ്യയുടെ അടിത്തറയായ നിർണായക ധാതു മേഖലയിൽ ശക്തമായ സാന്നിധ്യമാകാൻ ഇന്ത്യ ഒരുങ്ങുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ ലക്ഷ്യം മുൻനിർത്തി ഇന്ത്യ നിർണായക ധാതു ഇടനാഴി പ്രഖ്യാപിച്ചതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി. 2014 ശേഷം ഇന്ത്യ ഏകദേശം 40 രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും ഇത് ഇന്ത്യൻ വ്യവസായങ്ങൾക്കും കയറ്റുമതിക്കാർക്കും വൻ അവസരങ്ങളാണ് സൃഷ്ടിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: 2014 ദുനിയാ കരി കരീബ് 40 ദേശോ കെ സാത്ത് ഹമാരാ FTA അഗ്രിമെന്റ് ഹോ റഹാ ഹൈ. യേ ജോ ട്രേഡ് അഗ്രിമെന്റ്സ് ഹുയേ ഹൈ യേ ഏക് ബഹുത് ബഡാ അവസർ ഹൈ. മേ മേരെ MSMEസ് കോ കഹനാ ചാഹുംഗാ കി ഹമേ ഇസ് മൌകേ കോ ഛോഡ്നാ നഹീ ഹൈ. ദുനിയാ മേ ഹമേ പഹുഞ്ചനാ ഹൈ. ഭാരത് കെ ഉത്പാദ് കി ഹർ ചീസ് വിശ്വ കെ ബാജാർ മേ പഹുഞ്ചേ. ചാഹേ ഹമാരാ ടെക്സ്റ്റൈൽ ഹോ, ഹമാരി മശീനറി ഹോ, ദവായിയാ ഹോ.
0: പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും 33% വനിതാ സംവരണം എത്രയും വേഗം നടപ്പിലാക്കാൻ രാഷ്ട്രീയ ഭിന്നത മാറ്റിവെച്ച് എല്ലാവരും ഒന്നിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ 12 രാജ്യം കൈവരിച്ച വളർച്ച എടുത്തുകാണിക്കുന്നതായിരുന്നു ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം. ജനങ്ങളുടെ കഠിനാധ്വാനവും സമർപ്പണവുമാണ് രാജ്യത്തെ പുതിയ ഉയരങ്ങളിലെത്തിച്ചതെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഒരു റിപ്പോർട്ട്.
2: കഴിഞ്ഞ 12 ഉൽപ്പാദനം, ഡിജിറ്റൽ വളർച്ച, പൌരന്മാർക്കുള്ള സേവന വിതരണം എന്നിവയിലെ ഇന്ത്യയുടെ പുരോഗതി പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ആധുനിക കാലഘട്ടത്തിൽ ഊർജ്ജ സുരക്ഷ അനിവാര്യതയാണെന്നും 2047 100 GW ആണവോർജ്ജശേഷി കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഈ ദശകത്തിൽ 5 ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കും. 3 semiconductor പ്ലാന്റുകളിൽ ഇതിനകം ഉൽപ്പാദനം ആരംഭിച്ചതായും പ്രധാനമന്ത്രി അറിയിച്ചു. രാജ്യത്തെ പ്രതിരോധ ഉൽപ്പാദനം 4 വർദ്ധിച്ചു. ഡിജിറ്റൽ ഇടപാടുകൾ 100, ഇന്റർനെറ്റ് ഉപയോക്താക്കളുടെ എണ്ണം 4 ഉയർന്നു. രാജ്യത്ത് നക്സൽ മാവോയിസ്റ്റ് അക്രമ സംഭവങ്ങൾക്ക് അന്ത്യം കുറിക്കുകയാണെന്ന് ശ്രീ മോദി പറഞ്ഞു. വികസനത്തിന് ആക്കം കൂട്ടാനായി സപ്തധാര എന്ന പരിഷ്കരണ ചട്ടക്കൂടും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ആശംസകൾ നേർന്ന ലോക നേതാക്കൾക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ, മാൽദ്വീപ്സ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മുയിസു, നേപ്പാൾ പ്രധാനമന്ത്രി ബലേന്ദ്ര ഷാ, ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് തോബ്ഗെ, സിംഗപ്പൂർ പ്രസിഡന്റ് ടി ഷൺമുഖരത്നം, ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ്, സ്ലോവാക്യൻ പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തുടങ്ങിയവർക്ക് ശ്രീ മോദി നന്ദി രേഖപ്പെടുത്തി. വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ 80th സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. എംബസികളിലും കോൺസുലേറ്റുകളിലും പതാക ഉയർത്തി. കേരളത്തിലും സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ദേശീയ പതാക ഉയർത്തി. കരുണയും സേവന തൽപരതയും സഹിഷ്ണുതയുമുള്ള പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് ശ്രീ വി ഡി സതീശൻ പറഞ്ഞു. ജില്ലാ ആസ്ഥാനങ്ങളിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് മന്ത്രിമാർ നേതൃത്വം നൽകി. നിയമസഭാ സമുച്ചയത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ വിവിധ സ്ഥാപനങ്ങളിലും വിപുലമായ പരിപാടികളാണ് നടന്നത്. തൃശൂർ ഭാരതീയ വിദ്യാഭവനിൽ കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി ദേശീയ പതാക ഉയർത്തി. കേരള വനിതാ കമ്മീഷൻ ആസ്ഥാനത്ത് അധ്യക്ഷ പി സതീദേവി ദേശീയ പതാക ഉയർത്തി. കൊച്ചി മെട്രോ റെയിലിൽ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റയും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ കമ്മീഷണർ എൻ ശേഷാദ്രിനാഥനും പതാക ഉയർത്തി. തിരുവനന്തപുരം ആകാശവാണി നിലയത്തിൽ മേധാവി എ ജി ബൈജു ദേശീയ പതാക ഉയർത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ശ്രീ അരബിന്ദോയുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. മഹാനായ ദാർശനികനും ദേശീയവാദിയും കവിയും ചിന്തകനുമായിരുന്ന ശ്രീ അരബിന്ദോ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും മാനവ പുരോഗതിക്കും വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്കായി ജീവിതം സമർപ്പിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തിന് കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ പുരസ്കാരം. പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതിയുടെ നിർവഹണത്തിലെ മികച്ച പ്രകടനത്തിനാണ് സംസ്ഥാനത്തിന് അംഗീകാരം. ഈ മാസം 24-25 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന പി എം എഫ് എം ഇ കോൺക്ലേവിൽ പുരസ്കാരം സമ്മാനിക്കും. തൃപ്പൂണിത്തുറ അത്തച്ചമയാഘോഷങ്ങളുടെ കേരളത്തിലെ ഓണാഘോഷങ്ങൾക്ക് നാളെ തുടക്കമാകും. അത്തച്ചമയ ഘോഷയാത്ര മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഇന്തോനേഷ്യയിലുണ്ടായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 38 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുനാമിയുമുണ്ടായി. ഇടയ്ക്കിടെയുണ്ടാകുന്ന മണ്ണിടിച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ ദുഷ്കരമാക്കുന്നുണ്ട്. ശ്രീലങ്കയ്ക്കെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. ഒന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 2 288 റൺ എന്ന നിലയിലാണ്. ഇന്ത്യയ്ക്കായി ദേവദത്ത് പടിക്കൽ സെഞ്ചുറി നേടി. ഹോക്കി ലോകകപ്പ് പുരുഷ വിഭാഗത്തിൽ വെയിൽസിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. നെതർലൻഡ്സിലെ വാഗ്നർ ഹോക്കി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 3-1 ഇന്ത്യ ജയിച്ചത്. ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് പൂനെയിൽ ബ്രിക്സ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ട്രാക്ക് സംഘടിപ്പിക്കും. നവീകരണം, സഹകരണം, പരിഷ്കരണം എന്നതാണ് മറ്റന്നാൾ ആരംഭിക്കുന്ന പരിപാടിയുടെ പ്രമേയം. 7 ബ്രിക്സ് ഐ സി ടി കർമ്മസമിതിയുടെ യോഗത്തോടെ ആരംഭിക്കുന്ന പരിപാടിയിൽ സുസ്ഥിര ആഗോള വിവര സാങ്കേതിക വിദ്യ, ഡിജിറ്റൽ നൈപുണ്യം, സ്വയം പര്യാപ്തത, സുരക്ഷിത മനുഷ്യ കേന്ദ്രീകൃത ഡിജിറ്റൽ സാങ്കേതിക വിദ്യ എന്നീ വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കും. പരിപാടി ഈ മാസം 21 സമാപിക്കും. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സാമ്പത്തിക സഹായം നൽകുന്നു എന്ന പേരിൽ നടക്കുന്ന വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5,000 രൂപയുടെ ഇൻഡിപെൻഡൻസ് ഡേ ക്യാഷ് ഗ്രാന്റ് നൽകുന്നുണ്ടെന്നും ഇതിനായി ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ കൈമാറണമെന്നും ആവശ്യപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത പൂർണ്ണമായും വ്യാജമാണെന്നും കേന്ദ്ര സർക്കാരോ പ്രധാനമന്ത്രിയോ ഇത്തരമൊരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടില്ല എന്നും സർക്കാർ വ്യക്തമാക്കി. നികുതിദായകരുടെ വിദേശ ആസ്തികൾ വെളിപ്പെടുത്തൽ പദ്ധതി ഫാസ്റ്റ് ഡി എസ് ചട്ടങ്ങൾ 2026 പുറത്തിറക്കി കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ്. യോഗ്യരായ നികുതിദായകർക്ക് വെളിപ്പെടുത്താത്ത വരുമാനം, ആസ്തികൾ എന്നിവ നിശ്ചിത നികുതിയോടെയോ ഫീസോടെയോ വെളിപ്പെടുത്താം. നാളെ പ്രാബല്യത്തിൽ വരുന്ന ഈ പദ്ധതി പ്രകാരം ആസ്തി വെളിപ്പെടുത്തുന്നതിനുള്ള അവസാന തീയതി ഡിസംബർ 31. എൺപതാം സ്വാതന്ത്ര്യദിനം പ്രൌഢോജ്വലമായി ആഘോഷിച്ച് രാജ്യം ദേശീയ യുദ്ധസ്മാരകത്തിൽ ആദരമർപ്പിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ചുവപ്പുകോട്ടയിൽ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആധുനിക സാങ്കേതിക വിദ്യയുടെ അടിത്തറയായ നിർണായക ധാതു മേഖലയിൽ കരുത്തുറ്റ സാന്നിധ്യമാകാൻ ഇന്ത്യ ഒരുങ്ങുകയാണെന്ന് പ്രധാനമന്ത്രി. കേരളത്തിന് കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ പുരസ്കാരം. അംഗീകാരം സംരംഭകർക്ക് നൽകിയ മികച്ച പ്രോത്സാഹനത്തിന്. കേരളത്തിലെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് നാളെ തൃപ്പൂണിത്തുറ അത്തച്ചമയം. ഇന്തോനേഷ്യയിലുണ്ടായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 38. ശ്രീലങ്കയ്ക്കെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. ദേവദത്ത് പടിക്കലിന് സെഞ്ചുറി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് സ്വാതന്ത്ര്യദിനമാണ്, അതോടൊപ്പം തന്നെ ദേശീയ റിലാക്സേഷൻ ദിനവുമാണ്. സമാധാനത്തെ ഒരു മരത്തണലിലിരുന്ന് കുറച്ച് കുളിർകാറ്റ് ഏൽക്കുന്നതും സന്ധ്യാനേരത്ത് ആകാശത്തെ നിറങ്ങൾ നോക്കി നിൽക്കുന്നതും നമ്മളെ വളരെ പെട്ടെന്ന് റിലാക്സ് ചെയ്യിപ്പിക്കും. നമ്മളൊന്ന് പ്രകൃതിയിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ മനസ്സിൻ്റെ ഭാരമെല്ലാം പതുക്കെ പതുക്കെ അലിഞ്ഞില്ലാതാകുന്നതായി നമുക്ക് കാണാം. ഈ പോക്കുവയിൽ നേരത്ത് നിങ്ങളും ആ പ്രകൃതി ഭംഗിയിലേക്ക് ഒന്ന് കണ്ണുകൾ അയച്ചു നോക്കൂ. മനസ്സ് റിലാക്സ് ആകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇഷ്ടമുള്ള ഒരു പാട്ട് കേട്ടാൽ നമ്മുടെ മനസ്സ് വളരെ ശാന്തമാകും. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ
1: ഹലോ. ആ, ടൈലറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന സ്വപ്നയാണ് സംസാരിക്കുന്നത്. പറയൂ സ്വപ്ന. ആ, സുഖമാണ് സ്വപ്നയ്ക്ക്. സുഖമല്ലേ? എങ്ങനെയുണ്ട്, തിരക്കൊക്കെ ആണോ?
2: തിരക്കാണ്, ഓണത്തിന്റെ. ഞാൻ ഓണത്തിന് മുമ്പ് ഒന്ന് വിളിക്കാം. കഴിഞ്ഞ ആഴ്ച ഒത്തിരി ട്രൈ ചെയ്ത് കിട്ടിയില്ല. അപ്പൊ ഇന്ന് സ്വാതന്ത്ര്യദിനം അല്ലേ, എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ അവിടെ ഉള്ളവർക്കും.
1: സ്വാതന്ത്ര്യദിനത്തോടൊപ്പം തന്നെ ഇന്ന് ദേശീയ റിലാക്സേഷൻ ദിനം കൂടിയാണ്.
2: മാഡം പറഞ്ഞ
1: ഈ തിരക്ക് പിടിച്ച ലോകത്തിൽ, വളരെ സ്ട്രെസ് പിടിച്ച ഒരു ലോകത്തിൽ വല്ലപ്പോഴൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ കിട്ടുന്ന ഒരു കാര്യല്ലേ.
2: അതെ അതെ.
1: ആ, തയ്യല് സമാധാനമായിട്ടിരുന്ന് ചെയ്താൽ അതൊരു റിലാക്സേഷൻ ആണ്. ആകെപ്പാടെ നമ്മള് വെപ്രാളപ്പെടും. ശരിയാകുമോ ഇല്ലയോ, കസ്റ്റമറുടെ വായിൽ നിന്ന് ചീത്ത കേൾക്കേണ്ടി വരുമോ? കാരണം പുതിയ കുട്ടികളുടെ കയ്യിൽ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. അവര് പടമൊക്കെ എടുത്തോണ്ട് വരും, എന്നിട്ട് ഇത് ഇതുപോലെ തച്ച് തരണം. ഒരു വര ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ തരണം.
2: യൂട്യൂബിലാണെങ്കിൽ ഇഷ്ടംപോലെ മോഡലുകൾ ഉണ്ട്, അവരെവിടുന്നെങ്കിലൊക്കെ സെർച്ച് ചെയ്ത് അങ്ങനെ കൊണ്ടുവരും.
1: അപ്പം പുതിയ ഇതൊക്കെ പഠിച്ചു വെക്കണം, പഴയതും കൊണ്ടിരുന്നാ പറ്റൂല.
2: അത് നമ്മളവര് കൊണ്ടിരുന്നതനുസരിച്ച് അത് നോക്കി. ഇപ്പൊ നമുക്കായാലും ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ ഉണ്ടല്ലോ, നോക്കാം.
1: ഈ ഇത് എങ്ങനെ തയ്ക്കും നമുക്ക് യൂട്യൂബിൽ നോക്കാം. കറക്റ്റ് ആണ്,
2: അത് നോക്കാം. അതില് കറക്റ്റ് ആയിട്ട് അവര് കാണിക്കുന്നുണ്ട് കേട്ടോ, കട്ട് ചെയ്യേണ്ടതും തയ്ക്കണതൊക്കെ. എന്റെ
1: അപ്പൊ കൊണ്ടുവരുന്നവർക്കും ആശ്വാസം, നമുക്കും ആശ്വാസം.
2: അതെ അതെ.
1: എന്നാലും വലിയ പരാതികളൊന്നും ഇല്ലാതെ തച്ചു കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ?
2: പരാതികളൊന്നും നമ്മള് തയ്ച്ച് കൊടുത്തിട്ട് തന്നെ ഓരോരുത്തര് പറഞ്ഞിങ്ങോട്ട് വിടാറുണ്ട്. അവിടെ പോയി തയ്ക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് അങ്ങനെ ഓരോരുത്തർ അവര് പറഞ്ഞിട്ട് വന്നതാ, ഇവര് പറഞ്ഞിട്ട് വന്നതാന്ന് പറഞ്ഞിട്ട് വരും ആൾക്കാര്.
1: അപ്പോ എന്തായാലും ഈ ഒരു നമ്മളൊരു ഉടുപ്പ് പുതുതായിട്ട് തച്ചിടുമ്പം അത് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും.
2: അതെ അതെ.
1: ആ കോൺഫിഡൻസ് കൊടുക്കുന്ന ജോലിയാണ് സ്വപ്നയ്ക്കുള്ളത്.
2: അതെ അതെ.
1: എത്ര ഭംഗിയില്ലാത്ത ഉടുപ്പ് നമുക്ക് തച്ച് മനോഹരമാക്കാം. ശരിയല്ലേ?
2: അതെ അതെ.
1: ചില ഫിലിമിലൊക്കെ കാണുമ്പോൾ നമുക്ക് ഈ ചുരിദാറൊക്കെ എത്ര മനോഹരമായിരിക്കുന്നു നമുക്ക് തോന്നും.
2: ചിലത് തുണി വളരെ റേറ്റ് കുറവായിരിക്കും, പക്ഷെ അത് ഭംഗിയായിട്ട് തയ്ച്ചിട്ട് കഴിഞ്ഞാൽ
1: കറക്റ്റ്. അത്രയും നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആളാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. പതിമൂന്ന് വർഷങ്ങൾ ഇങ്ങനെ ഇതിന്റെ പിന്നാലെയാണ് ഇങ്ങനെ എന്തെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും.
2: അതെ, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റും. കാരണം ഈ ഒരു തൊഴിലെ കൊണ്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി വീടിന്റെ ഇതായാലും വണ്ടി വാങ്ങിക്കാനായാലും ഗോൾഡ് നമുക്ക് ഇപ്പൊ ഗോൾഡ് വിളവ് കൂടിയാണ് നമുക്ക് ഗോൾഡ് മേടിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും സേവ് ചെയ്യാനായാലും ഒക്കെ നമുക്ക്
1: സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു വരുമാന മാർഗമായി. പിന്നെ ആൾക്കാരുടെ നമ്മൾ തച്ചുകൊടുത്ത് ഇട്ട് പോകുമ്പോ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം.
2: ഞാൻ ഇവിടുന്ന് എല്ലാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടിച്ചിട്ട് എന്തെങ്കിലും ടൈറ്റാക്കാനോ അല്ലെങ്കിൽ ലൂസാക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുത്ത് ഇതാക്കിയേ വിടുവുള്ളൂ.
1: അപ്പൊ തന്നെ ആൾട്ടർ ചെയ്ത് അങ്ങ് വിടും.
2: ആൾട്ടർ ചെയ്ത് എന്തെങ്കിലും അവർക്ക് മാറ്റം വരുത്താനുണ്ടെങ്കിൽ വരുത്തി വിടും.
1: ഓക്കെ, ഗുഡ്. അങ്ങനെ ഭയങ്കര പെർഫെക്റ്റ് ഒരു ടൈലർ ആണ്, പെർഫെക്റ്റ് ടൈലർ.
2: അങ്ങനെ ചെയ്താലല്ലേ നമുക്കൊരു സന്തോഷം. നമ്മൾ ചെയ്യുന്ന എന്ത് ജോലി ആയാലും നമ്മളതിന് പ്രതിഫലം വാങ്ങിക്കുമ്പോ അവർക്കതൊരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടേ. നമ്മൾ ചെയ്തേക്കുന്ന അവരത് നല്ലതാന്ന് പറയുമ്പോഴല്ലേ നമുക്കൊരു ഇതുണ്ടാവുള്ളൂ.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. വർഷത്തെ പ്രവർത്തനത്തിനിടയിൽ അങ്ങനെ ആണല്ലോ.
2: ആ, ഞാൻ പറയും ഇട്ട് നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശരിയാക്കി പോകാന്ന് പറഞ്ഞ. അപ്പൊ അവര് തന്നെ വന്നു ഇട്ട് നോക്കി ഒരെണ്ണം നമ്മളങ്ങ് തയ്ച്ച് അത് പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ കുഴപ്പമില്ല അവരുടെ. ഇപ്പൊ ഞാൻ തുടങ്ങി ഇപ്പൊ തൊട്ട് 13 വർഷമായിട്ട് തയ്ക്കുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട്. അവരുടെ അളവ് പോലും എനിക്ക്

0: അതാണ്.
1: അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
0: ഞാനൊരു ഹിന്ദി സോങ്ങാ ചോദിച്ചിരുന്നത്. ഏതായാലും ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ആയതുകൊണ്ട് മറ്റേ ബോർഡറിലെ ഒരു സോങ് ആണ് ചോദിച്ചത്.
1: ഓക്കെ, ഉദാസേ അതാണോ?
0: പിന്നെ എല്ലാവർക്കും ഇപ്പൊ വിളിക്കാൻ ഓണായില്ലേ, ഇനിയിപ്പോ വിളിക്കാൻ കിട്ടുമെന്നറിയില്ല. അപ്പൊ എല്ലാവർക്കും ഓണാശംസകൾ മേഡത്തിനും ആതിരയ്ക്കും. അപ്പൊ നമ്മുടെ ഒത്തിരി ശ്രോതാക്കള്, പ്രത്യേകമായിട്ട് അശ്വതി എന്ന് പറഞ്ഞ കുറ്റില്ലേ,
1: അതെ അതെ,
0: സംസാരിക്കുന്ന അത് ഞാൻ കേട്ടിരുന്നു. അങ്ങനെ എല്ലാ കസ്റ്റമേഴ്സ് ആയിട്ട് ഭയങ്കര ഇതാണല്ലേ മാഡത്തിന്, എല്ലാവരെയും നന്നായിട്ട് അറിയാല്ലേ. സ്വഭാവമാ അമ്മമാരൊക്കെ എല്ലാരെയും, എല്ലാരും അറിയാം. എല്ലാരും പരസ്പര ഒരു കല്യാണം വരുന്ന എല്ലാരും വിശ്വസം അറിയിക്കുന്നുണ്ടല്ലോ. എന്റെ എനിക്കും അവരെ എന്നാലും എന്റെയും ആശംസകൾ നേരുന്നു.
1: ഓക്കെ, ഷാജിമാക്ക് അല്ലേ? ഷാജിമാടെ മകന്,
0: മകന്റെ കല്യാണം.
1: അങ്ങനെ എല്ലാവർക്കും എല്ലാരെയും കാണാതെ അറിയാം എന്നുള്ളതാണ്.
0: അതെ, അവിടെ അടുത്ത് ഞാൻ അങ്ങനെ ഓർത്ത് അടുത്താണെങ്കിൽ അവിടെ വരാമായിരുന്നു. പ്രോഗ്രാം വരുന്നില്ലേ?
1: അതെ അതെ, ഫെബ്രുവരിയില് റേഡിയോ ദിനവുമായി ബന്ധപ്പെട്ട പ്രോഗ്രാം ഉണ്ട്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം സ്വപ്നയ്ക്കും ഫാമിലിക്കും. കരുണാസായ റേഡിയോയുടെ ഹൃദ്യമായ ഓണാശംസകൾ നേരുന്നു. ജോലിയൊക്കെ തീർത്ത് ആ തിരുവോണത്തിനും മൂന്നാവണത്തിനും എങ്കിലും റിലാക്സ് ചെയ്ത് അതൊക്കെ ഒന്ന് ആഘോഷിക്കണം കേട്ടാ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഈ സ്വാതന്ത്ര്യ ദിനവും കൂടെ അല്ലേ, അപ്പൊ സന്ദേശ അദ്ദേഹം എന്നുള്ള പാട്ട് കേൾക്കാം.
0: ഓക്കെ
1: ഓക്കെ സ്വപ്ന,
0: ശരി.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവേലിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് നമ്മുടെ ചിന്തകളെ ശാന്തമാക്കാം. തലച്ചോറിലെ ചിന്തകളുടെ കോലാഹലങ്ങൾ നമുക്ക് അല്പനേരത്തേക്ക് നിർത്തിവെക്കാം. ഇന്നലെ കഴിഞ്ഞതിനെ കുറിച്ചോ നാളെ വരാനുള്ളതിനെ കുറിച്ചോ ആലോചിച്ച് വിഷമിക്കാതെ ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നതാണ് ഏറ്റവും വലിയ വിശ്രമം. മനസ്സിനെ വർത്തമാനകാലത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ, മനസ്സിനെ ശാന്തമാക്കാൻ പാട്ടുകൾക്കും വർത്തമാനങ്ങൾക്കും ഒക്കെ സാധിക്കും. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ
0: ഹലോ
1: ഹലോ
0: ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. നാലുമുക്കിൽ നിന്ന് ശൈലജ. ആദ്യമായിട്ടാണ് വിളിക്കണേ?
1: ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. ഇടയ്ക്കൊക്കെ വിളിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടില്ല.
0: വിളിക്കുന്നുണ്ട്.
1: വിളിക്കുന്നുണ്ട്.
0: അപ്പൊ പിന്നെ ഇന്നെങ്ങനെ കിട്ടി?
1: മാഡം പറഞ്ഞതുപോലെ ദുഃഖങ്ങളെല്ലാം മാറാ എന്ന് ഈ കർണാസായിലെ പാട്ടുകളും മറ്റു കാര്യങ്ങളും എല്ലാം കേട്ടാണ് വിഷമങ്ങളെല്ലാം മാറുന്നത്. എല്ലാ ശ്രോതാവാണ് ഞാൻ, എല്ലാ പരിപാടിയും കേൾക്കും.
0: ചുരുക്കത്തിൽ കരുണാസായ റേഡിയോയുടെ നല്ല ശ്രോതാവാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് ചെയ്യുന്നു?
1: ഒന്നും ചെയ്യണില്ല. ഒരു ഷോപ്പിൽ പോയിക്കൊണ്ടിരുന്നു. ഇപ്പം മോന്റെ രണ്ട് മക്കളെ ഇനി വീട്ടിൽ കൊണ്ടുവന്ന് എത്തരം കഴിഞ്ഞ് വിളിക്കണ്ടെന്ന്. മരുമോളി വെച്ച ഹോസ്പിറ്റലിന്റെ ഇടത്തഴിഞ്ഞു നേഴ്സാണ്. അപ്പൊ അവർക്ക് ഡ്യൂട്ടിക്ക് പോകാൻ കരുതി. രണ്ട് മക്കളെ നോക്കലാണ് ജോലി. അങ്ങനെ
0: ഇപ്പോഴൊരു വിശ്രമമില്ല.
1: വിശ്രമമില്ല, നല്ല ജോലി ഉണ്ട്.
0: രണ്ട് കുഞ്ഞു പിള്ളേരുടെ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ ജോലി അല്ല.
1: രണ്ട് കുഞ്ഞുങ്ങള്, മോന്, മോക്ക് രണ്ട് കുഞ്ഞുങ്ങള്,
0: എല്ലാരും അവിടെ ഉണ്ടോ?
1: നാല് ചെറുകുട്ടികളെ അമ്മയാണ്.
0: നാല് ചെറുകുട്ടികളുടെ അമ്മൂമ്മയാണ്.
1: അമ്മൂമ്മയാണ്.
0: അപ്പൊ ഇവരെ എല്ലാരെയും നോക്കാൻ വേറെ ആരെങ്കിലും കൂടെ ഉണ്ടോ വീട്ടില്?
1: നാല് കുഞ്ഞുങ്ങൾ അന്നാണ്. അവരൊരു ഒരാള് അഞ്ചിലായി, ഒരാള് ഒന്നില്.
0: ഈ കുഞ്ഞുങ്ങളോ?
1: ഈ കുഞ്ഞുങ്ങള് 3 വയസ്സും 10 മാസമേ ഉള്ളൂ.
0: അയ്യോ, ഇവരെ ആക്കിയിട്ടാണ് ജോലിക്ക് പോണേ?
1: ജോലിക്ക് പോണേ. ഇന്നലെ തൊട്ട് നൈറ്റ് ആയിരുന്നു.
0: അപ്പൊ അമ്മൂമ്മയ്ക്ക് ഒരു കണ്ണ് അങ്ങോട്ട് മാറ്റി വെക്കാൻ പറ്റൂല.
1: നല്ല ടെൻഷൻ ഉണ്ട്.
0: അപ്പൊ അങ്ങനെയുള്ള ടെൻഷൻ വരുമ്പോ ഇതൊക്കെ തന്നെയാണ് നല്ലത് അല്ലേ?
1: അതാണ്.
0: പണ്ട് നമ്മളെ കുഞ്ഞുങ്ങളെ വളർത്തി, ഇപ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നു, മക്കളുടെ മക്കളെയും വളർത്തുന്നു.
1: ആയി ഇനി നമ്മക്കൊന്ന് റെസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുമ്പോ അതിനേക്കാളും നല്ല ജോലിയാണ് അടുത്ത ചെറുമക്കളിൽ നിന്ന് കിട്ടുന്നത്.
0: പ്രത്യേകിച്ചും പുതിയ കുട്ടികളാണ്.
1: മക്കളെക്കാളും വാത്സല്യം ആയിരിക്കും, എന്നാ ജോലിയും കൂടുതലാണ്.
0: അതാണ്. അപ്പൊ അങ്ങനെ വിശ്രമമില്ലാത്ത ജോലിയിലാണ്.
1: ജോലിയിലാണ്. രണ്ടുപേരും 3 വയസ്സും 10 മാസം ആണെങ്കിലും പാട്ട് കേൾക്കുമ്പോ എപ്പോഴും ഡാൻസ് ആണ്. രണ്ടുപേരും നല്ല.
0: എന്താണ് പേര്? മക്കളുടെ പേരെന്താണ്?
1: കാശ്രികയും വാമികയും.
0: കാർത്തിക
1: കാർത്തിക കാശ്രിക
0: കാശ്രിക
1: കാശ്രിക KASHVI കാശ്രിക
0: കാശ്വികയും വാമികയും.
1: വാമികയും
0: സ്പെഷ്യൽ പേരുകളൊക്കെ ആണല്ലോ.
1: മൂത്ത മോളെ രണ്ട് മക്കള് ശിവതീർത്ഥയും ശിവരുദ്രയും.
0: ശിവകീർത്തയും ശിവരുദ്രയും. ശിവതീർത്ഥയും ശിവരുദ്രയും.
1: നാല് മോളി എന്നെ ദൈവം അനുഗ്രഹിച്ച അങ്ങനെ ഒരു ഭാഗ്യവും കൂടെ തന്നിട്ടുണ്ട്.
0: എല്ലാം പെൺമക്കളാണ്.
1: എല്ലാം പെൺമക്കളാണ്.
0: നാല് ചെറുകുട്ടികൾ പെൺമക്കളായിട്ടുള്ള ഒരു അമ്മൂമ്മയാണ് ഇപ്പൊ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, അങ്ങനെ ജോലിക്ക് വയ്ക്കുകയാണെങ്കിൽ ഇപ്പൊ ജോലിക്ക് പോകാനും പറ്റണില്ല.
1: പറ്റണില്ല. ചേട്ടന്റെ പേര് ഉദയകുമാർ, കാർപ്പന്റർ ആണ്.
0: ഉദയകുമാർ.
1: മോന്റെ പേര് വിഷ്ണു ഉദയൻ. മരുമോളെ പേര് അഞ്ജന. മരുമോന്റെ പേര് ശിവ സുരേന്ദ്രൻ. മോളെ പേര് രേഷ്മ ഉദയൻ. മക്കള് ശിവതീർത്ഥയും ശിവരുദ്രയും.
0: പിന്നെ കാശ്വികയും വാമികയും.
1: വാമികയും
0: ഇതെല്ലാം തിരിച്ച് എനിക്ക് ഓർത്ത് വെക്കാൻ പറ്റൂല. വലിയ ടാസ്ക് ആണ് ഇപ്പൊ തന്നേക്കണേ. ഞാൻ എന്തായാലും ഉദയൻ ചേട്ടന്റെ ശൈലേച്ചിന്റെ പേര് ഞാൻ മറക്കുന്നില്ല. ഒപ്പമുള്ള കാശ്വികയെയും വാമിതയെയും ഞാൻ മറക്കുന്നില്ല. പിന്നെ ശിവതീർത്ഥയും ശിവരുദ്രയും. വേണ്ടി വന്നാൽ എല്ലാം ഞാൻ ഒരിക്കൽ കൂടെ പറയും, പക്ഷെ ഇപ്പൊ എത്ര മതി. പാട്ടൊക്കെ ഇഷ്ടമാണോ? പാട്ടൊക്കെ ഇഷ്ടമാണോ?
1: മോള് ധനുവങ്ങാട് ഫാർമസിയില് ഫാർമസിസ്റ്റാണ്. മരിമോള് നേഴ്സും.
0: ഓക്കെ. അപ്പോ ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് ഏതാണ്?
1: എന്റെ 4 മക്കൾക്കും വേണ്ടി ഞാൻ വാവാവോ ആ പാട്ടാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ ഞാൻ ഇപ്പം 4 മുക്കിലെത്തിയപ്പോ ശ്രീജ കരുണ തയ്യക്കടയിൽ ശ്രീജയില വലിയമേലെ മോളാണ്. അപ്പൊ ശ്രീജയ്ക്ക് ഇന്ന് എന്തോ വിഷമമുള്ളത് കൊണ്ട് അവളൊരു പാട്ട് ചോദിക്കണേന്ന് പറഞ്ഞത് കൊണ്ട്
0: ശ്രീജ എന്നും എന്റെ അടുത്ത് പാട്ട് ചോദിക്കുന്നില്ല. ശൈലജിജി പുതിയ കോളറല്ലേ?
1: അതാ
0: ശ്രീജയോട് പറ ഇന്ന് എന്തായാലും ഞാൻ ഒരു ഇഷ്ടത്തിനുള്ള ഒരു പാട്ട് പറയട്ടെ ശ്രീജ. അതെന്താ നിങ്ങൾ എന്റെ കൂടെ തീരുമാനിക്കും? ഇപ്പൊ വേണ്ടത് ഏതാ?
1: ശ്രീജയിലെ കൊടുക്കണോ?
0: ഇല്ല, ഞാൻ ശ്രീജ ഇടയ്ക്ക് വിളിക്കുമ്പോ സംസാരിക്കും. ഇപ്പൊ ഏത് പാട്ടാ വേണ്ടെന്ന് പറയൂ. അതൊന്നുകൂടെ ഒന്ന് പാടൂ, രണ്ടു പേര് കേൾക്കട്ടെ. ടെൻഷനൊന്നും വേണ്ട. ചെറുമറുകിൽ ചാർത്താം ചന്ദനം, പൊന്നിൻ പാദസരങ്ങൾ അണിഞ്ഞു വരുന്നൊരു പൂമിന്നൽ തട്ടാൻ, അല്ലേ? ആ പാട്ട് ഇപ്പൊ തുടക്കത്തിൽ ആ പാട്ടല്ല പറഞ്ഞത്, അല്ലേ? ഞങ്ങൾ നോക്കട്ടെ, ഇതിനിടയിൽ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ആ പാട്ട് കേൾപ്പിക്കാം, ഇല്ലെങ്കിൽ ആദ്യം പറഞ്ഞതേ കേൾക്കാൻ പറ്റൂ. അപ്പൊ ശ്രീജയ്ക്ക് സന്തോഷാവട്ടെ. അപ്പൊ ഇടയ്ക്കൊക്കെ ഇനി വിളിക്കണേ. വീട്ടിലുള്ള എല്ലാരും എന്റെ സ്നേഹാന്വേഷണം പറയണ, എല്ലാവർക്കും ഓണാശംസകൾ. ഓക്കേ, ശരി.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വളരെയധികം റിലാക്സ് ചെയ്യിപ്പിക്കും. ഇഷ്ടമുള്ളൊരു പഴയ പാട്ട് അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരാളുള്ള വെറുതെയുള്ള വർത്തമാനം, ഇതൊക്കെ നൽകുന്ന ആശ്വാസം ചെറുതൊന്നുമല്ല. വലിയ കാര്യങ്ങൾ മാത്രമല്ല, ഇത്തരം കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നമുക്ക് വലിയൊരു വിശ്രമാവസ്ഥ കണ്ടെത്താനായിട്ട് സാധിക്കും. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ആ, റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറച്ചു വെക്കാവോ?
1: ഹലോ,
0: ശബ്ദം കുറച്ചു വെച്ചോ.
1: എല്ലാം
0: മറന്നുപോയാ?
1: മറന്നതല്ല, ഇവിടെ നമുക്കിവിടെ അയൽക്കൂട്ടം, ഓണത്തിന്റെ പരിപാടിക്കൊക്കെ
0: പൈസയൊക്കെ പിരിച്ചെടുക്കാനുള്ള അയൽക്കൂട്ടം.
1: പൈസയൊക്കെ പിരിച്ചെടുക്കാനുള്ള അയൽക്കൂട്ടം.
0: ആ, അതിന്റെ സന്തോഷമാണ് ഈ ചിരിയില് ഞാൻ കേൾക്കുന്നത്. കൊറേ പൈസയൊക്കെ വാങ്ങിച്ചിട്ട് എന്തൊക്കെ ചെയ്യാം?
1: അപ്പൊ ഇവിടെ വന്ന് ശാന്താന്ന് പറഞ്ഞാണെങ്കിൽ നമ്മളിവിടെ അയൽക്കൂട്ടം. അപ്പൊ ഭയങ്കര പാട്ട് പറഞ്ഞ ചാളാണ്. ഞാൻ ഇന്നാളെ പറഞ്ഞു, ഇനി ഞാൻ വിളിക്കുമ്പോ ഇവനെ വരുമ്പോ ശാന്തയെ വിളിച്ചു തരാം പാട്ട് പാടണം എന്ന് പറയും.
0: അപ്പൊ ശാന്ത പാടൂല്ലേ?
1: ശാന്ത പാടും,
0: ഉറപ്പായിട്ടും പാടുമല്ല.
1: ഉറപ്പായിട്ടും പാടും.
0: അപ്പൊ ഇതിപ്പോ സുധാ വാഴോട്ട് പോണമാണ് ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ശരി, ഇപ്പൊ ശാന്ത ചേച്ചി പാടാൻ പോവാണെങ്കിൽ കൊടുത്തോ. പെട്ടെന്ന് പാടാൻ പറ.
2: ഹലോ.
0: ഹലോ, ഇതാരാ?
2: ശാന്ത, അയൽക്കൂട്ടത്തിൽ.
0: അയൽക്കൂട്ടത്തില് എത്ര പേരുണ്ട് അവിടെ? ഇപ്പം
2: ഞങ്ങൾ 11 പേരുണ്ട്. ഇപ്പൊ 10 വരെ വന്നിട്ടുണ്ട്.
0: 10 പേരുടെ ബഹളമാണ് ഞാൻ ഇവിടെ കേട്ടോണ്ടിരിക്കണ. ഇരുപത്തഞ്ചല്ല, നമുക്കൊരു 50 ബലമൊക്കെ വെക്കാം. നമ്മൾ കാരണം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം ഉണ്ടാവണ്ടേ?
2: ഇന്നാണ് സന്തോഷം ഞങ്ങൾക്ക്, പൈസയൊക്കെ പിരിക്കണതും എല്ലാ ഇടപാടുകളും പറയണതും ഒക്കെ.
0: ഇടപാടുകൾ പറഞ്ഞ് ആവശ്യമുള്ള ഓണത്തിനുള്ള ബോണസ് ഒക്കെ വാങ്ങിച്ച് ഇനി അങ്ങോട്ടുള്ള പ്ലാനുകൾ തയ്യാറാക്കി. എന്റെ ഒരു അതൊക്കെ എല്ലാം സെറ്റായോ?
2: ഓ, എല്ലാം സെറ്റായി, കണക്കൂട്ടിക്കൊണ്ടിരിക്കുന്നു.
0: ആ, ഭയങ്കര പാട്ടുകാരിയാണെന്നൊക്കെ പറയുന്ന കേട്ട്.
2: ഭയങ്കര പാട്ടുകാരുന്നു. എനിക്ക് 71 വയസ്സായി, ഞാൻ എന്തൊരു
0: പാട്ടുകാരി.
2: എന്റെ പാട്ട് കേൾക്കുമ്പോ നിങ്ങൾക്ക് എഴുതി ഓടും.
0: ഉറപ്പാണെങ്കിൽ ഞാൻ നേരത്തെ ഓടേണ്ടി വരും. 71 വയസ്സായ ഒരാളോടാണ് ഞാൻ സംസാരിക്കുന്നത്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. വളരെ ഒരു ചെറുപ്പക്കാരിയാണ് ഇപ്പൊ എന്നോട് സംസാരിച്ചോണ്ടിരിക്കുന്നത്.
2: ചെറുപ്പക്കാരി
0: 70 വയസ്സെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു വയസ്സല്ല.
2: ആ,
0: നമ്മളൊക്കെ ഇപ്പൊ ശരിക്കും ഇപ്പൊ മധ്യവയസ്കായിട്ട് എത്തിയിട്ടേ ഉള്ളൂ, അല്ലാതെ പ്രായമൊന്നും ആയിട്ടില്ല.
2: ആ,
0: അപ്പോ ആ പാട്ട് നാലുപേര് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഒന്ന് പാടിയാലോ?
2: ആ, ഇപ്പൊ പാട്ടാട്ടി പാടാൻ വേണ്ടി ഞാൻ സെറ്റായി വന്നേല്ലേ, എന്നാലും പാടാം.
0: പിന്നെ നാലുപേരെയൊക്കെ ആർക്കായാലും പാടാൻ പറ്റും, പാടിക്കും.
2: ഓ ഓ, ചക്കര പന്തലിൽ തേമഴ ചൊരിയും ചക്കവർത്തി കുമാരാജ്യത്തോ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം. ചക്കര പന്തലിൽ തേമഴ ചൊരിയും ചക്രവർത്തി കുമാരാ രാഗിച്ചു മോഹിച്ചു നിന്റെ മയമൂനയിൽ താമര വള്ളം തുഴയാ. രാഗിച്ചു മോഹിച്ചു താമര
0: മൂനയിൽ
2: താമര വള്ളം തുഴയാ. കരളിലുറങ്ങും കതിർ കാണാകിളി കാത്തിരിപ്പോ നിന്നേ, കാത്തിരിപ്പോ നിന്നേ. ചക്കര പന്തലിൽ മഴ ചൊരിയും ചക്രവർത്തി കുമാര.
0: ഓക്കെ, അടിപൊളി. ഒന്നും പ്രിപ്പയർ ആയി വന്നില്ല എന്നാണ് എന്റെ അടുത്ത് കള്ളം പറയണേ. എത്ര അറിയാങ്കിലും അറിഞ്ഞെങ്കിലും നാലുപേര് പാട്ട് അറിഞ്ഞുകൂടാ താരം തന്നെ ഇല്ല. ശരിയല്ലേ?
2: ചിലവർക്ക് പാടാൻ മടിയായിരിക്കും.
0: പാടാൻ മടിയൊന്നുമില്ല. പാടാൻ മടിയില്ലെന്ന് എനിക്ക് മനസ്സിലായി.
2: നമ്മൾ റോഡിലൊക്കെ വരുന്ന പരിപാടികൾ വരുമ്പോഴത്തേക്ക് ആദ്യത്തെ ഒരു പാട്ട് പാടുന്നിട്ട് ഓടിക്കുന്നത്
0: ഇപ്പൊ സ്റ്റേജിൽ വന്നെന്ന് വെച്ചാൽ മതി. അങ്ങനെ ആ ഒരു സ്മാർട്ട്നെസ് ആണ് വേണ്ടത്. ആ സ്മാർട്ട്നെസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രായം ഫീൽ ചെയ്യേയില്ല. പിന്നെ വേറെ ആരൊക്കെ ഇവിടെ ഉണ്ട്? സുധ,
2: ഇവിടെ
0: അവരുടെ പേരൊക്കെ പറഞ്ഞു.
2: ഗിരിജ,
0: ശ്യാമള,
2: ഉഷ, വീണ്ടും ശ്യാമള,
0: വീണ്ടും ശ്യാമള,
2: രണ്ടു ശ്യാമളയുണ്ട്,
0: ശ്യാമള.
2: പിന്നെ ബിന്ദു, സന്ധ്യ, കാർത്തിക,
0: കാർത്തിക. അപ്പൊ എല്ലാവർക്കും എന്റെ ഒരു സന്തോഷം നിറഞ്ഞ ഒരു ഹായ്.
2: അതോടൊപ്പം
0: എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ നേരുന്നു. ഈ പൈസയൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇഷ്ടമുള്ള ഉടുപ്പും ഒക്കെ വാങ്ങിക്കണം. ഓണക്കോഴിയൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങോട്ട് വിലസി നടക്കണം.
2: ശരി,
0: ഇന്ന് കേൾക്കേണ്ട പാട്ട് ഏതാണെന്ന് പറഞ്ഞില്ലല്ലോ. ആ അത് ശരി.
2: ഞാൻ രണ്ടു നേരത്തെ അത് പാടിയതാണ്. അപ്പൊ അതൊരു ഇഷ്ടം.
0: നമുക്കൊരു പാട്ട് പാടി തന്ന സ്ഥിതിക്ക് ഞാൻ അതിന്റെ നാല് പേര് അങ്ങോട്ട് പാടിത്തരാം.
2: എന്നാലും
0: ശാന്ത ചേച്ചിയോളം വരില്ല.
2: അതെന്താ
0: അല്ല അല്ലെ കേട്ടു നോക്ക്. ശരി, ആ ശരി, എന്നിട്ട് വേണം എനിക്ക് മാർക്കിടെ വേണ്ട പറയണ്ടായിരുന്നു. കണ്ണെഴുതി ആലിലത്താലി ചാർത്തി.

0: അത്രേ ഉള്ളു. എന്റെ ലാസ്റ്റുള്ള വാക്യം മറന്നുപോയി.
1: മറന്നൊന്നുമില്ല, പാടാത്ത
0: സത്യമായിട്ട് മറന്നുപോയി. ഞാൻ കള്ളം പറയൂല, സുധച്ചേച്ചിക്ക് അറിയാലോ. എന്നാലും ശാന്ത ചേച്ചിയുടെ പാട്ടുകളൊന്നും എത്തിയിട്ടില്ല എന്ന് എനിക്കറിയാം. ഞാനങ്ങനെ ആരും കളിയാക്കാറില്ല, സത്യമായിട്ടും കളിയാക്കൂല. പിന്നെ അവിടെയുള്ള എല്ലാവർക്കും എന്റെ സ്നേഹാന്വേഷണം. രണ്ട് ശ്യാമളയുണ്ട്, ബിന്ദുണ്ട്, ഗിരിജയുണ്ട്, സന്ധ്യയുണ്ട്, കാർത്തികയുണ്ട്, പിന്നെ നമ്മുടെ ശാന്ത ചേച്ചിയുണ്ട്, സുധയുണ്ട്, ഉഷയുണ്ട്. ഇത്രയും പേര് ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. ഉഷ എന്നോട് സദയം ക്ഷമിക്കുക, അത് മാത്രം ഞാൻ മറന്നുപോയി. ക്ഷമിക്കണേ. ശരി, അപ്പൊ എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് അഞ്ജന കണ്ണെഴുതി എന്നുള്ള പാട്ട് ആസ്വദിക്കും. അപ്പൊ എല്ലാവരും ഹൃദ്യമായ നല്ല സന്തോഷം നിറഞ്ഞ ഒരു ഓണമായിരിക്കട്ടെ വരുന്നത്. യെസ്, അപ്പൊ പാട്ട് കേൾക്കാം.
1: ഓക്കെ.
0: അപ്പോ പോക്കുവേൽ തത്സമയ പരിപാടിയിൽ സുധ വാഴോട്ട് പോണം. നമ്മളുടെ ഒരു സ്ഥിരം ശ്രോതാവാണ് ഇടയ്ക്കിടെ നമ്മൾ വിളിക്കാറുണ്ട്. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറെ ആൾക്കാര് നമ്മുടെ ഈ പാട്ട് കേൾക്കാനും നമ്മളോട് വർത്തമാനം പറയാനും, പിന്നെ ശാന്ത ചേച്ചിയുടെ സ്പെഷ്യൽ ചക്കരപ്പന്തലിൽ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ പാട്ടും എല്ലാം കൊണ്ട് ശരിക്കും ഒരു ഓണ കോടി കിട്ടിയ ഒരു അനുഭവമാണ് ഞങ്ങൾക്കിപ്പോൾ ഉള്ളത്. അപ്പൊ അവിടെ നിന്ന് ആവശ്യപ്പെട്ടതുപോലെ ഈ മനോഹരമായ പാട്ട് നമുക്ക് എല്ലാവർക്കും ആയിട്ട് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവേലിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8899841 2. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. സംഗീതവും മനസ്സും എപ്പോഴും നമുക്ക് റിലാക്സേഷൻ ഉണ്ടാക്കാൻ സംഗീതം നമുക്ക് വളരെയധികം സഹായകമാണ്. സംഗീതത്തെക്കാൾ നല്ലൊരു റിലാക്സേഷൻ വേറെ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. മനസ്സിനെ തണുപ്പിക്കുന്ന ഒരു മെലഡി കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ സങ്കടങ്ങളും പിരിമുറുക്കങ്ങളും പതുക്കെ അലിഞ്ഞു പോകും. പോക്കുവെയിലിൻ്റെ ഈ സന്ധ്യായാമത്തിൽ ഈ വൈകുന്നേരത്തിൽ നിങ്ങൾക്കായി നല്ല പാട്ടുകൾ കേൾക്കാം, ആസ്വദിക്കാം, മനസ്സ് നിറയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: മേഡം, ഞാൻ മേളയുടെ കണ്ണുമുടിയൻ സുധയാണ്.
0: ആ പറഞ്ഞോളൂ സുധ.
1: സുഖമായിരിക്കുന്നോ?
0: സുഖമായിരിക്കുന്നല്ലോ.
1: സ്വാതന്ത്ര്യ ദിനാശംസകൾ.
0: താങ്ക് യു. അങ്ങോട്ടും അങ്ങനെ തന്നെ. എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമല്ലേ?
1: എല്ലാവർക്കും സ്വാതന്ത്ര്യം 80-ാമത്തെ വർഷം.
0: ഇനി ഒരുപാട് സ്വാതന്ത്ര്യമൊക്കെ നമുക്ക് ഇനിയും കിട്ടാനുണ്ട്. ശരിക്കും ഇപ്പോഴത്തുള്ള ഈ സ്വാതന്ത്ര്യം ഒന്നും പോരാ അല്ലേ?
1: ആ എന്നാലും
0: ആവശ്യത്തിനെ കൊണ്ട് അന്നത്തെ ഒരുപാട് സ്വാതന്ത്ര്യമൊക്കെ ഇപ്പൊ ഉണ്ടല്ലോ അല്ലേ? ഒരുപാട് ആഗ്രഹിക്കാൻ പാടില്ല,
1: പാടില്ല,
0: അത്യാഗ്രഹം പാടില്ല. പറഞ്ഞു.
1: ഒരു പാട്ട് വേണം മാഡം. പിന്നെ മോളെ കൊച്ചിന് സുഖമില്ലായിരുന്നു, അതാണ് ഇടയ്ക്ക് വിളിക്കാൻ പറ്റാതിരുന്നത്.
0: എന്ത് പറ്റിയ കുഞ്ഞിന്?
1: അവൻ അവനും പിള്ളേരും കൂടെ കളിച്ചെടുത്ത് കാലില്ലേ 5-ാമത്തെ പേരിൽ എല്ല് പൊട്ടല്ലേ, അത് പിള്ളേരാരോ ചവിട്ടിയത്. അങ്ങനെ അവന്റെ ആ വിരലും 4-ാമത്തെ വിരലും കൂടെ പ്ലാസ്റ്റർ.
0: ഓ ശരി ശരി. അങ്ങനെ അതിനൊക്കെ തിരക്കിൽ വിളിക്കാൻ പറ്റില്ല.
1: ഓ ഞാൻ രാവിലെ അങ്ങ് പോകും, വൈകുന്നേരം ഇവിടെ അപ്പു പൊങ്ങുള്ള കൊണ്ട് ഇങ്ങ്
0: വരും.
1: കോഴിയും പട്ടിയും പൂച്ചയൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കൊന്നും ആഹാരം കൊടുക്ക ആരുമില്ലല്ലോ.
0: ഞാൻ വിചാരിച്ചിട്ട് നമ്മളെയൊക്കെ മറന്നു കാണുമെന്നാണ് വിചാരിച്ച.
1: അങ്ങനെ ഒരിക്കലും മറക്കൂ. പിന്നെ ബുധനാഴ്ച വിളിച്ചപ്പം കിട്ടി അങ്ങ് കട്ടായി പോയി. പാട്ടൊക്കെ പറഞ്ഞ് വന്നപ്പം
0: പിന്നീട്
1: സാറിന്റെ അടുത്ത് സംസാരിക്കാൻ പറ്റിയില്ല, കട്ടായി പോയി.
0: അപ്പോഴും
1: പിന്നെ വിജയകുമാരി കയറി വന്നു. പിന്നെ അവര് വായനയെ പറ്റിയും പുസ്തകങ്ങളൊക്കെ എഴുതുന്നതിനൊക്കെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അതൊന്ന് വിളിക്കാന്ന് വിചാരിച്ചു. അപ്പൊ പറ്റിയില്ല.
0: പുസ്തകം വായിച്ചോണ്ടിരിക്കുന്ന
1: പുസ്തകം വായിച്ചോണ്ടിരുന്നു മാഡം. പിന്നെ വിളിച്ചപ്പം ഓടി ഓടി വന്നു, അല്ലെങ്കിൽ അകത്തിരുന്ന് ചിലപ്പോ കട്ടായി പോകും.
0: ശരി, അപ്പൊ ഏത് പാട്ട് കേൾക്കണം?
1: ഞാൻ പറഞ്ഞ പാട്ട് കാത്തിരുന്ന് നിക്കാഹ് എന്ന സിനിമയിലേ ആകാശ നീലിമേലെന്നാണ് ഞാൻ അവിടെ വിളിച്ചെന്നാണ് ഒരു പയ്യൻ പറഞ്ഞത്. അപ്പം പിള്ള അവള് പറഞ്ഞെന്ന് പിന്നെ അത് ഡൗൺ ആവണില്ല, വേറെ ഇട്ട് തരാ. ഞാൻ അപ്പൊ പറഞ്ഞ ഒരു തമിഴ് പാട്ട്
0: അതല്ല. അപ്പൊ ആദ്യം പറഞ്ഞ പാട്ട് കിട്ടണമെങ്കിൽ അത് തന്നെ ഇടാമേ. ആദ്യം ചോദിച്ചത് ഇടുന്ന കേക്കണല്ലേ ഒരു സന്തോഷം.
1: സന്തോഷം. അപ്പൊ അവള് പറഞ്ഞ് പിള്ള പറഞ്ഞ് ആദ്യം മോള് പറഞ്ഞ് അത് കിട്ടാണെങ്കിൽ ഡൗൺലോഡ് ആവണില്ല എന്ന് പറഞ്ഞു.
0: ആദ്യം മോളോട് ഞാൻ പറയാം, അത് തന്നെ ഒന്ന് ഡൗൺലോഡ് ആക്കി എടുക്കാൻ പറയാം. ശ്രോതാക്കളെ ഒന്നും വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ.
1: വിഷമിപ്പിക്കാൻ പാടില്ല.
0: ശരി, അപ്പൊ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ പാട്ട് കേൾപ്പിക്കട്ടെ.
1: ഓ ഇപ്പൊ ഒരു പുസ്തകം വായിക്കുന്നതാണ്, മഞ്ഞുരുകം കാലം.
0: മഞ്ഞുരുകം കാലം ആരെഴുതിയതാ?
1: ജോയ്സി. ജോയ്സി
0: ജോയ്സി എഴുതിയത്. ഓക്കെ, ഏകദേശം തീരാറായോ?
1: ഏകദേശം തീരാറായി.
0: എന്നിട്ട് അടുത്ത പുസ്തകം എടുത്ത് വായിക്കണേ.
1: അതിനു മുമ്പ് ഒരു പവിഴം വായിച്ചു.
0: അപ്പൊ വായിക്കുമ്പോ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തിന്റെ പേരും എഴുതിയ ആളിന്റെ പേരൊക്കെ ഒന്നൊരു ബുക്കിൽ കുറിച്ചിടണം.
1: അങ്ങനെ എഴുതിയിടണം മേഡം. പക്ഷെ ഇന്നലെ ഞാൻ ഒരു ബുക്ക് വേറെ വാങ്ങിക്കൊണ്ട് വെച്ചിരിക്കണേ. ഇതിന്റെ കൊറേ നമ്മൾ ഈ വായിക്കുന്നതിന്റെ കൊറേ ഭാഗങ്ങളെല്ലാം എഴുതിയിടമാ. നമുക്ക് പിന്നീട് അത് എടുത്ത് നോക്കുമ്പോ അത് ഓർമ്മിക്കുമല്ല ഇന്ന കഥയാണ് നമ്മൾ വായിച്ചതെന്ന്.
0: ചില ഭാഗങ്ങളൊക്കെ നമുക്ക് എഴുതിയിടാം. കറക്റ്റ് ആണ്,
1: എഴുതിയിടാം. അങ്ങനെ ഞാൻ വിചാരിച്ച് വാങ്ങിക്കൊണ്ട് വെച്ചിരിക്കുന്നു.
0: ശരി, അപ്പൊ അതെല്ലാം ആഗ്രഹിക്കും പോലെ തന്നെ അതെല്ലാം ചെയ്യണം. വായിച്ച പുസ്തകങ്ങളെ കുറിച്ച് നമുക്കൊരു ധാരണ വേണം. ഓക്കെ, അപ്പൊ ഇപ്പൊ ചോദിച്ച ഇഷ്ടപ്പെട്ട എന്താ? ആകാശ നീലിമേൽ, അങ്ങനെ എന്തൊരു പാട്ടല്ലേ ചോദിച്ചിരിക്കുന്നേ? ആ പാട്ട് തന്നെ നമുക്ക് കേക്കാം. ശരി, പാട്ട് കേക്കാം.
1: പണിക്ക് പോയിരിക്കുന്നു,
0: അന്വേഷണം പറയണേ.
1: പറയാം മേഡം, ഞാൻ പറയാം വരുമ്പോ.
0: ഓക്കെ
1: ശരി.
0: ഓക്കെ ശരി.

0: വാർത്തകൾ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്വാഗതം. നമ്മളെപ്പോഴും ജീവിതത്തിൽ വെട്ടിച്ചുരുക്കാറുള്ളത് നമ്മുടെ ഉറക്കമാണ്. ജോലിഭാരം കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ നമ്മളെ ഉറക്കത്തെ വെട്ടിച്ചുരുക്കാറുണ്ട്. എന്നാൽ നല്ലൊരു ഉറക്കമാണ് ഏറ്റവും മികച്ച റിലാക്സേഷൻ. മനസ്സിനും ശരീരത്തിനും വിശ്രമം നൽകാൻ, ചിന്തകളെ അടക്കി നിർത്തി നല്ലൊരു ഉറക്കത്തിലേക്ക് വീഴാൻ കഴിഞ്ഞാൽ തന്നെ മനസ്സ് വളരെയധികം റിലാക്സ്ഡ് ആകുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ
0: ഹലോ, ആരാണ്? ഗിരിജിച്ചി കല്ലാർ, പറയൂ.
1: എനിക്ക് പാട്ട് വേണമായിരുന്നെ. ബർത്ത്ഡേ ആണ്. തർക്കത്തിലെ അത് എന്റെ മോളെ ബർത്ത്ഡേ ഡെഡിക്കേഷനുമാണ്. രാജ്മയുടെ മകന്റെ നിക്കായല്ലേ. അതിനും കൂടെ അവർക്കും കൂടെ ചേർത്ത് ഈ പാട്ട് ഞാൻ ചോദിച്ചതാണ്.
0: അതിനു വേണ്ടിട്ടാണ് ചോദിച്ചത്.
1: അല്ലെങ്കിൽ വിളിക്കൂലേ?
0: അല്ലെങ്കിൽ വിളിക്കൂലേ? എന്ത് വിളിക്കാത്ത?
1: വിളിക്കും. അല്ല, അല്ലാതെ മറ്റുള്ളവർക്ക് പിന്നെ സമയം കൊടുക്കണ്ടേ?
0: അതൊക്കെ വേണം. അങ്ങനെ മറ്റുള്ളവരെ കുറിച്ചുകൂടെ നമ്മളിങ്ങനെ വല്ലപ്പോഴൊക്കെ ആലോചിക്കണം. അപ്പൊ സജിത ഇന്ന് അവിടെ വന്നോ? കല്ലാർ വന്നോ?
1: രാവിലെ
0: ആശംസകളൊക്കെ നേർന്നോ?
1: രാവിലെ ഞാൻ തന്നെ ഫസ്റ്റ്
0: രാവിലെ അമ്മ തന്നെ രാവിലെ ഉണർന്നിരുന്ന് മക്കളെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞു. അതിനേക്കാൾ വലിയ സമ്മാനം വേറെ എന്തുണ്ട്?
1: ഒന്നും കൊടുക്കാനില്ലല്ലോ. അപ്പം ഞാൻ പോയതും ഇല്ല, ഒന്നും കൊടുക്കാനില്ല. അതുമല്ല, എനിക്ക് വയ്യ, പനിയും ജലദോഷവും ഒക്കെ ആയതുകൊണ്ട്.
0: അപ്പൊ അമ്മ സ്നേഹത്തോടെ പറയുന്ന അതിനേക്കാൾ എന്ത് ഇത് വേണം?
1: എന്നിട്ട്
0: പുതിയ ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ലേ സമ്മാനമൊന്നും?
1: ഇല്ലില്ല, ഞാൻ പോയില്ല. ഓണമൊക്കെ വരെയില്ല, എന്തെങ്കിലും വാങ്ങി കൊടുക്കാം.
0: ഇതിലൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. അങ്ങനെയൊന്നുമില്ല, അമ്മ അച്ഛനും ഒക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും വേണമെങ്കിലും നമുക്ക് വാങ്ങിച്ചു
1: തരാം. നമുക്കും തരാം, മക്കൾക്കും കൊടുക്കാം.
0: നിങ്ങക്ക് വാങ്ങിച്ചു തരുമായിരിക്കും. എന്താ, അവരവരുടെ മനസ്സ് പോലെ ചെയ്യട്ടെ. അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കാൻ തോന്നണെങ്കിൽ അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കുക, ഇങ്ങോട്ട് വാങ്ങിച്ചു തരാൻ തോന്നുകയാണെങ്കിൽ ഇങ്ങോട്ട് വാങ്ങിച്ചു തരിക. അത്ര തന്നെ. നമുക്ക് ആരോടും നിങ്ങൾ വാങ്ങി തരൂ, നിങ്ങൾ എന്ത് വാങ്ങി തന്നില്ല എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അവരവരുടെ മനസ്സ് തോന്നി അങ്ങോട്ട് ചെയ്യാം. ഓണമൊക്കെ ആഘോഷിക്കണ്ടേ? വേറൊന്നും വേണ്ട, വീടും പരിസരമൊക്കെ അയ്യേ.
1: എന്തോ
0: പനിയാണോ?
1: പനിയുണ്ടായിരുന്നു.
0: എല്ലാം കൂടെ ആയപ്പോ താങ്ങിയില്ല.
1: താങ്ങിയില്ല.
0: അപ്പൊ ചെയ്യേണ്ടത് രണ്ടു ദിവസം നന്നായിട്ട് റെസ്റ്റ് ചെയ്യണേ. റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും വീണ്ടും പഴയതിനേക്കാൾ ഊർജ്ജസ്വലമായി നമുക്ക് ഓരോന്നൊക്കെ
1: ചെയ്യാം.
0: ഓണത്തിനൊക്കെ തിരുവാതിരയൊക്കെ കളിക്കണം. പണ്ട് കളിച്ചിട്ടുണ്ടല്ലോ
1: തിരുവാതിരയൊക്കെ.
0: അങ്ങനെയൊക്കെ ഒരു കാലത്ത് ചാടിത്തുള്ളി നടന്ന ആളാണ്. പുലിയായിരുന്നു. പുലി ഇപ്പോഴും ഇപ്പോഴും പുലിയൊക്കെ തന്നെ. കുഴപ്പമില്ല,
1: കാല് കുഴപ്പമില്ല. സ്വാധീനമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അത്ര വിഷമമൊന്നും ഇങ്ങനെ തോന്നുന്നില്ല. നമുക്ക് വയ്യാതെ കാലും കയ്യും ഒക്കെ എന്താ 14 വയസ്സിൽ സംഭവിച്ചത്. അതിന് മുമ്പേ ഉള്ള പ്രായത്തിന്റെ ഇടയ്ക്കുള്ള ഡാൻസും കളിയും പാട്ടും ഒക്കെ ആയപ്പോഴേ എനിക്കതൊരു
0: വിഷമകരമായ സംഗതി ആയിപ്പോയി.
1: എന്റെ ആഗ്രഹം പോലും എനിക്ക് സാധിക്കാൻ പറ്റാതെ
0: ഓർത്ത് സങ്കടപ്പെടണ്ട.
1: എനിക്ക് മ്യൂസിക് പഠിക്കണം, സംഗീതം പഠിക്കണം എന്നുള്ള ഒരു ഇതിലായിരുന്നു എന്റെ വിദ്യാഭ്യാസം തന്നെ, അതും തകർന്ന് എല്ലാം പോയി. അങ്ങനെ എന്റെ ജീവിതവും ഇങ്ങനെയായി.
0: സംഗീതം പഠിക്കാൻ എനിക്ക് തോന്നുന്നു സിംഹത്തിന്റെ മടയൊന്നും കിട്ടിയില്ലെന്ന് തോന്നുന്നു. സംഗീതം പഠിക്കണമെന്ന് ആഗ്രഹിച്ചു പോയി, പക്ഷെ സിംഹത്തിന്റെ മടയിൽ എത്താൻ പറ്റിയില്ല. എനിക്ക് സിംഹം തന്നെ എല്ലാം പഠിപ്പിച്ചേനെ. ശരി, ഏത് പാട്ട് വേണം? സർപ്പത്തിലെ പാട്ട്, സ്വർണ മീനിന്റെ ചേലൊത്ത കണ്ണാളെ, എന്റെ രോമാഞ്ചമായി എന്നിൽ വാ. മോൾക്ക് വേണ്ടിയും ഷാജിമാടെ മോനും മണവാട്ടിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഓക്കെ, ഹാപ്പി ഓണം.
1: ഹാപ്പി ഓണം. എന്റെ ഓണാശംസം ആശംസകളും ഷാജിമയുടെ മകനും മരുമകൾക്കും എന്റെ മകൾക്കും പിന്നെ നമ്മളെ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും നമ്മുടെ എപ്പോഴും വിളിച്ച സുഖചേച്ചിക്കും പിള്ളേരുടെ.
0: ശരി, എല്ലാവർക്കും ആയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം.
1: പിന്നെ എന്റെ ലേഖാ നേരത്തിനും മോളിനും.
0: ശരി ശരി, ലേഖാ മോളിനും. ശരി ശരി അമ്മേ, അപ്പൊ പാട്ട് കേട്ടാലോ. ആതിരണ്ട, കണ്ണീര് പൊഴിക്കുന്നുണ്ടായിരുന്നു. താങ്ക് യു ആതിരയ്ക്ക് വേണ്ടി. ശരി, മധുജൻ ചേട്ടനും. ശരി, ഓക്കെ, ബൈ
1: ബൈ.
0: ശരി.

പ്രിയ ഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ ശ്രോതാക്കൾ നമ്മളോട് ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ്, ദേശീയ റിലാക്സേഷൻ ഡേ ആണ്, ഓണം ഇങ്ങനെ സമാഗതമായി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. മലയാളികൾ കാത്തിരിക്കുന്ന ഉത്സവമാണ് ഓണം. അപ്പം അതിനൊക്കെ അതിൻ്റെയൊക്കെ ഒരു തിരക്കിനിടയിലൂടെ നമ്മളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്, വെള്ളനാട് നിന്ന് ജയകുമാർ ചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒരു ഓണക്കാലമായതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ള ഒരു ഓണപ്പാട്ട് തന്നെ നമുക്ക് കേൾപ്പിക്കാം. ഓണത്തുമ്പി പാടു എന്ന് തുടങ്ങുന്ന സൂപ്പർമാൻ എന്ന ചിത്രത്തിലെ പാട്ട് നമുക്ക് ജയകുമാർ ചേട്ടനായി പോക്കുവിൽ തത്സമയ പരിപാടിയിലെ അവസാന ഗാനമായിട്ട് കേൾക്കാം. ഒരു പകൽ മുഴുവൻ നീണ്ട ഓട്ടത്തിനിടയിൽ നമുക്ക് ജീവിതത്തിൽ വിശ്രമിക്കാനുള്ള ഒരു സമയമാണ് ഈ ഒരു പോക്കുവിൽ കഴിഞ്ഞു വരുന്ന സായാഹ്നം. വിശ്രമം നമ്മുടെ ഒരു അവകാശമാണ്. മനസ്സിന്റെ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് ഈ ദിവസത്തെ ശാന്തമായി ആസ്വദിക്കാൻ ഏവർക്കും കഴിയട്ടെ. നാളെ വീണ്ടും ഒരു പുതിയ പുലരിയിൽ പുതിയ ഊർജത്തോടെ നമുക്ക് കണ്ടുമുട്ടാം. ഓരോ ദിവസങ്ങളും വളരെ ഉത്സവാത്മകമാക്കുക. നമുക്ക് വേണ്ടിയുള്ള നിമിഷങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തണം. അത് മറ്റൊരാൾക്ക് കണ്ടെത്തി തരാൻ പറ്റില്ല. മനസ്സിനെ ഒന്ന് തഴുകുന്ന തണുത്ത കാറ്റ് പോലെ, ആഴത്തിലുള്ള ഒരു ശ്വാസം പോലെ ഈ വൈകുന്നേരം നിങ്ങൾ ശാന്തത നിറയ്ക്കട്ടെ. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. മനസ്സ് നിറഞ്ഞ റിലാക്സേഷനോടെ സന്തോഷത്തോടെ ഇരിക്കാനാവട്ടെ എല്ലാവർക്കും. പോക്കുവിൽ തത്സമയ പരിപാടിയിലെ അവസാന ഗാനം ജയമാർ ചേട്ടൻ ആവശ്യപ്പെട്ട ഒരു പാട്ടാണ്. തത്സമയ പരിപാടിയിൽ ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയും ആതിരയുമാണ്. ഈ ഒരു ഗാനത്തോടു കൂടി പോക്കുവിൽ തത്സമയ പരിപാടിയിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

വരിക വരിക സഹചരേ, സഹന സമര സമയമായി. കരളുറച്ചു കൈകൾ കോർത്ത് കാൽ നടയ്ക്കു പോകണം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒരേ ഒരു താരം

ഒരേ ഒരു താരത്തിൽ ഇന്ന് വി കെ പവിത്രനെ കുറിച്ച് കേൾക്കാം. ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലുള്ളത് മാനവരക്തം എന്ന അതിഗംഭീരമായ മുദ്രാവാക്യം രചിച്ചത് വി കെ പവിത്രനാണ്. 1924 മുതൽ 2011 വരെ ഒരു ജീവിതകാലം കർമ്മനിരതനായിരുന്ന വി കെ പവിത്രൻ കേരളീയ നവോത്ഥാനത്തിലെ ഒരു ശുക്രനക്ഷത്രം. ഈ ആണ്ടിന്റെ ചോരഞ്ഞരമ്പുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ വി കെ പവിത്രന്റെ ജന്മശതാബ്ദി ധീരവിപ്ലവത്തിന്റെ ജന്മശതാബ്ദിയാകുന്നു. ഇടിമുഴക്കം പോലെ ഉയർന്നു കേട്ട സഹോദരൻ അയ്യപ്പന്റെ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്ന പ്രഖ്യാപനം കുട്ടിക്കാലത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയതിന്റെ പരിണത ഫലമായിരുന്നു വി കെ പവിത്രൻ എന്ന വിപ്ലവകാരി. അതുവരെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് ആരാധിച്ചിരുന്ന നാരായണ ഗുരുവിന് പകരം സഹോദരൻ അയ്യപ്പനെ നെഞ്ചേറ്റാൻ ആ വാക്കുകൾ വി കെ പവിത്രനെ പ്രേരിപ്പിച്ചു. അതിനെ ഊട്ടിയുറപ്പിക്കും വിധമാണ് പെരിയാറുടെ പ്രസംഗവും വി കെ പിയെ സ്വാധീനിച്ചത്. ബ്രാഹ്മണ മേധാവിത്വത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് തമിഴ്നാട് മുഴുവൻ ഇളക്കിമറിച്ചിരുന്ന പെരിയാർ കടവുളില്ലേ എന്ന് ഗർജിച്ചുകൊണ്ടാണ് പെരിയാർ പ്രസംഗിച്ചു തുടങ്ങുന്നത്. കടവുളില്ലേ എന്നത് സ്വയം പറയുന്നതോടൊപ്പം സദസ്യരെ കൊണ്ടത് ഏറ്റുപറയിപ്പിക്കുകയും ചെയ്യുന്നത് പെരിയാറുടെ സ്ഥിരം രീതിയായിരുന്നു. ബാലനായിരിക്കുമ്പോഴേ പെരിയാറുടെ വാക്കുകൾ വി കെ പവിത്രനെ സ്വാധീനിച്ചു. സ്വാധീനിക്കുക മാത്രമല്ല, ആവേശപ്പെടുത്തുകയും ചെയ്തു.

ജാതീയമായ അവഹേളനങ്ങൾ കുട്ടിക്കാലത്ത് മാത്രമല്ല, യുവാവായി ഉദ്യോഗത്തിൽ പ്രവേശിക്കുമ്പോഴും വി കെ പിക്ക് ഏറ്റുവാങ്ങേണ്ടതായി വന്നു. ഇത്തരം ജാതീയമായ അവഹേളനങ്ങൾക്ക് താൻ എന്തിനു വിധേയനാകണമെന്ന ചോദ്യം ഉത്തരമില്ലാതെ അയാളുടെ മനസ്സിൽ മുഴങ്ങി. അതിനൊപ്പം ഇത്തരം ജാതീയമായ അപമാനങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കേണ്ടതില്ലെന്ന് അയാൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടുമിരുന്നു. അതങ്ങനെ സാധ്യമാകുമെന്നതിന് വ്യക്തമായ ഉത്തരവുമുണ്ടായിരുന്നില്ല. ജാതിയെ നശിപ്പിക്കുകയാണ് വേണ്ടതെന്ന സഹോദരനയ്യപ്പന്റെ നിലപാടിന്റെ പ്രസക്തി ശരിക്കും ബോധ്യപ്പെട്ട നാളുകളായിരുന്നു അത്. അത് പുതിയ ആവേശവും ആത്മവിശ്വാസവും നൽകിയെങ്കിലും ജാതിയെ നശിപ്പിക്കുന്നത് എങ്ങനെയെന്ന ചോദ്യം മനസ്സിൽ ഘനീഭവിച്ചു. പ്രസംഗം കൊണ്ടും പുസ്തകം കൊണ്ടും സാധ്യമാകുന്നതല്ല അത് എന്ന നിറഞ്ഞ ബോധ്യം വി കെ പവിത്രനുണ്ടായിരുന്നു. പ്രവൃത്തിയാണ് വേണ്ടത്. പ്രവൃത്തിയിലൂടെ മാത്രമേ ജാതി എന്ന വൃത്തികേടിനെ തൂത്തെറിയാനാവൂ എന്ന് വി കെ പിക്ക് മനസ്സിലായി.

0: പ്രവർത്തിച്ചു പോരാടിയാൽ മാത്രമേ ജാതീയതയെ ഇല്ലാതാക്കാനാവൂ എന്ന് തിരിച്ചറിഞ്ഞ കെ പി പവിത്രന്റെ പിൽക്കാല ജീവിതം തത്വശാസ്ത്രപരമായിരുന്നില്ല. ആശയങ്ങളുടെ കൊടുങ്കാറ്റുകൾ വീശിക്കൊണ്ടുമായിരുന്നില്ല. പകരം തികച്ചും ലളിതമായി, അങ്ങേയറ്റം പ്രായോഗികമായി വി കെ പി തന്റെ ജീവിതത്തെ രൂപപ്പെടുത്തുകയാണുണ്ടായത്. ജാതനശീകരണം എന്ന ലക്ഷ്യം നേടാനുള്ള പ്രവൃത്തി ഏതു തരമായിരിക്കണമെന്ന ചിന്തയുമായി നാളുകൾ പിന്നിട്ടപ്പോൾ ഒരു ദിവസം വി കെ പിയുടെ മനസ്സിലേക്ക് എത്തിയ ഉത്തരമായിരുന്നു മിശ്രവിവാഹം. ആസൂത്രിതവും സംഘടിതവുമായ രീതിയിൽ തന്നെ മിശ്രവിവാഹങ്ങളെ പ്രോത്സാഹിപ്പിച്ചെടുക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക എന്നതായിരുന്നു വി കെ പവിത്രന്റെ ചിന്ത. കുടുംബങ്ങളുടെ അംഗീകാരത്തോടെ വേണം മിശ്രവിവാഹങ്ങൾ സംഘടിപ്പിക്കേണ്ടത് എന്ന കാര്യത്തിൽ വി കെ പിക്ക് നിർബന്ധമുണ്ടായിരുന്നു. എന്നാലേ അതൊരു സാമൂഹിക വിപ്ലവമായി മാറുകയുള്ളൂ. സഹോദരൻ അയ്യപ്പൻ, ബഹുമുഖ പ്രതിഭയായിരുന്ന ചുവര പരമേശ്വരൻ, പി കെ ഡീവർ എന്നിവർ വി കെ പവിത്രന്റെ ചിന്തകളെ പ്രോത്സാഹിപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ അഖില കൊച്ചി മിശ്രവിവാഹ സംഘം എന്ന സംഘടന രൂപീകരിക്കപ്പെട്ടു. അന്ന് ആ സമ്മേളനത്തിൽ ശ്രദ്ധേയമായ ഒരു പ്രമേയം പാസാക്കി. ഇന്ത്യയിലെ എല്ലാ ജാതി മതസ്ഥർക്കും ഒരുപോലെ ബാധകമായ ഒരു ഏകീകൃത സിവിൽ നിയമം നിർമ്മിച്ച് നടപ്പിലാക്കുക എന്നതായിരുന്നു ആ പ്രമേയം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് 8 മാസം മുൻപാണ് ഈ പ്രമേയം പാസായത് എന്നുകൂടി ഓർക്കണം.
1: ഒന്നത്തൊരു കാവുണ്ട്, കാവിനടുത്തൊരു മരമുണ്ട്, മരത്തിൽ നിറയെ പൂവുണ്ട്.

അഖില കൊച്ചി മിശ്രവിവാഹ സംഘത്തിന്റെ രൂപീകരണത്തെ സംബന്ധിച്ച വാർത്തകൾ പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ വലിയ പ്രാധാന്യത്തോടെ അച്ചടിച്ചു വന്നു. സംഘടനയുടെ ഉദ്ഘാടനം രണ്ടു മൂന്ന് മാസങ്ങൾക്കുള്ളിൽ ജവഹർലാൽ നെഹ്റുവിനെ കൊണ്ട് ചെയ്യിക്കണമെന്നുദ്ദേശിച്ചിരുന്നു. നെഹ്റുവിന് പലതവണ കത്തുകൾ അയച്ചുവെങ്കിലും മറുപടി കിട്ടാതെ വരികയാണുണ്ടായത്. അത് സംഘത്തെ തെല്ലെന്ന് മാന്തിപ്പെടുത്തി. സംഘത്തിന്റെ പ്രവർത്തനത്തെ ഏറ്റവും അധികം തളർത്തിയത് ഒരു മിശ്രവിവാഹം പോലും സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ്. മാത്രമല്ല, സംഘത്തിലെ പ്രമുഖ നേതാക്കളായ സഹോദരൻ അയ്യപ്പനും ചുവര പരമേശ്വരനും സ്വജാതിയിൽ നിന്നു തന്നെയാണ് വിവാഹം കഴിച്ചതെന്നത് ജനങ്ങൾക്കിടയിൽ സംഘത്തെക്കുറിച്ചുള്ള പ്രതിച്ഛായ ഇടിയാൻ കാരണമായി തീർന്നു. വിവാഹമെന്നത് തികച്ചും വ്യക്തിപരമായ കാര്യമാണെന്നും മറ്റുമുള്ള സഹോദരന്റെ ന്യായീകരണം സ്വീകരിക്കപ്പെടുകയും ചെയ്തില്ല. അക്കാലത്ത് മിശ്രവിവാഹത്തിന് തയ്യാറാവുന്നവർക്ക് പങ്കാളിയെ കണ്ടെത്തുക എളുപ്പമായിരുന്നില്ല. വീട്ടുകാരുടെ അംഗീകാരത്തോടെ മിശ്രവിവാഹം ചിന്തിക്കാൻ പോലും പ്രയാസകരമായിരുന്നു. 1946 അഖില കൊച്ചി മിശ്രവിവാഹ സംഘത്തിന്റെ സെക്രട്ടറിയായി പവിത്രൻ തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ വയസ്സ് 23. താൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വിവാഹമേ സ്വീകരിക്കൂ എന്ന നിലപാടുകൊണ്ട് 33 വയസ്സായപ്പോൾ മാത്രമാണ് കെ പി പവിത്രൻ വിവാഹം കഴിച്ചത്. വധൂവരന്മാർക്ക് വിവാഹമാല എടുത്തുകൊടുത്തത് സഹോദരൻ അയ്യപ്പനായിരുന്നു. അത്രയേറെ മാതൃകാപരമായ ഒരു മിശ്രവിവാഹമായിരുന്നു അത്. അതുകൊണ്ടുതന്നെ പവിത്രന്റെ ജീവിതത്തിലും സംഘടനയുടെ ചരിത്രത്തിലും ആ വിവാഹം ഒരു വഴിത്തിരിവായിരുന്നു. അഖില കൊച്ചി മിശ്രവിവാഹ സംഘത്തെ കേരള മിശ്രവിവാഹ സംഘമാക്കി മാറ്റാനും ജാതിക്കെതിരായ സമരം പൂർവാധികം ശക്തിയോടെ തുടരാനും പവിത്രന് പ്രചോദനമേകിയത് ആ വിവാഹം തന്നെയായിരുന്നു.

വിവാഹത്തിന് ശേഷം കേരള മിശ്രവിവാഹ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ വി കെ പവിത്രൻ ഊർജ്ജസ്വലതയോടെ മുന്നിട്ടിറങ്ങി. പലയിടത്തു നിന്നും എതിർപ്പുകളുണ്ടായി, വിമർശനങ്ങളുമുണ്ടായി. മിശ്രവിവാഹ പ്രോത്സാഹന മഹായോഗം എന്ന തലക്കെട്ടോടെ സമ്മേളനത്തിന്റെ ക്ഷണക്കത്ത് തയ്യാറാക്കി. സഹോദരൻ അയ്യപ്പൻ, പനമ്പള്ളി ഗോവിന്ദമേനോൻ, കുറ്റിപ്പുഴ കൃഷ്ണപിള്ള, എം സി ജോസഫ്, എം കെ സാനു, ഇടമറുക്, പോഞ്ഞിക്കര റാഫി, എസ് കെ പൊറ്റക്കാട്, പൊൻകുന്നം വർക്കി, പി കെ ബാലകൃഷ്ണൻ, സ്വാമി ആനന്ദതീർത്ഥ, എം കെ രാഘവൻ, ഇങ്ങനെ വൈവിധ്യമാർന്ന സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള നിരവധി പേർ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചു. ക്ഷണക്കത്തിൽ പറഞ്ഞിരുന്ന പോലെ 1958 ഏപ്രിൽ 20 രാവിലെ ചരിത്രപ്രധാനമായ യോഗം ആരംഭിച്ചു. പിറ്റന്നത്തെ പത്രത്തിൽ പൊതു സിവിൽ നിയമം അനിവാര്യമെന്ന തലവാചകത്തോടെ സമ്മേളനത്തിന്റെ റിപ്പോർട്ടുകൾ വന്നു. സംഘത്തിന്റെ ആദ്യ ശാഖ എടവനക്കാട് ഗ്രാമത്തിലായിരുന്നു. കേരളത്തിന് പുറത്ത് കോയമ്പത്തൂരും ശാഖ ആരംഭിച്ചു. 1961 നടന്ന കോയമ്പത്തൂർ ശാഖയുടെ 2nd വാർഷികത്തിൽ പങ്കെടുക്കാൻ വി ടി ഭട്ടതിരിപ്പാട്, എം സി ജോസഫ്, കെ എ സുബ്രഹ്മണ്യം, കെ ഇ മാമൻ, ടാറ്റാപുരം സുകുമാരൻ എന്നിവരടങ്ങുന്ന സംഘം വി കെ പൗത്രനോടൊപ്പം പോയി. അവിടെ അവരെ ഉച്ചയൂണ് കഴിക്കാൻ സി ആർ കേശവൻ വൈദ്യർ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു. സമ്മേളനത്തിൽ പങ്കെടുത്ത നാരായണൻ എന്ന പ്രവർത്തകനും ഉച്ചയൂണിന് ക്ഷണിച്ചു. അത് ആശയക്കുഴപ്പത്തിനിട നൽകിയെങ്കിലും വി ടി ഉറപ്പിച്ചു പറഞ്ഞു, ഇന്ന് നമ്മൾ ഉച്ചയൂണ് കഴിക്കുന്നത് നാരായണന്റെ വീട്ടിൽ നിന്ന് തന്നെ. ഒരു ബ്രാഹ്മണ സ്ത്രീയെ വിവാഹം ചെയ്ത ബാർബർ തൊഴിലാളിയായിരുന്നു നാരായണൻ. അവർ കോയമ്പത്തൂർ നഗരത്തിന്റെ വൃത്തിഹീനമായ ഒരു ചേരിയിൽ സ്ഥിതി ചെയ്തിരുന്ന നാരായണന്റെ വീട്ടിലെത്തി ഊണ് കഴിച്ചു. വയറും മനസ്സും നിറഞ്ഞത് വീറ്റിക്കും പവിത്രനും കൂട്ടർക്കും മാത്രമായിരുന്നില്ല, നാരായണനും കുടുംബത്തിനും ശാഖാപ്രവർത്തകർക്കും കൂടിയായിരുന്നു.

ശാഖകൾ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യത്തിൽ സംഘം ആദ്യഘട്ടത്തിൽ പരാജയം അനുഭവിച്ചെങ്കിലും ആവേശം മുറ്റിനിന്ന പ്രഥമ വാർഷികത്തോടെ സ്ഥിതി ആകെ മാറി. ജാതി നശീകരണത്തിന് നിയമനിർമ്മാണം ആവശ്യപ്പെട്ടുകൊണ്ട് എസ് രാമനാഥൻ പ്രസിദ്ധീകരിച്ച മാനിഫെസ്റ്റോ പ്രവർത്തനങ്ങളെ വലിയ രീതിയിൽ ഉഷാറാക്കി. ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ഭാരതം ജാതിയിൽ നിന്നുകൂടി മോചനം നേടണമെന്ന് മാനിഫെസ്റ്റോ വിലയിരുത്തി. ജാതി പ്രശ്നം പരിഹരിക്കാതെയുള്ള പഞ്ചവത്സര പദ്ധതികൾ വെറും പാഴാണ്. ഗാന്ധിജി മഹാനാണ്, പക്ഷേ ജാതി പ്രശ്നത്തിൽ ഒരു പിന്തിരിപ്പനാണെന്ന് മാനിഫെസ്റ്റോ തുറന്നെഴുതി. കേരള മിശ്രവിവാഹത്തിന്റെ ഒന്നാം വാർഷികം 1959 ജനുവരി 1 ചെറായിയിലെ തുണ്ടിപ്പറമ്പിൽ നിന്ന് പതാകജാഥ ആരംഭിച്ചു. കരഞ്ഞുകൊണ്ടാണ് ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം പതാക ജാഥാംഗങ്ങൾക്ക് സഹോദരനയ്യപ്പൻ കൈമാറിയത്. ആ ദിവസം തന്റെ പുനരുദ്ധാരണ ദിനമായിരുന്നുവെന്ന് പിന്നീട് സഹോദരനയ്യപ്പൻ ഓർക്കുന്നുണ്ട്. സമ്മേളന സ്ഥലത്ത് പതാക ഉയർത്തിയത് അന്നത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും മിശ്രവിവാഹിതനുമായിരുന്ന കെ ശങ്കരനായിരുന്നു. ഉദ്ഘാടനം ചെയ്യാനെത്തിയത് സാക്ഷാൽ EMS. EMSനെ മാലയിട്ട് സ്വീകരിക്കുന്നത് താനായിരിക്കുമെന്ന് സഹോദരനയ്യപ്പൻ പ്രഖ്യാപിച്ചു. സഹോദരനെ EMS ഗുരുവായിട്ടാണ് കാണുന്നത്. EMS അത് ഉൾക്കൊള്ളുമോ എന്ന ആശങ്ക പ്രകടിപ്പിച്ചവരോട് സഹോദരൻ പറഞ്ഞു, ഞാൻ മാലയിട്ട് സ്വീകരിക്കുന്നത് മുഖ്യമന്ത്രിയെയാണ്. തികഞ്ഞ ജനാധിപത്യവാദിയുടെ ആ വിശദീകരണം തീർത്തും ശരിയായിരുന്നു. എന്നാൽ സഹോദരനയ്യപ്പൻ എന്ന ഗുരുശ്രേഷ്ഠൻ തനിക്ക് ഹാരാർപ്പണം നടത്തുമെന്ന് EMS കരുതിയില്ല. കാണികളെ എല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് സഹോദരൻ ഹാരാർപ്പണം ചെയ്യുകയും രണ്ടുപേരും പരസ്പരം ഗാഠമായി ആശ്ലേഷം ചെയ്യുകയും ചെയ്തു.

ജയ് ഏകജാതി എന്നായിരുന്നു മിശ്രവിവാഹ സംഘത്തിന്റെ മുദ്രാവാക്യം. പത്രങ്ങളിലൊന്നും വിവാഹ പരസ്യങ്ങൾ വന്നു തുടങ്ങാത്ത അക്കാലത്ത് ആദ്യമായി അത്തരം പരസ്യങ്ങൾ കൊടുത്തത് മിശ്രവിവാഹ സംഘമായിരുന്നു. അതിനൊന്നും തക്കതായ ഫലമുണ്ടാകാത്തതിനാൽ വി കെ പവിത്രന്റെ ശ്രമഫലമായി കേരളത്തിൽ ആദ്യത്തെ വിവാഹ ബ്യൂറോ ആരംഭിച്ചു. അതുവഴി നൂറുകണക്കിന് മിശ്രവിവാഹങ്ങൾ കേരളത്തിൽ നടന്നു. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന ഗാന്ധിയൻ ദർശനത്തിന്റെ മനുഷ്യാകാരമായാണ് വി കെ പവിത്രൻ ഇവിടെ ജീവിച്ചത്. സാമൂഹിക മാറ്റത്തിനായി അദ്ദേഹം സ്വയം സമർപ്പിച്ചു. ജാതിരഹിത സമൂഹം സാധ്യമാകുമെന്ന് വിശ്വസിച്ചു. ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലുള്ളത് മാനവ രക്തം എന്നത് കേവലം വരികൾ മാത്രമായിരുന്നില്ല, ജീവിതം തന്നെയായിരുന്നു. ആ കവിത വി കെ പവിത്രന്റെ ആത്മകഥയായി വായിക്കാം.

സാമൂഹിക രംഗത്തുണ്ടാകുന്ന ഓരോ മാറ്റവും ധൈഷണികമായ ജാഗ്രതയോടെ ശ്രദ്ധിക്കുകയും ആർജവത്തോടെ ഇടപെടുകയും ചെയ്തിരുന്ന മനുഷ്യസ്നേഹിയായിരുന്നു വി കെ പവിത്രൻ. ഹൈക്കോടതിക്കടുത്ത് എറണാകുളത്ത് കോമ്പാറ ജംഗ്ഷനിൽ ഒരു വീട്ടിലായിരുന്നു വി കെ പവിത്രൻ കുടുംബസമേതം ഏറെക്കാലം താമസിച്ചിരുന്നത്. അതിൻ്റെ ഉടമയ്ക്ക് അത്യാവശ്യം വന്നപ്പോൾ പവിത്രൻ അയാൾക്ക് പണം നൽകുകയും ആ വീട് ഒറ്റയാധാരം രജിസ്റ്റർ ചെയ്തെടുത്ത് താമസിക്കുകയും ചെയ്തു. ആധാരത്തിൽ പറഞ്ഞ കാലാവധി അവസാനിച്ചിട്ടും പണം സ്വരൂപിക്കാൻ ഉടമയ്ക്ക് കഴിഞ്ഞില്ല. വർഷങ്ങൾ പിന്നെയും കഴിഞ്ഞ് അയാൾ പണം സ്വരൂപിച്ചപ്പോൾ നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ആ വീട് ഒഴിഞ്ഞുകൊടുക്കരുതെന്നും വിലപേശിയാൽ ലക്ഷങ്ങൾ സമ്പാദിക്കാമെന്നും പലരും പവിത്രനെ ഉപദേശിച്ചു. അപ്പോഴൊക്കെ പവിത്രന്റെ മറുപടി, അതെന്റെ സ്വത്തല്ല, ഒഴിയാമെന്ന് ഞാൻ വാക്കുകൊടുത്തതാണ്, കോടികൾ കിട്ടിയാലും ഞാൻ വാക്കുമാറില്ല എന്നായിരുന്നു. അദ്ദേഹം വാക്കുപാലിച്ചു. അന്ന് നഗരത്തിൽ നിന്ന് അകലെയായിരുന്ന വെണ്ണലിയിൽ കുറഞ്ഞ വിലയ്ക്ക് സ്ഥലം വാങ്ങി. അത്രയേറെ നീതിയുള്ള മനുഷ്യസ്നേഹിയായിരുന്നു വി കെ പവിത്രൻ. അന്യം നിന്നുപോയ ജനസിൽപ്പെട്ട ഒരു മനുഷ്യൻ, കവി, സാമൂഹിക പരിഷ്കർത്താവ്, വിപ്ലവകാരി, മനുഷ്യസ്നേഹി, നിസ്വാർത്ഥൻ, സംഘാടകൻ, ലേഖകൻ, പ്രായോഗികവാദി, അങ്ങനെ എത്രയോ യാഥാർത്ഥ്യങ്ങൾ അലങ്കാരങ്ങളായി വി കെ പവിത്രനുണ്ട്. ഇത്തരത്തിലൊരാൾ കേരളക്കരയിൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ പുതിയ തലമുറ വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

സുഖദമി രാത്രിയിലേക്ക് സുസ്വാഗതം. പണ്ടാണ് തെരുവുകളിൽ ഓപ്പൺ ക്യൂസ് എന്നൊരു പരിപാടി നടത്തുമായിരുന്നു. ഇന്ന് അതിനുള്ള ധൈര്യമില്ല എന്ന് തന്നെ പറയാം. തെരുവിൽ ആളുകൂടും, അവരുടെ മുമ്പിൽ നിന്നാണ് അഭ്യാസം മുഴുവൻ. ക്യൂസല്ലേ, ബോറടിപ്പിക്കാതിരിക്കാൻ കഥാ റൗണ്ടൊക്കെ വയ്ക്കും, കൗതുക വിജ്ഞാനം ഉൾപ്പെടുത്തും. സുഹൃത്ത് സുരേന്ദ്രലാലാണ് പറഞ്ഞത്, പണ്ട് പറയുന്ന കൗതുക വിജ്ഞാന കാര്യങ്ങൾ സുഖദമി രാത്രി ഉൾപ്പെടുത്തിക്കൂടെ എന്ന്. കൊള്ളാമെന്ന് തോന്നിയതുകൊണ്ട് ഇന്ന് ചില കൗതുക കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പാട്ടുകൾ കേൾപ്പിക്കാൻ പോകുന്നത്. കൊള്ളാമെങ്കിൽ റേഡിയോയിലേക്ക് എഴുതണം കേട്ടോ. എങ്കിലീ കൗതുക കാര്യങ്ങളും കഥകളും തുടർന്നു പറയാം. സദ്ദാം ഹുസൈൻ ഇറാഖ് ഭരിക്കുന്ന കാലത്ത് മകനായിരുന്നു ഫുട്ബോൾ ടീമുകളെ നിയന്ത്രിച്ചിരുന്നത്. അന്താരാഷ്ട്ര ടൂർണമെൻറ്റുകളിൽ പരാജയപ്പെടാൻ പാടില്ലെന്ന് നിർദ്ദേശം കൊടുക്കും. തോറ്റാൽ ടീം അംഗങ്ങൾക്ക് കൊടുത്തിരുന്ന ശിക്ഷ എന്താണെന്ന് കേട്ടിട്ടുണ്ടോ? അവരെ ഷോക്ക് അടിപ്പിക്കുമായിരുന്നു, അവരെ മലിനജലത്തിൽ കുളിപ്പിക്കുമായിരുന്നു. എങ്ങനെയുണ്ട്? ഒരു പാട്ട് കേട്ടാലോ, എന്നിട്ട് തിരികെ എത്താം.

അതെ, ഈ സാമ്പാറിൻ്റെ ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ. തഞ്ചാവൂരിലാണ് സാമ്പാർ പിറക്കുന്നത്. മറാത്ത രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ പച്ചക്കറിയും പരിപ്പും ചേർത്തുണ്ടാക്കുന്ന കറിയിൽ ഒരിക്കൽ കുടംപുളിക്ക് പകരം വാളൻപുളി അറിയാതെ ചേർത്തുപോയി. അന്ന് കൊട്ടാരം സന്ദർശിച്ച സാംബാജി മഹാരാജാവ് അത് കഴിക്കുകയും പാചകക്കാരെ അഭിനന്ദിക്കുകയും ചെയ്തു. സാമ്പാജിക്ക് കൊടുത്ത കറി എന്ന രീതിയിൽ പറഞ്ഞു പറഞ്ഞ് സാമ്പാർ എന്നാവുകയും ചെയ്തു അത്രേ. അങ്ങനെയാണ് സാമ്പാർ ഉണ്ടായത്. ഒരു പാട്ട് കേട്ടാലോ?

2001 ചില വിവാദങ്ങളോടെയാണല്ലോ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ബിൽ ക്ലിന്റൺ സ്ഥാനമൊഴിഞ്ഞത്. അതിനുശേഷം 2009 വരെ അദ്ദേഹം വിവിധ രാജ്യങ്ങളിൽ പ്രസംഗം നടത്തി. അങ്ങനെ നടത്തിയ പ്രസംഗങ്ങൾ കേൾക്കാൻ ആളുകൾ തടിച്ചുകൂടി. പ്രസംഗ വിപണിയിൽ ബിൽ ക്ലിന്റന് നല്ല മാർക്കറ്റായിരുന്നു. പ്രസംഗങ്ങളിൽ നിന്ന് നേടിയത് $650,000 ഏതാണ്ട് 293 crore ഇന്ത്യൻ രൂപ. എങ്ങനെയുണ്ട്? നല്ല കാര്യം അല്ലേ? ഒരു പാട്ട് കൂടി കേട്ടാലോ?

3/9/1952 ബ്രിട്ടൻ ജൂലിയൻ കലണ്ടർ ഉപേക്ഷിച്ചു. പകരം അവർ ഗ്രിഗോറിയൻ കലണ്ടർ സ്വീകരിച്ചു, അതായത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന കലണ്ടർ. അങ്ങനെ വന്നപ്പോൾ സെപ്റ്റംബർ 3 എന്നത് സെപ്റ്റംബർ 14. പക്ഷെ അപ്പോൾ എന്തു പറ്റിയെന്നറിയാമോ? 11 ദിവസം തിരിച്ചു തരണമെന്നാവശ്യപ്പെട്ട് ആളുകൾ തെരുവിലിറങ്ങി. എങ്ങനെയുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പാട്ട് കേൾക്കാം എന്നിട്ട് തിരിച്ചു വരാം.

അതെ, ഈ മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്താണെന്ന് അറിയുമോ? ഉറക്കക്കുറവാണ്. ഈ ഉറക്കത്തിൽ റാപ്പിഡ് ഐ മൂവ്മെന്റ് എന്നൊരു ഘട്ടമുണ്ട്. ഉറക്കക്കുറവുണ്ടാകുന്നത് ഈ ഘട്ടം മുറിയുന്നതിന് കാരണമാവും. അങ്ങനെ വരുമ്പോൾ എന്തു പറ്റുമെന്ന് അറിയുമോ? P38 PKA തുടങ്ങിയ പ്രോട്ടീനുകളുടെ ജോലിഭാരം കൂടും. തലയിലേക്കുള്ള ഞരമ്പുകളുടെ പ്രവർത്തനത്തെ അത് ബാധിക്കും. അത് ശക്തമായ തലവേദനയ്ക്ക് കാരണമായി എന്ന് വരാം. ഇതാണ് മൈഗ്രെയിൻ്റെ അടിസ്ഥാനം എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഉറങ്ങണം. ഉറക്കക്കുറവുണ്ടാവരുത്, സുഖമായി ഉറങ്ങണം. മൈഗ്രെയിൻ ഉണ്ടാകാതെ നോക്കണം. ഒരു പാട്ട് കേട്ടാലോ, എന്നിട്ട് തിരിച്ചു വരാം.

ക്രിമിനലുകളെക്കുറിച്ചും അധോലോക നായകന്മാരെക്കുറിച്ചുമുള്ള ഒരു ആക്ഷേപമാണ്. ആക്ഷേപമാണോ എന്നൊന്നും അറിയില്ല. ഇവരുണ്ടല്ലോ, ഈ ക്രിമിനലുകളും ഗുണ്ടകളും ഇവരുറങ്ങുമ്പോൾ തലയിണയ്ക്കടിയിൽ ചൂൽ വെച്ചിരിക്കും. വാളുകളോ കത്തികളോ ആണ് വെച്ചിരുന്നതെങ്കിൽ അതിനൊരു അന്തസ്സുണ്ടായിരുന്നു. ഇത് ചൂലാണ് തലയിണയ്ക്കടിയിൽ വയ്ക്കുന്നത്. എന്തിനാണെന്നറിയുമോ? പേടി സ്വപ്നം കണ്ട് ഞെട്ടി ഉണരാതിരിക്കാൻ. എങ്ങനെയുണ്ട്, ഒരു പാട്ട് കേട്ടാലോ? എന്നിട്ട് തിരികെ വരാം.

1938 ഒക്ടോബർ 30 ന്യൂജേഴ്സിയിൽ ഒരു റേഡിയോ സന്ദേശം കേട്ട് ജനജീവിതത്തിൻ്റെ താളം തെറ്റി. റേഡിയോയിൽ ഒരു സംഗീത പരിപാടി നടക്കുകയായിരുന്നു. അതിനിടയിൽ ഒരു അടിയന്തര സന്ദേശം ആളുകൾ റേഡിയോയിലൂടെ കേട്ടു. അന്യഗ്രഹ ജീവികൾ മനുഷ്യവംശമാകെ നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് എന്നതായിരുന്നു ആ സന്ദേശം. കേട്ട പാതി കേൾക്കാത്ത പാതി ആളുകൾ പരിഭ്രാന്തരായി. എങ്ങോട്ടൊക്കെയോ ആളുകൾ ഓടാൻ തുടങ്ങി. നിലവിളിച്ചുകൊണ്ട് തെരുവീഥികളിലൂടെ അവർ അലമുറയിട്ട് ഓടി. പിന്നീടാണ് അറിഞ്ഞത് ആ സന്ദേശം എച്ച് ജി വെൽസ് എഴുതിയ വാർ ഓഫ് ദി വേൾഡ്സ് എന്ന കൃതിയെ ഓർസൺ വെൽസിന്റെ മെർക്കുറി തിയേറ്റർ നാടകരൂപത്തിൽ അവതരിപ്പിക്കുന്നതിൻ്റെ അറിയിപ്പായിരുന്നു എന്ന്. എങ്ങനെയുണ്ട്? കേട്ട പാതി കേൾക്കാത്ത പാതി ഇറങ്ങി ഓടരുത്. ഒരു പാട്ട് കൂടി കേട്ടാലോ?

0: കേരളത്തിലെ ആദ്യത്തെ കലാസമിതി ഏതെന്നറിയാമോ? ഒരു പി എസ് സി ചോദ്യം ഒന്നുമല്ല കേട്ടോ,
1: പക്ഷേ
0: അറിയണമത്. പൊന്നാനി താലൂക്കിലെ കേന്ദ്ര കലാസമിതിയായിരുന്നു അത്. 1950 ഫെബ്രുവരിയിലാണ് ആരംഭിച്ചത്. കൗതുകം എന്ന് പറയുന്നത് ആദ്യ പ്രസിഡന്റ് ഇടശ്ശേരി ഗോവിന്ദൻ നായരും സെക്രട്ടറി അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുമായിരുന്നു. ഒരു പാട്ട് കേട്ടാലോ?

ഒന്ന് രണ്ട് ക്രിസ്മസ് വിശേഷങ്ങൾ പറയട്ടെ. ഇറാഖിൽ ക്രിസ്തുമസിന് ബൈബിൾ വായിച്ചതിന് ശേഷം ഉണങ്ങിയ മുൾച്ചെടികൾ കൂട്ടിയിട്ട് കത്തിക്കുന്ന പതിവുണ്ട്. ഇവ നല്ലതുപോലെ കത്തിയാൽ അടുത്ത വർഷം ഭാഗ്യം വരുമെന്നാണ് അവരുടെ വിശ്വാസം. ഈ ചാരത്തിലേക്ക് കുടുംബാംഗങ്ങൾ 3 വട്ടം ചാടും. അതുപോലെ ചെക്ക് റിപ്പബ്ലിക്കിലുമുണ്ട് ഒരു ക്രിസ്തുമസ് വിശേഷം. അതെന്താന്ന് ചോദിച്ചാൽ അവിടുത്തെ പെൺകുട്ടികൾ ക്രിസ്തുമസിന് വീടിൻ്റെ വാതിലിന് പുറം തിരിഞ്ഞു നിന്ന് ചെരുപ്പ് തോളിന് മുകളിലൂടെ പിറകിലേക്ക് എറിയും. ചെരുപ്പിൻ്റെ മുൻഭാഗം വാതിലിന് നേരെ ചൂണ്ടി വീണാൽ അടുത്ത ക്രിസ്തുമസിന് മുമ്പ് വിവാഹിതയാകും എന്നാണ് വിശ്വാസം. എന്തൊക്കെ വിശ്വാസങ്ങൾ, എന്തെല്ലാം ആചാരങ്ങളെന്ന് പറയുന്നത് പോലെ അല്ലേ? ഒരു പാട്ട് കേട്ടാലോ, എന്നിട്ട് തിരികെ എത്താം.

പാബ്ലോ ഡിയാഗോ ഹോസെ ഫ്രാൻസിസ്കോ ദേ പോള യുവൻ നാപ്പോ മുസ്സിനോ മരിയ ദേ ലോസ് റമദിയോ സിപ്രിയാനോ സാൻഡിസിമ ട്രിനിദാദ് ദേ ല മാർട്ടിയർ പാട്രിസിയോ ക്ലിറ്റോ റൂയിസി പിക്കാസോ. ഒരാളുടെ പേരാണ് ഞാൻ ഈ കഷ്ടപ്പെട്ട് വായിച്ചത്, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് പറഞ്ഞത്. പക്ഷേ പേരിൻ്റെ ആദ്യ വാക്കും അവസാന വാക്കും മാത്രം എടുത്ത് വായിച്ചാൽ സംഗതി ഓക്കെയായി, അത് പാബ്ലോ പിക്കാസോ ആയി. എങ്ങനെയുണ്ട് ഓരോരോ പേരുകളെ ഒരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം.

രാജസ്ഥാനിലെ പിപ്പലാന്തി ഗ്രാമത്തിന് ഒരു വിശേഷമുണ്ട്. അവിടെ ഒരു പെൺകുട്ടി ജനിച്ചാൽ 111 മരത്തൈകൾ അവർ നടും. പെൺകുട്ടിയുടെ പേരിൽ ഗ്രാമവാസികളും വീട്ടുകാരും ചേർന്ന് 18 വയസ്സുവരെ നിശ്ചിത തുക സ്ഥിര നിക്ഷേപമായി മാറ്റിവെക്കുകയും ചെയ്യും. ഒരു കുട്ടി ജനിച്ചാൽ അതിൻ്റെ പേരിൽ ഒരു മരത്തെയെങ്കിലും നടുന്ന ആചാരം എന്നാണാവും നമ്മുടെ നാട്ടിൽ വരിക? അറിഞ്ഞുകൂടാ. ഒരു പാട്ട് കേട്ടാലോ?

സുഖതമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. സുഖമായി ഉറങ്ങാം, സുന്ദര സ്വപ്നങ്ങൾ കാണാം, ഉന്മേഷത്തോടെ ഉണരാം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. അടുത്ത പ്രഭാതം വരെ വിട. സ്നേഹപൂർവ്വം, മധുജ.